0: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: പുതുമയുടെ നേരത്ത്
2: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
3: പഴമയുടെ തീരത്ത്
2: കഴിഞ്ഞ 365 ദിവസങ്ങൾ.
1: പുതുമഴയിലോരത്ത്
2: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്. 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
4: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ്എം ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ്എം നിങ്ങൾക്ക് നൽകിയത്?
2: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
5: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
4: ജോയാ ലുക്കാസ് പ്രസൻസ് ഹോം 92.2 FM. ഫസ്റ്റ് ആനിവേഴ്സറി ബർത്ത്ഡേ ബാഷ്.
6: ജോയാ ലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
4: സപ്പോർട്ടഡ് ബൈ അക്ബു ട്രാവൽസ് .com. അൽമറായ കാർ റെന്റൽസ് ആൻഡ് വോൾക്കാനോ LED സൊല്യൂഷൻസ്.
7: Stay connected with Home 92.2 FM. Home is a feeling.

0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതുമയുടെ നേരത്ത്
2: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
3: പഴമയുടെ തീരത്ത്
2: കഴിഞ്ഞ 365 ദിവസങ്ങൾ
1: പുതുമഴയിലോരത്ത്
2: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്,
3: 50 മില്യണിലധികം
2: സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
4: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ്എം ഒപ്പമുണ്ടായിരുന്നില്ലേ?
5: നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു.
4: നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടും അകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ്എം നിങ്ങൾക്ക് നൽകിയത്?
2: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
4: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
6: Joy Alukas presents Home 92.2 FM First Anniversary Birthday Bash.
7: Joy Alukas, world's favorite jeweler.
6: Supported by akputravels.com, Almaraya Car Rentals and Volcano LED Solutions.

0: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: പുതുമയുടെ നേരത്ത്
2: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
3: പഴമയുടെ തീരത്ത്
2: കഴിഞ്ഞ 365 ദിവസങ്ങൾ.
1: പുതുമഴയിലോരത്ത്
2: ലക്ഷക്കണക്കിന് ലിസ്ണേഴ്സ്.
3: 50 മില്യണിലധികം
2: സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
4: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ്എം ഒപ്പമുണ്ടായിരുന്നില്ലേ?
5: നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു.
6: നാട്ടിലെ അപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടും അകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ്എം നിങ്ങൾക്ക് നൽകിയത്?
2: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
7: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന്

Home 92.2 FM. Home is a feeling. നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്. ഇസ് എ ഫീലിംഗ്. നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.
1: ഹായ്, ഹലോ, ഗുഡ് മോർണിംഗ്, നമസ്കാരം, ശുഭദിനം, സുപ്രഭാതം, സബാൽ കെയർ, വെൽക്കം ടു ഹോം 92.2 FM. ഒരാഴ്ചയുടെ അവസാനം നമ്മൾ എത്തിക്കഴിഞ്ഞു. ഫ്രൈഡേ എത്ര പെട്ടെന്നായതല്ലേ. ജീവിതം എങ്ങനെ മനോഹരമാക്കാം എന്നതിനെ

0: കുറിച്ചുള്ളൊരു ചിന്തയോടെ ഓരോ ദിവസവും മുന്നോട്ട് പോവുക. പ്രശ്നങ്ങൾ വന്നോട്ടെ പൊക്കോട്ടെ, നമ്മുടെ സ്റ്റെപ്പ് എവിടെയായിരിക്കണം, അതിലാണ് നമ്മൾ ഈ വേക്കപ്പ് കോൾ വിത്ത് ജയ നമുക്ക് തുടങ്ങേണ്ടത്. വലിയ ഒരുപാട് സമ്പത്തോ സ്വത്തുക്കളോ ഒന്നും തന്നെ വേണമെന്നില്ല, കുറച്ചൊക്കെ വേണം ആവശ്യത്തിന്. പിന്നെ സ്നേഹത്തോടെ സംസാരിക്കാൻ കുറച്ച് മനുഷ്യർ ചുറ്റിലും, അത് നിങ്ങളുടെ ഭാര്യയാകാം, അല്ലെങ്കിൽ ഭാര്യയ്ക്ക് ഭർത്താവാകാം, മക്കളാകാം, സിസ്റ്റേഴ്സ് ആകാം, ബ്രദേഴ്സ് ആകാം, ഫ്രണ്ട്സ് ആകാം, കൊളീഗ്സ് ആകാം. വിഷമിച്ചിരിക്കുമ്പോൾ പോട്ടടോ എന്ന് പറയാൻ ഒരു കരുതലുള്ള ഹൃദയം നിങ്ങളുടെ അടുത്തുണ്ടോ? അതുപോലെ എവിടെയെങ്കിലും വീണു പോയാൽ, അതിപ്പോൾ സാമ്പത്തികമായിട്ടാകാം, അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് ചിലപ്പോൾ രോഗാതുരമായ അവസ്ഥകൾ ഉണ്ടാവാം, വേറെ എന്തെങ്കിലും നമുക്ക് നഷ്ടങ്ങൾ സംഭവിച്ചേക്കാം, ആ സമയത്ത് കൈപിടിച്ച് തിരിച്ച് ജീവിതത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ ഒരു സ്നേഹമുള്ള കൈ ഉണ്ടെങ്കിൽ ഇത്രയൊക്കെ മതി. ആക്ച്വലി ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന് പറയാൻ ഇതൊന്നും ഇല്ലാത്തവർക്കാണ് ഏറെയേറെ ക്ലേശകരമായ യാത്ര ഉണ്ടാവുക. നമ്മൾ പറയാറുണ്ടോ, ഉപ്പും പഞ്ചസാരയും. ഉപ്പും പഞ്ചസാരയും കാണാൻ ഒരുപോലെയല്ലേ, രണ്ടിനും വെളുത്ത നിറമാണ്, രണ്ടും പെട്ടെന്ന് തിരിച്ചറിയാൻ പ്രയാസം. നല്ല പാക്കെല്ലാം കറക്റ്റ് ആയില്ലെങ്കിൽ നമ്മൾ ഉപ്പിന് പകരം ചായയിൽ പഞ്ചസാര, അല്ല ചായ ഉണ്ടാക്കുമ്പോൾ പഞ്ചസാരയ്ക്ക് പകരം ഉപ്പിട്ട് ആരെങ്കിലും നിങ്ങളുടെ കൂട്ടത്തിലുണ്ടോ? ഞാനൊന്ന് കറക്റ്റായിട്ട് ആലോചിച്ച് വന്നത് കേട്ടോ, ചായക്കപ്പിൽ പഞ്ചസാരയ്ക്ക് പകരം ഉപ്പിട്ട ആരെങ്കിലും നിങ്ങൾക്കൊപ്പം ഉണ്ടോ? അതുപോലെ മീൻകറി വെക്കുമ്പോൾ ഉപ്പിന് പകരം പഞ്ചസാര ചേർത്ത ആരെങ്കിലും ഉണ്ടോ? അതുകൊണ്ടാണ് ഞാൻ ഈ ഉപ്പിനും പഞ്ചസാരയ്ക്കും ഒരേ നിറമാണ്, കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു തുടങ്ങിയതാണ്. കാരണം അത് നേരിട്ടറിയണം. ഒരാളെക്കുറിച്ച് നേരിട്ടറിഞ്ഞ കാര്യങ്ങൾ മാത്രം വിശ്വസിക്കുക, അത് നാം നാവിലേക്ക് വെച്ച് സ്വാദ് നുണയുമ്പോൾ ഇത് ഉപ്പ്, ഇതാണ് പഞ്ചസാര എന്ന് പറയുന്ന ഒരു കഴിവുണ്ടല്ലോ. ചില കാര്യങ്ങൾ അങ്ങനെയാണ്, എല്ലാം പെട്ടെന്ന് ഒരുപോലെ തോന്നും, പക്ഷേ അതിൻ്റെ എസെൻസ് വിൽ ബി കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ്. ഉപ്പിനും പഞ്ചസാരയ്ക്കും ഒരേ നിറമാണെങ്കിലും ഒരാളെക്കുറിച്ച് നേരിട്ടറിഞ്ഞ കാര്യങ്ങൾ മാത്രമേ വിശ്വസിക്കാൻ പാടുള്ളൂ എന്നൊരു ചെറിയ സാരാംശമാണ് ഈ ഉപ്പിൻ്റെയും പഞ്ചസാരയും കഥയിൽ വരുന്നത് കേട്ടോ. അല്ലാതെ മാറ്റങ്ങൾ വലിയ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. എന്തായാലും നമ്മൾ ഇന്ന് വിതയ്ക്കുന്ന ഈ ഒരു ദിവസം നമ്മുടെ കയ്യിലുള്ള ചില വിത്തുകളുണ്ട്, അത് കൃത്യസമയത്ത് വിതയ്ക്കുക. അതായത് നമ്മുടെ ചെറിയ ചെറിയ പരിശ്രമങ്ങളെക്കുറിച്ചാണ് ഈ പറയുന്നത്. അത് നാളെ വലിയ വലിയ വിജയങ്ങളായി, വൻ മരങ്ങളായി മാറുന്നത് നമുക്ക് കാണാം. അപ്പോൾ വാ, ഈ ദിവസം ദിസ് ഇസ് ഫോർ അസ്, ഹിയർ വി സ്റ്റാർട്ട് ടുഡേസ് വേക്കപ്പ് കോൾ വിത്ത് ജയ, ബ്രോട്ട് ടു യു ബൈ ഗ്രീൻ ഫാം സൂപ്പർ ഫുഡ്സ്.
1: Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം. You're listening to Home 92.2 FM. Home is a feeling.

0: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ. കഴിഞ്ഞ 365 ദിവസങ്ങൾ ലക്ഷക്കണക്കിന് ലിസ്ണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
1: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ്എം ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടും അകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ്എം നിങ്ങൾക്ക് നൽകിയത്?
2: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
1: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM. Joy Alucas presents Home 92.2 FM First Anniversary Birthday Bash.
3: Joy Alucas, world's favorite jeweler.
1: Supported by akputravels.com, Almaraya Car Rentals and Volcano LED Solutions.

0: You're listening to Home 92.2 FM. Home is a feeling.
1: മനോഹരമായ ഒരു പൂന്തോട്ടം. ആ പൂന്തോട്ടത്തിലേക്ക് രണ്ട് സുഹൃത്തുക്കൾ കടന്നു ചെല്ലുകയാണെന്ന് വിചാരിക്കുക. നമുക്ക് വേണമെങ്കിൽ സുഹൃത്തുക്കളെ ഒരു പേരിട്ട് വിളിക്കാം. വേക്കപ്പ് കോൾ കേട്ട് എപ്പോഴും മെസ്സേജ് അയക്കുന്ന ബിബിൻ ബോസ്, ഇന്നത്തെ ഈ കഥയിൽ താങ്കളാണ് കഥാപാത്രം കേട്ടോ. ബിബിനാണ് ഒരു ഫ്രണ്ട്. അപ്പൊ മറ്റേ ഫ്രണ്ടിനെ നമുക്ക് ഫോർ എക്സാമ്പിൾ എബിൻ ഇടാം. ഓക്കെ, സോ എബിൻ ആൻഡ് ബിബിൻ, നിങ്ങൾ രണ്ടുപേരും മനോഹരമായ ഒരു പൂന്തോട്ടത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നിറയെ സുന്ദരമായ സുരഭിലമായ റോസാ പുഷ്പങ്ങളാണ്, റോസ് ഗാർഡനിലേക്കാണ് നിങ്ങൾ ചെന്നത് എന്ന് വിചാരിക്കുക. കണ്ണെടുക്കാൻ തോന്നില്ല, അത്ര ഭംഗിയാണ്. പല നിറത്തിലുള്ള റോസ് ഫ്ലവേഴ്സ് അല്ലെ, ആസ്വദിച്ച് നമ്മൾ നിൽക്കും. ഓ, ഇത് എന്താ മണം! ഓരോന്നിനും ഉണ്ട് പ്രത്യേകത. റോസിന് ഒരു മണമാണെന്ന് പറഞ്ഞാലും ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ആ ഫ്രേഗ്രൻസിൽ നമുക്ക് ലഭിക്കും. ആദ്യം എബിൻ പറയാണ് ഇതെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് പറയാണ്, ഹോ എന്താ കാര്യം, റോസാപ്പൂ നല്ല ഭംഗിയുള്ളത് തന്നെ, അത് മുഴുവൻ മുള്ള, അത് എടുക്കാൻ പോലും പറ്റുന്നില്ല, എന്റെ കൈ മുഴുവൻ മുറിഞ്ഞു, കണ്ടില്ലേ എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നു എബിൻ. നമ്മുടെ ബിബിൻ ബോസ് നേരെ ഗാർഡനിലേക്ക് ചെന്നിട്ട് പറയാണ്, ഹ വാട്ട് എ ബ്യൂട്ടിഫുൾ ഫ്ലവർ, ഈ മുള്ളുകൾക്കിടയിലും ഇവിടെ വെഞ്ഞു നിൽക്കുന്ന റോസാപ്പൂവിന് എന്താ ഭംഗി, എനിക്ക് കവിത എഴുതാൻ തോന്നുകയാണ്. മനസ്സിലായോ? അതാണ് വ്യത്യാസം. വി ക്യാൻ കംപ്ലെയിൻ ബിക്കോസ് റോസ് ബുഷസ് ഹാവ് തോൺസ്, ഓർ വി ക്യാൻ റിജോയ്സ് ബിക്കോസ് തോൺ ബുഷസ് ഹാവ് ബ്യൂട്ടിഫുൾ റോസ് ഫ്ലവേഴ്സ്. ഏത് വേണം, എങ്ങനെ പറയണം, ദാറ്റ്സ് അപ് ടു യു. ഒരേ കാര്യത്തിൽ തന്നെ പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും രണ്ട് ആളുകൾ കാണുന്നതിനെ കുറിച്ചാണ് ഈ ഒരു കൊച്ചു കഥ പറഞ്ഞത്. ഒരാളുടെ മനസ്സ് മുഴുവൻ ശുഭാപ്തി വിശ്വാസം, മറ്റൊരാളുടെ മനസ്സ് മുഴുവൻ എത്ര നന്മയാണെങ്കിലും അതിലൊരു കുറ്റം കണ്ടുപിടിക്കാനുള്ള ഒരു പ്രവണത. മനസ്സിലായി? ഈ ഒരു വ്യത്യാസം പലരിലും കാണുന്നുണ്ടാവും. ഒരാള് വളരെ ഓപ്റ്റിമിസ്റ്റിക് അബൌട്ട് ലൈഫ്, മറ്റൊരാള് പെസിമിസ്റ്റിക് അബൌട്ട് ലൈഫ്. നിങ്ങൾക്ക് ആരാവണം? എബിനാകണോ ബിബിനാകണോ? തിങ്ക് അബൌട്ട് ഇറ്റ്.
0: Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.

0: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ. കഴിഞ്ഞ 365 ദിവസങ്ങൾ, ലക്ഷക്കണക്കിന് ലിസ്ണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
1: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ്എം ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ്എം നിങ്ങൾക്ക് നൽകിയത്?
2: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
1: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM. ജോയ് ലൂക്കാസ് പ്രസന്റ്സ് ഹോം 92.2 FM ഫസ്റ്റ് ആനിവേഴ്സറി ബർത്ത്ഡേ ബാഷ്.
3: ജോയ് ലൂക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ,
1: സപ്പോർട്ടഡ് ബൈ അക്ബു ട്രാവൽസ് .com, അൽമറായ കാർ റെന്റൽസ് ആൻഡ് വോൾക്കാനോ LED സൊല്യൂഷൻസ്.

0: ഐ ലവ് യു എന്ന് ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ടാകും ഡെഫിനറ്റ്ലി അറ്റ് എനി പോയിന്റ് ഓഫ് ടൈം. ചെറിയ സമയത്തായിരിക്കാം, ചിലപ്പോൾ അഡോളസൻസിലായിരിക്കാം, യൂത്തിലായിരിക്കാം. ഇപ്പോഴും നിങ്ങൾക്ക് ഐ ലവ് യു എന്നത് കേൾക്കാൻ പറ്റുമെങ്കിൽ ഭാഗ്യവാനോ ഭാഗ്യവതിയോ ആയിരിക്കും എന്നാണ്, ഈ ഒരു ഏജിലും കിട്ടുകയാണെങ്കിൽ എന്ന് ഫോർ ഷുവർ. ഇനി നിങ്ങൾക്ക് കിട്ടുന്നതിനേക്കാൾ നിങ്ങൾ ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഐ ലവ് യു കിട്ടി, ഓക്കെ, ഹാപ്പിയായി. പക്ഷെ നിങ്ങൾ ആരോടെങ്കിലും ഈ ഒരു വികാരം പ്രകടിപ്പിച്ചിട്ടുണ്ടോ? ആ, അതെന്ന് വെച്ചാൽ ഞാനൊരു ഇഷ്ടത്തോടെ പറയുന്ന കാര്യങ്ങളാണ് കേട്ടോ. അല്ലെങ്കിൽ രാവിലെ ഒരാളെ വിളിച്ചിട്ട് ഹലോ ഐ ലവ് യു എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പണി കിട്ടും. അത് വേണ്ട. നമ്മൾക്ക് ആരോടെങ്കിലും ഇഷ്ടം തോന്നുന്ന ഒരു, മനസ്സിന് സന്തോഷം തോന്നുന്ന ഒരു വ്യക്തിത്വം നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ അത് പ്രകടിപ്പിക്കുക എന്ന് മാത്രമേ അതിനർത്ഥമുള്ളൂ. ഒരു ഗുരുശിഷ്യ സംവാദം കേൾക്കാനിടയായി. ഗുരുവിനോട് ശിഷ്യൻ ചോദിച്ചു, ഗുരു, ലവ് എന്ന പദത്തിന് ഇക്വലായിട്ടൊരു പദം കണ്ടുപിടിക്കാൻ പറ്റുമോ? വിച്ച് ഇസ് ദാറ്റ് വേർഡ് വിച്ച് ഇസ് ഈക്വലൻ ടു ലവ്? അപ്പോൾ ഗുരു പറഞ്ഞു, തീർച്ചയായിട്ടും കണ്ടുപിടിക്കാം. ലവ് എന്ന പദത്തിന് ഈക്വലായിട്ട്, ആ, ലവ് എന്നാൽ നീ മറ്റൊരാൾക്ക് കൊടുക്കുന്ന സമയമാണ്. അതായത് നീ മറ്റൊരാൾക്ക് കൊടുക്കുന്ന കരുതൽ. ഒരാൾ ഫോൺ വിളിക്കുമ്പോൾ നിനക്ക് എടുക്കാൻ സമയമില്ല, തീർന്നു അവിടെ, അത്രയേ ഉള്ളൂ. പ്രാധാന്യം കുറഞ്ഞു, വാല്യൂ കുറയുമ്പോഴാണ് ലവിൻ്റെ ആ ഡിഗ്രിയും കുറഞ്ഞു കുറഞ്ഞു പോകുന്നത്. ഒരാൾക്ക് വേണ്ടി നീ മാറ്റിവെക്കുന്ന സമയത്തിൻ്റെ വാല്യൂ ഉണ്ടല്ലോ, ദാറ്റ് ഈസ് ഈക്വൽ ടു ലവ്. അപ്പോൾ ഈ ടൈം എന്നത് ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ലവ് ഈസ് ഈക്വൽ ടു ടൈം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. സമയം മാത്രമാണ് ഒരാൾക്ക് വേണ്ടി നാം മാറ്റിവെക്കുമ്പോൾ, സ്നേഹം പ്രകടിപ്പിക്കുമ്പോൾ അത് പരമാർത്ഥമായി മാറുന്നത്. ബാക്കിയെല്ലാം ഇറ്റ്സ് ജസ്റ്റ് വേർഡ് ഓഫ് മൗത്ത്. ബാക്കിയെല്ലാം ബ്ലാ ബ്ലാ ബ്ലാ. വേറെ നമ്മളൊരാൾക്ക് വേണ്ടി ആത്മാർത്ഥയോടെ മാറ്റിവെക്കുന്ന ഒരു സമയമുണ്ടെങ്കിൽ അവിടെ ലവ് ഉണ്ട് എന്നർത്ഥം. നമ്മൾ പറയില്ല ഒരുപാട് സ്വപ്നങ്ങൾ കാണുന്നു, നമ്മുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ ഒരു കൂട്ടു വേണം നമുക്ക്. ഇല്ലെങ്കിൽ നമ്മൾ എപ്പോഴെങ്കിലും ഏതെങ്കിലും ഘട്ടത്തിൽ ഒറ്റപ്പെട്ടു പോയേക്കാം. ആ ഒരു ഫീലിങ്ങിനുണ്ടല്ലോ ഡെഫിനിഷൻ വേറെ ഇല്ല. അവിടെ ചോദിക്കാൻ ചിലപ്പോൾ ഗുരു ഉണ്ടാവില്ല. ഒരു പ്രാവശ്യം കണ്ടാൽ ദാറ്റ് ഇസ് ഡ്രീം. രണ്ട് പ്രാവശ്യം അതേ കാര്യങ്ങൾ കണ്ടാൽ ദാറ്റ് ഇസ് യുവർ വിഷ്, യുവർ ഏർജ്, അതെനിക്ക് വേണം, അതിൻ്റെ ആഗ്രഹം. എന്നാൽ ഇഫ് യു ആർ റിപ്പീറ്റഡ്ലി സീയിങ് ദാറ്റ് ഡ്രീം, ഒരേ സ്വപ്നം പല പ്രാവശ്യം കണ്ടാൽ ദാറ്റ്സ് യുവർ ഫോക്കസ്, ദാറ്റ്സ് യുവർ ജേർണി, ദാറ്റ്സ് യുവർ പാത്ത്. വിത്ത് ദാറ്റ് നോട്ട്, ഇറ്റ്സ് മീ ജയ സൈനിങ് ഓഫ് ഫ്രം ടുഡേസ് വേക്ക് അപ്പ് കോൾ വിത്ത് ജയ, ബ്രോട്ട് ടു യു ബൈ ഗ്രീൻ ഫാം സൂപ്പർ ഫുഡ്സ്.
1: Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം. You are tuned into Home 92.2 FM. Home is a feeling.

0: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ. കഴിഞ്ഞ 365 ദിവസങ്ങൾ ലക്ഷക്കണക്കിന് ലിസ്ണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
1: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ്എം ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടും അകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ്എം നിങ്ങൾക്ക് നൽകിയത്?
2: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
1: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM. Joy Alukas presents Home 92.2 FM First Anniversary Birthday Bash.
3: Joy Alukas, world's favorite jeweler.
1: Supported by AkbarTravels.com, Almaraya Car Rentals and Volcano LED Solutions.
4: You're tuned into Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling.
1: This hour of Sand Dunes is brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
2: Home FM News in Detail. Vartagal Vishadamai.
1: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: ബ്രിക്സ് ഉച്ചകോടി ഷീ ജിൻപിങ് ഇന്ത്യയിലേക്ക്. പേഴ്സണൽ സ്റ്റാഫ് നിയമനം, മുഖ്യമന്ത്രിക്ക് പ്രതിപക്ഷ നേതാവിന്റെ മറുപടി. പിണറായി വിജയനെതിരായ ഇഡി ശുപാർശ, കരുത്തലോടെ പ്രതികരിക്കാൻ കോൺഗ്രസ്, തൽക്കാലം പ്രതികരിക്കേണ്ടതില്ലെന്ന് സിപിഐ. സൌദി ഹൂതി സംഘർഷം കനക്കുന്നു. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. പിണറായി വിജയനെതിരായ ഇഡി ശുപാർശ, കരുത്തലോടെ പ്രതികരിക്കാൻ കോൺഗ്രസ്, തൽക്കാലം പ്രതികരിക്കേണ്ടതില്ലെന്ന് സിപിഐ. സൌദി ഹൂതി സംഘർഷം കനക്കുന്നു. നമസ്കാരം, ഹോം 9.

വിജയന്റെ ഫേസ്ബുക്ക് കുറിപ്പ്. ഈ സർക്കാർ ഇതുവരെ 476 പേഴ്സണൽ സ്റ്റാഫുകളെ മാത്രമാണ് നിയമിച്ചതെന്നും കഴിഞ്ഞ സർക്കാർ 787 പേരെയാണ് നിയമിച്ചത് എന്നുമായിരുന്നു മുഖ്യമന്ത്രി വി ഡി സതീശൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നത്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെതിരെ കേസെടുക്കണമെന്ന ഇ ഡി ശുപാർശയിൽ എടുത്തുചാടി തീരുമാനം വേണ്ടെന്ന് കെ പി സി സി ഭാരവാഹി യോഗം. നിയമവശങ്ങൾ വിശദമായി പരിശോധിച്ച ശേഷം തീരുമാനം മതി എന്നാണ് നേതാക്കളുടെ അഭിപ്രായം. സങ്കീർണമായ വിഷയമാണ് ഇതെന്ന് വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ്. പിണറായി വിജയനെതിരായി കേസെടുക്കണമെന്ന ഇ ഡി ശുപാർശ കെ പി സി സി യോഗം ചർച്ച ചെയ്ത ശേഷമായിരുന്നു മന്ത്രിയുടെ പ്രതികരണം. നിയമവശങ്ങൾ പരിശോധിച്ച ശേഷം മാത്രം തീരുമാനമെടുക്കുമെന്നും കെ പി സി സി അധ്യക്ഷൻ. പിണറായി വിജയനെതിരായ ഇ ഡി ശുപാർശ അതീവ ഗൌരവമെന്ന് ആവർത്തിച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കേസെടുക്കേണ്ട സാഹചര്യമെന്നാണ് കെ പി സി സി യോഗത്തിൽ മുഖ്യമന്ത്രി വിലയിരുത്തിയത്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെതിരെ കേസെടുക്കാനുള്ള ഇ ഡിയുടെ ശുപാർശയിൽ പ്രതികരിച്ച വ്യവസായ മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി, നിയമം നിയമത്തിന്റെ വഴിക്ക് പോവുക എന്നതാണ് സർക്കാർ സമീപനം. വിവിധ വശങ്ങൾ ഈ കേസിൽ ആലോചിക്കാനുണ്ടെന്നും മന്ത്രി. ഇ ഡി കേസിൽ തൽക്കാലം പ്രതികരിക്കേണ്ടെന്ന് സിപിഐ തീരുമാനം. കേസിന്റെ വിശദാംശങ്ങൾ വ്യക്തമല്ലാത്തതുകൊണ്ടാണ് പ്രതികരണം വേണ്ടെന്ന് തീരുമാനിച്ചത്. ഹവാല ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ ഉള്ളതിനാൽ വ്യക്തത വന്നിട്ട് പ്രതികരിച്ചാൽ മതിയെന്നാണ് തീരുമാനം. സിപിഐ സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റേതാണ് ഈ തീരുമാനം. 17 ചേരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് വീണ്ടും വിഷയം അവലോകനം ചെയ്യും. സിഎംആർഎൽ എക്സാലോജിക്ക് സാമ്പത്തിക ഇടപാട് കേസിൽ ഇ ഡിയെ പരിഹസിച്ച് സിപിഎം ജനറൽ സെക്രട്ടറി എം എ ബേബി. ഇ ഡി ഭാവനാപൂർവ്വം എഴുതുന്നുവെന്നും എം ടി എഴുതിയത് കേട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നത് പോലെ ഇ ഡി എഴുതിയത് കേട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കേണ്ടി വരുമെന്ന് ബേബി. ഇ ഡി പുതിയ വാർത്ത സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണെന്നും കേസിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യമാണെന്നും അദ്ദേഹം ആരോപിച്ചു. ഇ ഡിയെ ഭയന്ന് ബിജെപിയിൽ ചേരാൻ സിപിഎമ്മുകാരെ കിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. കേസ് സുപ്രീംകോടതി തള്ളിയതാണെന്നും എം എ ബേബി ചൂണ്ടിക്കാട്ടി. സിഎംആർഎൽ എക്സാലോജിക്ക് സാമ്പത്തിക ഇടപാടിൽ പിണറായി വിജയനെതിരായി ഇ ഡി നീക്കത്തിൽ വിമർശനം കടുപ്പിച്ച് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ. രാഷ്ട്രീയ ഉന്നം വെച്ച് ഇ ഡി എന്ത് വൃത്തികേടും ചെയ്യുന്നു എന്നും ബിജെപിയുടെ അജണ്ട നടപ്പിലാക്കുകയാണ് ഇ ഡി എന്നും എം വി ഗോവിന്ദൻ ആരോപിച്ചു. പി എം ശ്രീ പദ്ധതി നടപ്പാക്കുന്നതിൽ കെ പി സി സി ഭാരവാഹി യോഗത്തിലും എതിർപ്പ്. പി എം ശ്രീ നടപ്പാക്കരുതെന്ന് ഒരു വിഭാഗം നേതാക്കൾ ആവശ്യപ്പെട്ടു. പി എം ശ്രീ തെരഞ്ഞെടുപ്പ് വിജയത്തിന് കാരണമായെന്നും പദ്ധതി നടപ്പാക്കരുതെന്നുമാണ് കെ പി സി സി യോഗത്തിൽ നേതാക്കൾ ആവശ്യപ്പെട്ടത്. എന്നാൽ പി എം ശ്രീ മാത്രമല്ല തെരഞ്ഞെടുപ്പ് വിജയത്തിന് കാരണമെന്നും പദ്ധതിയിൽ നിന്ന് പിന്മാറാൻ ആകില്ലെന്നും മുഖ്യമന്ത്രി മറുപടി നൽകി. മറ്റ് സംസ്ഥാനങ്ങളിലെ കോൺഗ്രസ് മുഖ്യമന്ത്രിമാർ പദ്ധതി നടപ്പാക്കിയിട്ടുണ്ടെന്ന് വിശദീകരിച്ച മുഖ്യമന്ത്രി കേന്ദ്രത്തിന് മുൻപാകെ ഉപാധികൾ വയ്ക്കുമെന്നും കെ പി സി സി യോഗത്തിൽ അറിയിച്ചു. സംസ്ഥാന സർക്കാരിന്റെ ഔദ്യോഗിക പരിപാടികളിൽ ദേശീയഗീതമായ വന്ദേ മാതരത്തിന്റെ ആദ്യ രണ്ട് ഖണ്ഡികകൾ മാത്രം ആലപിച്ചാൽ മതിയെന്ന് കർണാടക സർക്കാർ ഉത്തരവിറക്കി. കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ച മാർഗനിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായാണ് കർണാടക സർക്കാരിന്റെ ഉത്തരവ്. പൊതുപരിപാടികളിലെ സമയദൈർഘ്യം ക്രമീകരിക്കുന്നതിന് വേണ്ടിയാണ് വന്ദേ മാതര ആലാപനം രണ്ട് ഖണ്ഡികയിൽ ചുരുക്കിയതെന്നാണ് സർക്കാരിന്റെ വിശദീകരണം. ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് എത്തും. ഉച്ചകോടിക്ക് ഒരു ദിവസം മാത്രം ശേഷിക്കുകയാണ്. ദിവസങ്ങളായി നീണ്ടുനിന്ന അനിശ്ചിതത്വത്തിന് വിരാമമിട്ട് സന്ദർശന വിവരം ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചത്. ഈ മാസം 12-13 തീയതികളിൽ ഡൽഹിയിലാണ് ബ്രിക്സ് ഉച്ചകോടി. 7 വർഷത്തിനിടെ ആദ്യമായാണ് ഷീ ജിൻപിങ് ഇന്ത്യ സന്ദർശനം നടത്തുന്നത്. 2020 ഗൾവൻ സംഘർഷത്തോടെയാണ് ഇന്ത്യ ചൈന ബന്ധം വഷളായത്. ചെന്നൈക്കടുത്ത് മാമല്ലപുരത്ത് നടന്ന ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം പങ്കെടുക്കാൻ 2019 അവസാനമായി ഷീ ജിൻപിങ് ഇന്ത്യയിലെത്തിയത്. കഴിഞ്ഞ വർഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പമാണ് അദ്ദേഹം പങ്കെടുത്തത്. ലഡാക്കിന്റെ സംസ്ഥാന പദവിയുമായി ബന്ധപ്പെട്ട് വ്യക്തത നൽകണം കേന്ദ്രത്തിന് സോനം വാങ്ചുക്കിന്റെ മുന്നറിയിപ്പ്. ലഡാക്കിൽ വീണ്ടും പ്രതിഷേധത്തിനൊരുങ്ങുകയാണ് സോനം വാങ്ചുക്ക്. ഈ മാസം 19 മുതൽ 24 വരെ പ്രക്ഷോഭം നടത്തും. ലഡാക്കുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഒരാഴ്ചയ്ക്കകം കേന്ദ്ര സർക്കാർ ഉറപ്പ് നൽകണമെന്നാണ് അദ്ദേഹത്തിന്റെ ആവശ്യം. എല്ലാ ഇന്ത്യൻ എയർലൈനുകളിലെയും പൈലറ്റുമാർക്ക് സൈക്കോ ആക്ടീവ് ലഹരി പരിശോധന നടത്താൻ നിർദ്ദേശം നൽകി ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ. കഴിഞ്ഞ മാസം എയർ ഇന്ത്യ വിമാനത്തിലെ ക്യാപ്റ്റൻ ലഹരി ഉപയോഗിച്ചതായി സ്ഥിരീകരിക്കപ്പെട്ട പശ്ചാത്തലത്തിലാണ് നടപടി. അടുത്ത വർഷം ജൂലൈക്കുള്ളിൽ എല്ലാ പൈലറ്റുമാരുടെയും പരിശോധന പൂർത്തിയാക്കണമെന്നാണ് നിർദ്ദേശം. ഓഗസ്റ്റിലാണ് ഇത് സംബന്ധിച്ച് എയർലൈനുകൾക്ക് നിർദ്ദേശം നൽകിയത്.
ഇറാനും അമേരിക്കയും തമ്മിലുള്ള ആക്രമണങ്ങൾ രൂക്ഷമാകവേ സൌദി ഹൂതി സംഘർഷവും കനക്കുന്നു. ഹൂതി നിയന്ത്രണത്തിലുള്ള യമനിൽ കഴിഞ്ഞ 12 മണിക്കൂറിനിടെ സൌദി അറേബ്യ 54 വ്യോമാക്രമണങ്ങൾ നടത്തിയതായി ഹൂതി സൈനിക വക്താവ്. ഇതിന് മറുപടിയും ശിക്ഷയും നൽകാതെ പോകില്ലെന്ന് അദ്ദേഹത്തിന്റെ മുന്നറിയിപ്പ്. അതേസമയം സൌദി അറേബ്യയുടെ അടിസ്ഥാന സൌകര്യങ്ങൾ ലക്ഷ്യമിട്ട് ഹൂതികൾ ആക്രമണം തുടരുകയാണെന്ന് സൌദി

0: ആരോപിച്ചു. യമൻ സർക്കാരിൽ നിന്ന് ചരിത്രപരവും തന്ത്രപ്രധാനവുമായ തുറമുഖ നഗരം മോഖ പിടിച്ചെടുത്ത ഹൂതികൾ. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കപ്പൽപാതകളിലൊന്നായ ബാബൽ മന്ദേബ് കടലിടുക്കിന്മേൽ ഹൂതികൾക്കിതോടെ കൂടുതൽ സ്വാധീനം ഉറപ്പിക്കാനാകും. ആഗോള എണ്ണ വിതരണത്തിനുമേൽ കൂടുതൽ ഭീഷണി ഉയർത്തുന്ന നീക്കമാണിത്. ജൂനിയർ വനിത ഏഷ്യാകപ്പ് ഹോക്കിയിൽ പാകിസ്ഥാനെ തകർത്ത് സെമി ഫൈനലിലേക്ക് കടന്ന ഇന്ത്യ. എതിരില്ലാത്ത 19 ഗോളുകൾക്കാണ് ഇന്ത്യയുടെ വിജയം. 18 പെനാൾട്ടി കോർണറുകളും ഒരു പെനാൾട്ടി സ്ട്രോക്കുമാണ് ഇന്ത്യ സ്വന്തമാക്കിയത്. ശനിയാഴ്ച നടക്കുന്ന സെമി ഫൈനലിൽ കൊറിയ മലേഷ്യ പോരാട്ടത്തിലെ വിജയികളെ ഇന്ത്യ നേരിടും. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
1: Home FM News was brought to you by Danya Group of Companies since 1982.
2: Time check.
1: Brought to you by Ozone Cargo.
3: Very good morning. Dubai ipo samayam 7 manikku 7 minute irikkana.
2: Time check.
1: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
2: Weather update.
1: Brought to you by Aldras Auto AC Parts, #1 auto AC spare parts in the Middle East.
3: ദുബായിലെ ഇപ്പോഴത്തെ ടെമ്പറേച്ചർ 37 degrees Celsius ആണ്. ഹ്യൂമിഡിറ്റി 57% റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്.
2: Weather update.
1: Was brought to you by Aldras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.
4: You are listening to

0: song of the hour was brought to you by Almaraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
1: Welcome back home, 92.2 FM. Swagatham, and it's a weekend. September 11th, വെള്ളിയാഴ്ചയിലാണ് നിൽക്കുന്നത്. സമയം 7 മണി കഴിഞ്ഞ് 17 മിനിറ്റ് ആയിട്ടുണ്ട്. നല്ല മോർണിംഗ് എന്ന് പറയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ എന്താ തിരക്ക് റോഡിൽ വെഹിക്കിൾസിൻ്റെ കാവ്. ഞാൻ ഇന്ന് വിചാരിച്ചത് ആക്ച്വലി വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഇച്ചിരി റിലാക്സ്. എവിടുന്ന് എന്തോരം ട്രാഫിക്കാണെന്നറിയോ? സിഗ്നലിലൊക്കെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളൊരു സിഗ്നല് ഒന്ന് നമുക്ക് മറികടക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ഒരു 3-4 മിനിറ്റ് അങ്ങോട്ട് പോക്കാം. ഇന്നലത്തെയൊക്കെ ട്രാഫിക് സിറ്റുവേഷനും അതുപോലെ തന്നെ ആയിരുന്നു. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡിലൊക്കെ ഇന്നലെ എനിക്ക് വൈകിട്ട് ഉമ്മൽക്കോയം വരെ ഒന്ന് പോകേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നു. അപ്പം ആ സമയത്ത് എന്താണ് ട്രാഫിക് സിറ്റുവേഷൻ എന്ന് പറയുന്നത്, തിരിച്ച് ഞാൻ അക്രോസ് ദ ട്രാഫിക് ആയിരുന്നു വന്നിരുന്നത്. ആ സമയത്തൊക്കെ ഹെവി ഹെവി ട്രാഫിക് സിറ്റുവേഷനാണ്. ഇവൻ രാത്രി ഞാൻ രാവിലെ ഇത്രയും വലിയ ട്രാഫിക് എന്നൊക്കെ പറയുകയാണെങ്കിലും രാത്രിയിലത്തെ അവസ്ഥയും ഇതുപോലെ തന്നെ വളരെയധികം രൂക്ഷമാണെന്നുള്ള കാര്യമാണ് കേട്ടോ. അപ്പം എന്താണേലും പത്രങ്ങളിലേക്ക് പോകാം. കുറേയധികം വാർത്തകളായിട്ടിങ്ങനെ സംഭവ ബഹുലമായിട്ടുള്ള ഒരു ദിവസമാണ് നമ്മളിന്ന്. മോദി പുടിൻ കൂടിക്കാഴ്ചയാണ് ഇന്ന്. ബ്രിക്സ് ഉച്ചകോടി, ലോക നേതാക്കൾ ഡൽഹിയിലേക്ക് എന്നുള്ള ഒരു കാര്യം കൂടെ നമ്മൾ അറിഞ്ഞിരുന്നു. ഒപ്പം തന്നെ ചൈന പ്രസിഡന്റും ഡൽഹിയിലേക്ക് വരാൻ പോകുന്നു എന്നുള്ള ഒരു കാര്യം കൂടെ നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെ ഈ ബ്രിക്സ് ഉച്ചകോടി നടക്കുന്ന സമയത്തെ നമ്മുടെ ഡോളറിനെതിരെ ബ്രിക്സ് വരുന്ന ഒരു കാര്യത്തിന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വേറൊരു വാർത്ത കണ്ടിരുന്നു, ബ്രിക്സ് പേ വരുമോ? അതായത് ഡോളറിനെ മറികടക്കാൻ യു പി മാതൃകയിലുള്ള ബ്രിക്സ് ഉച്ചകോടിയിൽ അത് ചർച്ചയാകുമെന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. അങ്ങനെ ഒരു ബ്രിക്സ് പേയും കാണാൻ വന്നു കഴിഞ്ഞാൽ അത് വലിയൊരു വിപ്ലവകരമായിട്ടുള്ളൊരു മാറ്റമായിരിക്കും കേട്ടോ. അത് എന്നാലും ഇത്രയും ലോക രാജ്യങ്ങളെല്ലാം അതിന് ഒത്തുകൂടുന്നു. അതിൻ്റെ ചർച്ചകളും കാര്യങ്ങളും ഒക്കെ ഇന്ന് നമുക്കറിയാം എന്താകും എന്നുള്ളൊരു കാര്യം. മറ്റു വാർത്ത തലക്കെട്ടായിട്ട് വന്നിരിക്കുന്നത് മെസ്സി തട്ടിപ്പ്, 549 കോടി. 346.47 കോടിക്ക് ഉറവിടമില്ല. അങ്ങനെ കേന്ദ്ര ഏജൻസികൾക്ക് വിടണമെന്ന്, കേന്ദ്ര ഏജൻസിയിലേക്ക് വിടണമെന്ന് എസ് ഐ ടിയുടെ ശുപാർശയും കാര്യങ്ങളും വന്നിട്ടുണ്ടായിരുന്നു. പി എസ് സി ആസൂത്രണ ബോർഡ് പരീക്ഷാ ക്രമക്കേട്, ചോദ്യമുനയിൽ ചെയർമാൻ എന്നുള്ളൊരു മറ്റൊരു വാർത്ത. തിരഞ്ഞെടുപ്പ് ജയിച്ചാൽ $5,000 ഓരോരുത്തർക്കും നൽകുമെന്ന് ട്രംപിൻ്റെ അടുത്ത വാഗ്ദാനം കൂടെ അവിടെ നൽകുന്നുണ്ട് കേട്ടോ. ചൂട് കൂടുന്നു, 2 ദിവസം ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യത എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. പക്ഷേ നാട്ടിലെല്ലായിടത്തും കനത്ത ചൂടിലേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതിനോടൊപ്പം ഇപ്പോൾ കറണ്ട് കട്ടും നാട്ടിൽ സ്റ്റാർട്ടായിട്ടുണ്ട്. അത് റീൽസൊക്കെ പറഞ്ഞിട്ട് എന്താ പറയുന്നത്, കൊച്ചുകുട്ടികൾ വരെ എടുത്തങ്ങ് അലക്കാന്നൊക്കെ പറയത്തില്ല, അതുപോലെയാണ് നാട്ടിൽ ഇപ്പോഴത്തെ റീൽസ് ഫുള്ള്. നമ്മളെന്തെങ്കിലും പെട്ടെന്ന് കാര്യം വരാൻ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും ഓ കറണ്ട് കട്ടിന് വേണ്ടിയിട്ടുള്ളതാണല്ലേ എന്നുള്ളൊരു കാര്യം. സംസ്ഥാനത്ത് ഇന്ന് ബാങ്ക് പണിമുടക്കും. ഞാൻ മറ്റൊരു പത്രത്തിൽ ഇന്ന് കണ്ടിരുന്നു, അതായത് അതെ, രാജ്യവ്യാപകമായിട്ട് ബാങ്കുകൾ പണിമുടക്കുന്നു. തുടർച്ചയായിട്ട് 4-ാം ദിവസം സേവനങ്ങൾ തടസ്സപ്പെട്ടേക്കാം എന്നുള്ളൊരു കാര്യം കൂടെ വേറൊരു പേജിൻ്റെ ഏറ്റവും ഫ്രണ്ട് പേജിലാണ്. എന്നാൽ കേരള കൗമുദിക്കകത്ത് വരുമ്പോൾ അത് മധ്യനിരയിലാണ് ആ ഒരു വാർത്ത കൊടുത്തിരിക്കുന്നത് കേട്ടോ. അങ്ങനെ ദിവസം ബാക്കിയുള്ള വാർത്തകൾ നമുക്കിന്ന് ജസ്റ്റ് കലീസ് ടൈംസോട് ഒന്ന് നോക്കാം. കലീസ് ടൈംസ് ഇൻ്റർനാഷണൽ ന്യൂസ്, ഓയിൽ ഹിറ്റ്സ് $105 ആസ് ടാങ്ക് അറ്റാക്ക് വോറി ട്രേഡേഴ്സ് എന്ന് പറയുന്ന. യു എ ടു ഇൻവെസ്റ്റ് €40 billion ഇൻ ജർമ്മനി. എമിറേറ്റ്സ് ഫ്ലൈയിങ് അറ്റ് 93% കപ്പാസിറ്റി ആസ് 98% ഓഫ് ദ നെറ്റ്വർക്ക് റിട്ടേൺ ടു നോർമൽ. ഓ അത് വലിയൊരു കാര്യം തന്നെയാണ് കേട്ടോ. അത് ഫ്രണ്ട് പേജിൽ അവർ വലിയൊരു എന്താ പറയുന്ന ഒരു പടം ഒക്കെ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. 292 നമ്പർ ഓഫ് വർക്കിംഗ് എയർക്രാഫ്റ്റ്, 1750 സിറ്റീസ് ആർ കവേർഡ് ഇൻ ടേംസ് ഓഫ് കണക്ടിവിറ്റി, 140 ഡെസ്റ്റിനേഷൻ ഇൻ 72 കൺട്രീസ്, 93% കപ്പാസിറ്റി അറ്റ് which average is operating, 98% of network fully operation, 8.7 million passengers traveled in July, August, and Pono. What an achievement, അല്ലേ? അത് എമിറേറ്റ്സിന് സ്വന്തം എന്ന് പറയേണ്ടതാണ്. ഇപ്പോൾ സത്യം പറഞ്ഞാൽ നാട്ടിൽ പണ്ട് ഇങ്ങനെയുണ്ടോയെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ ഇപ്പോൾ കൊച്ചിയിലൊക്കെ എമിറേറ്റ്സ് ഇങ്ങനെ ലാൻഡ് ചെയ്യുന്ന സമയത്ത് ഭയങ്കര ആവേശമുണ്ട് നാട്ടിലുള്ളവർക്ക് ആ ഫ്ലൈറ്റ് ഇങ്ങനെ കണ്ട് നിൽക്കാനായിട്ട്. അത്രയും ഒരു 10 വർഷം മുന്നേ ഇത് ഈ ഒരു ട്രെൻഡ് ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല കേട്ടോ. പക്ഷേ ഇപ്പം നമുക്ക് റീൽസിലും വീഡിയോസിലും ഒക്കെ തന്നെ നമുക്കിത് കാണാൻ പറ്റുന്ന കാര്യമാണ്. നടു പേജിലേക്ക്, ഉൾ പേജിൽ, സെക്കൻഡ് പേജിലേക്ക് വരികയാണെങ്കിൽ സീനിയർ വുമൻ സിറ്റിസൺ റീകോൾ ദർ വൈറ്റൽ റോൾ ഇൻ സപ്പോർട്ടിംഗ് മെൻ എന്നുള്ള പറയുന്ന കാര്യം. ദുബായ് സിവിൽ ഡിഫൻസ് സ്റ്റാഫ് വിൻ 2 പവർ ലിഫ്റ്റിംഗ് ഗോൾഡ് ഡിസ്പൈറ്റ് ഇഞ്ചുറി എന്ന് പറയുന്ന മറ്റൊരു കാര്യം. സ്കൂൾസ് അഡോപ്റ്റ് കമ്മ്യൂണിക്കേഷൻ ടു ന്യൂ
2: സോഷ്യൽ മീഡിയ റൂൾസ് അത് നമുക്കറിയാം. ഓൾറെഡി സോഷ്യൽ മീഡിയയ്ക്ക് ഒരുപാട് നിബന്ധനകളും കാര്യങ്ങളും ഒക്കെ തന്നെ വരുന്നുണ്ട് എന്നുള്ളൊരു കാര്യം യു എയിൽ ഓൾറെഡി പല സ്കൂളുകളും അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട്. ദുബായ് എയർപോർട്ട് ഡെൽറ്റ് വിത്ത് 111 ത്രെറ്റ് അലേർട്ട്, 17 മിസൈൽ സ്ട്രൈക്സ് ഡ്യൂറിംഗ് വോർ എന്ന് പറയുന്ന ഒരു കാര്യം. എന്തായാലും നമ്മൾ ഈ രാജ്യത്ത് അത് വ്യക്തമാണ്, സുതാര്യതമാണ്, നമ്മൾ സേഫാണ് എന്നുള്ളൊരു കാര്യം തന്നെയാണ് ഉൾപേജിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പിന്നെ Workforce health is long-term investment എന്ന് പറയുന്നു ഈ രാജ്യം. അതിൻ്റെ ഒരു ചർച്ചയും കാര്യങ്ങളും ഒക്കെ നടന്നേക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ കാണിക്കുന്നു. ഓഗസ്റ്റ് ഹോട്ടസ്റ്റ് മന്ത് എവർ റെക്കോർഡ് ഗ്ലോബലി ആറ്റ് യൂജ് എൽ നിനോ എന്നാണ് കൊടുത്തിരിക്കുന്നത്. പെട്ടെന്ന് വായിക്കുമോ, എൽ നിനോ എമേർജ്സ് എന്ന് പറയുന്ന ഒരു കാര്യം. എൽ നിനോയുടെ പ്രതിഭാസം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഈ എന്താ പറയുന്നത്, ഏറ്റവും കൂടുതൽ ഈ വരുന്ന വർഷം, എനിക്കൊന്നൊരു രണ്ട് വർഷം കൂടെ ഇതുപോലെ എൽ നിനോ പ്രതിഭാസം ഉണ്ടായാൽ നല്ല രീതിയിലുള്ള വളർച്ചയിലായിരിക്കും ഒരു പക്ഷേ നമ്മൾ പോകുന്നത്. കേരള സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് ബസ് ഒഫീഷ്യൽ എയർലൈൻ സ്റ്റൈൽ ട്രാവൽ ഫ്രം തിരുവനന്തപുരം ടു കൊച്ചി എന്ന് പറയുന്ന മറ്റൊരു വാർത്തയും കൂടെ കൊടുത്തിട്ടുണ്ട്. ഫയർ ഓൺ കാർഗോ ഷിപ്പ് ഇൻ ചൈന കിൽസ് 25 പീപ്പിൾ, സ്റ്റേറ്റ് മീഡിയ എന്ന് പറയുന്ന മറ്റൊരു വാർത്തയും ഉൾ പേജിലേക്ക് കൊടുത്തിട്ടുണ്ട്. വെൻ വിൽ പ്രീ ഓർഡർ ബിഗിൻസ് ഫോർ ഐഫോൺ ഡ്യുവോ ഇൻ ദ യുഒ ആൻഡ് വാട്ട് വിൽ ഇറ്റ് കോസ്റ്റ്? എന്ത് കോസ്റ്റ് അറിയാനാണ്? ഇന്നലെ തന്നെ നമ്മൾ പറഞ്ഞില്ല എല്ലാം നാട്ടിൽ ഒരു ഐഫോൺ മേടിക്കണമെന്നുണ്ടെങ്കിൽ ലക്ഷങ്ങൾ കൊടുക്കണം. ഇപ്പം കിഡ്നി വെച്ചിട്ടാണ് ഈ ട്രോളുകൾ കാര്യങ്ങളൊക്കെ വരുന്ന. ഐഫോൺ ഇറങ്ങുന്ന ദിവസം ദൈവമേ എൻ്റെ കിഡ്നി അത്രയ്ക്ക് വിലയാണ്. ഈ ഡ്യുവോ ഒക്കെ മേടിക്കണമെന്നുണ്ടെങ്കിൽ 15,000 ദിർഹംസ് കാണ്ടാണ് അതിൻ്റെ ഡ്യുവോടെ ഒരു ഒരു പ്രീമിയം മോഡലിന് വരുന്നത്. അപ്പോൾ ഇറ്റ്സ് ടു മച്ച് ഫോർ എ ഫോൺ എന്നാണ് എൻ്റെ ഇത്. എന്നാലും ഡ്യുവോ എടുക്കുന്നവർ എന്തായാലും സി ആപ്പിളിൻ്റെ ഒരു സാധനം ഇറങ്ങുന്ന സമയത്ത് നമുക്കറിയാം അത് അത്രയും റിഫൈൻഡായിട്ടുള്ളൊരു പ്രൊഡക്റ്റ് ആണ്. പക്ഷേ എന്നാൽ പോലും ഒരു അടുത്ത സീരീസോ അല്ലെ അത് കഴിഞ്ഞിട്ടുള്ള സീരീസോ വരികയാണെന്നുണ്ടെങ്കിൽ അത് അത്രയും റിഫൈൻഡായിട്ട് നമുക്ക് കിട്ടുക അതിൻ്റെ മോഡൽ, ഐ മീൻ ഡിസൈനും കാര്യങ്ങളും ഒക്കെ. പക്ഷേ വേറൊരു ന്യൂസ് കൂടെ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. അതായത് ആപ്പിള് നമ്മുടെ ഇതുണ്ടല്ലോ ലീസിന് നമുക്ക് ഫോൺ ഇവിടെ കൊണ്ടുവരാൻ സാധ്യതയുണ്ട്, ഇന്ത്യയിലും സാധ്യതയുണ്ട് എന്നുള്ളൊരു കാര്യം. ഞാൻ കാനഡയിലുണ്ടായിരുന്ന സമയത്ത് നമുക്ക് ലീസിന് ഫോൺ എടുക്കാം. അത് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആയിരുന്നു. അതായത് ഒരു ഫുൾ കോസ്റ്റ് കൊടുക്കണ്ട. അതായത് എല്ലാ വർഷവും ഫോൺ മാറണം എന്ന ആഗ്രഹമുള്ളവർക്കാണെങ്കിൽ ആപ്പിള് തന്നെ ഡയറക്റ്റ്ലി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഫെസിലിറ്റിയാണത്. അപ്പം നമുക്ക് എന്താ പറയുക, $1,500 ഞാൻ അന്ന് അവിടുന്ന് ഫോൺ എടുക്കുന്ന സമയത്ത്. അപ്പം നമുക്കൊരു $500 നമുക്കൊരു ഒരു വർഷത്തേക്ക് ഒരു പക്ഷേ ഒരു ലീസ് കിട്ടും. അതിനുശേഷം ഈ ഫോൺ റിട്ടേൺ ചെയ്യുക, അടുത്ത വർഷം നെക്സ്റ്റ് 500 കൊടുക്കുക അല്ലെങ്കിൽ 600 കൊടുക്കുക, എത്രയാണോ അത് അടുത്ത ഫോൺ കിട്ടും. അപ്പോൾ എല്ലാ വർഷവും നമുക്ക് പുതിയ ഫോൺ കീപ്പ് ഓൺ ചേഞ്ചിങ് എന്നിങ്ങനെ ആ ഒരു ഇതിക്കാം. പക്ഷേ എനിക്ക് എൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ എനിക്കങ്ങനെ ഫോൺ അങ്ങനെ എപ്പോഴും മാറുന്നത് ഭയങ്കര ഇഷ്ടമല്ല. ഇപ്പോൾ അതൊരു പേഴ്സണലൈസ് സാധനമാണല്ലോ. അപ്പം എപ്പോഴും നമ്മുടെ കയ്യിൽ നമ്മുടെ തന്നെ ആയിട്ടുള്ള ഒരു സാധനം ഇരിക്കുന്നതാണ്. എല്ലാ വർഷവും എനിക്ക് മാറണമെന്നൊന്നും ഞാൻ അത്ര വലിയൊരു ഗാഡ്ജറ്റ് ഫ്രീക്ക് ഗാഡ്ജറ്റ് അങ്ങനെ ഗാഡ്ജറ്റ് ഫ്രീക്ക് അല്ല. പക്ഷേ എനിക്ക് ടെക്നോളജിയും ഗാഡ്ജറ്റ്സും ഞാൻ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരാളാണ് എന്താണേലും. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് പ്രധാന വാർത്തകൾ. ബാക്കി വാർത്തകളൊക്കെ വരുന്ന മണിക്കൂറിൽ നിങ്ങൾക്ക് മിനി പതിപ്പ് ഡയറക്റ്റ്ലി അറിയിക്കുന്നതാണ്. അപ്പോൾ ഹോം 92.2 FM ഞാനുണ്ടാവും അൻ്റിൽ 11 o'clock. കൈ നിറയെ സമ്മാനങ്ങൾ നേടാനുള്ള അവസരമാണ്. ഐഫോൺ നമ്മൾ കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ സ്വർണം നമ്മൾ കൊടുക്കുന്നുണ്ട്. 9 grams 22-carat ഗോൾഡ് ആണ് നമ്മൾ ഇന്നും നിങ്ങൾക്ക് തരാനായിട്ട് പോകുന്നത്. അൽമറയ കാസ് ആൻഡ് റെൻ്റൽസ് തരുന്ന ഒരു മാസത്തേക്കുള്ള ഫ്രീ സബ്സ്ക്രിപ്ഷന് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നുണ്ട്. അങ്ങനെ നിരവധി അനവധി സമ്മാനങ്ങൾ നിങ്ങൾ, മൂവി ടിക്കറ്റ്സ് ഉണ്ട്, ഒരുപാട് സമ്മാനങ്ങൾ. അപ്പം എന്തായാലും സ്റ്റേ ട്യൂൺ. എപ്പോഴാണ് ഏതൊക്കെയാണെന്ന് ഞാൻ ഒന്നും പറയുന്നില്ല. നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഗോൾഡ് കിട്ടാനുള്ളത് കഴിഞ്ഞ ദിവസം ഏതായിരുന്നു? അൽമറയ കാസിൻ്റെ ആയിരുന്നു. ഒരാൾ പോലും ശരിയാക്കിയില്ല, കോളറും ശരിയാക്കിയില്ലായിരുന്നു, നമ്മുടെ ലിസണറും ശരിയാക്കി, പക്ഷെ ഡിലേ ആയിപ്പോയി, ഇച്ചിരി ഒന്ന് വൈകിപ്പോയി. ഇന്നങ്ങനെ ആവാതിരിക്കട്ടെ. ഒരു മാസത്തേക്കാണ് കാറിൻ്റെ ഫ്രീ സബ്സ്ക്രിപ്ഷൻ തരാനായിട്ട് പോകുന്ന. അപ്പോൾ സെറ്റ് ബാഗ് എനർജി ഹോം 92.2 FM അക്ഷയ് ആണ് നിങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കുന്നത്.
3: 1 pistol number 1634 7279.
4: ഉദ്വേഗജനകമായ ഒരു കുറ്റാന്വേഷണം. കാക്കിയണിഞ്ഞ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറായി പാർവതി തിരുവോത്.
5: അവളെ ഒറ്റയ്ക്കാക്കിയിട്ട് ഞാൻ എങ്ങോട്ടും ഒരിക്കലും വരില്ല സർ.
4: ഒപ്പം പോലീസ് വേഷത്തിൽ ഞെട്ടിക്കാൻ മാത്യു തോമസ്, സിദ്ധാർത്ഥ് ഭരതൻ, വിജയരാഘവൻ, ഉണ്ണിമായ പ്രസാദ് തുടങ്ങി വലിയൊരു താരനിരയും. ഏറ്റവും പുതിയ സി ജഡ്ജ് ക്രൈം ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ ചിത്രം പ്രഥമ ദൃഷ്ടിയാ കുറ്റക്കാർ September 11 GCC റിലീസിനെത്തുന്നു. ഷഹദ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ ത്രില്ലിംഗ് സംഗീതമൊരുക്കാൻ മുജീബ് മജീദും. പ്രഥമ ദൃഷ്ടിയാ കുറ്റക്കാർ.
6: Movie distributed by Fast Film. Stay tuned to Home 92.2 FM to win invites.
7: ഞാൻ കാത്തിരിക്കും.
8: പുതുമയുടെ നേരത്ത്
9: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
10: പഴമയുടെ തീരത്ത്
9: കഴിഞ്ഞ 365 ദിവസങ്ങൾ.
10: പുതുമഴയിലോരത്ത്
9: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്. 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
7: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ്എം ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടും അകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ്എം നിങ്ങൾക്ക് നൽകിയത്?
9: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
11: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
12: First anniversary birthday bash.
13: Joya Lucas, world's favorite jeweler.
12: Supported by akbutravels.com, Almaraya Car Rentals and Volcano LED Solutions.
14: അമ്മോനെ, എന്താ ഇത്? ഈ വണ്ടിയുടെ എ സി അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ട പാട്.
15: ശ്രദ്ധിക്കണ്ട.
14: എടാ മോനെ, പോയടാ പോയി, വണ്ടിയുടെ എ സി അടിച്ചു പോയി.
16: അണ്ണം പേടിക്കണ്ട,
17: വണ്ടി നേരെ അൺറാസിലേക്ക് വിട്ടു. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അൺറാസിലേ ഉള്ളൂ.
14: അമ്പാണ്, എന്നാ വേഗം പോ അൺറാസിലേക്ക്. ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ട അമ്പാണ്.
15: അണ്ണ ശ്രദ്ധിക്ക.
18: അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ എ സി പാർട്സിന് അൾട്രാസ് ഓട്ടോ എ സി പാർട്സ്. അൾട്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾട്രാസ് ഡോട്ട് എം ഇ.
11: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
12: ദിസ് ആർ ഓഫ് സാൻഡ് ഡ്യൂൺസ് ഇസ് ബ്രോട്ട് യു ബൈ ലുലു ഇൻ മിനിറ്റ്സ്. ഷോപ്പ് ഓൺ ദി ലുലു ആപ്പ് ആൻഡ് ഗെറ്റ് ലുലു ഹൈപ്പർമാർക്കറ്റ് ഡെലിവേർഡ് ഇൻ മിനിറ്റ്സ്.
19: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: Sand Dunes with Akshay on Home 92.2 FM. Brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
1: ഓൾറൈറ്റ്, നിങ്ങൾ വീക്കെൻഡ് ഒക്കെ അടിച്ചു പൊളിക്കാൻ നേരത്തെ ഇടയ്ക്ക് ഒരു ഷോപ്പിങ്ങിനായിട്ടൊക്കെ എല്ലാം ഗ്രോസറി മേടിക്കാനായിട്ട് പോകാൻ അത്ര വലിയ ബുദ്ധിമുട്ടണമെന്നില്ല. നമ്മുടെ ലൂലു ഇൻ മിനിറ്റ്സ് ഉള്ളപ്പോൾ നിങ്ങൾക്ക് എന്തും വിരൽ തുമ്പിൽ നിങ്ങളുടെ ഡോർ സ്റ്റെപ്പിൽ തന്നെ കിട്ടുന്നതാണ്. ജസ്റ്റ് ലൂലുവിൻ്റെ ആപ്ലിക്കേഷൻ ഒന്ന് ഡൗൺലോഡ് ചെയ്ത് വെക്കുക. അത് ആൻഡ്രോയിഡിലും പ്ലേ സ്റ്റോറിലും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് വേണ്ട ഗ്രോസറി ആയിക്കോട്ടെ, എസൻഷ്യൽസ് ആയിക്കോട്ടെ, ഒരു ഹൈപ്പർ മാർക്കറ്റ് മുഴുവൻ നിങ്ങളുടെ ഫിംഗർ ടിപ്സിൽ. ജസ്റ്റ് ഓർഡർ ചെയ്ത മിനിറ്റുകൾക്കുള്ളിൽ, അതുകൊണ്ട് തന്നെയാണ് ലൂലു ഇൻ മിനിറ്റ്സ് എന്നുള്ളൊരു കാര്യം തന്നെ പറയുന്നത്. മിനിറ്റുകൾക്കുള്ളിൽ നിങ്ങളുടെ ഡോർ സ്റ്റെപ്പിൽ ഡെലിവറി എന്നുള്ളതാണ് ലൂലുവിൻ്റെ ഗ്യാരണ്ടി. അത് മാത്രമല്ല, ലുലു എന്ന് പറയുന്ന അവരുടെ പ്രൊഡക്ട്സ് തന്നെ ആ ക്വാളിറ്റി അത് വെൽ ഡിഫൈൻഡ് ആണ്, അണ്ടർലൈൻഡ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ക്വാളിറ്റിയെ പറ്റിയിട്ടോ അല്ലെങ്കിൽ ഒന്നും തന്നെ നമ്മൾ യാതൊരു ടെൻഷൻ്റെയും കാര്യമില്ല. അപ്പോൾ എന്താണെങ്കിലും നെക്സ്റ്റ് ടൈം നിങ്ങൾ ഗ്രോസറി പർച്ചേസ് ചെയ്യുന്ന സമയത്തായിക്കോട്ടെ, ഗ്രോസറി മാത്രമല്ല ഹൈപ്പർ മാർക്കറ്റിൽ എന്ത് പർച്ചേസ് ചെയ്യുന്ന സമയമായിക്കോട്ടെ, ഈ ലുലു ആപ്ലിക്കേഷൻ വഴി ഒന്ന് പർച്ചേസ് ചെയ്ത് നോക്കി മിനിറ്റുകൾക്കുള്ളിൽ നിങ്ങളുടെ വീട്ടിലേക്ക് സാധനം ഡെലിവറി ചെയ്യുന്നതാണ്. സോ മറക്കണ്ട, ഒന്ന് ഡൗൺലോഡ് ചെയ്ത് വെക്കുക. നേരത്തെ ഒന്ന് ഡൗൺലോഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഓഫീസിലിരുന്നോ ജസ്റ്റ് അല്ലെങ്കിൽ നിങ്ങൾ വെളിയിൽ ഔട്ടിങ്ങിനൊക്കെ പോയിട്ട് തിരിച്ചു വരുന്ന സമയത്തോ ജസ്റ്റ് ഓർഡർ ചെയ്തിൽ വരുമ്പോൾ കഥ തുറന്നിട്ട് നിങ്ങൾക്ക് രണ്ടുപേർക്ക് കൂടെ ഒരുമിച്ച് അങ്ങോട്ട് കയറാം.
0: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. Home is a feeling.
2: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് 922 മദ്രാസ് മെയിൽ പുറപ്പെടുന്നു.
3: 922 മദ്രാസ് മെയിൽ, ഡബിൾ ഹിറ്റ് ഓഫ് ദി ഹാർട്ട്.

0: 2 to Madras Mail. Double hit of the heart. You're tuned into Home 92.2 FM. Home is a feeling. Traffic update.
1: Brought to you by ABC Cargo and Courier. Number 1 in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
2: Traffic in a situation, Sheikh Mohammed bin Sir Road, then 8 Munbandil, then Nikino, Gadina, those are the traffic situation. No can go. നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അലിത്തേറ്റ് ഓൾ റോഡ് സി ഏറ്റവും മേജർ ഒരു ഡിഫറൻസ് കാണുന്നത് നമ്മുടെ അജ്മാനിൽ നിന്ന് ഷാർജയിലേക്കുള്ള ട്രാഫിക് സിറ്റുവേഷൻ ഒന്നും തന്നെ ഇല്ലെന്ന് പറയാം. കഴിഞ്ഞ ദിവസം അതായിരുന്നു ഏറ്റവും വലിയ ട്രാഫിക് സിറ്റുവേഷൻ. ആൻഡ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡിൽ ഒരു ലോങ് സ്ട്രെച്ച് സ്ലോ മൂവിങ് അതുപോലെ തന്നെ ബമ്പ് ടു ബമ്പ് ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ട്. എമിറേറ്റ്സ് റോഡും കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. ഓ ശരി, ഇന്ന് ഷാർജയിൽ ഹോൾഡേ ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര ഒരു എന്തോ മാസ് ഡിഫറൻസ് ട്രാഫിക്കിൻ്റെ കാര്യത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും ദുബായ് ഷാർജ ദുബായ് റോഡ് തന്നെയാണ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡിൽ ഏറ്റവും കൂടുതൽ ട്രാഫിക് സിറ്റുവേഷൻ കാണിക്കുന്നത്. ഇനിയിപ്പോൾ അല്ലിത്തെ ടോൾ റോഡിൽ നോക്കുകയാണെങ്കിൽ ഒരു ഏരിയ കഴിയുന്നതോടെ ഏകദേശം അൽക്കിയാദ മെട്രോ സ്റ്റേഷൻ, ആ അബുഹെയിൽ മെട്രോ സ്റ്റേഷനൊക്കെ കഴിയുന്നതോടെ കംപ്ലീറ്റ്ലി ദുബായിലേക്കുള്ള കംപ്ലീറ്റ് ട്രാഫിക് സിറ്റുവേഷൻ ഫ്രീ ഫ്ലോയിങ് ആയിട്ട് തന്നെയാണ് നമുക്ക് ഷാർജ ദുബായ് റോഡുകളിലും നമുക്ക് പ്രത്യേകിച്ച് കാണാൻ സാധിക്കുന്നത് കേട്ടോ. വേറെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റെവിടെയെങ്കിലും അൺയൂഷ്വൽ ട്രാഫിക് സിറ്റുവേഷൻ നിങ്ങൾക്ക് എവിടെയെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ടോ? എനിക്ക് ഇതിനകത്ത് കാണുന്നത് ബാക്കി എമിറേറ്റ്സ് റോഡും അതുപോലെ തന്നെ ഷെയ്ഖ് സയ്യിദ് റോഡും ഒക്കെ തന്നെ ഫ്രീ ഫ്ലോയിങ് ആയിട്ട് തന്നെ പോകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് കേട്ടോ. എനിവേസ് എവിടെയെങ്കിലും അൺയൂഷ്വൽ ട്രാഫിക് സിറ്റുവേഷൻ നിങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ 0585829220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ, അതിലേക്ക് നിങ്ങൾക്ക് ഒരു മെസ്സേജ് തരാവുന്നതാണ്. അപ്പം എന്തായാലും ഡ്രൈവ് സേഫ്, വീക്കെൻഡാണ്, അടിച്ചു വിളിക്കുക. നല്ല ബ്യൂട്ടിഫുൾ സോങ് ഒക്കെ ആയിട്ട് ഞാനിവിടെ ഇട്ട്
0: Traffic update.
1: Brought to you by ABC Cargo and Courier. നിങ്ങളുടെ സാധനങ്ങൾ സുരക്ഷിതമായി ലോകത്തെവിടേക്കും എത്തിക്കൂ കൂടുതൽ എളുപ്പത്തിൽ. ABC Cargo and Courier, number 1 in GCC. The bridge to your home. Call or WhatsApp 800-916 or visit abccargo.ae.
3: അമ്മ ആക്ച്വലി ഒരു സോളോ ട്രിപ്പ് പോയിരിക്കണം.
4: അഭിനയ ചാരുത കൊണ്ട് സ്ക്രീനിൽ വിസ്മയം തീർക്കാൻ ഉർവശിയും ജോജോ ജോർജും ഒന്നിച്ചെത്തുന്ന ഏറ്റവും പുതിയ ചിത്രം ആശ.
5: നമ്മള് സ്വപ്നം കാണുന്ന പോലെ ഒന്നുമല്ല ജീവിതം.
4: ദുരൂഹതയും ആകാംക്ഷയും നിറഞ്ഞ് അഞ്ചോളം ഭാഷകളായി ഒരുങ്ങുന്ന സൈക്കോളജിക്കൽ ത്രില്ലർ ചിത്രം. സഫർ സനൽ സംവിധാനം ചെയ്ത ചിത്രത്തിൽ ഉർവശി, ജോജു ജോർജ് എന്നിവരോടൊപ്പം വിജയരാഘവൻ, ഐശ്വര്യ ലക്ഷ്മി തുടങ്ങി വലിയൊരു താരനിര തന്നെ അണിനിരക്കുന്നു.
6: മുന്നോട്ട് പോയാൽ കയ്യിലിരിക്കുന്ന കാശും പോകും, പിന്നെ രണ്ടുപേരും കോടതിയിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഹാജരാവേണ്ടി
5: വരും.
4: September 11 GCC റിലീസിനെത്തുന്നു ആശ. Movie distributed by Fast Film. Stay tuned to Home 92.2 FM to win invites.
7: ജി നല്ല വട്ട
8: പുതുമയുടെ നേരത്ത്
4: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
8: പഴമയുടെ തീരത്ത്
4: കഴിഞ്ഞ 365 ദിവസങ്ങൾ
8: പുതുമഴയിലോരത്ത്
4: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
1: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം FM ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം FM നിങ്ങൾക്ക് നൽകിയത്?
4: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
1: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM. ജോയ ലുക്കാസ് പ്രസന്റ്സ് ഹോം 92.2 FM ഫസ്റ്റ് ആനിവേഴ്സറി ബർത്ത്ഡേ ബാഷ്.
9: ജോയ ലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ,
1: സപ്പോർട്ടഡ് ബൈ അക്ബു ട്രാവൽസ് ഡോട്ട് കോം, അൽമറായ കാർ റെന്റൽസ് ആൻഡ് വോൾക്കാനോ LED സൊല്യൂഷൻസ്.
0: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: This hour of Sand Dunes is brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
2: All right. ജോയ് ആലുക്കാസ് നൽകുന്ന 9 grams 22 carats ഗോൾഡ്, അതില് നേടാനുള്ള ഒരു അവസരമാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ തരാൻ പോകുന്നത്. ഇത് ഭയങ്കര അൺഎക്സ്പെക്ടഡ് ആയി. ഇന്നലെ ഞാൻ വേറെ ഏതൊക്കെയോ സമയത്താണ് ചോദിച്ചത്, എന്നാൽ ഇന്ന് രാവിലെ നിങ്ങൾ പോകുന്നവർക്ക് വേണ്ടി വീക്കെൻഡ് കൂടെ അല്ലേ. സോ എന്റെ ചോദ്യത്തിന് നിങ്ങൾ ടപ്പെ ടപ്പേന്ന് നിങ്ങൾ ടപ്പെ ടപ്പേന്നല്ല, കറക്റ്റ് ഉത്തരം പെട്ടെന്ന് അയക്കണം. മാത്രമല്ല ഫോർമാറ്റ് നിങ്ങൾ കറക്റ്റ് ആക്കിയില്ലെങ്കിലുണ്ടല്ലോ നിങ്ങൾ എൻറോൾ ആവില്ല. അതും ഇപ്പോൾ ഓർക്കുക, ഞാൻ എല്ലാ ദിവസവും കറക്റ്റ് ഫോർമാറ്റ് തന്നെ അയക്കണമെന്ന് പറയുന്നുണ്ട്. സോ ഫോർമാറ്റ് ഇതാണ്, നിങ്ങൾ ഫോൺ എടുക്കുക 0585829220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ. ഡ്രൈവ് ചെയ്യുന്നവരല്ല കേട്ടോ, ഡ്രൈവ് ചെയ്യുന്നവർക്ക് ഞാൻ പിന്നെ വേറെ സമയം തരാം. ഇപ്പോൾ നിങ്ങൾ അയക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 922 റൈറ്റ് ആൻസർ സ്പേസ് നിങ്ങളുടെ പേര്. ഇപ്പം എനിക്കൊന്നും ഒരുവിധം എല്ലാവർക്കും അറിയാവുന്ന ഫോർമാറ്റാണ് ഇപ്പോൾ ഇത്. 922 സ്പേസ് റൈറ്റ് ആൻസർ സ്പേസ് നിങ്ങളുടെ പേര്, നമ്മുടെ വാട്സ്ആപ്പ് നമ്പറായ 0585829220 ഇതിലേക്കാണ് അയക്കേണ്ടത്. ഓൾറൈറ്റ്, എൻ്റെ ചോദ്യം കഴിഞ്ഞ ദിവസം ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു യുവയിൽ ഗാർഡൻ സിറ്റി എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ്. ഓക്കെ, അതെല്ലാവരും വളരെ കറക്റ്റായിട്ട് പറഞ്ഞു, ചിലവർ മാത്രം തമാശ രീതികളിൽ പല ഉത്തരങ്ങളും ഞാനിവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും റൈറ്റ് ആൻസർ എന്ന് പറയുന്ന അലൈനാണ്. ഓൾ റൈറ്റ്, ഇന്നത്തെ എൻ്റെ ചോദ്യം, അലൈൻ എന്ന് പറയുന്ന പേരിൻ്റെ അർത്ഥം എന്ത്? സോ അലൈൻ എന്ന് പറയുന്ന പേരിൻ്റെ അർത്ഥം എന്ത്? പെട്ടെന്ന് അയച്ചോ. പെട്ടെന്ന് അയക്കുന്ന ആൾക്കാരായിരിക്കും ഇന്ന് റാൻഡമൈസറിലേക്ക് പോകുന്നത്, അതിൽ ഒരാളായിരിക്കും ഇന്ന് ഷോർട്ട് ലിസ്റ്റ് ആവുന്നത്. ലെറ്റ് സീ ആരാണ് ആ ഒരു സ്വർണം നേടാനായിട്ടുള്ള കോൺടെസ്റ്റിൽ ഷോർട്ട് ലിസ്റ്റ് ആവാൻ പോകുന്നത് നോക്കാം. വേഗം അയച്ചോ, അലൈൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്ത് എന്നുള്ളതാണ് ഇന്നത്തെ ജോയ് ആലുക്കാസ് നൽകുന്ന 9 grams 22 carats ഗോൾഡ് നേടാനായിട്ടുള്ള ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടാനുള്ള ഒരു ചോദ്യം ഞങ്ങൾ നിങ്ങളിലേക്ക് തരുന്നത്.
10: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.
1: Sand dunes. Sand dunes.
2: Sand dunes with Akshay on Home 92.2 FM. Brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
3: അല്ല, എന്റെ അർത്ഥം ചോദിച്ചപ്പോഴേ ഇതിനകത്ത് ഒരുപാട് പേര് കറക്റ്റ് ആയിട്ട് ഉത്തരങ്ങളായി, ചിലരൊക്കെ തെറ്റിപ്പോകുന്നുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു കൂടുതലും ആൾക്കാർ നേരെ ഗൂഗിളിൽ ചെന്നിട്ട് നിങ്ങൾ നോക്കിയിട്ടുള്ള അതേപോലെ എനിക്ക് കോപ്പി പേസ്റ്റ് അയച്ചിട്ട് ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഇതിനകത്തൊരു വിഷയമാണ്, ഞാനൊരു കാര്യം നിങ്ങളടുത്ത് പറഞ്ഞു, യു എയിൽ ഗാർഡൻ സിറ്റി എന്നറിയപ്പെടുന്നത് ആ ലൈൻ. അപ്പോൾ ആ ലൈൻ്റെ പേര് അർത്ഥമാണ് ഞാൻ ചോദിച്ചത്. യു എയ്ക്ക് ആ ലൈൻ ഒരു അർത്ഥമുണ്ട്, അത് ഒരേ ഒരു അർത്ഥമേ ഉള്ളൂ. അതാണ് ഞാൻ ചോദിച്ചേക്കുന്നത്. നിങ്ങൾ അവിടെ ഇവിടെ നോക്കിക്കഴിഞ്ഞ് നിങ്ങളുടെ ആൻസേഴ്സ് ഫുള്ള് മാറിപ്പോവും. യു എയിൽ ആ ലൈൻ്റെ അർത്ഥം എന്താണ് എന്നുള്ളതാണ് ഞാൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ചിന്തിച്ചിട്ട് ഉത്തരം പറയാം.
0: You're listening to Home 92.2 FM. Home is a feeling.

0: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ. കഴിഞ്ഞ 365 ദിവസങ്ങൾ ലക്ഷക്കണക്കിന് ലിസ്ണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
1: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ് എം ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ് എം നിങ്ങൾക്ക് നൽകിയത്?
0: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോ. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോ.
1: വാക്കുകൾക്ക് അതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവച്ച സമ്മാനം, ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM. ജോയ് ലൂക്കാസ് പ്രസന്റ്സ് ഹോം 92.2 FM, ഫസ്റ്റ് ആനിവേഴ്സറി ബർത്ത്ഡേ ബാഷ്.
2: ജോയ് ലൂക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ,
1: സപ്പോർട്ടഡ് ബൈ അപ്പു ട്രാവൽസ് .com, അൽമറായ കാർ റെന്റൽസ് ആൻഡ് വോൾക്കാനോ LED സൊല്യൂഷൻസ്.
3: ചുമ്മാ വൈബ് മാറ്റി പിടിക്കാം.
4: മഴയിലും വെയിലിലും.

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba. Only on Home 92.2 FM. Malayalida, brought to you by Keranova Restaurant. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ.
1: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. Home is a feeling.
2: This hour of Sand Dunes is brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes. Cook.

0: Home 92.2 FM. Home is a feeling.
1: This hour of Sand Dunes is brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
2: Home FM News in Detail. Vartagal Vishadamai.
1: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: ബ്രിക്സ് ഉച്ചകോടി ഷീ ജിൻപിങ് ഇന്ത്യയിലേക്ക്. പേഴ്സണൽ സ്റ്റാഫ് നിയമനം, മുഖ്യമന്ത്രിക്ക് പ്രതിപക്ഷ നേതാവിന്റെ മറുപടി. പിണറായി വിജയനെതിരായ ഇഡി ശുപാർശ, കരുത്തലോടെ പ്രതികരിക്കാൻ കോൺഗ്രസ്, തൽക്കാലം പ്രതികരിക്കേണ്ടതില്ലെന്ന് CPI. സൗദി ഹൂതി സംഘർഷം കനക്കുന്നു. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. പേഴ്സണൽ സ്റ്റാഫ് നിയമനത്തിൽ മുഖ്യമന്ത്രിക്ക് മറുപടിയുമായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. LDF സർക്കാരിന്റെ കാലത്ത് മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിൽ 787 പേരെ നിയമിച്ചെന്ന മുഖ്യമന്ത്രി VD സതീശന്റെ ആരോപണം വസ്തുതയ്ക്ക് നിരക്കുന്നതല്ല. വ്യക്തമായ രേഖകളുണ്ടായിട്ടും മുഖ്യമന്ത്രി ഇത്തരത്തിൽ തെറ്റായി ചിത്രീകരിക്കുന്നത് ശരിയല്ലെന്ന് പിണറായി വിജയന്റെ ഫേസ്ബുക്ക് കുറിപ്പ്. ഈ സർക്കാർ ഇതുവരെ 476 പേഴ്സണൽ സ്റ്റാഫുകളെ മാത്രമാണ് നിയമിച്ചതെന്നും കഴിഞ്ഞ സർക്കാർ 787 പേരെയാണ് നിയമിച്ചത് എന്നുമായിരുന്നു മുഖ്യമന്ത്രി VD സതീശൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നത്. പ്രതിപക്ഷ വിജയന്റെ ഫേസ്ബുക്ക് കുറിപ്പ്. ഈ സർക്കാർ ഇതുവരെ 476 പേഴ്സണൽ സ്റ്റാഫുകളെ മാത്രമാണ് നിയമിച്ചതെന്നും കഴിഞ്ഞ സർക്കാർ 787 പേരെയാണ് നിയമിച്ചത് എന്നുമായിരുന്നു മുഖ്യമന്ത്രി VD

സി യോഗം ചർച്ച ചെയ്ത ശേഷമായിരുന്നു മന്ത്രിയുടെ പ്രതികരണം. നിയമവശങ്ങൾ പരിശോധിച്ച ശേഷം മാത്രം തീരുമാനമെടുക്കുമെന്നും KPCC അധ്യക്ഷൻ. പിണറായി വിജയനെതിരായ ED ശുപാർശ അതീവ ഗൌരവമെന്ന് ആവർത്തിച്ച് മുഖ്യമന്ത്രി VD സതീശൻ. കേസെടുക്കേണ്ട സാഹചര്യമെന്നാണ് KPCC യോഗത്തിൽ മുഖ്യമന്ത്രി വിലയിരുത്തിയത്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെതിരെ കേസെടുക്കാനുള്ള ED ശുപാർശയിൽ പ്രതികരിച്ച വ്യവസായ മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി, നിയമം നിയമത്തിന്റെ വഴിക്ക് പോവുക എന്നതാണ് സർക്കാർ സമീപനം. വിവിധ വശങ്ങൾ ഈ കേസിൽ ആലോചിക്കാനുണ്ടെന്നും മന്ത്രി. ED കേസിൽ തൽക്കാലം പ്രതികരിക്കേണ്ടെന്ന് CPI തീരുമാനം. കേസിന്റെ വിശദാംശങ്ങൾ വ്യക്തമല്ലാത്തതുകൊണ്ടാണ് പ്രതികരണം വേണ്ടെന്ന് തീരുമാനിച്ചത്. ഹവാല ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ ഉള്ളതിനാൽ വ്യക്തത വന്നിട്ട് പ്രതികരിച്ചാൽ മതിയെന്നാണ് തീരുമാനം. CPI സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റേതാണ് ഈ തീരുമാനം. 17 ചേരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് വീണ്ടും വിഷയം അവലോകനം ചെയ്യും. CMR എക്സാലോജിക്ക് സാമ്പത്തിക ഇടപാട് കേസിൽ ED പരിഹസിച്ച് CPM ജനറൽ സെക്രട്ടറി MABB. ED ഭാവനാപൂർവ്വം എഴുതുന്നുവെന്നും MT എഴുതിയത് കേട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നത് പോലെ ED എഴുതിയത് കേട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കേണ്ടി വരുമെന്ന് ബേബി. ED പുതിയ വാർത്ത സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണെന്നും കേസിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യമാണെന്നും അദ്ദേഹം ആരോപിച്ചു. ED ഭയന്ന് BJPയിൽ ചേരാൻ CPM കിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. കേസ് സുപ്രീംകോടതി തള്ളിയതാണെന്നും MA ബേബി ചൂണ്ടിക്കാട്ടി. CMR എക്സാലോജിക്ക് സാമ്പത്തിക ഇടപാടിൽ പിണറായി വിജയനെതിരായി ED നീക്കത്തിൽ വിമർശനം കടുപ്പിച്ച് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. രാഷ്ട്രീയ ഉന്നം വെച്ച് ED എന്ത് വൃത്തികേടും ചെയ്യുന്നു എന്നും BJPയുടെ അജണ്ട നടപ്പിലാക്കുകയാണ് ED എന്നും MV ഗോവിന്ദൻ ആരോപിച്ചു. PM പദ്ധതി നടപ്പാക്കുന്നതിൽ KPCC ഭാരവാഹി യോഗത്തിലും എതിർപ്പ്. PM നടപ്പാക്കരുതെന്ന് ഒരു വിഭാഗം നേതാക്കൾ ആവശ്യപ്പെട്ടു. PM തെരഞ്ഞെടുപ്പ് വിജയത്തിന് കാരണമായെന്നും പദ്ധതി നടപ്പാക്കരുതെന്നുമാണ് KPCC യോഗത്തിൽ നേതാക്കൾ ആവശ്യപ്പെട്ടത്. എന്നാൽ PM മാത്രമല്ല തെരഞ്ഞെടുപ്പ് വിജയത്തിന് കാരണമെന്നും പദ്ധതിയിൽ നിന്ന് പിന്മാറാൻ ആകില്ലെന്നും മുഖ്യമന്ത്രി മറുപടി നൽകി. മറ്റ് സംസ്ഥാനങ്ങളിലെ കോൺഗ്രസ് മുഖ്യമന്ത്രിമാർ പദ്ധതി നടപ്പാക്കിയിട്ടുണ്ടെന്ന് വിശദീകരിച്ച മുഖ്യമന്ത്രി കേന്ദ്രത്തിന് മുൻപാകെ ഉപാധികൾ വെക്കുമെന്നും KPCC യോഗത്തിൽ അറിയിച്ചു. സംസ്ഥാന സർക്കാരിന്റെ ഔദ്യോഗിക പരിപാടികളിൽ ദേശീയഗീതമായ വന്ദേ മാതരത്തിന്റെ ആദ്യ രണ്ട് ഖണ്ഡികകൾ മാത്രം ആലപിച്ചാൽ മതിയെന്ന് കർണാടക സർക്കാർ ഉത്തരവിറക്കി. കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ച മാർഗനിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായാണ് കർണാടക സർക്കാരിന്റെ ഉത്തരവ്. പൊതുപരിപാടികളിലെ സമയദൈർഘ്യം ക്രമീകരിക്കുന്നതിന് വേണ്ടിയാണ് വന്ദേ മാതര ആലാപനം രണ്ട് ഖണ്ഡികയിൽ ചുരുക്കിയതെന്നാണ് സർക്കാരിന്റെ വിശദീകരണം. ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് എത്തും. ഉച്ചകോടിക്ക് ഒരു ദിവസം മാത്രം ശേഷിക്കുകയാണ്. ദിവസങ്ങളായി നീണ്ടുനിന്ന അനിശ്ചിതത്വത്തിന് വിരാമമിട്ട് സന്ദർശന വിവരം ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചത്. ഈ മാസം 12-13 തീയതികളിൽ ഡൽഹിയിലാണ് ബ്രിക്സ് ഉച്ചകോടി. 7 വർഷത്തിനിടെ ആദ്യമായാണ് ഷീ ജിൻപിങ് ഇന്ത്യ സന്ദർശനം നടത്തുന്നത്. 2020 ഗൾവൻ സംഘർഷത്തോടെയാണ് ഇന്ത്യ ചൈന ബന്ധം വഷളായത്. ചെന്നൈക്കടുത്ത് മാമല്ലപുരത്ത് നടന്ന ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം പങ്കെടുക്കാൻ 2019 അവസാനമായി ഷീ ജിൻപിങ് ഇന്ത്യയിലെത്തിയത്. കഴിഞ്ഞ വർഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പമാണ് അദ്ദേഹം പങ്കെടുത്തത്. ലഡാക്കിന്റെ സംസ്ഥാന പദവിയുമായി ബന്ധപ്പെട്ട് വ്യക്തത നൽകണം കേന്ദ്രത്തിന് സോനം വാങ്ചുക്കിന്റെ മുന്നറിയിപ്പ്. ലഡാക്കിൽ വീണ്ടും പ്രതിഷേധത്തിനൊരുങ്ങുകയാണ് സോനം വാങ്ചുക്ക്. ഈ മാസം 19 മുതൽ 24 വരെ പ്രക്ഷോഭം നടത്തും. ലഡാക്കുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഒരാഴ്ചയ്ക്കകം കേന്ദ്ര സർക്കാർ ഉറപ്പ് നൽകണമെന്നാണ് അദ്ദേഹത്തിന്റെ ആവശ്യം. എല്ലാ ഇന്ത്യൻ എയർലൈനുകളിലെയും പൈലറ്റുമാർക്ക് സൈക്കോ ആക്ടീവ് ലഹരി പരിശോധന നടത്താൻ നിർദ്ദേശം നൽകി ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ. കഴിഞ്ഞ മാസം എയർ ഇന്ത്യ വിമാനത്തിലെ ക്യാപ്റ്റൻ ലഹരി ഉപയോഗിച്ചതായി സ്ഥിരീകരിക്കപ്പെട്ട പശ്ചാത്തലത്തിലാണ് നടപടി. അടുത്ത വർഷം ജൂലൈക്കുള്ളിൽ എല്ലാ പൈലറ്റുമാരുടെയും പരിശോധന പൂർത്തിയാക്കണമെന്നാണ് നിർദ്ദേശം. ഓഗസ്റ്റിലാണ് ഇത് സംബന്ധിച്ച എയർലൈനുകൾക്ക് നിർദ്ദേശം നൽകിയത്. ഇറാനും അമേരിക്കയും തമ്മിലുള്ള ആക്രമണങ്ങൾ രൂക്ഷമാകവേ സൌദി ഹൂതി സംഘർഷവും കനക്കുന്നു. ഹൂതി നിയന്ത്രണത്തിലുള്ള യമനിൽ കഴിഞ്ഞ 12 മണിക്കൂറിനിടെ സൌദി അറേബ്യ 54 വ്യോമാക്രമണങ്ങൾ നടത്തിയതായി ഹൂതി സൈനിക വക്താവ്. ഇതിന് മറുപടിയും ശിക്ഷയും നൽകാതെ പോകില്ലെന്ന് അദ്ദേഹത്തിന്റെ മുന്നറിയിപ്പ്. അതേസമയം സൌദി അറേബ്യയുടെ അടിസ്ഥാന സൌകര്യങ്ങൾ ലക്ഷ്യമിട്ട് ഹൂതികൾ ആക്രമണം തുടരുകയാണെന്ന് സൌദിയും ആരോപിച്ചു. യമൻ സർക്കാരിൽ നിന്ന് ചരിത്രപരവും തന്ത്രപ്രധാനവുമായ തുറമുഖ നഗരം മോഖ പിടിച്ചെടുത്ത ഹൂതികൾ. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കപ്പൽ പാതകളിലൊന്നായ ബാബൽ മന്ദേബ് കടലിടുക്കിന്മേൽ ഹൂതികൾക്കിതോടെ കൂടുതൽ സ്വാധീനം ഉറപ്പിക്കാനാകും. ആഗോള എണ്ണ വിതരണത്തിനുമേൽ കൂടുതൽ ഭീഷണി ഉയർത്തുന്ന നീക്കമാണിത്. ജൂനിയർ വനിത ഏഷ്യാകപ്പ് ഹോക്കിയിൽ പാകിസ്ഥാനെ തകർത്ത് സെമിഫൈനലിലേക്ക് കടന്ന ഇന്ത്യ. എതിരില്ലാത്ത 19 ഗോളുകൾക്കാണ് ഇന്ത്യയുടെ വിജയം.
18 പെനാൾട്ടി കോർണറുകളും ഒരു പെനാൾട്ടി സ്ട്രോക്കുമാണ് ഇന്ത്യ സ്വന്തമാക്കിയത്. ശനിയാഴ്ച നടക്കുന്ന സെമിഫൈനലിൽ കൊറിയ മലേഷ്യ

0: പോരാട്ടത്തിലെ വിജയികളെ ഇന്ത്യ നേരിടും. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
1: Home FM News was brought to you by Danya Group of Companies since 1982.
2: Time check.
1: Brought to you by Ozone Cargo.
3: Very good morning. Dubai ഇപ്പോ സമയം 8 മണി കഴിഞ്ഞ 7 മിനിറ്റ് ആയിരിക്കുകയാണ്.
2: Time check.
1: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
2: Weather update.
1: Brought to you by Aldras Auto AC Parts, number one auto AC spare parts in the Middle East.
3: Dubai ഇപ്പോ രേഖപ്പെടുത്തിയിരിക്കുന്ന ടെമ്പറേച്ചർ 37 ഡിഗ്രി സെൽഷ്യസ് ആണ്.
2: Weather update.
1: Was brought to you by Aldras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.

0: Trending song of the hour was brought to you by Al Maraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
1: Good morning, welcome back home. 92.2 of America. Swagatham, brand new day. Hey, namaskaram, Akshay. Aanu ningalodu ullathu. Angane mattoru weekend, September 11, velliyazhchayilana nammal nikkunnathu. In nammude UAE-le hunting pattu. Endanu ningalude abhiprayam? Aarkokke ethra varku arya sathyathil hunting pattum? Enganeyanu evideyanu ennullathu ethra var. Njan idu ee oru article vaichappol aanu idu enikku oru majority aalkarkku ariyatha oru sambhavana ṭo. Ivide legally oru license venam. Adu engil maatrame aa huntingine aa oru vyakti നമുക്ക് പോകാനായിട്ട് പറ്റുള്ളൂ. പക്ഷേ ഈ ഹണ്ടിങ് തോന്നുന്നവിടത്തെ എല്ലായിടത്തും ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് അവരുടെ നിബന്ധന. അപ്പം ഈ ഒക്ടോബർ അടുത്ത മാസം തൊട്ട് ഇനിയിപ്പോൾ സീസൺ ആരംഭിക്കുകയാണ്. ഒക്ടോബർ 20 തൊട്ട് ഒരു ഫെബ്രുവരി ഒരു 20 അപ്രോക്സിമേറ്റ്ലി ആ ഒരു ടൈമിലാണ് ഈ ഹണ്ടിങ് സീസൺ എന്ന് പറയുന്നത് ഇവിടുത്തെ നടക്കുന്നത്. അപ്പോൾ ഈ ഹണ്ടിങ് എന്ന് പറയുന്നത് ട്രഡീഷണലായിട്ടുള്ള ഫാൽക്കണറി, നമ്മുടെ ഈ ഫാൽക്കൻസിനെ വെച്ചിട്ടുള്ള ഹണ്ടിങ്സ് ആണ് കൂടുതലും ഇവിടെ പറയുന്നത്. അപ്പോൾ അതായത് 18 വയസ്സിന് മേലുള്ള എമിറാത്തീസിന്, ഇവിടുത്തെ സിറ്റിസൻസിന് ആണ് ഈ ഒരു ലൈസൻസ് കൊടുക്കുന്നത്. ടാം വഴിയാണ്, ടാം വഴിയാണ് ഇവർ ഈ ലൈസൻസിന് വേണ്ടി അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഒരു 120 ദിർഹംസോ മറ്റേ ഉള്ളൂ ഈ ഒരു ലൈസൻസിൻ്റെ ഇതെന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ എന്താണെന്ന് വെച്ചാൽ എന്തിനെയാണ് ഹണ്ട് ചെയ്യാൻ പറ്റുന്നത്? ഇവിടെ ഒരേ ഒരു സംഭവത്തിനെ മാത്രമേ ഹണ്ട് ചെയ്യാൻ പറ്റുള്ളൂ. ക്യാപ്റ്റീബ്രഡ് ഹൗബ്ര എന്ന് പറയുന്ന ഒരു ബേർഡ്, നമ്മുടെ ഈ ഡെസേർട്ടിലൊക്കെ പോകുമ്പോൾ നമ്മുടെ നേരെ ഓപ്പണായിട്ട് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലില്ല മറ്റേ കൊളക്കോഴി പോലത്തെ ഒരു സംഭവം ഇവിടുത്തെ ഡെസേർട്ടിൽ നടക്കുന്ന കണ്ടിട്ടില്ലേ, ആ സാധനം, ആ സാധനത്തെയാണ് ഹണ്ട് ചെയ്യാൻ മാത്രമേ അധികാരമുള്ളൂ എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. അപ്പം ഞാൻ ഈ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഓക്കെ സി എങ്ങനെയാണ് ഇതിനെ ഹണ്ട് ചെയ്യുന്ന പ്രൊസീജിയേഴ്സ്, അപ്പോൾ എങ്ങനെയാണ് ഇവർക്കിതിനുള്ള അനുമതി കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതെന്നുള്ളത്. അതായത് ഒരു സീസണിലേക്ക് മാത്രമേ ഇതിന് അനുമതി കൊടുക്കത്തുള്ളൂ. അതുപോലെ തന്നെ ഈ വെജിറ്റേഷൻ ഉള്ള ഏരിയ അല്ലെങ്കിൽ ഫ്രൂട്ട്സ് അങ്ങനെയൊക്കെ കൾട്ടിവേറ്റ് ചെയ്യുന്ന ഏരിയ ഇവിടെ ഒന്നും ഹണ്ടിങ് പറ്റില്ല. പിന്നെ സൺറൈസ് സമയത്തും സൺസെറ്റ് സമയത്തും ഹണ്ടിങ് പറ്റില്ല. അങ്ങനെ കുറേ അധികം നിബന്ധനകളാണ് ഇങ്ങനെ ഇവിടുത്തെ ഹണ്ടിങ്ങിൻ്റെ നിയമപ്രകാരം കൂടി 127 ദിർഹംസാണ് ഒരു എന്താ പറയുന്നത് ലൈസൻസിൻ്റെ കോസ്റ്റ് വരുന്നത് ഒരു സീസണിലേക്ക്. അപ്പോൾ നമ്മുടെ അഡ്ഹെക്സ് 2026നോടനുബന്ധിച്ച് തന്നെയാണ് ഈ ടാമിലൂടെ നമുക്ക് പെർമിറ്റ്സും കാര്യങ്ങളും ഒക്കെ ഓപ്പൺ ആവുന്നതും. അപ്പോൾ അങ്ങനെ നമുക്ക് എന്താ പറയുന്നത് ഈ ഇവിടുത്തെ സിറ്റിസൻസിനും ഇങ്ങനെ ഹണ്ട് ചെയ്യാനുള്ള ഈ ഒരു എന്താ പറയുന്നത് ഒരു പോളിസി പ്രകാരം ഇവർക്ക് നിയമത്തിനനുസരണമാകുന്ന രീതിയിൽ ഇവർക്ക് ലൈസൻസ് എടുക്കാം. പിന്നെ നമ്മുടെ നാച്ചുറൽ റിസർവ്ഡ് പ്രൊട്ടക്റ്റഡ് ഏരിയ, ഫോറസ്റ്റ്, റെസിഡൻഷ്യൽ ഏരിയ, പെട്രോളിയം ഫെസിലിറ്റി, മിലിറ്ററി ഫെസിലിറ്റി, പ്രൊഹിബിറ്റഡ് ആൻഡ് റെസ്ട്രിക്റ്റഡ് ഏരിയ, കുറേ ഏരിയകൾ കണ്ടിട്ടില്ലേ അങ്ങനെ റെസ്ട്രിക്റ്റഡ് എന്ന് കണ്ടേക്കുന്നത്. അങ്ങനത്തെ ഉള്ള ലൊക്കേഷൻസിനൊന്നും പറ്റത്തില്ല എന്നുള്ള കാര്യമാണ് പ്രത്യേകം പറയുന്നത്. അപ്പോൾ എന്താണെങ്കിലും ഫാൽക്കണറി എന്ന് പറയുന്ന ഈ ഒരു വിഭാഗത്തിനാണ് ഈ ഒരു ലൈസൻസിങ് പ്രൊവൈഡും ചെയ്യുന്നത്. അങ്ങനെ ഒരു സംഭവം ഉണ്ട് ഇവിടെ, നമുക്ക് പലർക്കും അറിയാത്തൊരു സംഭവമാണ്. അപ്പോൾ എന്തായാലും ഈ ഒരുപാട് എന്തോ സിറ്റിസൻസ് ഇതിൻ്റെ ലൈസൻസിങ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്, ഏകദേശം എന്താ പറയുന്നത് ആയിരക്കണക്കിന് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഔബ്ര എന്ന് പറയുന്ന ഈ ഒരു ഇത് എന്താ പറയുന്നത് ബേർഡിനെയും ഇവർ 1000 ലക്ഷക്കണക്കിനാണ് ഇവിടെ ബ്രീഡ് ചെയ്ത് അതിനെയും ഇവിടെ വർഷത്തിൽ ഇവിടെ പ്രോഗ്രാം ചെയ്യുന്ന, വിച്ച് മീൻസ് ഈ പ്രോഗ്രാമിൽ കൺസേർവ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഒരു സംഭവമുണ്ട്. അപ്പോൾ എന്തായാലും UAE പല കാര്യങ്ങളും നമ്മൾ നടക്കാത്തത് ഒരുപാട് നടക്കുന്നുണ്ടെന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഇനിയിപ്പോൾ അങ്ങോട്ടൊരു ഔട്ട്ഡോറിൻ്റെ സീസൺ ആണല്ലോ, കഴിഞ്ഞ ദിവസം കൂടെ ഞാൻ റീലി കാണുമായിരുന്നു. ഇനിയിപ്പം +971 ആൾക്കാരുടെ സീസൺ എന്ന് പറയുന്നത് ബാർബിക്യൂ, ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ പാർക്ക്, ബീച്ച് തുടങ്ങിയതാണ് ഇനി അങ്ങോട്ട് കിടക്കുന്ന ഒരു 8 മാസം. അപ്പോൾ എന്തായാലും എൻജോയ് ചെയ്യുക. ആ ചൂടൊക്കെ ഒന്ന് പോയി ഈ തണുപ്പിൽ നിന്ന് ചൂടിലോട്ട് പോകുന്ന ഒരു ട്രാൻസ്ലേഷൻ നമുക്ക് ഭയങ്കര വിഷമം. പക്ഷേ ചൂടിയും തണുപ്പിലോട്ട് പോകുന്നത് ഭയങ്കര സന്തോഷമായിട്ടുള്ളൊരു ഫേസാണ് സത്യം പറഞ്ഞാൽ നമ്മൾ പ്രവാസികൾ, UAE പ്രവാസികളെ സംബന്ധിച്ച്.
2: ഉദ്വേഗജനകമായ ഒരു കുറ്റാന്വേഷണം. കാക്കിയണിഞ്ഞ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറായി പാർവതി തിരുവോത്.
3: അവളെ ഒറ്റയ്ക്കാക്കിയിട്ട് ഞാൻ എങ്ങോട്ടും ഒരിക്കലും വരില്ല സർ.
2: ഒപ്പം പോലീസ് വേഷത്തിൽ ഞെട്ടിക്കാൻ മാത്യു തോമസ്, സിദ്ധാർത്ഥ് ഭരതൻ, വിജയരാഘവൻ, ഉണ്ണിമായ പ്രസാദ് തുടങ്ങി വലിയൊരു താരനിരയും. ഏറ്റവും പുതിയ സീ ജഡ്ജ് ക്രൈം ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ ചിത്രം പ്രഥമ ദൃഷ്ടി ആ കുറ്റക്കാർ September 11 GCC റിലീസിനെത്തുന്നു. ഷഹദ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ ത്രില്ലിംഗ് സംഗീതമൊരുക്കാൻ മുജീബ് മജീദും. പ്രഥമ ദൃഷ്ടി ആ കുറ്റക്കാർ.
4: Distributed by Fast Film. Stay tuned to Home 92.2 FM to win invites.
5: ഞാൻ കാത്തിരിക്കും.
4: പുതുമയുടെ നേരത്ത്
5: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
6: പഴമയുടെ തീരത്ത്
5: കഴിഞ്ഞ 365 ദിവസങ്ങൾ
4: പുതുമഴയിലോരത്ത്
5: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
7: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം FM ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടും അകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം FM നിങ്ങൾക്ക് നൽകിയത്?
8: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
9: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം
10: 92.2 FM
11: First Anniversary Birthday Bash.
12: Joya Lucas, world's favorite jeweler.
13: Supported by akbitravels.com, Almaraya Car Rentals and Volcano LED Solutions.
14: അമ്മോനെ, എന്താ ഇത്? ഈ വണ്ടിയുടെ AC അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ട പാട്.
15: ശ്രദ്ധിക്കണ്ട.
14: എടാ മോനെ, പോടാ, പോയി, വണ്ടിയുടെ AC അടിച്ചു പോയി.
16: അണ്ണം പേടിക്കണ്ട,
17: വണ്ടി നേരെ അൺറാസിലേക്ക് വിട്ടോ. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് എടുക്കുന്ന ക്വാളിറ്റി പാർട്സ് അൺറാസിലേ ഉള്ളൂ.
14: അമ്മാനെ, എന്നാ വേഗം പോ അൺറാസിലേക്ക്, ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ട പാട്.
15: അണ്ണ ശ്രദ്ധിക്ക.
18: അമ്മാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ AC പാർട്സിന് അൾട്രാസ് ഓട്ടോ AC പാർട്സ്. അൾട്രാസ്, ദി ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾട്രാസ് .me.

0: കാർ റെന്റൽ നൽകുന്ന ആ ഒരു 1 മന്ത് ഫ്രീ കാർ റെന്റൽ സബ്സ്ക്രിപ്ഷൻ നേടാനായിട്ടുള്ള ഒരു അവസരം നിങ്ങൾ ചെയ്യേണ്ടത് എത്രമാത്രം, ഹോം ഡ്രൈവ് സ്പേസ് നിങ്ങളുടെ പേരോടെ ചേർത്ത് 0585829220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് ഒരു മെസ്സേജ് അയക്കുക. ആൻഡ് തിരഞ്ഞെടുക്കുന്ന ഒരാളെ ഞാൻ അങ്ങോട്ട് വിളിക്കും. വിളിക്കുന്ന സമയത്ത് കോൺടെസ്റ്റ് ഉണ്ടാവും. കോൺടെസ്റ്റിൽ അറിയാലോ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നിങ്ങൾ കേട്ടതായിരിക്കാം. ആ കറക്റ്റായിട്ട് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തതാണ്. അങ്ങനെ നമുക്ക് ലെറ്റ്സ് സീ, എന്തായാലും ഇൻട്രസ്റ്റിംഗ് ആണ് ഇന്ന്. സീ, ഇത് കേൾക്കുന്നവർക്കും പങ്കെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങളോട് കോമ്പറ്റീറ്ററായിട്ടുള്ള ലക്ഷക്കണക്കിന് ആളുകൾ നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാലും വേഗം മെസ്സേജ് അയക്കുക. ഹോം ഡ്രൈവ് സ്പേസ് നിങ്ങളുടെ പേര്, ഇത് മാത്രം നിങ്ങൾ അയക്കുക. 0585829220 നമ്മുടെ വാട്സാപ്പിലേക്ക് ആണ് അയക്കേണ്ടത്. കുറേ പേര് ഇന്നലെ എന്നടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ SMS SMS അല്ല, നമ്മുടെ വാട്സാപ്പ് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയക്കാം. അത് വേറെ എങ്ങും അയച്ചാൽ നമുക്കിവിടെ കിട്ടില്ല, വാട്സാപ്പ് മാത്രമേ നമ്മൾ പരിഗണിക്കുള്ളൂ.
1: Sand Dunes with Akshay on Home 92.2 FM, brought to you by Lulu in minutes. Shop on the Lulu app and get Lulu hypermarket delivered in minutes. കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
2: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് 922 മദ്രാസ് മെയിൽ പുറപ്പെടുന്നു.
3: 922 മദ്രാസ് മെയിൽ, ദ ഡബിൾ ഹിറ്റ് ഓഫ് ദി ഹാർട്ട്.

0: 922 Madras Mail. Tamil hit of the heart. You're tuned into Home 92.2 FM. Home is a feeling. Traffic update.
1: Brought to you by ABC Cargo and Courier. Number 1 in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
2: എമിറേറ്റ്സ് റോഡിൽ നല്ല ട്രാഫിക് ബ്ലോക്ക് ആണെന്ന് പറഞ്ഞാൽ എനിക്ക് ഇവിടെ ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു ടുവേർഡ്സ് ദുബായ്. ശരിയാണ്, അവിടെ ഒരു ചെറിയ എന്തോ ഒരു സംഭവം സംഭവിച്ചിട്ടുണ്ട്. അവിടെ ഒരു ആക്സിഡന്റ് സംഭവിച്ചതായിട്ടാണ് എനിക്കിവിടെ കാണുന്നത്. അതിനെ തുടർന്ന് ഇപ്പം തുടങ്ങിയാണ് കേട്ടോ. പക്ഷേ ആ ഒരു കഞ്ചഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ വിഷയമില്ല കേട്ടോ. അതാണ് എന്തായാലും എനിക്ക് മെസ്സേജ്. താങ്ക് യു സോ മച്ച് ആ ഒരു മെസ്സേജ് അപ്ഡേറ്റിന്, ഒരുപാട് നന്ദി. ഞാൻ അങ്ങനെയാണത് ഞാൻ ഫൈൻഡ് ഔട്ട് ചെയ്ത അവിടുത്തെ ഒരു ട്രാഫിക് സിറ്റുവേഷൻ. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡും അലിത്തേറ്റ് റോഡും ആസ് യൂഷ്വൽ പോലെ തന്നെ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡ്. പക്ഷേ രണ്ട് ആക്സിഡൻസും റിപ്പോർട്ട് ചെയ്തിട്ട് ആ മുഹേസിനേക്ക് മുമ്പും ായിട്ടുള്ള രണ്ട് ഏരിയയിലായിട്ട്. അതുപോലെ തന്നെ മലിഹ സ്ട്രീറ്റിലും കുറച്ച് ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ട്. അൽകേൽ റോഡിലും സ്ലോ മൂവിങ് ട്രാഫിക് സിറ്റുവേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഷെയ്ഖ് സയ്യിദ് റോഡ് ഫ്രീ ഫ്ലോയിങ് ആണ്. അതുപോലെ തന്നെ എമിറേറ്റ്സ് റോഡ് ദുബായിൽ നിന്ന് അങ്ങോട്ട്, അല്ല എമിറേറ്റ്സ് റോഡ് ഫുള്ളിൽ ഫ്രീ ആണ്, ഈ പറയുന്ന ഒരു ഏരിയ മാത്രമേ ഉള്ളൂ ഒരു കഞ്ചഷൻ. ബാക്കി ദുബായിൽ നിന്ന് നമുക്ക് അബുദാബിയിലേക്ക് എമിറേറ്റ്സ് റോഡ് എല്ലാം ഫ്രീ ഫ്ലോയിങ് ആയിട്ടാണ് കിടക്കുന്നത് കേട്ടോ. അൺയൂഷ്വൽ ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ ഇതുപോലെ മെസ്സേജ് തന്നാൽ നമുക്ക് പലരെയും ട്രാഫിക്കിൽ നിന്ന് രക്ഷിക്കാം. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്. അപ്പോൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ പറയാം 0585829220.
1: Traffic update. Brought to you by ABC Cargo and Courier. നിങ്ങളുടെ സാധനങ്ങൾ സുരക്ഷിതമായി ലോകത്തെവിടേക്കും എത്തിക്കൂ കൂടുതൽ എളുപ്പത്തിൽ. ABC Cargo and Courier, number 1 in GCC. The bridge to your home. Call or WhatsApp 800-916 or visit abccargo.ae.
3: അമ്മ ആക്ച്വലി ഒരു സോളോ ട്രിപ്പ് പോയിരിക്കുന്നു.
4: അഭിനയ ചാരുത കൊണ്ട് സ്ക്രീനിൽ വിസ്മയം തീർക്കാൻ ഉർവശിയും ജോജോ ജോർജും ഒന്നിച്ചെത്തുന്ന ഏറ്റവും പുതിയ ചിത്രം ആശ.
5: നമ്മള് സ്വപ്നം കാണുന്ന പോലെ ഒന്നുമല്ല ജീവിതം, നമ്മള് സ്വപ്നം കാണുന്ന പോലെ തന്നെ.
4: ദുരൂഹതയും ആകാംക്ഷയും നിറഞ്ഞ് അഞ്ചോളം ഭാഷകളായി ഒരുങ്ങുന്ന സൈക്കോളജിക്കൽ ത്രില്ലർ ചിത്രം. സഫർ സനൽ സംവിധാനം ചെയ്ത ചിത്രത്തിൽ ഉർവശി, ജോജു ജോർജ് എന്നിവരോടൊപ്പം വിജയരാഘവൻ, ഐശ്വര്യലക്ഷ്മി തുടങ്ങി വലിയൊരു താരനിര തന്നെ അണിനിരക്കുന്നു.
6: മുന്നോട്ട് പോയാല് കയ്യിലിരിക്കുന്ന കാശും പോകും, പിന്നെ രണ്ടുപേരും കോടതിയിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഹാജരാവേണ്ടി
5: വരും.
4: സെപ്റ്റംബർ 11 GCC റിലീസിനെത്തുന്നു ആശ. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
7: പുതുമയുടെ നേരത്ത്
4: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
7: പഴമയുടെ തീരത്ത്
4: കഴിഞ്ഞ 365 ദിവസങ്ങൾ.
7: പുതുമഴയിലോരത്ത്
4: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്.
7: പലിമയുടെ ചാരത്ത്
4: 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
1: പാട്ടും കലയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ് എം ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ് എം നിങ്ങൾക്ക് നൽകിയത്?
4: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
1: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
8: Joy
1: Alucas presents Home 92.2 FM First Anniversary Birthday Bash.
8: Joy Alucas, world's favorite jeweler.
1: Supported by akputravels.com, Almaraya Car Rentals and Volcano LED Solutions.
9: ഒരു ആവശ്യത്തിന് മുന്നേ എന്റെ കൂടെ ഒരു ജനമില്ല.
10: ഇങ്ങനെ കരയിലാണ് അണന്റെ പ്രശ്നം. എന്താ ലൈസൻസ് ഉണ്ടായിട്ട് കാറില്ലാത്തതല്ലേ? അൽമറായ കാർ ആൻഡ് റെന്റൽസ് ഉള്ളപ്പോ ആ കാര്യത്തിൽ ടെൻഷൻ വേണ്ട. യുഎയിലെ യാത്രകൾ ആയാസരഹിതമാക്കാൻ വാഹനം റെന്റ് എടുക്കാൻ ഏറ്റവും മികച്ച നിരക്കിൽ അതിവേഗത്തിലുള്ള ബുക്കിംഗുമായിട്ടാണ് അൽമറായ കാർ ആൻഡ് ബസ് റെന്റൽസ് ഉള്ളത്. എക്കോണമി കാർസ് മുതൽ പ്രീമിയം SUVs വരെ ഡെയിലി, വീക്ക്ലി, മന്ത്ലി കാർ റെന്റലുകൾ, ലോങ് ടൈം ലീസിംഗ് തുടങ്ങി നിരവധി സേവനങ്ങൾ.
11: ഏറ്റവും
12: കുറഞ്ഞ റേറ്റ്, ഫാസ്റ്റസ്റ്റ് ബുക്കിംഗ്, ഡോർ സ്റ്റെപ്പ് ഡെലിവറി, ഒപ്പം 24/7 കസ്റ്റമർ സപ്പോർട്ടും. കോൾ 050-000-2918.
4: എമിറേറ്റ്സ് മലയാളി നേഴ്സസ് ഫാമിലി ബോട്ടിം ഒരുമിച്ചോണം സീസൺ 2.
1: സഞ്ജു
12: ലക്ഷറി ബാൻഡ് ആര്യദയാൽ, വൈകാശ് വരവീണ ആൻഡ് സമത് മിമിക്സ് എന്നിവരുടെ തകർപ്പൻ പെർഫോമൻസും ഗംഭീര ഓണസദ്യയും ആവേശകരമായ മത്സരങ്ങളും നിങ്ങൾക്കായി കാത്തിരിക്കുന്നു.
10: സെപ്റ്റംബർ 26 മൊഹൈസ്ന 4 ന്യൂ ഡൗൺ പ്രൈവറ്റ് സ്കൂളിൽ വെച്ച് ഈ ഓണം നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം.
12: ടിക്കറ്റുകൾ ഇപ്പോൾ പ്ലാറ്റിനം ലിസ്റ്റിൽ ലഭ്യം.
10: ബോട്ടിം ഒരുമിച്ച് ഓണം സീസൺ 2 പ്രസന്റഡ് ബൈ മൈൻട്രീ നഴ്സിംഗ് സൊല്യൂഷൻസ് പവർഡ് ബൈ ELL പ്രോപ്പർട്ടീസ്
12: സപ്പോർട്ടഡ് ബൈ നാഷണൽ എയർലൈൻസ് മദേഴ്സ് റെസിപ്പി മെഡ് ഗ്ലോബ് കൺസൾട്ടൻസി യാപ് ലീഗൽ സർവീസസ് ആൻഡ് മാർക്ക് ആൻഡ് സേവ് ഹൈപ്പർ മാർക്കറ്റ്
10: ആൻഡ് ഇവന്റ് ബൈ WR ഇവന്റ്സ് ഇൻ അസോസിയേഷൻ വിത്ത് EMNF UAE എനർജൈസ്ഡ് ബൈ ഹോം 92.2 FM.
0: Listening to Home 92.2 FM. Home is a feeling.
1: This hour of Sand Dunes is brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
2: Good morning, Almaria Car Rentals in day 1 month subscription. നേടാനുള്ള ഒരു അവസരം ഇപ്പോൾ ആർക്കാണ് ലഭിക്കാൻ പോകുന്നത് നോക്കാം. നജ്മൽ, നമസ്കാരം.
11: നമസ്കാരം.
2: ഹായ്, ഗുഡ് മോർണിംഗ്. എവിടെയാണ് വിളിക്കണേ?
11: ഗുഡ് മോർണിംഗ്, ഞാൻ അജ്മാനിലാണ്.
2: അജ്മാനിലാണ്. ഓൾ റൈറ്റ്. അപ്പോ ഈ കോൺടെസ്റ്റിൽ പങ്കെടുക്കാൻ റെഡിയാണോ?
11: റെഡിയാണ്.
2: അപ്പൊ അങ്ങനെ ഒരു കാറൊക്കെ ലഭിച്ചാൽ സന്തോഷമാണോ?
11: സന്തോഷമാണ്.
2: അപ്പൊ കോൺടെസ്റ്റ് അറിയാലോ നമുക്ക് എങ്ങനെയാണെന്ന്? അറിയോ?
11: ഇല്ല, ഒന്ന് പറയാമോ?
2: ഓൾ റൈറ്റ്, ഓക്കെ. ഞാൻ 3 പാട്ട് കേൾപ്പിക്കും. മേ ബി അത് പാട്ടാവും, അത് BGM ആവാം, വോട്ടവർ. അത് റൈറ്റ് ആയിട്ട് ഏത് സിനിമയാണെന്ന് ഗസ് ചെയ്യാം. പക്ഷേ അജ്മല് അത് റൈറ്റ് ആയിട്ട് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മളെ കേട്ടോണ്ടിരിക്കുന്നവർക്ക് പറയാനുള്ള ഒരു അവസരമുണ്ട്. 5 സെക്കൻഡേ തരുള്ളൂ. 5 സെക്കൻഡിനുള്ളിൽ കറക്റ്റ് ആയിട്ട് സിനിമ കാണാറുള്ളല്ലേ? ഈസിയാണ്, ഇന്നത്തെ ഭയങ്കര ഈസി ആയിട്ടുള്ളതാണ്. അപ്പൊ നമ്മളെ കേട്ടോണ്ടിരിക്കുന്നവർക്ക് വളരെ ഈസി ഇത്. അതായത് ഉത്തരങ്ങൾ ഞാൻ, സോറി, അതായത് ക്വസ്റ്റ്യൻസ് ഞാൻ കേൾപ്പിക്കുന്ന സമയത്ത് നിങ്ങൾ ആ സ്പോണ്ടേനിയസ് ആയിട്ട് നിങ്ങൾ ഇവിടെ മെസ്സേജ് അയക്കുക എന്നുള്ളതാണ്. ഇനി അഥവാ പറഞ്ഞില്ലെങ്കിൽ 3 ചോദ്യം ഉണ്ടായിരിക്കും, അത് 2 നജ്മല് ശരിയാക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് പോയാലോ. ശരി, അപ്പം ആദ്യത്തെ ചോദ്യം, ആദ്യത്തെ പാട്ട് ഹിയർ ഫോർ യു. ഇന്നലെയൊക്കെ ഇതിൽ എന്തിനു ടഫായിരുന്നു അറിയോ? ഇന്ന് ഇച്ചിരി എളുപ്പമാക്കി കളഞ്ഞു. റെഡി? സെക്കൻഡ് പോ. ഓക്കെ, സെക്കൻഡ് സോങ്.
7: ചുറ്റും കാട്ടായ് മേഘ കൂടെ പിടിച്ച് മോഹപ്പടവുകളേറിഞ്ഞ
2: മതി. ഏതാണ്? അയ്യോ, ഒന്നുകൂടെ ശ്രദ്ധിച്ചു നോക്ക്,
7: ചുറ്റും കാട്ടായ് മേഘ കൂടെ പിടിച്ച് മോഹപ്പടവ.
2: ഇവിടെ ഉത്തരങ്ങൾ വന്നിട്ടുണ്ട് എനിക്ക്. ഇല്ല,
11: സോറി സോറി.
2: ഓ മൈ ഗോഡ്. ലാസ്റ്റ് ചോദ്യം, ഇത് റൈറ്റ് ആക്കിയാൽ മാത്രമേ കിട്ടുള്ളൂ.
11: ഇത്
2: റൈറ്റ് ആക്കണം, കാരണം അത്രയ്ക്ക് സിമ്പിൾ ആണ്.
11: വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ.
2: വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ. ബ്രില്ലിയന്റ് പ്ലേഡ് കേട്ടോ. എന്നാലും അപ്പൊ ഇപ്പം ലൈസൻസ് ഉണ്ടോ?
11: ലൈസൻസ് ഉണ്ട്.
2: ലൈസൻസ് ഉണ്ട്. എത്ര നാളാ ഇവിടെ ലൈസൻസ് എടുത്തിട്ട്?
11: 7 വർഷം.
2: അപ്പൊ നമുക്ക് നോക്കാം. ഇന്ന് ഷോർട്ട് ലിസ്റ്റ് ആയിട്ടുണ്ട്. കൺഗ്രാചുലേഷൻസ്.
11: അപ്പൊ
2: അങ്ങനെ സെലക്ട് ആയാൽ 1 മാസത്തേക്ക് ഫ്രീ സബ്സ്ക്രിപ്ഷൻ കിട്ടുന്നതാണ്
11: കേട്ടോ.
2: നാടെവിടെയാണ്?
11: നാട്ടിൽ വയനാട്.
2: വയനാട്. ഓക്കെ, അപ്പൊ ഹാപ്പി വീക്കെൻഡ് കേട്ടോ. എല്ലാരും തിരക്കാൻ പറയാം കൂടെ ഉള്ള. അപ്പൊ എന്താണേലും അത് അത് ഞാൻ ആ രണ്ടാമത്തേത് പോയപ്പം ആൾക്കറിയാം കേട്ടോ, നല്ല പോലെ സിനിമ കാണുന്ന ആളാണ്, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കിട്ടിയിട്ടുണ്ട്. പക്ഷെ രണ്ടാമത്തെ ഈസി അല്ലായിരുന്നു. രണ്ടാമത്തെ ആരെങ്കിലും അയച്ചിട്ടുണ്ടോ നോക്കട്ടെ. ഒരുവിന്റെ രണ്ടാമത്തേത്. ഓക്കെ ഓക്കെ, രണ്ടാമത്തേത് സത്യപ്രതിയിൽ ഇവിടെ ആരും അയച്ചിട്ടില്ല. രണ്ടാമത്തേത് നിങ്ങൾക്ക് ആർക്കും കിട്ടിയില്ല ഏതാണെന്നുള്ളത്. ഇപ്പൊ വളരെ അടുത്ത് ലാലേട്ടൻ ചെയ്ത സിനിമ നമ്മള് ഒരുപാട് പേര് കണ്ട് ഇഷ്ടപ്പെട്ട് എന്താ പറയുന്ന ഹിറ്റായ ഒരു സിനിമയാണ് ഹൃദയപൂർവ്വം എന്ന് പറയുന്ന. അല്ല, അടിപൊളി സിനിമയിൽ അല്ല, മനോഹരമായിട്ടുള്ള ഒരു ഗാനമാണ്. അതിന് കുറെ പേർക്ക് ഡൗട്ട് ഉണ്ടോ? അത് ഞാൻ വെൺമതി എന്ന് പറയുന്ന ദാറ്റ് ബ്യൂട്ടിഫുൾ സോങ് ആണ് ഞാൻ രണ്ടാമത് കേൾപ്പിച്ചത്. എന്തായാലും കൺഗ്രാചുലേഷൻസ് വൺസ് അഗെയിൻ. നാളെ നിങ്ങൾക്ക് അവസരമുണ്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക ആൻഡ് ഷോർട്ട് ലിസ്റ്റ് ആവുക ആൻഡ് സെലക്ട് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് 1 മാസത്തെ കാർ റെന്റൽ ഞങ്ങൾ തരുന്നതാണ്.
1: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: ABCD എന്ന് പറയുന്ന സിനിമയിലെ ഇതിന്റെ ഓരോ ബിജി, ഇതിന്റെ ഒരു പാട്ടിന്റെ തന്നെ ഒരു ഭംഗിയുണ്ടല്ലോ, എത്ര കേട്ടാലും മതി വരുന്നില്ല. കഴിഞ്ഞ ദിവസം നമ്മളിത് ചോദിച്ചപ്പോൾ പെട്ടെന്ന് ലിസണർ വിളിച്ചിട്ട് പറഞ്ഞില്ലേ ADCB. അതാണ് ഞാൻ വണ്ടി ഓടിച്ചോണ്ടിരിക്കുന്ന സമയത്ത് കഴിഞ്ഞ ദിവസം ഇത് ആലോചിച്ചിട്ടുണ്ടായിരുന്നു. സ്വാഗതം, അക്ഷയ് ആണ് നിങ്ങളുടെ കൂടെ ഉള്ളത്. ഓൾറൈറ്റ്, നമ്മുടെ നാട്ടിൽ ഈ ഇലക്ട്രിക് വാഹനങ്ങൾ വൻ എന്താ മുന്നേറ്റമാണ്. പ്രത്യേകിച്ച് സ്കൂട്ടേഴ്സ് ഇപ്പം ഈ എന്താ പറയുന്നത്, പഴയ പെട്രോൾ എല്ലാം മാറിയിട്ട് ആൾക്കാർക്ക് ഡെയിലി യൂസിന് വേണ്ടിയിട്ട് ഇത്രയും ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ആക്റ്റീവയൊക്കെ ഇപ്പം മേടിക്കുന്നതിന് 100,000 മേല് വില വരുന്നുണ്ട്. എന്നാൽ ഒരു അതേ വില ഒരു 1-1.5 ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞാൽ, അതല്ല 1.5 ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞാൽ പുതിയ ഇലക്ട്രിക് വാഹനങ്ങളാണ് ഇപ്പം ഇറക്കി. ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം കാണാമായിരുന്നു നമ്മുടെ പഴയ കൈനറ്റിക് ഇല്ലേ, കൈനറ്റിക് ഹോണ്ട, അവരുടെ ആ പഴയ കൈനറ്റിക് ഹോണ്ടയുടെ ഷേപ്പിലാണ്, പക്ഷേ ഇച്ചിരിയോടൊന്ന് മോഡിഫൈ ചെയ്തിട്ട് പുതിയ രീതിയിൽ ഒരു ഡിജിറ്റൽ രീതിയിലൊക്കെയുള്ളൊരു ഇത് കിട്ടി. കൈനറ്റിക് ഹോണ്ടയുടെ ആ സിമ്പിൾ, പഴയ കൈനറ്റിക് ഹോണ്ടയുടെ സിമ്പിൾ, അതാണ് ലൈറ്റായിട്ട് വരുന്നതിൻ്റെ. അപ്പോൾ അതൊക്കെ കൊടുത്തിട്ട് നല്ല അടിപൊളിയൊരു വണ്ടി. അപ്പം ഇതിന് പറയുന്ന ഒറ്റ ചാർജിൽ 132 കിലോമീറ്റർ റേഞ്ചിൽ പോകാൻ പറ്റുന്ന പുതിയ വേരിയൻ്റാണ് അവർ ഇറക്കിയത്. അപ്പം അത് പഴയതിന് 105 കിലോമീറ്റർ ആയിരുന്നു, ഇപ്പം ഇത് 132 കിലോമീറ്റർ എന്നുള്ള രീതിയിലാണ് അവർ കൂട്ടിയേക്കുന്നത്. 2.6 കിലോവാട്ട് ആയിരുന്നു ബാറ്ററി ആയിരുന്നു പണ്ട്, 3.1 ആണ് പുതിയതായിട്ട് അവർ ഇറക്കിയേക്കുന്നത്. അപ്പം 1.5 ലക്ഷം രൂപയാണ്, 118,000 രൂപയാണ് അതിൻ്റെ എക്സാക്ട് ഷോറൂം പ്രൈസ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് അപ്രോക്സിമേറ്റ്ലി ഒരു 20,000 കൂടെ കൂടുമായിരിക്കാം അല്ലേ, അത് ഒരു 38-40 രൂപ കൂട്ടാം നമുക്ക് ഓൺ റോഡിലേക്ക് വണ്ടി ഇറങ്ങുന്ന സമയത്ത്. അപ്പോൾ എന്തായാലും 27 കിലോമീറ്റർ ആണ് അവർ കൂട്ടിയേക്കുന്നത് പുതിയ വേരിയൻ്റ് വരുന്ന സമയത്ത്. ഇതാ പറഞ്ഞത്, ഒരുപാട് പേര് പഴയതെല്ലാം മാറ്റിയിട്ട് പുതിയ ഇലക്ട്രിക്കിലേക്ക് വരുന്നുണ്ട്. അത് എത്രത്തോളം ഞാൻ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. ആക്ച്വലി ഞാൻ നാട്ടിൽ കഴിഞ്ഞ വട്ടം ലീവിന് പോയപ്പോൾ മറ്റേ ഒലയുടെ സ്കൂട്ടറായിരുന്നു അവിടെ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് എടുത്തിട്ടുണ്ടായിരുന്നു, ഞാൻ അവൻ്റെ വണ്ടിയിലൊക്കെ കയറിയിട്ട് ഇങ്ങനെ നമ്മൾ അറിയത്തോലും ഇല്ല നമ്മൾ വരുന്നത്. മറ്റേ ഈ സൈഡ് വണ്ടിക്കാർക്കെങ്കിലും അറിയാലോ നമ്മുടെ എഞ്ചിൻ്റെ സൗണ്ട് കേൾക്കുന്ന സമയത്ത്. പിന്നെ പണ്ട് കൈനറ്റിക്കൊണ്ട് വരുന്ന സമയത്ത് പ്രദേശം മുഴുവൻ അറിയായിരുന്നു, പക്ഷേ ഇത് ഒന്നും അറിയത്തില്ല. ഇതിങ്ങനെ വളരെ സൈലൻ്റായിട്ട് ഇങ്ങനെ പോകുന്ന ഒരു ഫീല് നാട്ടിൽ. പക്ഷേ ഒരുപാട് പേര് ഇപ്പോൾ നാട്ടിൽ ഇലക്ട്രിക്കിലേക്ക് മാറുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എന്തായാലും അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ, അഫോർഡബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂഷ്വലി ബാറ്ററി വരുന്ന സമയത്ത് റേറ്റ് കൂടുതലാണ്. അപ്പോൾ എന്തായാലും 118,000 എന്നൊക്കെ പറയുന്ന 18 എന്നാണ് ഉദ്ദേശിച്ചത്, ഒരു 118 അത്രയൊക്കെ റേഞ്ച് വരുന്ന സമയത്ത് നമുക്ക് ഒരു നോർമൽ സ്കൂട്ടർ മേടിക്കുന്ന പ്രൈസിൽ നാട്ടിൽ ആൾക്കാർക്ക് മേടിക്കാൻ പറ്റുന്ന ഒരു റേഞ്ചിലാണ് ഇപ്പോൾ ഈ കൈനറ്റിക് വന്നിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഈ ഒരു വർഷം ഒരുപാട് വിപണിയിൽ, അടുത്ത മാർച്ചോടെ ഒരുപാട് സ്കൂട്ടേഴ്സ്, ഒരുപാട് ബ്രാൻഡ്സ് ഒരുപക്ഷെ നമ്മുടെ വിപണിയിലേക്ക് വരാനുള്ള സാധ്യത ഏറെയാണ്.
1: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ കഴിഞ്ഞ 365 ദിവസങ്ങൾ. ലക്ഷക്കണക്കിന് ലിസണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
2: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ് എം ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ് എം നിങ്ങൾക്ക് നൽകിയത്?
1: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
2: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവച്ച സമ്മാനം, ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM. Joya Lucas presents Home 92.2 FM first anniversary birthday bash.
3: Joya Lucas, world's favorite jeweler.
2: Supported by AppuTravels.com, Almaraya Car Rentals and Vulcano LED Solutions.
4: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
2: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
5: You are listening to Home 92.2 FM. Home is a feeling.
2: This hour of Sand Dunes is brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.

0: Home 92.2 FM. Home is a feeling.
1: This hour of Sand Dunes is brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
2: Home FM News in Detail. Vartagal Vishadamai.
1: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: ബ്രിക്സ് ഉച്ചകോടി ഷീ ജിൻപിങ് ഇന്ത്യയിലേക്ക്. പേഴ്സണൽ സ്റ്റാഫ് നിയമനം, മുഖ്യമന്ത്രിക്ക് പ്രതിപക്ഷ നേതാവിന്റെ മറുപടി. പിണറായി വിജയനെതിരായ ഇഡി ശുപാർശ, കരുത്തലോടെ പ്രതികരിക്കാൻ കോൺഗ്രസ്, തൽക്കാലം പ്രതികരിക്കേണ്ടതില്ലെന്ന് CPI. സൗദി ഹൂതി സംഘർഷം കനക്കുന്നു. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. പേഴ്സണൽ സ്റ്റാഫ് നിയമനത്തിൽ മുഖ്യമന്ത്രിക്ക് മറുപടിയുമായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. LDF സർക്കാരിന്റെ കാലത്ത് മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിൽ 787 പേരെ നിയമിച്ചെന്ന മുഖ്യമന്ത്രി VD സതീശന്റെ ആരോപണം വസ്തുതയ്ക്ക് നിരക്കുന്നതല്ല. വ്യക്തമായ രേഖകളുണ്ടായിട്ടും മുഖ്യമന്ത്രി ഇത്തരത്തിൽ തെറ്റായി ചിത്രീകരിക്കുന്നത് ശരിയല്ലെന്ന് പിണറായി വിജയന്റെ ഫേസ്ബുക്ക് കുറിപ്പ്. ഈ സർക്കാർ ഇതുവരെ 476 പേഴ്സണൽ സ്റ്റാഫുകളെ മാത്രമാണ് നിയമിച്ചതെന്നും കഴിഞ്ഞ സർക്കാർ 787 പേരെയാണ് നിയമിച്ചത് എന്നുമായിരുന്നു മുഖ്യമന്ത്രി VD സതീശൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നത്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെതിരെ കേസെടുക്കണമെന്ന ED ശുപാർശയിൽ എടുത്തുചാടി തീരുമാനം വേണ്ടെന്ന് KPCC ഭാരവാഹി യോഗം. നിയമവശങ്ങൾ വിശദമായി പരിശോധിച്ച ശേഷം തീരുമാനം മതി എന്നാണ് നേതാക്കളുടെ അഭിപ്രായം. സങ്കീർണമായ വിഷയമാണ് ഇതെന്ന് വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ്. പിണറായി വിജയനെതിരായി കേസെടുക്കണമെന്ന ED ശുപാർശ KPCC യോഗം ചർച്ച ചെയ്ത ശേഷമായിരുന്നു മന്ത്രിയുടെ പ്രതികരണം. നിയമവശങ്ങൾ പരിശോധിച്ച ശേഷം മാത്രം തീരുമാനമെടുക്കുമെന്നും KPCC അധ്യക്ഷൻ. പിണറായി വിജയനെതിരായ ED ശുപാർശ അതീവ ഗൌരവമെന്ന് ആവർത്തിച്ച് മുഖ്യമന്ത്രി VD സതീശൻ. കേസെടുത്ത KPCC യോഗം ചർച്ച ചെയ്ത ശേഷമായിരുന്നു മന്ത്രിയുടെ പ്രതികരണം. നിയമവശങ്ങൾ പരിശോധിച്ച ശേഷം മാത്രം തീരുമാനമെടുക്കുമെന്നും KPCC അധ്യക്ഷൻ. പിണറായി വിജയനെതിരായ ED ശുപാർശ അതീവ

0: കേസിൽ തൽക്കാലം പ്രതികരിക്കേണ്ടെന്ന് CPI തീരുമാനം. കേസിന്റെ വിശദാംശങ്ങൾ വ്യക്തമല്ലാത്തതുകൊണ്ടാണ് പ്രതികരണം വേണ്ടെന്ന് തീരുമാനിച്ചത്. ഹവാല ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ ഉള്ളതിനാൽ വ്യക്തത വന്നിട്ട് പ്രതികരിച്ചാൽ മതിയെന്നാണ് തീരുമാനം. CPI സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റേതാണ് ഈ തീരുമാനം. 17 ചേരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് വീണ്ടും വിഷയം അവലോകനം ചെയ്യും. CMR എക്സാലോജിക്ക് സാമ്പത്തിക ഇടപാട് കേസിൽ ED പരിഹസിച്ച് CPM ജനറൽ സെക്രട്ടറി MABP. ED ഭാവനാപൂർവ്വം എഴുതുന്നുവെന്നും MT എഴുതിയത് കേട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നത് പോലെ ED എഴുതിയത് കേട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കേണ്ടി വരുമെന്ന് ബേബി. ED പുതിയ വാർത്ത സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണെന്നും കേസിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യമാണെന്നും അദ്ദേഹം ആരോപിച്ചു. ED ഭയന്ന് BJPയിൽ ചേരാൻ CPM-കാരെ കിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. കേസ് സുപ്രീംകോടതി തള്ളിയതാണെന്നും MA ബേബി ചൂണ്ടിക്കാട്ടി. CMR എക്സാലോജിക്ക് സാമ്പത്തിക ഇടപാടിൽ പിണറായി വിജയനെതിരായി ED നീക്കത്തിൽ വിമർശനം കടുപ്പിച്ച CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. രാഷ്ട്രീയ ഉന്നം വെച്ച് ED എന്തു വൃത്തികേടും ചെയ്യുന്നു എന്നും BJPയുടെ അജണ്ട നടപ്പിലാക്കുകയാണ് ED എന്നും MV ഗോവിന്ദൻ ആരോപിച്ചു. PM-ശ്രീ പദ്ധതി നടപ്പാക്കുന്നതിൽ KPCC ഭാരവാഹി യോഗത്തിലും എതിർപ്പ്. PM-ശ്രീ നടപ്പാക്കരുതെന്ന് ഒരു വിഭാഗം നേതാക്കൾ ആവശ്യപ്പെട്ടു. PM-ശ്രീ തെരഞ്ഞെടുപ്പ് വിജയത്തിന് കാരണമായെന്നും പദ്ധതി നടപ്പാക്കരുതെന്നുമാണ് KPCC യോഗത്തിൽ നേതാക്കൾ ആവശ്യപ്പെട്ടത്. എന്നാൽ PM-ശ്രീ മാത്രമല്ല തെരഞ്ഞെടുപ്പ് വിജയത്തിന് കാരണമെന്നും പദ്ധതിയിൽ നിന്ന് പിന്മാറാൻ ആകില്ലെന്നും മുഖ്യമന്ത്രി മറുപടി നൽകി. മറ്റ് സംസ്ഥാനങ്ങളിലെ കോൺഗ്രസ് മുഖ്യമന്ത്രിമാർ പദ്ധതി നടപ്പാക്കിയിട്ടുണ്ടെന്ന് വിശദീകരിച്ച മുഖ്യമന്ത്രി കേന്ദ്രത്തിന് മുൻപാകെ ഉപാധികൾ വെക്കുമെന്നും KPCC യോഗത്തിൽ അറിയിച്ചു. സംസ്ഥാന സർക്കാരിന്റെ ഔദ്യോഗിക പരിപാടികളിൽ ദേശീയ ഗീതമായ വന്ദേ മാതരത്തിന്റെ ആദ്യ രണ്ട് ഖണ്ഡികകൾ മാത്രം ആലപിച്ചാൽ മതിയെന്ന് കർണാടക സർക്കാർ ഉത്തരവിറക്കി. കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ച മാർഗനിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായാണ് കർണാടക സർക്കാരിന്റെ ഉത്തരവ്. പൊതുപരിപാടികളിലെ സമയദൈർഘ്യം ക്രമീകരിക്കുന്നതിന് വേണ്ടിയാണ് വന്ദേ മാതര ആലാപനം രണ്ട് ഖണ്ഡികയിൽ ചുരുക്കിയതെന്നാണ് സർക്കാരിന്റെ വിശദീകരണം. ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് എത്തും. ഉച്ചകോടിക്ക് ഒരു ദിവസം മാത്രം ശേഷിക്കുകയാണ്. ദിവസങ്ങളായി നീണ്ടുനിന്ന അനിശ്ചിതത്വത്തിന് വിരാമമിട്ട് സന്ദർശന വിവരം ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചത്. ഈ മാസം 12-13 തീയതികളിൽ ഡൽഹിയിലാണ് ബ്രിക്സ് ഉച്ചകോടി. 7 വർഷത്തിനിടെ ആദ്യമായാണ് ഷീ ജിൻപിങ് ഇന്ത്യ സന്ദർശനം നടത്തുന്നത്. 2020 ഗൾഫൻ സംഘർഷത്തോടെയാണ് ഇന്ത്യ ചൈന ബന്ധം വഷളായത്. ചെന്നൈക്കടുത്ത് മാമല്ലപുരത്ത് നടന്ന ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം പങ്കെടുക്കാൻ 2019 അവസാനമായി ഷീ ജിൻപിങ് ഇന്ത്യയിലെത്തിയത്. കഴിഞ്ഞ വർഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പമാണ് അദ്ദേഹം പങ്കെടുത്തത്. ലഡാക്കിന്റെ സംസ്ഥാന പദവിയുമായി ബന്ധപ്പെട്ട് വ്യക്തത നൽകണം കേന്ദ്രത്തിന് സോനം വാങ്ചുക്കിന്റെ മുന്നറിയിപ്പ്. ലഡാക്കിൽ വീണ്ടും പ്രതിഷേധത്തിനൊരുങ്ങുകയാണ് സോനം വാങ്ചുക്ക്. ഈ മാസം 19 മുതൽ 24 വരെ പ്രക്ഷോഭം നടത്തും. ലഡാക്കുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഒരാഴ്ചയ്ക്കകം കേന്ദ്ര സർക്കാർ ഉറപ്പ് നൽകണമെന്നാണ് അദ്ദേഹത്തിന്റെ ആവശ്യം. എല്ലാ ഇന്ത്യൻ എയർലൈനുകളിലെയും പൈലറ്റുമാർക്ക് സൈക്കോ ആക്റ്റീവ് ലഹരി പരിശോധന നടത്താൻ നിർദ്ദേശം നൽകി ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ. കഴിഞ്ഞ മാസം എയർ ഇന്ത്യ വിമാനത്തിലെ ക്യാപ്റ്റൻ ലഹരി ഉപയോഗിച്ചതായി സ്ഥിരീകരിക്കപ്പെട്ട പശ്ചാത്തലത്തിലാണ് നടപടി. അടുത്ത വർഷം ജൂലൈക്കുള്ളിൽ എല്ലാ പൈലറ്റുമാരുടെയും പരിശോധന പൂർത്തിയാക്കണമെന്നാണ് നിർദ്ദേശം. ഓഗസ്റ്റിലാണ് ഇത് സംബന്ധിച്ച എയർലൈനുകൾക്ക് നിർദ്ദേശം നൽകിയത്. ഇറാനും അമേരിക്കയും തമ്മിലുള്ള ആക്രമണങ്ങൾ രൂക്ഷമാകവെ സൌദി ഹൂതി സംഘർഷവും കനക്കുന്നു. ഹൂതി നിയന്ത്രണത്തിലുള്ള യമനിൽ കഴിഞ്ഞ 12 മണിക്കൂറിനിടെ സൌദി അറേബ്യ 54 വ്യോമാക്രമണങ്ങൾ നടത്തിയതായി ഹൂതി സൈനിക വക്താവ്. ഇതിന് മറുപടിയും ശിക്ഷയും നൽകാതെ പോകില്ലെന്ന് അദ്ദേഹത്തിന്റെ മുന്നറിയിപ്പ്. അതേസമയം സൌദി അറേബ്യയുടെ അടിസ്ഥാന സൌകര്യങ്ങൾ ലക്ഷ്യമിട്ട് ഹൂതികൾ ആക്രമണം തുടരുകയാണെന്ന് സൌദിയും ആരോപിച്ചു. യമൻ സർക്കാരിൽ നിന്ന് ചരിത്രപരവും തന്ത്രപ്രധാനവുമായ തുറമുഖ നഗരം മോഖ പിടിച്ചെടുത്ത ഹൂതികൾ. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കപ്പൽപാതകളിലൊന്നായ ബാബൽ മന്ദേബ് കടലിടുക്കിന്മേൽ ഹൂതികൾക്കിതോടെ കൂടുതൽ സ്വാധീനം ഉറപ്പിക്കാനാകും. ആഗോള എണ്ണ വിതരണത്തിനുമേൽ കൂടുതൽ ഭീഷണി ഉയർത്തുന്ന നീക്കമാണിത്. ജൂനിയർ വനിത ഏഷ്യാകപ്പ് ഹോക്കിയിൽ പാകിസ്ഥാനെ തകർത്ത് സെമി ഫൈനലിലേക്ക് കടന്ന ഇന്ത്യ. എതിരില്ലാത്ത 19 ഗോളുകൾക്കാണ് ഇന്ത്യയുടെ വിജയം. 18 പെനാൾട്ടി കോർണറുകളും ഒരു പെനാൾട്ടി സ്ട്രോക്കുമാണ് ഇന്ത്യ സ്വന്തമാക്കിയത്. ശനിയാഴ്ച നടക്കുന്ന സെമി ഫൈനലിൽ കൊറിയ മലേഷ്യ പോരാട്ടത്തിലെ വിജയികളെ ഇന്ത്യ നേരിടും. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
1: ഹോം FM ന്യൂസ് was brought to you by Dunya Group of Companies since 1982. You are listening.

0: Song of the Hour was brought to you by Almaraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
1: 1. Pistol number 1634727.
2: ഉദ്വേഗജനകമായ ഒരു കുറ്റാന്വേഷണം. കാക്കിയണിഞ്ഞ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറായി പാർവതി തിരുവോത്.
3: അവളെ ഒറ്റയ്ക്കാക്കിയിട്ട് ഞാൻ എങ്ങോട്ടും ഒരിക്കലും വരില്ല സർ.
2: ഒപ്പം പോലീസ് വേഷത്തിൽ ഞെട്ടിക്കാൻ മാത്യു തോമസ്, സിദ്ധാർത്ഥ് ഭരതൻ, വിജയരാഘവൻ, ഉണ്ണിമായ പ്രസാദ് തുടങ്ങി വലിയൊരു താരനിരയും. ഏറ്റവും പുതിയ സീറ്റഡ് ക്രൈം ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ ചിത്രം പ്രഥമ ദൃഷ്ടിയാ കുറ്റക്കാർ സെപ്റ്റംബർ 11 GCC റിലീസിനെത്തുന്നു. ഷഹദ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ ത്രില്ലിംഗ് സംഗീതമൊരുക്കാൻ മുജീബ് മജീദും. പ്രഥമ ദൃഷ്ടിയാ കുറ്റക്കാർ.
4: Movie distributed by Fast Film. Stay tuned to Home 92.2 FM to win invites.
5: ഞാൻ കാത്തിരിക്കും.
6: പുതുമയുടെ നേരത്ത്
7: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
8: പഴമയുടെ തീരത്ത്
7: കഴിഞ്ഞ 365 ദിവസങ്ങൾ.
6: പുതുമഴയിലോരത്ത്
7: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്.
8: പലിമയുടെ ചാരത്ത്
7: 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
2: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം FM ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ. നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം FM നിങ്ങൾക്ക് നൽകിയത്?
9: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
2: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM. ജോയ് ലൂക്കാസ് പ്രസന്റ്സ് ഹോം 92.2 FM ഫസ്റ്റ് ആനിവേഴ്സറി ബർത്ത്ഡേ ബാഷ്.
10: ജോയ് ലൂക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
2: സപ്പോർട്ടഡ് ബൈ അപ്പു ട്രാവൽസ് .com, അൽമറായ കാർ റെന്റൽസ് ആൻഡ് വോൾക്കാനോ LED സൊല്യൂഷൻസ്.

0: every Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home. நீங்கள் கேட்கிறது Home 92.2 FM. Home is a feeling. This hour of Sand Dunes is brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
2: You are listening to Home 92.2 FM. Home is a feeling.
3: നമസ്കാരം. അക്ഷയ് ആണ് നിങ്ങളുടെ കൂടെ ഉള്ളത്. നമ്മുടെ യു എയിലെ ഈ കാറ്റ് എക്സാമിനേഷൻ, കാറ്റ് 4 എന്ന് പറയുന്ന ഈ ഒരു എക്സാമിനേഷൻ നമ്മുടെ കുട്ടികൾക്കാണ്. സ്കൂളിലാണ് ഈ എക്സാമിനേഷൻ ആക്ച്വലി ഇപ്പം ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് എത്ര പേർക്ക്, എനിക്കൊന്ന് കുറേയധികം പാരന്റ്സ് എന്താണ് ഈ കാറ്റ് എക്സാമിനേഷൻ, അല്ലെങ്കിൽ ഇതിന് എങ്ങനെയാണ് കുട്ടികൾ പ്രിപ്പയർ ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ള ഒരു കാര്യങ്ങൾ. സി, നമുക്ക് ആർക്കായാലും പെട്ടെന്ന് കേൾക്കും, നമ്മൾ പഠിക്കുന്ന കാലത്തൊന്നും അങ്ങനെ ഇല്ലല്ലോ. അപ്പോൾ കോഗ്നിറ്റീവ് എബിലിറ്റി ടെസ്റ്റ് എന്നാണ് ഇതിൻ്റെ പേര്. കോഗ്നിറ്റീവ് എബിലിറ്റീസ് ടെസ്റ്റ് എന്നുള്ളതാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഇത് ഒരു 4th എഡിഷൻ ആണ്, അതുകൊണ്ടാണ് കാറ്റ് 4 എന്ന് പറയുന്നത്. സോ ഹൗ മച്ച് ഒരു കുട്ടി അതിന് ഒരു കാര്യത്തിനെ പറ്റി ലേൺ ചെയ്യുന്നതിൻ്റെ ഉള്ള ഒരു അസസ്മെൻറ്റ്, ഇതൊരു പരീക്ഷയാണെന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല, ഇറ്റ്സ് എ അസസ്മെൻ്റ് ആണ് പറയുന്നത്. അത് വേർബലി, അതുപോലെ തന്നെ ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ട്, നോൺ വെർബലായിട്ട്, വിഷ്വലായിട്ട്, ഇതൊക്കെ എങ്ങനെയാണ് അവർ മെയിൻലി പറയുന്ന വേർഡ്സ്, നമ്പേഴ്സ്, ഷേപ്സ്, വിഷ്വൽ പാറ്റേൺസ്, ഇതൊക്കെ നടങ്ങിയേക്കുന്ന ഒരു എക്സസൈസ് ആണ് ഇത് വരുന്നത്. അപ്പം അതൊരു എത്രത്തോളമാണ് ഒരു കുട്ടി എന്താ പറയുക, ക്ലാസ് റൂംസിൽ അവർ മനസ്സിലാക്കുന്നത്, അവരുടെ ഒരു ഗ്രാഹ്യം ഒക്കെ എത്രയാണെന്നറിയാൻ വേണ്ടിയിട്ടായിരിക്കും ഈ ഒരു എക്സാമിനേഷൻ ഇപ്പോൾ വരാൻ പോകുന്നത്. ഗ്രേഡ് 3, 5, 7, and 9, അതാണ് എനിക്ക് തോന്നുന്നു ആദ്യത്തെ ഒരു സെറ്റ്. അത് കഴിഞ്ഞിട്ട് ഇവാലുവേറ്റഡ് 2 year 4, 6, 8, 10, അത് വേറെ യു കെ കരിക്കുലം സ്കൂൾസിൽ അത് അങ്ങനത്തെ രീതിയിലാണ് വരുന്നത്. KHD അണ്ടറിലുള്ളതിനാണ് തോന്നുന്നത് ഈ 3, 5, 7, and 9 വരുന്നത് കേട്ടോ. അപ്പം എന്താണേലും കാറ്റ് 4 വേണ്ടിയിട്ട് എല്ലാവരും എനിക്കൊന്ന് കുട്ടികളൊക്കെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പാരൻസ് അറിയേണ്ടത് വലിയ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല, അതൊക്കെ കുട്ടികൾ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്തോളൂ, അതാണ് പറയുന്നത് കേട്ടോ. അപ്പം എന്തായാലും KHD അണ്ടറിലുള്ള എനിക്കൊന്ന് കുറേ കുട്ടികൾ സ്കൂളിലും അതുപോലെ തന്നെ യു കെ സിലബസിലുള്ളവർക്കൊക്കെ തന്നെ ഈ കാറ്റ് 4 ഗ്രേഡ്, അതായത് എൻ്റെ 4th സീസണിലെ, അതാണ് കാറ്റ് 4 എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഇപ്പോൾ തുടങ്ങാൻ പോകുന്നു എന്നുള്ളൊരു കാര്യം കൂടെ കലിൽ സെൻസ് എന്നൊരു ആർട്ടിക്കിൾ തന്നെ അത് കൊടുത്തിട്ടുണ്ട്.

0: టైగర్ కా హుకుం. అర్థమైందా రాజా?
1: 922 మద్రాస్ మెయిల్ డబుల్ హిట్ ఆఫ్ ది హార్ట్. You're tuned into Home 92.2 FM. Home is a feeling. Traffic update.
2: Brought to you by ABC Cargo and Courier. Number 1 in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
3: ഓൾറൈറ്റ്, ട്രാഫിക്കിന്റെ സിറ്റുവേഷൻ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സാർ. റോഡിൽ തന്നെ നമുക്ക് ലോങ് സ്ട്രെച്ചർ ട്രാഫിക് സിറ്റുവേഷൻ കാണുന്നുണ്ട്. നമ്മുടെ സ്ലോ മൂവിംഗ് ട്രാഫിക് സിറ്റുവേഷൻ ആയി മാറിയിട്ടുണ്ട്. കഞ്ചഷൻ ഒരുപാട് കുറഞ്ഞിട്ടുണ്ട്. റോഡുകൾ എനിക്ക് തോന്നുന്നു പൊതുവെ ഒന്ന് ശാന്തമായിട്ട് ആണ് ഫീൽ ചെയ്യുന്നത്. അജ്മാനിൽ നിന്ന് ഷാർജയിലേക്കും എമിറേറ്റ്സ് റോഡ് കംപ്ലീറ്റ്ലി ഫ്രീ ഫ്ലോയിങ് ആണ്. എമിറേറ്റ്സ് റോഡിൽ ട്രാവൽ ചെയ്യുന്നവരെന്ന് പറയണേ, മുന്നേ നല്ല ട്രാഫിക് സിറ്റുവേഷൻ ആയിരുന്നു. അവിടെ ഒരു ആക്സിഡന്റ് നടന്നിട്ടുണ്ടായിരുന്നു, നല്ല ബ്ലോക്ക് ആയിരുന്നു ടുവേർഡ്സ് ദുബായ് ഡയറക്ഷനിൽ. അപ്പോൾ ഇതാണ് അവിടുത്തെ ഒരു സിറ്റുവേഷൻ. അൽഖേൽ റോഡ് ഫ്രീ ആയിട്ടുണ്ട്. റാസൽകോറി അൽഖേൽ റോഡിലോട്ട് കയറുന്ന അടുത്തൊരു ചെറിയ കഞ്ചഷൻ, അത് മാത്രമേ ഉള്ളൂ. അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ എല്ലാം നല്ല അടിപൊളിയായിട്ട് പോകുന്നു.
2: Brought to you by ABC Cargo and Courier. നിങ്ങളുടെ സാധനങ്ങൾ സുരക്ഷിതമായി ലോകത്തെവിടേക്കും എത്തിക്കൂ കൂടുതൽ എളുപ്പത്തിൽ. ABC Cargo and Courier, number 1 in GCC. The bridge to your home. Call or WhatsApp 800-916 or visit abccargo.ae.
4: അമ്മ ആക്ച്വലി ഒരു സോളോ ട്രിപ്പ് പോയിരിക്കണം.
5: അഭിനയ ചാരുത കൊണ്ട് സ്ക്രീനിൽ വിസ്മയം തീർക്കാൻ ഉർവശിയും ജോജോ ജോർജും ഒന്നിച്ചെത്തുന്ന ഏറ്റവും പുതിയ ചിത്രം ആശ.
6: നമ്മള് സ്വപ്നം കാണുന്ന പോലെയൊന്നും അല്ല ജീവിതം. ജീവിതം നമ്മള് സ്വപ്നം കാണുന്ന പോലെ തന്നെ.
5: ദുരൂഹതയും ആകാംക്ഷയും നിറഞ്ഞ് അഞ്ചോളം ഭാഷകളായി ഒരുങ്ങുന്ന സൈക്കോളജിക്കൽ ത്രില്ലർ ചിത്രം. സഫർ സനൽ സംവിധാനം ചെയ്ത ചിത്രത്തിൽ ഉർവശി, ജോജു ജോർജ് എന്നിവരോടൊപ്പം വിജയരാഘവൻ, ഐശ്വര്യലക്ഷ്മി തുടങ്ങി വലിയൊരു താരനിര തന്നെ അണിനിരക്കുന്നു.
7: മുന്നോട്ട് പോയാൽ കയ്യിലിരിക്കുന്ന കാശും പോകും, പിന്നെ രണ്ടുപേരും കോടതിയിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഹാജരാവേണ്ടി വരും.
5: സെപ്റ്റംബർ 11 GCCയിൽ റിലീസിനെത്തുന്നു ആശ. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺഡ് ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
8: പുതുമയുടെ നേരത്ത്
5: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
9: പഴമയുടെ തീരത്ത്
5: കഴിഞ്ഞ 365 ദിവസങ്ങൾ.
8: പുതുമഴയിലോരത്ത്
5: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്.
9: പൊലിമയുടെ ചാരത്ത്
5: 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
10: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം FM ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം FM നിങ്ങൾക്ക് നൽകിയത്?
11: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
10: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
2: Joy Alukas presents Home 92.2 FM First Anniversary Birthday Bash.
1: Joy Alukas, world's favorite jeweler.
2: Supported by AkbarTravels.com, Almaraya Car Rentals and Volcano LED Solutions.
12: Ambane, endai idu? ഈ വണ്ടിയുടെ എ സി അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ട.
13: ശ്രദ്ധിക്കാണ്ടാ
12: മോനെ, പോയടാ പോയി, വണ്ടിയുടെ എ സി അടിച്ചു പോയി.
13: അണ്ണം പേടിക്കണ്ട, വണ്ടി നേരെ അൺറാസിലേക്ക് വിട്ടോ. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അൺറാസിലേ ഉള്ളൂ.
12: അമ്പാണ് എന്നാ വേഗം പോ അൺറാസിലേക്ക്, ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ട.
13: അണ്ണ ശ്രദ്ധിക്ക,
14: അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ എ സി പാർട്സിന് അൾട്രാസ് ഓട്ടോ എ സി പാർട്സ്. അൾട്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾട്രാസ് ഡോട്ട് എം ഇ.
1: You are listening to Home 92.2 FM. Home is a feeling.
2: This hour of Sand Dunes is brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
3: ഞാനിങ്ങനെ ഇരുന്ന സമയത്ത്, ഞാൻ നിങ്ങൾ പാട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്കൊരു കോൾ വന്നു. അപ്പം ഷാർജ പോലീസ് എന്നാണ് എനിക്ക് ആ ഫോണിൽ നമ്പർ തെളിഞ്ഞത്. അപ്പം ഞാൻ എടുത്തത്, ഇനി എന്താണ് ഷാർജ പോലീസ്? ഞാൻ കൂടുതലും ദുബായിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വേല സാറുള്ളത്. അപ്പോൾ ഞാനെടുത്തു, ഹലോ സലാം വലൈക്കും ഒക്കെ പറഞ്ഞു, ഗ്രീറ്റിങ്സ് ഒക്കെ ചെയ്തു. അതിനുശേഷം എൻ്റെ അടുത്ത് പറഞ്ഞു, പക്ഷേ നിങ്ങളുടെ കാർ ഇതെല്ലാം ചോദിച്ചു. ഞാൻ പറഞ്ഞു, അതെ സാർ ഇതാണ്. അപ്പോൾ കളറും നമ്പർ പ്ലേറ്റും കാര്യങ്ങളും എല്ലാം പറഞ്ഞു. ഞാൻ പറഞ്ഞു, കറക്റ്റാണ്. അപ്പോൾ അത് മോസ്കിൻ്റെ അവിടെയാണ് പാർക്ക് ചെയ്തേക്കുന്നതെന്ന് ചോദിച്ചു.
15: ഞാൻ പറഞ്ഞല്ല ഏത് മോസ്ക്? ഞാനിപ്പോൾ എൻ്റെ മനസ്സിലുണ്ടല്ലോ, ഞാൻ ഈയിടെ എവിടെയെങ്കിലും മോസ്കിൽ പാർക്ക് ചെയ്തോ എന്നാണ് എൻ്റെ മനസ്സിൽ ഇങ്ങനെ പെട്ടെന്ന് നിന്ന്. അപ്പം എന്നോട് പറഞ്ഞു അത് ഏതോ ഒരു വണ്ടി ബ്ലോക്ക് ചെയ്യുന്നു, ഒന്ന് പെട്ടെന്ന് എടുത്ത് മാറ്റണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു സാർ ഞാൻ എൻ്റെ ഓഫീസിലാണ്, എൻ്റെ വണ്ടി എൻ്റെ പാർക്കിങ്ങിലാണ്. അപ്പോൾ ആദ്യം പുള്ളിക്ക് പറഞ്ഞ് മനസ്സിലായില്ല. പറഞ്ഞ നോ നോ യു ഹാവ് ടു റിമൂവ് യുവർ കാർ ഇമ്മീഡിയറ്റ്ലി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു സാറേ ഞാൻ ദുബായിലാണ്. അപ്പോൾ ദുബായ് യു ദുബായ് ഞാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് തന്നു ആരോ കൊടുത്ത ഇൻഫർമേഷൻ മാറിപ്പോയി, അവരെഴുതിയെടുത്തത് എൻ്റെ കാർ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ സിസ്റ്റത്തിൽ വന്നത് എൻ്റെ കാർ ഡീറ്റെയിൽസ്, അങ്ങനെയായിരിക്കാം സംഭവിച്ചത്. അപ്പം ഞാൻ പറഞ്ഞു അല്ല സാർ ഞാൻ എൻ്റെ ഓഫീസിലാണ് ഇരിക്കുന്നത്, ഞാൻ ദുബായിലാണുള്ളത്, ഞാൻ രാവിലെ 6:30 ഞാൻ എൻ്റെ ഓഫീസിൽ ഞാൻ കയറിയതാണ്, അതിന് ഞാൻ പിന്നെ ഇറങ്ങിയിട്ടില്ല. എന്നിട്ട് ഞാൻ എൻ്റെ പാർക്കിങ്ങിൽ അവിടെ സെക്യൂരിറ്റി വിളിച്ച് ചോദിച്ചു എൻ്റെ വണ്ടി അവിടെ ഇല്ലേ, ആരെങ്കിലും എടുത്തോട്ട് ചാർജ് ചെയ്യില്ലേ, ഇത് മോസ്കിൻ്റെ അവിടെ കൊണ്ടിട്ടോ. പല ചിന്തകളും, ഇന്ന് ജുമയാണ്, ഇനി ആരെങ്കിലും വന്നിട്ട് വണ്ടി അവിടെ, ഞാൻ ആക്ച്വലി കീ ഇന്ന് എൻ്റെ സെക്യൂരിറ്റിയെ കൊടുത്തിട്ടാണ് എനിക്ക് പോയത്. അപ്പോൾ അങ്ങനെയൊക്കെ ഇപ്പം ഞാൻ വിളിച്ചു ഇല്ല ബോസ് ഇവിടെ കിടപ്പുണ്ട് ഇതാണ്ട് എൻ്റെ ഞാൻ കഴുകി ഇട്ടിട്ടുണ്ടെന്നൊക്കെ എന്നോട് ഇപ്പം ഞാൻ അവനെ വിളിച്ച് ചോദിച്ചു പറഞ്ഞു. ആ ഒരു സമയത്ത് നമുക്കുണ്ടാകുന്നൊരു ടെൻഷനുള്ള, അപ്പം ഞാൻ പോലീസിനോട് പറഞ്ഞ് അദ്ദേഹത്തിന് മനസ്സിലായി മിസ്റ്റേക്ക്. അപ്പം പറഞ്ഞു സോറി ഞാൻ ആളെ ഒന്ന് വിളിക്കട്ടെ, മേ ബി അവരുടെ മിസ്റ്റേക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയി. സംഭവം സിമ്പിളാണ്, പക്ഷെ നമുക്ക് ആ കോള് വരുന്ന സമയത്ത് നമ്മുടെ നെഞ്ചിനകത്തൊരു തീ ഉണ്ടല്ലോ, മറ്റേ വാട്സാപ്പിനകത്ത് മറ്റേ തീ ഇമോജി ഇല്ലേ, അതിങ്ങനെ കിടന്ന് കത്താൻ തുടങ്ങും. എന്നാണ് രസമായിരുന്നു.
16: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ. കഴിഞ്ഞ 365 ദിവസങ്ങൾ ലക്ഷക്കണക്കിന് ലിസണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
1: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ് എം ഒപ്പമുണ്ടായിരുന്നില്ലേ?
2: നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു.
1: നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ് എം നിങ്ങൾക്ക് നൽകിയത്?
0: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോ. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോ.
3: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
4: ജോയ ലൂക്കാസ് പ്രസന്റ്സ് ഹോം 92.2 FM ഫസ്റ്റ് ആനിവേഴ്സറി ബർത്ത്ഡേ ബാഷ്.
5: ജോയ ലൂക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ,
4: സപ്പോർട്ടഡ് ബൈ അക്ബർ ട്രാവൽസ് .com, അൽമറായ കാർ റെന്റൽസ് ആൻഡ് വോൾക്കാനോ LED സൊല്യൂഷൻസ്.

0: Home 92.2 FM. Home is a feeling.
1: This hour of Sand Dunes is brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
2: Home FM News in Detail. Vartagal Vishadamai.
1: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: ബ്രിക്സ് ഉച്ചകോടി ഷീ ജിൻപിങ് ഇന്ത്യയിലേക്ക്. പേഴ്സണൽ സ്റ്റാഫ് നിയമനം, മുഖ്യമന്ത്രിക്ക് പ്രതിപക്ഷ നേതാവിന്റെ മറുപടി. പിണറായി വിജയനെതിരായ ഇഡി ശുപാർശ, കരുത്തലോടെ പ്രതികരിക്കാൻ കോൺഗ്രസ്, തൽക്കാലം പ്രതികരിക്കേണ്ടതില്ലെന്ന് CPI. സൗദി ഹൂതി സംഘർഷം കനക്കുന്നു. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. പേഴ്സണൽ സ്റ്റാഫ് നിയമനത്തിൽ മുഖ്യമന്ത്രിക്ക് മറുപടിയുമായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. LDF സർക്കാരിന്റെ കാലത്ത് മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിൽ 787 പേരെ നിയമിച്ചെന്ന മുഖ്യമന്ത്രി VD സതീശന്റെ ആരോപണം വസ്തുതയ്ക്ക് നിരക്കുന്നതല്ല. വ്യക്തമായ രേഖകളുണ്ടായിട്ടും മുഖ്യമന്ത്രി ഇത്തരത്തിൽ തെറ്റായി ചിത്രീകരിക്കുന്നത് ശരിയല്ലെന്ന് പിണറായി വിജയന്റെ ഫേസ്ബുക്ക് കുറിപ്പ്. ഈ സർക്കാർ ഇതുവരെ 476 പേഴ്സണൽ സ്റ്റാഫുകളെ മാത്രമാണ് നിയമിച്ചതെന്നും കഴിഞ്ഞ സർക്കാർ 787 പേരെയാണ് നിയമിച്ചത് എന്നുമായിരുന്നു മുഖ്യമന്ത്രി VD സതീശൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നത്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെതിരെ കേസെടുക്കണമെന്ന ED ശുപാർശയിൽ എടുത്തുചാടി തീരുമാനം വേണ്ടെന്ന് KPCC ഭാരവാഹി യോഗം. നിയമവശങ്ങൾ വിശദമായി പരിശോധിച്ച ശേഷം തീരുമാനം മതി എന്നാണ് നേതാക്കളുടെ അഭിപ്രായം. സങ്കീർണമായ വിഷയമാണ് ഇതെന്ന് വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ്. പിണറായി വിജയനെതിരായി കേസെടുക്കണമെന്ന ED ശുപാർശ KPCC യോഗം ചർച്ച ചെയ്ത ശേഷമായിരുന്നു മന്ത്രിയുടെ പ്രതികരണം. നിയമവശങ്ങൾ പരിശോധിച്ച ശേഷം മാത്രം തീരുമാനമെടുക്കുമെന്നും KPCC അധ്യക്ഷൻ. പിണറായി വിജയനെതിരായ ED ശുപാർശ അതീവ ഗൌരവമെന്നാവർത്തിച്ച് മുഖ്യമന്ത്രി VD സതീശൻ. കേസെടുക്കേണ്ട സാഹചര്യമെന്നാണ് KPCC യോഗത്തിൽ മുഖ്യമന്ത്രി വിലയിരുത്തിയത്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെതിരെ കേസെടുക്കാനുള്ള ED ശുപാർശയിൽ പ്രതികരിച്ച വ്യവസായ മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി, നിയമം നിയമത്തിന്റെ വഴിക്ക് പോവുക എന്നതാണ് സർക്കാർ സമീപനം. വിവിധ വശങ്ങൾ ഈ കേസിൽ ആലോചിക്കാനുണ്ടെന്നും മന്ത്രി. ED കേസിൽ തൽക്കാലം പ്രതികരിക്കേണ്ടെന്ന് CPI തീരുമാനം. കേസിന്റെ വിശദാംശങ്ങൾ വ്യക്തമല്ലാത്തതുകൊണ്ടാണ് പ്രതികരണം വേണ്ടെന്ന് തീരുമാനിച്ചത്. ഹവാല ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ ഉള്ളതിനാൽ വ്യക്തത വന്നിട്ട് പ്രതികരിച്ചാൽ മതിയെന്നാണ് തീരുമാനം. CPI സംസ്ഥാന സെക്രട്ടറി. ED കേസിൽ തൽക്കാലം പ്രതികരിക്കേണ്ടെന്ന് CPI തീരുമാനം. കേസിന്റെ വിശദാംശങ്ങൾ വ്യക്തമല്ലാത്തതുകൊണ്ടാണ് പ്രതികരണം വേണ്ടെന്ന് തീരുമാനിച്ചത്. ഹവാല ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ ഉള്ളതിനാൽ വ്യക്തത

0: ഇഡിയെ ഭയന്ന് ബിജെപിയിൽ ചേരാൻ സിപിഎമ്മുകാരെ കിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. കേസ് സുപ്രീംകോടതി തള്ളിയതാണെന്നും എം എ ബേബി ചൂണ്ടിക്കാട്ടി. സിഎംആർഎൽ എക്സാലോജിക്ക് സാമ്പത്തിക ഇടപാടിൽ പിണറായി വിജയനെതിരായി ഇഡി നീക്കത്തിൽ വിമർശനം കടുപ്പിച്ച സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ. രാഷ്ട്രീയ ഉന്നം വെച്ച് ഇഡി എന്ത് വൃത്തികേടും ചെയ്യുന്നു എന്നും ബിജെപിയുടെ അജണ്ട നടപ്പിലാക്കുകയാണ് ഇഡിയെന്നും എം വി ഗോവിന്ദൻ ആരോപിച്ചു. പി എം ശ്രീ പദ്ധതി നടപ്പാക്കുന്നതിൽ കെ പി സി സി ഭാരവാഹി യോഗത്തിലും എതിർപ്പ്. പി എം ശ്രീ നടപ്പാക്കരുതെന്ന് ഒരു വിഭാഗം നേതാക്കൾ ആവശ്യപ്പെട്ടു. പി എം ശ്രീ തെരഞ്ഞെടുപ്പ് വിജയത്തിന് കാരണമായെന്നും പദ്ധതി നടപ്പാക്കരുതെന്നുമാണ് കെ പി സി സി യോഗത്തിൽ നേതാക്കൾ ആവശ്യപ്പെട്ടത്. എന്നാൽ പി എം ശ്രീ മാത്രമല്ല തെരഞ്ഞെടുപ്പ് വിജയത്തിന് കാരണമെന്നും പദ്ധതിയിൽ നിന്ന് പിന്മാറാൻ ആകില്ലെന്നും മുഖ്യമന്ത്രി മറുപടി നൽകി. മറ്റ് സംസ്ഥാനങ്ങളിലെ കോൺഗ്രസ് മുഖ്യമന്ത്രിമാർ പദ്ധതി നടപ്പാക്കിയിട്ടുണ്ടെന്ന് വിശദീകരിച്ച മുഖ്യമന്ത്രി കേന്ദ്രത്തിന് മുൻപാകെ ഉപാധികൾ വയ്ക്കുമെന്നും കെ പി സി സി യോഗത്തിൽ അറിയിച്ചു. സംസ്ഥാന സർക്കാരിന്റെ ഔദ്യോഗിക പരിപാടികളിൽ ദേശീയഗീതമായ വന്ദേ മാതരത്തിന്റെ ആദ്യ രണ്ട് ഖണ്ഡികകൾ മാത്രം ആലപിച്ചാൽ മതിയെന്ന് കർണാടക സർക്കാർ ഉത്തരവിറക്കി. കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ച മാർഗനിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായാണ് കർണാടക സർക്കാരിന്റെ ഉത്തരവ്. പൊതുപരിപാടികളിലെ സമയദൈർഘ്യം ക്രമീകരിക്കുന്നതിന് വേണ്ടിയാണ് വന്ദേ മാതര ആലാപനം രണ്ട് ഖണ്ഡികയിൽ ചുരുക്കിയതെന്നാണ് സർക്കാരിന്റെ വിശദീകരണം. ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് എത്തും. ഉച്ചകോടിക്ക് ഒരു ദിവസം മാത്രം ശേഷിക്കുകയാണ്. ദിവസങ്ങളായി നീണ്ടുനിന്ന അനിശ്ചിതത്വത്തിന് വിരാമമിട്ട് സന്ദർശന വിവരം ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചത്. ഈ മാസം 12-13 തീയതികളിൽ ഡൽഹിയിലാണ് ബ്രിക്സ് ഉച്ചകോടി. 7 വർഷത്തിനിടെ ആദ്യമായാണ് ഷീ ജിൻപിങ് ഇന്ത്യ സന്ദർശനം നടത്തുന്നത്. 2020 ഗൾഫൻ സംഘർഷത്തോടെയാണ് ഇന്ത്യ ചൈന ബന്ധം വഷളായത്. ചെന്നൈക്കടുത്ത് മാമല്ലപുരത്ത് നടന്ന ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം പങ്കെടുക്കാൻ 2019 അവസാനമായി ഷീ ജിൻപിങ് ഇന്ത്യയിലെത്തിയത്. കഴിഞ്ഞ വർഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പമാണ് അദ്ദേഹം പങ്കെടുത്തത്. ലഡാക്കിന്റെ സംസ്ഥാന പദവിയുമായി ബന്ധപ്പെട്ട് വ്യക്തത നൽകണം കേന്ദ്രത്തിന് സോനം വാങ്ചുക്കിന്റെ മുന്നറിയിപ്പ്. ലഡാക്കിൽ വീണ്ടും പ്രതിഷേധത്തിനൊരുങ്ങുകയാണ് സോനം വാങ്ചുക്ക്. ഈ മാസം 19 മുതൽ 24 വരെ പ്രക്ഷോഭം നടത്തും. ലഡാക്കുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഒരാഴ്ചയ്ക്കകം കേന്ദ്ര സർക്കാർ ഉറപ്പ് നൽകണമെന്നാണ് അദ്ദേഹത്തിന്റെ ആവശ്യം. എല്ലാ ഇന്ത്യൻ എയർലൈനുകളിലെയും പൈലറ്റുമാർക്ക് സൈക്കോ ആക്ടീവ് ലഹരി പരിശോധന നടത്താൻ നിർദ്ദേശം നൽകി ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ. കഴിഞ്ഞ മാസം എയർ ഇന്ത്യ വിമാനത്തിലെ ക്യാപ്റ്റൻ ലഹരി ഉപയോഗിച്ചതായി സ്ഥിരീകരിക്കപ്പെട്ട പശ്ചാത്തലത്തിലാണ് നടപടി. അടുത്ത വർഷം ജൂലൈക്കുള്ളിൽ എല്ലാ പൈലറ്റുമാരുടെയും പരിശോധന പൂർത്തിയാക്കണമെന്നാണ് നിർദ്ദേശം. ഓഗസ്റ്റിലാണ് ഇത് സംബന്ധിച്ച എയർലൈനുകൾക്ക് നിർദ്ദേശം നൽകിയത്. ഇറാനും അമേരിക്കയും തമ്മിലുള്ള ആക്രമണങ്ങൾ രൂക്ഷമാകവെ സൌദി ഹൂതി സംഘർഷവും കനക്കുന്നു. ഹൂതി നിയന്ത്രണത്തിലുള്ള യമനിൽ കഴിഞ്ഞ 12 മണിക്കൂറിനിടെ സൌദി അറേബ്യ 54 വ്യോമാക്രമണങ്ങൾ നടത്തിയതായി ഹൂതി സൈനിക വക്താവ്. ഇതിന് മറുപടിയും ശിക്ഷയും നൽകാതെ പോകില്ലെന്ന് അദ്ദേഹത്തിന്റെ മുന്നറിയിപ്പ്. അതേസമയം സൌദി അറേബ്യയുടെ അടിസ്ഥാന സൌകര്യങ്ങൾ ലക്ഷ്യമിട്ട് ഹൂതികൾ ആക്രമണം തുടരുകയാണെന്ന് സൌദിയും ആരോപിച്ചു. യമൻ സർക്കാരിൽ നിന്ന് ചരിത്രപരവും തന്ത്രപ്രധാനവുമായ തുറമുഖ നഗരം മോക്ക പിടിച്ചെടുത്ത ഹൂതികൾ. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കപ്പൽ പാതകളിലൊന്നായ ബാബൽ മന്ദേബ് കടലിടുക്കിന്മേൽ ഹൂതികൾക്കിതോടെ കൂടുതൽ സ്വാധീനം ഉറപ്പിക്കാനാകും. ആഗോള എണ്ണ വിതരണത്തിനുമേൽ കൂടുതൽ ഭീഷണി ഉയർത്തുന്ന നീക്കമാണിത്. ജൂനിയർ വനിത ഏഷ്യാകപ്പ് ഹോക്കിയിൽ പാകിസ്ഥാനെ തകർത്ത് സെമി ഫൈനലിലേക്ക് കടന്ന ഇന്ത്യ. എതിരില്ലാത്ത 19 ഗോളുകൾക്കാണ് ഇന്ത്യയുടെ വിജയം. 18 പെനാൽറ്റി കോർണറുകളും ഒരു പെനാൽറ്റി സ്ട്രോക്കുമാണ് ഇന്ത്യ സ്വന്തമാക്കിയത്. ശനിയാഴ്ച നടക്കുന്ന സെമി ഫൈനലിൽ കൊറിയ മലേഷ്യ പോരാട്ടത്തിലെ വിജയികളെ ഇന്ത്യ നേരിടും. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
1: Home FM News was brought to you by Danya Group of Companies since 1982.
2: Time check.
1: Brought to you by Ozone Cargo.
3: Very good morning. Dubai ipo samayam 10 mani kaiye 7 minute aayirikkana.
2: Time check.
1: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
2: Weather update.
1: Brought to you by Alras Auto AC Parts, number one auto AC spare parts in the Middle East.
3: Dubai's temperature 37 degrees Celsius aanu ippa rekhapeduthirikkunnu.
2: Weather update.
1: Was brought to you by Alras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.
4: You are listening.

0: Trending song of the hour was brought to you by Almaraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
1: One, pistol number 1634727.
2: ഉദ്വേഗജനകമായ ഒരു കുറ്റാന്വേഷണം. കാക്കിയണിഞ്ഞ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറായി പാർവതി തിരുവോദ്.
3: അവളെ ഒറ്റയ്ക്കാക്കിയിട്ട് ഞാൻ എങ്ങോട്ടും ഒരിക്കലും വരില്ല സാർ.
2: ഒപ്പം പോലീസ് വേഷത്തിൽ ഞെട്ടിക്കാൻ മാത്യു തോമസ്, സിദ്ധാർത്ഥ് ഭരതൻ, വിജയരാഘവൻ, ഉണ്ണിമായ പ്രസാദ് തുടങ്ങി വലിയൊരു താരനിരയും.
1: ഏറ്റവും
2: പുതിയ സീ ജഡ്ജ് ക്രൈം ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ ചിത്രം പ്രഥമ ദൃഷ്ടിയാ കുറ്റക്കാർ സെപ്റ്റംബർ 11 GCC റിലീസിനെത്തുന്നു. ഷഹദ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ ത്രില്ലിംഗ് സംഗീതമൊരുക്കാൻ മുജീബ് മജീദും. പ്രഥമ ദൃഷ്ടിയാ കുറ്റക്കാർ.
4: Movie distributed by Fast Film. Stay tuned to Home 92.2 FM to win invites.
5: ഞാൻ കാത്തിരിക്കും.
6: പുതുമയുടെ നേരത്ത്
7: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
8: പഴമയുടെ തീരത്ത്
7: കഴിഞ്ഞ 365 ദിവസങ്ങൾ.
6: പുതുമഴയിലോരത്ത്
7: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്.
8: പലിമയുടെ ചാരത്ത്
7: 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
2: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ് എം ഒപ്പം ഉണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ. നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ് എം നിങ്ങൾക്ക് നൽകിയത്?
7: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോ. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോ.
2: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM. ജോയ് ലൂക്കാസ് പ്രസന്റ്സ് ഹോം 92.2 FM ഫസ്റ്റ് ആനിവേഴ്സറി ബർത്ത്ഡേ ബാഷ്.
9: ജോയ് ലൂക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
2: സപ്പോർട്ടഡ് ബൈ അക്ബു ട്രാവൽസ് .com, ആൽമറായ കാർ റെന്റൽസ് ആൻഡ് വോൾക്കാനോ LED സൊല്യൂഷൻസ്.
10: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
0: ദിസ് ആർ ഓഫ് സാൻഡ് ഡ്യൂൺസ് ഇസ് ബ്രോട്ട് യു ബൈ ലുലു ഇൻ മിനിറ്റ്സ്. ഷോപ്പ് ഓൺ ദി ലുലു ആപ്പ് ആൻഡ് ഗെറ്റ് ലുലു ഹൈപ്പർമാർക്കറ്റ് ഡെലിവേർഡ് ഇൻ മിനിറ്റ്സ്.
11: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: Sand Dunes with Akshay on Home 92.2 FM. Brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
1: Good morning, welcome back home 92.2 FM. Swagatham and ende kuda Nithyan join cheyyunnu. Very good morning, Nithya.
2: Very, very good morning, Akshay.
1: Endokkana visheshangal?
2: Sugam, adipoli. അടിപൊളിയായിട്ട് ഇങ്ങനെ മുന്നോട്ട് കൊടുക്കും. ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാജുലേഷൻസ് ഫോർ ദ 4 മില്യൺ.
1: ഓ, താങ്ക് യു. 4 മില്യൺ, 4 മില്യൺ റീച്ച് അടിച്ചേക്ക്. ഒരു വീഡിയോ ഇങ്ങനെ കേറിയിട്ടുണ്ട്.
2: അടിപൊളി വീഡിയോ.
1: തീർച്ചയായിട്ടും നമ്മൾ കാണുന്നവരുടെ സപ്പോർട്ട് തന്നെയാണ് എപ്പോഴും നമുക്ക്. അല്ല, നിത്യ ഇത് പറഞ്ഞപ്പോൾ എന്തൊക്കെയുണ്ട് സുഖം എന്ന് പറയാൻ മറ്റേ ക്രോട്ടയം പ്രതി പറയത്തില്ലേ,
2: സുഖം. എനിക്ക് കൊച്ചു പ്രേമൻ, അതുപോലെ കോട്ടയം പ്രദീപ്, ഇവരൊക്കെ ഇന്നില്ല ഇങ്ങനെ പറയാനല്ലേ. അതായത് നമ്മള് ജഗതിക്കും അല്ലെങ്കിൽ മാമുക്കോയ്ക്കും ഒക്കെ ശേഷം ആരെന്ന് പറഞ്ഞപ്പോ അതിന് ഉത്തരമായില്ലെങ്കിൽ പോലും ഇവരെ പോലുള്ളവർ വന്നപ്പോഴേ.
1: തീർച്ചയായിട്ടും ഞങ്ങളപ്പോ ഇന്ന് ഒരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു സംഭവമാണ് നമ്മൾ ഇന്ന് നമ്മുടെ ഓ വാവുനകത്ത് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. അതായത് നാരങ്ങയ്ക്ക് വേണ്ടി അറിയപ്പെടുന്ന ഒരു സംസ്ഥാനം അല്ലേ, അല്ലെ, ഇന്ത്യയിലെ നാരങ്ങ എങ്ങനെയാണ്,
2: ലാൻഡ്സ് ഓഫ് ലെമൺ അല്ലെങ്കിൽ ഇന്ത്യയിലാണ് ആ ഒരു നാരങ്ങകളുടെ തലസ്ഥാനം എന്നറിയപ്പെടുന്ന ഒരു നഗരം.
1: ഓക്കെ, അപ്പൊ വിച്ച് മീൻസ് അതായത് നാരങ്ങയുടെ തലസ്ഥാനം എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ ഒരു നഗരം അല്ലേ, അതെവിടെയാണ്?
2: കർണാടകയില് വിജയപുര ജില്ലയിലുള്ള ഒരു സ്ഥലത്താണ് ഇത് കൃഷി ചെയ്യുന്നത്. ഇൻഡിസ് എന്നറിയപ്പെടുന്ന ഒരു സ്ഥലത്താണ്.
1: അവിടെ നാരങ്ങയുടെ കൃഷിയാണോ?
2: സ്പെഷ്യൽ നാരങ്ങയാണ്. ആക്ച്വലി ആദ്യമായിട്ട് അത് കയറ്റുമതി ചെയ്തത് പോലും UAE-യിലേക്കാണ്. ഔദ്യോഗികമായിട്ട് 2025 അത് ഔദ്യോഗികമായിട്ട് ഇങ്ങോട്ടേക്കാണ് കയറ്റുമതി.
1: നാരങ്ങയുടെ ഒരു പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ നാരങ്ങ ചുമ്മാതെ കഴിച്ച പുളിയാണ്. പക്ഷെ അതൊരു സലൻഡോടെയോ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഗ്രേവിയോടെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് സ്ക്വീസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിന് തരുന്ന ടേസ്റ്റ് എന്തിന്, ചില ബിരിയാണിക്കകത്തും മന്തിക്കകത്തും ഒക്കെ നാരങ്ങ ഇടാറുണ്ട്. അത് കിട്ടുന്ന ഒരു ടേസ്റ്റ് ഭയങ്കരമാണ്. പിന്നെ നമ്മുടെ പിക്കിള്, അത് നാരങ്ങ അച്ചാർ നമുക്ക് എല്ലാവർക്കും ഫേവറേറ്റ് ആണ്. ഓക്കെ, എന്തായാലും ബാക്കി പറയാം.
2: എന്തായാലും നമ്മുടെ കർണാടക സംസ്ഥാനത്ത് നമ്മുടെ വിജയപുര എന്നൊരു ജില്ലയിലുള്ള ഇൻഡിസ് എന്ന താലൂക്ക്, അതിന് തൊട്ടടുത്തുള്ള സിന്ദഗി എന്ന് പറയുന്ന താലൂക്കിലും കൂടെ ചേർത്താണ് ശരിക്കും ഈ നാരങ്ങ ഉൽപ്പാദിപ്പിക്കുന്നത്. ഉൽപാദനത്തിന്റെ മൊത്തം നോക്കിക്കഴിഞ്ഞാൽ 58% കർണാടകത്തിൽ തന്നെയാണ് ഉൽപാദിപ്പിക്കുന്നത്. ഈ പറഞ്ഞ പോലത്തെ അതിന്റെ ഒരു ടേസ്റ്റ്, അതിന്റെ ആ ഒരു സിട്രിക് സ്മെല്ല്, ഒരു രക്ഷയില്ല.
1: റിഫ്രഷിംഗ് അല്ലേ.
2: ഈ നാരങ്ങയുടെ പേര് അല്ലെങ്കിൽ നാരങ്ങയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല് കടലാസ് പോലത്തെ തൊലിയാണത്. അപ്പൊ പിഴിഞ്ഞാൽ ഫുള്ളും അത് ക്യൂസ് ചെയ്ത് ഫുള്ള് ചാറ് നമുക്ക് കിട്ടും.
1: അത് ഈ ഷാർജ ഷേക്ക് ഒക്കെ വാഴുന്നതിന് മുന്നേ നമ്മുടെ നാട്ടിലെ സോഡ സർവത്തില് നാരങ്ങ വെള്ളം ഒക്കെ ആയിരുന്നു നമ്മുടെ നാട്ടിലെ കിങ് എന്ന് പറയും. ഇന്ന് നമുക്ക് എത്ര ചൂടാണേലും ഒരു നാരങ്ങ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര റിഫ്രഷിംഗ്.
2: തീർച്ചയായിട്ടും. അത് ഇതിന്റെ പേര് കങ്സി എന്നാണ് കേട്ടോ, കങ്സി നാരങ്ങ. അതായത് ഒരു നൂറ്റാണ്ടിലധികം പാരമ്പര്യമുള്ള, അതായത് 1900 ആണ്ടുകളിലാണ് അവിടെ കർഷകർ ചേർന്ന് ഈ ഒരു നൂറ്റാണ്ടിനപ്പുറമായിട്ട് ഇത് കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊരു വേറെ ലെവല് നാരങ്ങയാണ്. എനിക്കത് ഏറ്റവും എന്റെ പ്രാധാന്യം തോന്നിച്ചില്ല, ഈ കടലാസിന്റെ അത്രയും തിന്നാണ് അതിന്റെ തൊലി എന്ന് കേൾക്കുമ്പോഴാണ്. അപ്പൊ അത്രയ്ക്കും അതിനകത്തുള്ള ആ ഒരു മാംസളമായിട്ടുള്ള ഭാഗം മുഴുവൻ നീര് ആയിട്ട്
1: വരും.
2: പിന്നെ വിളവെടുപ്പിനും കൃഷിക്കും പേര് കേട്ട ഈ നാടിന്റെ, അതായത് സിന്ദഗിന്നും ഇൻഡസ് എന്ന് പറയുന്ന നാടിന്റെ പ്രാധാന്യം കണക്കിലെടുത്ത് കർണാടക സ്റ്റേറ്റ് ലൈം ഡെവലപ്മെന്റ് ബോർഡിന്റെ ആസ്ഥാനം പ്രവർത്തിക്കുന്നതും ഈ ഇന്ത്യയിലാണ്. പിന്നെ അതുപോലെ തന്നെ ഇതിന് എന്താണ് ഭൗമ പ്രാദേശിക ടാഗ് അതൊക്കെ കിട്ടിയിട്ടുണ്ട്.
1: ശരി,
2: കൃത്യമായിട്ട് അത് പറയണമല്ലോ നമ്മൾ. 2023 ഇന്ത്യയിലെ കങ്സി നാരങ്ങയ്ക്ക് ഭൗമ സൂചിക പദവി അല്ലെങ്കിൽ GI ടാഗ് വരെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മള് സാധാരണ നമ്മുടെ നാട്ടിൽ ഇപ്പൊ ചൂടെടുക്കുമ്പോ നാരങ്ങ കൊണ്ട് നാരങ്ങക്കൊക്കെ നാരങ്ങ വെള്ളത്തിനൊക്കെ എന്തൊരു വിലയാണ്. അപ്പൊ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു നാരങ്ങള് നമ്മുടെ ഇന്ത്യയിലാണ്, അത് കർണാടകയിലാണ്, വിജയപുര ജില്ലയിലുള്ള ഇന്ത്യയിലാണ്.
1: തീർച്ചയായിട്ടും. അപ്പൊ നാരങ്ങയുടെ തലസ്ഥാനം എന്നറിയപ്പെടുന്ന നമ്മുടെ കർണാടകയിലെ ജില്ലയിലെ ഒരു സ്ഥലത്താണ് ഇതുള്ളത്.
0: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
3: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് 922 മദ്രാസ് മെയിൽ പുറപ്പെടുന്നു.
4: 922 മദ്രാസ് മെയിൽ, തമിഴ് ഹിറ്റ് ഓഫ് ദി ഹാർട്ട്.

0: 922 Madras Mail. Tamil hit of the hour. You're tuned into Home 92.2 FM. Home is a feeling. Traffic update.
1: Traffic update.
2: Brought to you by ABC Cargo and Courier. Number one in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
3: ദുബായിലെ ട്രാഫിക് സിറ്റുവേഷൻ റോഡുകളൊക്കെ തന്നെ നല്ല രീതിയിൽ ക്ലിയർ ആയിട്ടുണ്ട്. ഇന്ന് ജുമയുള്ള ദിവസം കൂടെയാണ്, അപ്പൊ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ കഴിയുമ്പോൾ ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ടാകും. ഈ സമയത്ത് നല്ല രീതിയിൽ ഫ്രീ ഫ്ലോയിങ് ആയിട്ടാണ് റോഡ് കാണാൻ സാധിക്കുന്നത്.
2: Brought to you by ABC Cargo and Courier. നിങ്ങളുടെ സാധനങ്ങൾ സുരക്ഷിതമായി ലോകത്തെവിടേക്കും എത്തിക്കൂ കൂടുതൽ എളുപ്പത്തിൽ. ABC Cargo and Courier, number one in GCC. The bridge to your home. Call or WhatsApp 800-916 or visit abccargo.ae.
4: അമ്മ ആക്ച്വലി ഒരു സോളോ ട്രിപ്പ് പോയിരിക്കണം.
5: അഭിനയ ചാരുത കൊണ്ട് സ്ക്രീനിൽ വിസ്മയം തീർക്കാൻ ഉർവശിയും ജോജോ ജോർജും ഒന്നിച്ചെത്തുന്ന ഏറ്റവും പുതിയ ചിത്രം ആശ.
6: നമ്മൾ സ്വപ്നം കാണുന്ന പോലെയൊന്നും അല്ല ജീവിതം.
5: ദുരൂഹതയും ആകാംക്ഷയും നിറഞ്ഞ് അഞ്ചോളം ഭാഷകളായി ഒരുങ്ങുന്ന സൈക്കോളജിക്കൽ ത്രില്ലർ ചിത്രം. സഫർ സനൽ സംവിധാനം ചെയ്ത ചിത്രത്തിൽ ഉർവശി, ജോജു ജോർജ് എന്നിവരോടൊപ്പം വിജയരാഘവൻ, ഐശ്വര്യലക്ഷ്മി തുടങ്ങി വലിയൊരു താരനിര തന്നെ അണിനിരക്കുന്നു.
7: മുന്നോട്ട് പോയാല് കയ്യിലിരിക്കുന്ന കാശും പോകും, പിന്നെ രണ്ടുപേരും കോടതിയിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഹാജരാവേണ്ടി
6: വരും.
5: സെപ്റ്റംബർ 11 GCC റിലീസിനെത്തുന്നു ആശ. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
8: ജിജി നല്ല വട്ടാ.
9: പുതുമയുടെ നേരത്ത്
5: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
9: പഴമയുടെ തീരത്ത്
5: കഴിഞ്ഞ 365 ദിവസങ്ങൾ.
9: പുതുമഴയിലോരത്ത്
5: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്.
9: വലിമയുടെ ചാരത്ത്
5: 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
2: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം FM ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടും അകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം FM നിങ്ങൾക്ക് നൽകിയത്?
5: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
2: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM. Joy Alukas presents Home 92.2 FM First Anniversary Birthday Bash.
10: Joy Alukas, world's favorite jeweler.
2: Supported by AkbuTravels.com, Almaraya Car Rentals and Volcano LED Solutions.
11: ഹലോ, എന്താടാ ബെൻസേ, നീ എന്തിനാ ഇങ്ങനെ വിയർക്കുന്നത്? നീ കാറിലോട്ടൊന്ന് കേറ്. ഇതിനകത്ത് AC JM AC JM എന്ന് പറയുന്നതേ ധന്യ റെഫ്രിജറേഷന്റെ ഇൻഹൗസ് ബ്രാൻഡാണ്. ഇത് കൂടാതെ ബെൻസോ ഉൾപ്പെടെ അന്തർദേശീയ ബ്രാൻഡുകളുടെ UAE ആദ്യത്തെ ഡിസ്ട്രിബ്യൂട്ടറും ധന്യ റെഫ്രിജറേഷൻ തന്നെയാടാ. കാർ AC പാർട്സ്, റെഫ്രിജറേഷൻ ഗ്യാസ്, കാർ എയർ കണ്ടീഷൻ തുടങ്ങി UAE തന്നെ ഏറ്റവും മികച്ച സർവീസ്.
2: ധന്യ റെഫ്രിജറേഷൻ ഷാർജ ആൻഡ് ദുബായ്, ഡിവിഷൻ ഓഫ് ധന്യ ഗ്രൂപ്പ് സിൻസ് 82.
5: Emirates Malayali Nurses Family Boatim Orimichonam Season 2.
2: സഞ്ചാരി ബാൻഡ് ആര്യദയാൽ, വൈകാശ് വരവീണ ആൻഡ് സമത് മിമിക്സ് എന്നിവരുടെ തകർപ്പൻ പെർഫോമൻസും ഗംഭീര ഓണസദ്യയും ആവേശകരമായ മത്സരങ്ങളും നിങ്ങൾക്കായി കാത്തിരിക്കുന്നു.
5: സെപ്റ്റംബർ 26 മൊഹൈസ്ന 4 ന്യൂ ഡൗൺ പ്രൈവറ്റ് സ്കൂളിൽ വെച്ച് ഈ ഓണം നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം.
2: ടിക്കറ്റുകൾ ഇപ്പോൾ പ്ലാറ്റിനം ലിസ്റ്റിൽ ലഭ്യം.
5: ബോട്ടിം ഒരുമിച്ച് ഓണം സീസൺ 2 പ്രസന്റഡ് ബൈ മൈൻഡ്രീ നഴ്സിംഗ് സൊല്യൂഷൻസ്, പവർഡ് ബൈ ELL പ്രോപ്പർട്ടീസ്,
2: സപ്പോർട്ടഡ് ബൈ നാഷണൽ എയർലൈൻസ്, മദേഴ്സ് റെസിപ്പി, മെഡ് ഗ്ലോബ് കൺസൾട്ടൻസി, യാപ് ലീഗൽ സർവീസസ് and Mark and Save Hypermarket.
5: An event by WR Events in association with EMMF UAE. Energized by Home 92.2 FM.
12: You are listening to Home 92.2 FM. Home is a feeling.
2: This hour of Sand Dunes is brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
13: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.
1: Sand Dunes with Akshay on Home 92.2 FM. Brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
2: ആശ എന്ന് പറയുന്ന മൂവി നമ്മൾ കാണാൻ ഒരുമിച്ച് പോവുകയാണ്. അതിന്റെ ടിക്കറ്റ്സ് വേണ്ടവർക്കാണെങ്കിൽ ഇപ്പോൾ മെസ്സേജ് അയക്കാനുള്ള ഒരു അവസരമാണ്. കാരണം ഉർവശിയുടെ ഒക്കെ കഴിഞ്ഞ ദിവസം ഇന്റർവ്യൂസും അതിന്റെ പ്രൊമോഷനും വേണ്ടിയിട്ടുള്ള ഒരുപാട് വീഡിയോസ് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ആൻഡ് ആശ കാണാനുള്ള ചോദ്യം വളരെ സിമ്പിളാണ്. ഉർവശിയുടെ ഒരു ചിത്രമാണ്, പക്ഷേ ഇതേ ചിത്രമാണ് നിങ്ങൾ കറക്റ്റായിട്ട് ഗസ് ചെയ്യാം. ഒരുപക്ഷേ ചിലർക്ക് ഗസ് ചെയ്യാൻ പറ്റും, നോക്കാം.

0: ജനാർദ്ദേട്ടർ ഒക്കെ ഏതാ കീടുള്ള സ്റ്റെപ്പ് ആണ് റേ ചെയ്യുന്നത്. ഏതാണ് സിനിമ? അത് മാത്രമാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ഹോപ്പ് സ്പേസ് റൈറ്റ് ആൻസർ സ്പേസ് നിങ്ങളുടെ പേരോടെ ചേർത്ത് 0585829220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് വേഗം മെസ്സേജ് അയച്ചാൽ രണ്ട് കപ്പിൾ പാസ് ആണ് നിങ്ങളിലേക്ക് എത്താൻ പോകുന്നത്.
1: You're listening to Home 92.2 FM. Home is a feeling.

0: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ. കഴിഞ്ഞ 365 ദിവസങ്ങൾ ലക്ഷക്കണക്കിന് ലിസ്ണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
1: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ്എം ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ്എം നിങ്ങൾക്ക് നൽകിയത്?
0: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
2: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
1: ജോയ ലൂക്കാസ് പ്രസന്റ്സ് ഹോം 92.2 FM, ഫസ്റ്റ് ആനിവേഴ്സറി ബർത്ത്ഡേ ബാഷ്.
3: ജോയ ലൂക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ,
1: സപ്പോർട്ടഡ് ബൈ അക്ബു ട്രാവൽസ് .com, അൽമറായ കാർ റെന്റൽസ് ആൻഡ് വോൾക്കാനോ LED സൊല്യൂഷൻസ്.
4: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. Home is a feeling.
1: This hour of Sand Dunes is brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts. Authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: CMR il ninnu kodigal vaangiyavaril UDF nedakkalum. Kurukkai CFO-yude mozhi. PM ശ്രീയിൽ സംസ്ഥാനത്തിന് വീണ്ടും കത്തയച്ച കേന്ദ്രം. മുഖ്യമന്ത്രി പറയുന്നത് പോലെയായിരിക്കും PM ശ്രീയുടെ ഭാവിയെന്ന് വിദ്യാഭ്യാസ മന്ത്രി. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. PM ശ്രീ പദ്ധതി നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ വീണ്ടും കേരള സർക്കാരിന് കത്തയച്ചു. കേന്ദ്ര വിദ്യാഭ്യാസ സെക്രട്ടറിയാണ് സംസ്ഥാന ചീഫ് സെക്രട്ടറിക്ക് കത്തയച്ചത്. രണ്ട് ദിവസം മുൻപ് കത്ത് ലഭിച്ചതായി വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ സ്ഥിരീകരിക്കുകയും ചെയ്തു. കേരളം ധാരണാപത്രത്തിൽ ഒപ്പിട്ടതാണെന്നും മന്ത്രിസഭാ ഉപസമിതിയുടെ നടപടികൾ വേഗത്തിലാക്കണമെന്നും കേന്ദ്രം ആവശ്യപ്പെട്ടിട്ടുണ്ട്. CMRൽ നിന്ന് കോടികൾ വാങ്ങിയവരിൽ UDF നേതാക്കളുമെന്ന റിപ്പോർട്ട്. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല, വ്യവസായ മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി, മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, മുൻ മന്ത്രി ഇബ്രാഹിം കുഞ്ഞ എന്നിവർക്കെതിരെയാണ് മൊഴി. CMRൽ നിന്നും പണം കൈപ്പറ്റിയവരുടെ പട്ടികയിൽ KK, AG, OC, PV, IK, RC എന്നിങ്ങനെ ചില ചുരുക്കപ്പേരുകൾ ഉണ്ടായിരുന്നു. ഇത് ആരുടേതാണെന്ന് ED മുന്നിൽ വിശദീകരിക്കുകയായിരുന്നു CMRL കമ്പനിയിലെ CFO ആയ KS സുരേഷ്കുമാർ. സുരേഷ്കുമാറിന്റെ മൊഴി പകർപ്പാണ് പുറത്തുവന്നത്. CMRL എക്സാലോജിക്ക് സാമ്പത്തിക ഇടപാടിലെ ED കത്തിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെതിരെ തെളിവുകളില്ലെന്ന റിപ്പോർട്ട്. കോടതി തള്ളിയ ബാങ്ക് രേഖകളാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തെളിവായി നൽകിയത്. വീണയുടെ ഡയറിക്കുറിപ്പുകൾ ചൂണ്ടിക്കാട്ടിയാണ് കള്ളപ്പണ ഇടപാട് നടന്നുവെന്ന ED അവകാശവാദം. മുഹമ്മദ് റിയാസ് വിദേശത്തേക്ക് പണം കടത്തി എന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിലും കള്ളപ്പണം വെളുപ്പിച്ചതിന്റെ തെളിവുകളും ED കൈമാറിയിട്ടില്ല. CMRL എക്സാലോജിക്ക് പണമിടപാട് കേസിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവർക്കെതിരെ അഴിമതി നിരോധന നിയമപ്രകാരം കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് ED നൽകിയ കത്ത് സർക്കാർ അഡ്വക്കേറ്റ് ജനറലിന് കൈമാറി. കൃത്യമായ നിയമോപദേശത്തിന് പിന്നാലെ കേസിൽ നടപടി സ്വീകരിക്കാനാണ് സർക്കാരിന്റെ നീക്കം. ആതിഥ്യം വഹിക്കുന്ന നാലാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് നാളെ തുടക്കം. പശ്ചിമേഷ്യൻ യുദ്ധം, അമേരിക്ക ഇറാൻ അസ്വസ്ഥതകൾ എന്നിവയുടെ പശ്ചാത്തലത്തിൽ എല്ലാവർക്കും സ്വീകാര്യമായ സംയുക്ത പ്രസ്താവന തയ്യാറാക്കൽ ഡൽഹി ഉച്ചകോടിയുടെ കനത്ത വെല്ലുവിളിയാണ്. റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ ബ്രിക്സ് ഉച്ചകോടിയിലും ഉഭയകക്ഷി ചർച്ചകളിലും പങ്കെടുക്കാനായി ഇന്ത്യയിലെത്തി. ഡൽഹിയിലെ പാലം വിമാനത്താവളത്തിലെത്തിയ റഷ്യൻ പ്രസിഡന്റിനെ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തിലെ ഉന്നത ഉദ്യോഗസ്ഥരും റഷ്യൻ നയതന്ത്രജ്ഞരും ചേർന്ന് ഔദ്യോഗികമായി സ്വീകരിച്ചു. റഷ്യൻ പ്രസിഡന്റ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി സുപ്രധാന ഉഭയകക്ഷി ചർച്ച നടത്തുന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രതിരോധ സഹകരണം, ഊർജ്ജ പങ്കാളിത്തം, വ്യാപാര ബന്ധങ്ങൾ ശക്തിപ്പെടുത്തൽ തുടങ്ങിയ വിഷയങ്ങളിൽ ചർച്ചകളിൽ പ്രധാന അജണ്ട. നിലവിലെ ആഗോള ഭൌമ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ ഇന്ത്യ റഷ്യ സൌഹൃദം കൂടുതൽ ശക്തമാക്കുക എന്നതാണ് ഉഭയകക്ഷി കൂടിക്കാഴ്ചയുടെ പ്രധാന ലക്ഷ്യം. ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് എത്തും. നാളെയാണ് അദ്ദേഹം ഇന്ത്യയിലേക്ക് എത്തുക. 7 വർഷത്തിനിടെ ഇതാദ്യമായാണ് ഷീ ജിൻപിങ് ഇന്ത്യ സന്ദർശിക്കുന്നത്. 2020 ഗാൽവൻ സംഘർഷത്തോടെയാണ് ഇന്ത്യ ചൈന ബന്ധം വഷളായിരുന്നത്. പേഴ്സണൽ സ്റ്റാഫ് നിയമനത്തിൽ മുഖ്യമന്ത്രിക്ക് മറുപടിയുമായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. LDF സർക്കാരിന്റെ കാലത്ത് വർഷത്തിനിടെ ഇതാദ്യമായാണ് ഷീ ജിൻപിങ് ഇന്ത്യ സന്ദർശിക്കുന്നത്. 2020 ഗാൽവൻ സംഘർഷത്തോടെയാണ് ഇന്ത്യ ചൈന ബന്ധം വഷളായിരുന്നത്. പേഴ്സണൽ സ്റ്റാഫ് നിയമനത്തിൽ

0: ാണ് സന്ദർശനം. ഏകദിന സന്ദർശനമാണ്, സൗഹൃദ സന്ദർശനം എന്നാണ് വിവരം. കരിപ്പൂരിൽ പ്രത്യേക വിമാനത്തിലെത്തുന്ന അദ്ദേഹം നേരെ മർക്കസിലെത്തും. കാന്തപുരവുമായി കൂടിക്കാഴ്ച നടത്തും. തെക്കൻ ലെബനോനിലെ അതീവ തന്ത്രപ്രധാനമായ അലി അൽ തഹിർ മലനിരകൾക്ക് താഴെ ഇറാൻ അനുകൂല സായുധ സംഘടനയായ ഹിസ്ബുല്ല നിർമ്മിച്ച പ്രധാന തുരങ്ക ശൃംഖലകൾ പൂർണ്ണമായും തകർത്തതായി ഇസ്രായേൽ വ്യോമസേന. അലി അൽ തഹിർ മലനിരകളുടെ മുകളിലും താഴെയും ഇസ്രായേൽ സൈന്യം പൂർണ്ണമായ നിയന്ത്രണം കൈവരിച്ചതായും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും പ്രതിരോധമന്ത്രി ഇസ്രായേൽ കാറ്റ്സും സംയുക്ത പ്രസ്താവനയിൽ പറഞ്ഞു. ഇറാനും യുഎസും തമ്മിലുള്ള ആക്രമണങ്ങൾ രൂക്ഷമാകവെ സൌദി ഹൂതി സംഘർഷം കനക്കുന്നു. ഹൂതി നിയന്ത്രണത്തിലുള്ള യമനിൽ 54 വ്യോമാക്രമണങ്ങൾ നടത്തിയതായി ഹൂതി സൈനിക വക്താവ്. അതേസമയം സൌദി അറേബ്യയുടെ അടിസ്ഥാന സൌകര്യങ്ങൾ ലക്ഷ്യമിട്ട് ഹൂതികൾ ആക്രമണം തുടരുകയാണെന്ന് സൌദി അറേബ്യ ആരോപിച്ചു. യമൻ സർക്കാരിൽ നിന്ന് ചരിത്രപരവും തന്ത്രപ്രധാനവുമായ തുറമുഖ നഗരം മോക്ക പിടിച്ചെടുത്ത് ഹൂതികൾ. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കപ്പൽ പാതകളിലൊന്നായ ബാബൽ മന്ദേബ് കടലിടുക്കിന്മേൽ ഹൂതികൾക്കിതോടെ കൂടുതൽ സ്വാധീനം ഉറപ്പിക്കാൻ കഴിയും. ആഗോള എണ്ണ വിതരണത്തിനുമേൽ കൂടുതൽ ഭീഷണി ഉയർത്തുന്ന നീക്കമാണിത്. ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ഇന്ത്യൻ വനിതാ ടീം ഫൈനലിൽ. ഒന്നാം സെമി ഫൈനലിൽ ബംഗ്ലാദേശിനെ 40 റൺസിന് പരാജയപ്പെടുത്തിയാണ് ഇന്ത്യൻ വനിതകൾ ഫൈനലിൽ എത്തിയത്. ദുബായ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നടന്ന ആവേശകരമായ ഒന്നാം സെമി ഫൈനൽ പോരാട്ടത്തിൽ ടോസ് നേടി ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ 20 ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 149 റൺസെന്ന ശക്തമായ സ്കോർ പടുത്തുയർത്തി. 150 റൺസ് വിജയലക്ഷ്യവുമായി മറുപടി ബാറ്റിംഗിനിറങ്ങിയ ബംഗ്ലാദേശിന് ഇന്ത്യൻ സ്പിൻ പടയുടെ കൃത്യതയാർന്ന ബൌളിംഗിന് മുന്നിൽ കൃത്യമായ ഇടവേളകളിൽ വിക്കറ്റുകൾ നഷ്ടമായി. ബംഗ്ലാദേശ് നിരയിൽ 22 റൺസ് നേടിയ ഷർണ അക്തറാണ് ഉയർന്ന സ്കോറർ. ഇന്ത്യക്കായി ബോളിംഗിൽ മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ച ദീപ്തി ശർമ്മ 4 ഓവറിൽ 26 റൺസ് വഴങ്ങി 3 വിക്കറ്റുകൾ വീഴ്ത്തി. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
1: ഹോം FM ന്യൂസ് was brought to you by Danya Group of Companies since 1982.
2: Time check.
1: Brought to you by Ozone Cargo.
3: Good morning. ഇപ്പോൾ സമയം 11:06.
2: Time check.
1: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
2: Weather update.
1: Brought to you by Aldra's Auto AC Parts, number one auto AC spare parts in the Middle East.
3: Dubai ഇപ്പോൾ അനുഭവപ്പെടുന്ന താപനില 37 ഡിഗ്രി സെൽഷ്യസ്, ഹ്യൂമിഡിറ്റി 89%.
2: Weather update.
1: Was brought to you by Aldra's Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.
2: You are listening to Home 92.2 FM. Home is a feeling.

0: मिड मॉर्निंग विद नित्या।
1: ഹലോ, നമസ്കാരം, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ മിഡ് മോർണിംഗ് വിത്ത് നിത്യയിലേക്ക്, ഓൺലി ഓൺ ഹോം 92.2 FM. എന്തായാലും ഇന്നൊരു വീക്കെൻഡ് എപ്പിസോഡാണ്. ഈ വീക്കെൻഡിൽ എനിക്ക് നിങ്ങളോട് പറയാൻ ഒരുപാട് വിശേഷങ്ങളുണ്ട്. നമുക്കറിയാലോ, നമ്മൾ പ്രവാസികൾക്ക് ഓണം തുടങ്ങിയിട്ടേയില്ല അല്ലെ. ഓണം പേരിനൊന്ന് വന്നു പോയിട്ടൊരു 3 ദിവസം 4 ദിവസം വന്നിട്ട് പോയി. പക്ഷെ നമ്മുടെ ആഘോഷങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ആ ആഘോഷവുമായിട്ട് ബന്ധപ്പെട്ട് വളരെ വലിയ കാര്യങ്ങളാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്. അതിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് അറിയാലോ, സെപ്റ്റംബർ 4 ആരംഭിച്ച് ഇന്ന് 6 ദിവസത്തിൽ എത്തി നിൽക്കുന്ന നമ്മുടെ ഫസ്റ്റ് ആനിവേഴ്സറി സെലിബ്രേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കോൺടെസ്റ്റുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ദിവസത്തിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ചോദ്യം ഞാനൊന്ന് ചോദിച്ചുകൊണ്ട് എൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കുകയാണ്. യെസ്, ഇന്ന് സെപ്റ്റംബർ 11 ആണ്. ഹോം എഫ് എം ആനിവേഴ്സറിയുടെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ കേൾക്കാൻ കാത്തിരിക്കുന്നുവെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ആദ്യത്തെ ചോദ്യം, കാരണം ഇനി എനിക്ക് ഒട്ടും സമയമില്ല, ഞങ്ങൾക്ക് ഓടേണ്ടതുണ്ട് ഒരുപാട് കാര്യങ്ങൾ പറയാനായിട്ട്. സോ ഇന്ന് ജോയ് ആലുക്കാസ് നൽകുന്ന ഒരു വലിയ സമ്മാനമുണ്ട്. അറിയാലോ, 9 g 22 carat ഗോൾഡ് കോയിൻ. ഇതിനുവേണ്ടിയുള്ള ചോദ്യം ചോദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഗസ്റ്റിനെയൊക്കെ റിസീവ് ചെയ്യാനായിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്. ചോദ്യം ഇതാണ്, നമ്മുടെ പ്രസിദ്ധമായ ഹ്യൂമൻ വാട്ടർഫോൾ സ്ഥിതി ചെയ്യുന്ന UAE ലോക പ്രശസ്തമായിട്ടുള്ള ഷോപ്പിംഗ് മോൾ ഏത്? സിമ്പിൾ ക്വസ്റ്റ്യൻ. ഇത് ഏത് ചെറിയ കുട്ടിയോട് ചോദിച്ചാൽ പോലും അറിയാവുന്ന ക്വസ്റ്റ്യൻ ആണ്. സോ പ്രസിദ്ധമായ ഹ്യൂമൻ വാട്ടർഫോൾ സ്ഥിതി ചെയ്യുന്ന UAE ലോക പ്രശസ്തമായ ഷോപ്പിംഗ് മോൾ ഏത് എന്നുള്ളതാണ് ചോദ്യം. ശരിയായിട്ടുള്ള ഉത്തരങ്ങൾ നിങ്ങൾ അയക്കേണ്ടത് 922 യുവർ റൈറ്റ് ആൻസർ, യുവർ നെയിം സെൻഡ് ടു 0585829220 എന്ന നമ്പറിലേക്കാണ്. ഈ ഒരു മണിക്കൂറിൽ ചോദിക്കേണ്ടതുള്ളത് കൊണ്ട് മാത്രമാണ് ഞാനിതിപ്പോൾ ചോദിച്ചത്. ആർക്ക് വേണമെങ്കിലും ഉത്തരങ്ങൾ അയക്കാം. എന്റെ മുന്നിലിരിക്കുന്ന ഗസ്റ്റിനാണെങ്കിലും ഇസ് ഓക്കെ, നോ പ്രോബ്ലം, യു ക്യാൻ ജോയിൻ. ഞങ്ങളുടെ സെലിബ്രേഷൻസ് നടക്കുകയാണ്. എനിവേ, ഞാൻ അവരെ ഔദ്യോഗികമായിട്ട് ഈ ഒരു എന്റെ ഷോയിലേക്ക് വെൽക്കം ചെയ്യുമ്പോൾ, ഇന്ന് ഈ വരുന്ന സെപ്റ്റംബർ 26 നടക്കുന്ന ഒരു ഗംഭീര ഓണാഘോഷം, എമിറേറ്റ്സ് മലയാളി നേഴ്സസ് ഫാമിലിയുടെ ബോട്ട് ടീം ഒരുമിച്ചോണം സീസൺ 2, അതിലേക്ക് അതിന്റെ കാര്യത്തെക്കുറിച്ച് പറയാൻ നമ്മുടെ കൂടെ ഒരുപാട് ഗസ്റ്റ് ജോയിൻ ചെയ്യുന്നുണ്ട്. അതിന്റെ ടൈറ്റിൽ സ്പോൺസറായ ബോട്ട് ടീമിന്റെ ഹെഡ് ഓഫ് ഗ്രോത്ത് മാർക്കറ്റിംഗ് മിസ് രാധിക സിംഗ്, വെൽക്കം മാം.
2: നമസ്കാരം എവ്രിവൺ.
1: അതുപോലെ അതിന്റെ പവേർഡ് ബൈ സ്പോൺസർ ആയിട്ടുള്ള ELL പ്രോപ്പർട്ടീസിന്റെ സീനിയർ മാനേജർ മിസ് അശ്വതി അപ്പുകുട്ടൻ. താങ്ക് യു സോ മച്ച്. അതുപോലെ WR ഇവന്റ്സ് മാനേജിംഗ് ഡയറക്ടർ മിസ്റ്റർ സമീർ, പ്ലീസ് വെൽക്കം. താങ്ക് യു. എന്തായാലും വന്നതിൽ അദ്ദേഹം ഒരിത്തിരി ഒന്ന് ലേറ്റ് ആയി പോയി, എന്നാലും ലേറ്റസ്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് ഒരുപാട് വിശേഷങ്ങൾ പറയാൻ. യെസ് അതുപോലെ EMNF കോർ കമ്മിറ്റി മെമ്പേഴ്സ് ആയിട്ടുള്ള മിസ്റ്റർ അനീഷ് ആൻഡ് മിസ് പ്രേസി, രണ്ടുപേരെയും നിറഞ്ഞ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു.
3: നമസ്കാരം, ഹാപ്പി ഓണം.
1: താങ്ക് യു. ആൻഡ് ഫൈനലി എനിക്ക് പറയാനുള്ള ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാൻ പോകുന്ന ആളെ കുറിച്ചാണ്, ഒരുമിച്ച് ഓണം സീസൺ 2 കൺവീനർ മിസ് ജസീറ. എല്ലാവരെയും ഏറെ സ്നേഹത്തോടുകൂടി വെൽക്കം ചെയ്യണം. ഒരുപാട് ആൾക്കാരുണ്ട് നമുക്ക് സംസാരിക്കാനായിട്ട്. എന്തായാലും ആദ്യം തന്നെ എല്ലാവർക്കും ഒരു ഹാപ്പി വീക്കെൻഡ് ആൻഡ് വൺസ് അഗെയിൻ ഒരു ഹാപ്പി ഓണം വിഷ് ചെയ്യാണ്. എല്ലാവരും ചേർന്ന് ഗംഭീരമാക്കാൻ പോകുന്ന ആ സെപ്റ്റംബർ 26 അല്ലെ. അപ്പൊ നമുക്ക് അതിനെ കളറാക്കണ്ടേ? ഇതിപ്പോ കേൾക്കാനായിട്ട് ഒരുപാട് ആൾക്കാർ EMNF ഒരുമിച്ചോണം എന്ന് പറയുമ്പോൾ അതിന്റെ സീസൺ 2 ആണ് അല്ലെ. സീസൺ 1 കണ്ടവർക്കും അതിന്റെ എന്താ പോസ്റ്റേഴ്സും വീഡിയോസും ഒക്കെ കണ്ടവർക്കും അറിയാം അത് എത്രത്തോളം ഗംഭീരമായിരുന്നു എന്നുള്ളത്. അതുകൊണ്ട് തന്നെ സീസൺ 2 എത്തുമ്പോൾ എല്ലാവരും പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. യെസ്, ആദ്യം തന്നെ ചോദിക്കാനുള്ളത് എന്തായി ഈ ബോട്ട് ടീം ഒരുമിച്ചോണം സീസൺ 2 ഒരുക്കങ്ങൾ എവിടെ വരെ വായി എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം.
4: ബോട്ട് ടീം ഒരുമിച്ചോണം സീസൺ 2,
1: കുറച്ചുകൂടി മൈക്ക് അങ്ങോട്ട് ചേർത്ത് വെച്ച് സംസാരിച്ചു.
4: ബോട്ട് ടീം ഒരുമിച്ചോണം സീസൺ 2 നമ്മള് ന്യൂ ടൗൺ സ്കൂൾ മുഹേസ്ന 4 ദുബൈ വെച്ചിട്ടാണ് നടക്കുന്നത്. ഈ പ്രാവശ്യം നമ്മള് വെറൈറ്റീസ് ഓഫ് പ്രോഗ്രാംസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതായത് തിലകം, താരകം, സൂപ്പർ ജോഡി, അത്തച്ചമയ ഘോഷയാത്ര, DJ, അതുപോലെ തന്നെ മ്യൂസിക് ഷോ, ആര്യദയലാൻഡ് വൈശാ സഞ്ചാരി മേളത്തിന്റെ മ്യൂസിക് ഷോ ഉണ്ട്. പിന്നെ വെറൈറ്റീസ് ഓഫ് സർപ്രൈസ് പ്രോഗ്രാംസ്
1: ചെയ്യുന്നുണ്ട്.
4: പിന്നെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഗംഭീര ഓണസദ്യ ഉണ്ടാവും.
1: ഓ, അതാണ് നമ്മൾ എല്ലാരും കാത്തിരിക്കുന്ന ഒരു കാര്യമല്ലേ. ഓക്കെ, എന്റെ ഒരു കൺവീനർ എന്ന നിലയിൽ തീർച്ചയായിട്ടും ജസീറയ്ക്ക് അതിന്റെ അട്രാക്ഷൻസ് പറയാൻ സാധിക്കും അല്ലെ. ഓണം ഫീസ്റ്റ് എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും ഓണാഘോഷങ്ങളിൽ എത്തി നിൽക്കുന്നത് സദ്യയിലാണ്. നമ്മുടെ വീട്ടിലാണെങ്കിലും എവിടെയാണെങ്കിലും ചെറിയ കുട്ടികളാണെങ്കിലും നമ്മൾ ആദ്യം ചോദിക്കുന്നത് ഇപ്രാവശ്യം സദ്യക്ക് എന്തൊക്കെയാ ഉള്ളത് അല്ലെ. അപ്പോൾ അതുകൊണ്ട് തന്നെ സദ്യയെക്കുറിച്ചൊക്കെ അറിയാൻ എല്ലാവർക്കും ആഗ്രഹമുണ്ട്. അതിനു മുമ്പ് നമ്മുടെ ആര്യ ദയാൽ എത്തുന്ന ഒരു മികച്ച ഗംഭീര ഷോ തന്നെയായിരിക്കും ഇത്. ആര്യ, എപ്പോഴാണ് ആ ഷോ സ്റ്റാർട്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് അതിന്റെ വിശേഷം?
4: നമ്മള് ശരിക്കും മ്യൂസിക് ഷോ സ്റ്റാർട്ട് ചെയ്യുന്നത് 6 o'clock കൂടി സ്റ്റാർട്ട് ചെയ്യും.
1: ഓക്കെ,
4: ഓൾമോസ്റ്റ് 8 to 9 PM വരെ മ്യൂസിക് ഷോ ഉണ്ടാവും. അതിനുശേഷം ഇതിനിടയ്ക്ക് ഇൻ ബിറ്റ്വീൻ DJ ഉണ്ടാവും. പിന്നെ സദ്യ
1: ഓക്കെ
4: അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ
1: കാര്യങ്ങളാണ് നമുക്ക് എല്ലാം വഴിയെ പറയാം. എന്തായാലും ഇതിലേക്ക് ബോട്ടിം എങ്ങനെ വന്നു എന്നുള്ളതാണ്. ആക്ച്വലി ബോട്ടിം ഈസ് എ ഹൗസ് ഹോൾഡ് നെയിം ഇൻ ദ യു എ, റൈറ്റ്? ഓക്കെ, എന്തായാലും അതിന്റെ പ്രതിനിധി എന്ന നിലയിൽ രാധിക മാം നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്. ഹൗ ഡസ് ഇറ്റ് ഫീൽ ടു ബി ദ ടൈറ്റിൽ സ്പോൺസർ ഓഫ് ഇ എം എൻ എഫ് ഒരുമിച്ചോണം സീസൺ 2?
0: I think it feels really, really special and meaningful for us. I think, you know, I've been following you guys for a long time. So EMNF, I think, is, you're not just a community. You're a community with a purpose. Right. I think you guys, over a period of, you know, 3 years, have built such a strong community of not just nursing families, but the broader Malayali community. Right.
1: Correct.
0: So it just felt very natural for us to be part of this joyous occasion, not just celebrating, you know, Onam with you guys. So I think Onam and Bottom, you know, are very, very closely related. Right. You know, Bottom is all about connecting people, supporting people. People beyond just, you know, calling. Now we also offer the ability to send money back home. So it felt very a very natural partnership for us. So yeah, I'm really, really excited.
1: Thank you, ma'am. അതുപോലെ തന്നെ അശ്വതി അപ്പുകുട്ടൻ, തീർച്ചയായിട്ടും അവർ ഇ എൽ എൽ പ്രോപ്പർട്ടീസിന്റെ സീനിയർ മാനേജറാണ്. ഈ ഒരു ഒരുമിച്ചോണം സീസൺ 2 ഇ എം എൻ എഫിന്റെ അതിലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ എന്താണ്, ഹൗ ഡു യു ഫീൽ?
2: ഫസ്റ്റ് ഓഫ് ഓൾ, വി ആർ വെരി പ്രിവിലേജ്ഡ് ആൻഡ് ഓണർഡ് ടു ബി എ പാർട്ട് ഓഫ് ഇറ്റ്. നമുക്ക് എല്ലാവർക്കും അറിയാം നഴ്സസ് എന്ന് പറയുന്നത് മാലാഖമാരാണ്, ഡെഫിനറ്റ്ലി ദ സ്ട്രോങ്സ്റ്റ് പില്ലർ ഓഫ് ആർ കമ്മ്യൂണിറ്റി. ആൻഡ് ആസ് ഷീ റൈറ്റ്ലി സെഡ്, ഇറ്റ് ഇസ് ദേ ഫോർ എ പർപ്പസ്. അവർ ദേ ഇൻക്ലൂഡ് എ ലോട്ട് ഓഫ് ചാരിറ്റി ആക്ടിവിറ്റീസ്, ഒപ്പം തന്നെ ആൻഡ് ദേ ആർ നോട്ട് എ സ്മോൾ കമ്മ്യൂണിറ്റി. അവർ ആദ്യം തുടങ്ങിയത് 1000-10 പേര് വെച്ച് തുടങ്ങിയത്, ആൻഡ് ദേ ആർ എ കമ്മ്യൂണിറ്റി ഓഫ് അറൌണ്ട് 8000 നഴ്സസ് ടുഗദർ. സോ ഇറ്റ്സ് എ ഹ്യൂജ് കമ്മ്യൂണിറ്റി ആൻഡ് ദാറ്റ് വിത്ത് എ പർപ്പസ്. അവർ അവരുടെ കമ്മ്യൂണിറ്റിയിലുള്ളവരെ സപ്പോർട്ട് ചെയ്യുന്ന, ഒപ്പം തന്നെ ദേ ആർ വിത്ത് എ പർപ്പസ് ഓഫ് സപ്പോർട്ടിംഗ് ദ ഹോൾ വേർ എവർ ദേ ക്യാൻ പുട്ട് അപ് ദേ ഹാൻഡ്സ് ഓൺ.
1: സോ
2: അതിന്റെ ഒരു ഭാഗമാവാൻ ഇ എൽ എൽ പ്രോപ്പർട്ടീസിന് കഴിഞ്ഞതിന് വി ആർ ഓൾസോ റിയലി റിയലി ലുക്കിംഗ് ഫോർവേഡ്. ആൻഡ് യു നോ, എല്ലാവരും ഇവിടെ വന്നേക്കുന്ന ഒരു വീട്, ഒരു സ്വപ്നം ഉണ്ടാക്കാനാണ്. അതിനുവേണ്ടി നമ്മളും ഹിയർ, വി ആർ ഹിയർ ആസ് റിയൽ പ്രോപ്പർട്ടീസ് ഓൾസോ ടുഗദർ ഫോർ ദ സെയിം പർപ്പസ്. സോ ടുഗദർ വിത്ത് ഇ എം എഫിന്റെ കൂടെ ഭാഗമാവാൻ കഴിഞ്ഞതിൽ വി ആർ വെരി ഹാപ്പി ആൻഡ് വി ആർ റിയലി ലുക്കിംഗ് ഫോർവേഡ്. നമ്മുടെ ഫസ്റ്റ് ടൈം ആണ് കൊളാബറേറ്റ് ചെയ്യുന്നത്. സോ ഇൻഷാല്ലാ ഫ്യൂച്ചർ ഓൾസോ, ലെറ്റ്സ് സീ ഹൗ ഇറ്റ് ഗോസ് ഓൺ ആൻഡ് വി ആർ റിയലി ലുക്കിംഗ് ഫോർവേഡ് ഫോർ ദാറ്റ്.
1: തീർച്ചയായിട്ടും. ഇന്ന് നമുക്കിപ്പോ സത്യം പറഞ്ഞാൽ 3 gents, 4 ladies ഇവിടെ ജോയിൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ മിസ്റ്റർ ഡബ്ല്യു ആർ ഇവന്റ്സിന്റെ മാനേജിംഗ് ഡയറക്ടർ മിസ്റ്റർ സമീർ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പൊ അദ്ദേഹത്തിനെ കൂടെ എന്താണ് ഈ ഓണത്തെ കുറിച്ച് പറയാനുള്ളതെന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരു ചെറിയ ബ്രേക്കിലേക്ക് പോകാനുള്ള ടൈമാണ്. വെൽക്കം മിസ്റ്റർ സമീർ. എന്തായാലും താങ്കള് ഒന്ന് കുറച്ച് ഇത്തിരി ഒരു 5 minutes ഒന്ന് ലേറ്റ് ആയെങ്കിലും ഞങ്ങള് വളരെ സ്നേഹത്തോടു കൂടി തന്നെ സ്വാഗതം ചെയ്തിരിക്കുകയാണ്. എന്താണ് ഇ എം എൻ എഫ് ഒരുമിച്ചോണം സീസൺ 2 കുറിച്ച് പറയാനുള്ളത്? ഇതിന്റെ കൂടെ ജോയിൻ ചെയ്യുമ്പോൾ ഇതിന്റെ എവിടെയാണ് താങ്കൾ ഒരു ബിഗ് പാർട്ടായി മാറുന്നത്? കുറച്ചുകൂടെ അടുത്ത് നിൽക്കണം, നമ്മുടെ മൈക്ക് അടുത്ത് വന്നാലേ പുറത്ത് ആൾക്കാർ കേൾക്കാൻ പറ്റുമോ?
5: ഡബ്ല്യു ആർ ഇവന്റ്സ് ആക്ച്വലി ഇ എം എഫ് കൂടെ ഇത് 2nd time. ഫസ്റ്റ് അവരെ നേഴ്സസ് ഡേ ഔട്ട് എന്ന് പറഞ്ഞൊരു ഇവന്റ് നമ്മൾ ചെയ്തിട്ടുണ്ട്
1: മാർച്ചിൽ.
5: ഇത് അന്നും ഒരു നല്ലൊരു ബാൻഡാണ് നമ്മൾ കൊണ്ടുവന്ന്, നല്ലൊരു സക്സസിന് ശേഷം ഇപ്പം 2nd നമ്മൾ ഇപ്പോ ഇവരെ ഇ എം എഫിന്റെ ഒരുമിച്ച് വേണം എന്ന ഒരു പ്രോഗ്രാമായിട്ട് മുന്നോട്ട്
1: പോയതാണ്.
5: ഇതിൽ മ്യൂസിക്കൽ ബാൻഡ് സഞ്ചാരി എന്ന് പറയുന്ന ഒരു ബാൻഡാണ് വരുന്നത്. ദ ഫേമസ് ബാൻഡ് ഇൻ ദ സഞ്ചാരി, ഇതിന്റെ കൂടെ ഫീച്ചറിങ് ചെയ്യുന്നത് ആര്യാദയാണ്, ദ ഫേമസ് സിംഗർ ആര്യാദയാണ്. ആക്ച്വലി ദിസ് എനർജറ്റിക് ഷോ ആയിരിക്കും, ആരും മിസ് ചെയ്യരുത്. എല്ലാവരും ഈ ഷോ കാണാൻ, വളരെ കളർഫുൾ ആയിട്ടുള്ള നല്ലൊരു ലൈറ്റിങ്ങും അതുപോലെ തന്നെ സൗണ്ടും എല്ലാം ആയിട്ടുള്ള ഒരു
1: ഗംഭീര ഷോ ആയിരിക്കും അല്ലേ? എനിക്ക് തോന്നുന്നു നമ്മൾ പറയുന്നതിനേക്കാളും പറഞ്ഞു കൊടുക്കുകയാണ് ആൾക്കാർക്ക്. ഞാൻ ആദ്യമേ പറഞ്ഞു ഇ എം എൻ എഫ് ഒരുമിച്ചോണം സീസൺ നമ്മൾ പലതവണ കേട്ടിട്ടുണ്ടാവും, പക്ഷെ ഞാൻ പെട്ടെന്ന് പറയുമായിരുന്നു അയ്യോ ഞാൻ അധികം ശ്രദ്ധിക്കാതെ പോയ 1% ആളിൽപ്പെട്ട ആളായിരിക്കാം ഞാനെന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം ഈ ഒരുമിച്ചോണം സീസൺ 2 ജോയിൻ ചെയ്യാൻ ഞാനും ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നു. മിസ് നമ്മുടെ ഹോമിന്റെ ഒരു ഭാഗമായി മാറുക എന്ന് പറയുമ്പോൾ തന്നെ ഇതൊരു വീടാണ് ആക്ച്വലി. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ വീട്ടിലേക്ക് എല്ലാ വീക്കെൻഡിലും എല്ലാ ഡേയ്സിലും ഞങ്ങൾ ഗസ്റ്റിനെ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇന്ന് നിങ്ങൾ എല്ലാവരും ചേർന്ന് എത്തിയതിലും ഈ ഒരു ഓണം പരിപാടിയെ കുറിച്ച് കൂടുതൽ പറയാനാകുന്നതിലും ഒത്തിരി ഒത്തിരി ഒത്തിരി സന്തോഷം. നമുക്കൊരു കുട്ടി ബ്രേക്ക് എടുത്താലോ? യെസ്. അപ്പൊ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺലി ഓൺ ഹോം 92.2 FM. അപ്പൊ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരവൊക്കെ അയച്ചുകൊണ്ടേരിക്കും, ഇനി ഒരിക്കലും ചോദ്യം ചോദിക്കില്ല, ഒറ്റ ചോദ്യമുള്ളൂ. ഇനി ഞങ്ങൾക്ക് പറയാനുള്ളത് എല്ലാം നമ്മുടെ ഇ എം എൻ എഫ് ഒരുമിച്ചോണം സീസൺ 2 കുറിച്ചാണ്. കേട്ടുകൊണ്ടേ ഇരിക്കുക, ഞാൻ നിത്യ ഉടനെ തിരികെ എത്താം.
6: യു ആർ ലിസ്ണിംഗ് ടു ഹോം 92.2 FM. Home is a feeling. Trending song of the hour.
7: Brought to you by Almaraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: Trending song of the hour was brought to you by Almaraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
1: One, pistol number 1634721.
2: ഉദ്വേഗജനകമായ ഒരു കുറ്റാന്വേഷണം. കാക്കി അണിഞ്ഞ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറായി പാർവതി തിരുവോദ് അവളെ ഒറ്റയ്ക്കാക്കിയിട്ട് ഞാൻ എങ്ങോട്ടും ഒരിക്കലും വരില്ല സാർ. ഒപ്പം പോലീസ് വേഷത്തിൽ ഞെട്ടിക്കാൻ മാത്യു തോമസ്, സിദ്ധാർത്ഥ് ഭരതൻ, വിജയരാഘവൻ, ഉണ്ണിമായ പ്രസാദ് തുടങ്ങി വലിയൊരു താരനിരയും. ഏറ്റവും പുതിയ സീ ജഡ്ജ് ക്രൈം ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ ചിത്രം പ്രഥമ ദൃഷ്ടിയാ കുറ്റക്കാർ സെപ്റ്റംബർ 11 GCC റിലീസിനെത്തുന്നു. ഷഹദ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ ത്രില്ലിംഗ് സംഗീതമൊരുക്കാൻ മുജീബ് മജീദും. പ്രഥമ ദൃഷ്ടിയാ കുറ്റക്കാർ.
3: Movie distributed by Fast Film. Stay tuned to Home 92.2 FM to win invites.
4: ഞാൻ കാത്തിരിക്കും.
5: അമ്മോനെ, എന്താ ഇത്? ഈ വണ്ടിയുടെ എസി അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ട പാട്.
6: ശ്രദ്ധിക്കണ്ട.
5: എടാ മോനെ, പോടാ പോയി, വണ്ടിയുടെ എസി അടിച്ചു പോയി.
7: അണ്ണം പേടിക്കണ്ട,
8: വണ്ടി നേരെ അൺറാസിലേക്ക് വിട്ടോ. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അൺറാസിലേ ഉള്ളൂ.
5: അമ്മാണെ, എന്നാ വേഗം പോ അൺറാസിലേക്ക്, ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ട അമ്മാണ്.
6: അണ്ണ ശ്രദ്ധിക്ക.
9: അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ എസി പാർട്സിന് അൾട്രാസ് ഓട്ടോ എസി പാർട്സ്. അൾട്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾട്രാസ് ഡോട്ട് എം ഇ.
10: മിഡ് മോർണിംഗ് വിത്ത് നിത്യ.
11: യെസ്, വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ, ഓൺലി ഓൺ ഹോം 92.2 FM. അപ്പൊ നമ്മൾ ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എമിറേറ്റ്സ് മലയാളി നേഴ്സസ് ഫാമിലി EMNF, അതായത് ബോട്ടിം EMNF ഒരുമിച്ച് ഓണം സീസൺ 2 കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. യെസ്, ഞാൻ ആദ്യം വെൽക്കം ചെയ്ത് കൂടുതൽ ഒരാളുടെ പേര് വിട്ടുപോയി. എം റിയലി സോറി. മിസ്റ്റർ സെറിൽ ഇസ് അദ്ദേഹം ഒരു നേഴ്സ് കൂടിയാണ്. ഇവിടെ മൊത്തത്തിൽ നമ്മുടെ കൂട്ടത്തിൽ 4 നേഴ്സസ് ആണ്. പ്രേസി, ജസീറ, അനീഷ് ആൻഡ് സെറിൽ, ഇവർ 4 പേരുമാണ് ശരിക്കും നേഴ്സസ് ആയിട്ട് കൂടിയുള്ളത്. ബാക്കിയുള്ളവരെല്ലാം സപ്പോർട്ടേഴ്സാണ്. അപ്പോ തീർച്ചയായിട്ടും എനിക്ക് ചോദിക്കാനുള്ള, എന്താണ് EMNF? അതിന്റെ ഫുൾ ഫോം അറിയാം എങ്കിലും നിങ്ങളുടെ ഉദ്ദേശം, നിങ്ങൾ എന്നാണ് സ്റ്റാർട്ട് ചെയ്തത്, വാട്ട് ഇസ് യുവർ എയിം, എല്ലാം അറിയണമെന്നുണ്ട്, പറയൂ.
12: EMNF, എമിറേറ്റ്സ് മലയാളി നഴ്സസ് ഫാമിലി, UAE ഏറ്റവും വലിയ നഴ്സിംഗ് കമ്മ്യൂണിറ്റിയാണ്, മലയാളി നഴ്സിംഗ് കമ്മ്യൂണിറ്റിയാണ്. എല്ലാ നഴ്സസിനെയും ഒരുമിപ്പിക്കുക എന്ന് മാത്രമല്ല ഈ EMNF കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്, മറിച്ച് കമ്മ്യൂണിറ്റി സപ്പോർട്ട്, അതുപോലെ തന്നെ ലൈക്ക് ക്യാമ്പയിൻസ്. വി യൂസ് ടു ഡു മെനി ക്യാമ്പയിൻസ് ലൈക്ക് ഇഫ്ത ഡിസ്ട്രിബ്യൂഷൻ, മെഡിക്കൽ ക്യാമ്പയിൻസ്, അതുപോലെ തന്നെ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പയിൻസ്, ഇതെല്ലാം നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഒരു ചെറിയൊരു ഗ്രൂപ്പ് ഓഫ് മെമ്പേഴ്സ് ആണ്, നഴ്സസ് ആണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ ഇപ്പോൾ നമുക്ക് 8000 മെമ്പേഴ്സ് അടങ്ങിയിരിക്കുന്ന ഒരു വലിയ നഴ്സിംഗ് കമ്മ്യൂണിറ്റി, മലയാളി നഴ്സിംഗ് കമ്മ്യൂണിറ്റിയാണ് ഇപ്പൊ നമ്മുടെ. അതെ അതെ. അതുപോലെ തന്നെ ഈ നഴ്സസിനും അവരുടെ കുട്ടികൾക്കും വേണ്ടി നമ്മൾ എല്ലാ വർഷവും നഴ്സസ് ഡേ ഔട്ട് എന്ന പേരിൽ കലാപരിപാടികളും അങ്ങനെ ഒരു ഇവന്റും എല്ലാ വർഷവും നടത്തുന്നുണ്ട്. കൂടാതെ 30 വർഷം സേവനം അർപ്പിക്കുന്ന നഴ്സുമാരെ ആദരിക്കുക, അതേപോലെ UAE ആദ്യമായി ജോബ് സെർച്ച് ചെയ്ത് വരുന്ന നഴ്സസിനെ അവർക്ക് കറക്റ്റ് ആയിട്ടുള്ള ഗൈഡൻസ് കൊടുക്കുകയും അതുപോലെ തന്നെ ജോബ് ഫൈൻഡ് ഔട്ട് ചെയ്യാനും നമ്മൾ ഹെൽപ്പ് ചെയ്യാറുണ്ട്. അതുപോലെ ഈ ഒരുമിച്ച് വരിക, ഒരുമിച്ച് ആഘോഷിക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ ഈ ഒരുമിച്ച് ഓണം സീസൺ 2 ഈ വർഷം നമ്മള് വെറൈറ്റി പ്രോഗ്രാംസോടുകൂടി ചെയ്യുന്നത്. അപ്പൊ അതിന്റെ കാര്യങ്ങളെല്ലാം ജസീറ പറഞ്ഞിട്ടുണ്ട്. കൂടാതെ നമുക്ക് ഏറ്റവും വലിയ ബാക്ക് സപ്പോർട്ടായിട്ട് നമ്മളൊപ്പം കൂടെ ഇരിക്കുന്നത് ടൈറ്റിൽ സ്പോൺസറായ ബോട്ടിം ആണ്. കൂടെ ELL പ്രോപ്പർട്ടീസ് പ്രൊമോട്ടീവ് സപ്പോർട്ടേഴ്സ് ആയിട്ടുണ്ട്. ഒരു ഇവന്റ് ഓർഗനൈസർ ഇല്ലാണ്ട് ഇവന്റ് ഒരിക്കലും നടക്കുന്നില്ല. അതുപോലെ തന്നെ നമ്മളിവിടെ WR ഇവന്റ്സ് നമ്മളൊപ്പം തന്നെയുണ്ട്. ഈ സമയത്ത് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ളത് ഞങ്ങളുടെ ലീഡറിന്റെ കാര്യമാണ്. അദ്ദേഹം ഇന്നിവിടെ എത്തേണ്ടതായിരുന്നു, പക്ഷേ ചില സാഹചര്യം കാണും എത്താൻ പറ്റിയില്ല. മിസ്റ്റർ സിയാദ് ഞങ്ങളുടെ വിഷനും ഞങ്ങളെ ഡയറക്ട് ചെയ്യുകയും ചെയ്യുന്ന ആളാണ്. അതുപോലെ തന്നെ കോർ കമ്മിറ്റി മെമ്പേഴ്സ്, എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ്, ഡിഫറെന്റ് ലീഡേഴ്സ് ഇൻ ഓൾ എമിറേറ്റ്സ്, അവരെ എല്ലാവരും ഈ സമയത്ത് ഞങ്ങൾ നന്ദി അർപ്പിക്കുകയാണ്.
11: തീർച്ചയായും. അതുപോലെ തന്നെ മിസ്റ്റർ അനീഷിന് എന്തോ പറയണമെന്നുണ്ട്.
12: കൂടാതെ നമ്മുടെ പ്രസന്റീവ് സ്പോൺസർ സ്പോൺസർഷിപ്പായ മൈൻഡ് നഴ്സിംഗ് സൊല്യൂഷൻ അവരെ ഈ സന്ദർഭത്തെ നമ്മൾ ഓർക്കുകയാണ്.
11: തീർച്ചയായിട്ടും. അപ്പോ എനിക്ക് ചോദിക്കാനുള്ളത് ഇപ്പോ എന്താണ്, മിസ്റ്റർ സെറിൽ ആണെങ്കിലും മനീഷ ആണെങ്കിലും ജസീറ ആണെങ്കിലും ട്രേസി ആണെങ്കിലും നിങ്ങളൊരു കോർ കമ്മിറ്റിയാണ് അല്ലെ? അപ്പൊ ഈ കോർ കമ്മിറ്റിയിൽ ഈ ഒരു നേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം ഞാൻ ഒരിക്കലും നേഴ്സ് അല്ല, പക്ഷെ എന്റെ ഫാമിലിയിൽ നേഴ്സസ് ഉണ്ട്, എന്റെ ഫ്രണ്ട്സ് നേഴ്സാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കറിയാം അവർക്ക് ഒരിക്കലും അവർ ആ ജോലിയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് എത്ര ജോലി ചെയ്താലും തീരില്ല. അവരെപ്പോഴും അവരുടെ മനസ്സും അവരുടെ കൈകളും അവരുടെ മെന്റലി ഫിസിക്കലി അവർ ഹോസ്പിറ്റൽസിലായിരിക്കും എപ്പോഴും. അത് നിങ്ങൾ അങ്ങനെയാണ് അല്ലെ, നിങ്ങൾ ഡിസൈൻ ചെയ്തേക്കുന്നതേ അങ്ങനെയാണ് നിങ്ങൾ പഠിക്കാൻ പോകുന്ന കാലത്തെ. പിന്നെ എങ്ങനെയാണ് ഈ 8,000 അംഗങ്ങളുള്ള ഒരു ഒരു വലിയ സംഘടന, ഇപ്പൊ രണ്ടാമത്തെ സീസൺ, അതൊരു ചെറിയ കാര്യമല്ല, അതുപോലെ ഇത്രയും നല്ല കുറെ ടീമുകളെ ഒക്കെ ചേർത്ത് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത് കൊണ്ടുപോകാൻ സാധിക്കുന്നത്? അതാണ് എനിക്ക് അറിയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.
12: ആക്ച്വലി നമ്മളുടെയും തോട്ട് അങ്ങനെയായിരുന്നു, കാരണം ഞങ്ങൾക്ക് ഈ ഹോസ്പിറ്റൽ വീട് അങ്ങനെ ഒരു കാര്യം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ ഞങ്ങൾ വേറിട്ടൊന്ന് ചിന്തിച്ചു എന്തുകൊണ്ട് നഴ്സസിനും ഇങ്ങനത്തെ ഒരു ആക്ടിവിറ്റീസ്, നഴ്സസ് എന്നുള്ള ഒരു കമ്മ്യൂണിറ്റിക്ക് പുറത്ത് അങ്ങനെ ഒരു ആക്ടിവിറ്റീസോ ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പൊ അങ്ങനെ ഒരു ചിന്തയിൽ കൂടിയാണ് നമ്മൾ ഇങ്ങനെ ഈ നമ്മളുടെ പ്രൊഫഷനെ കൂടെ നിർത്തിക്കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ കലാപരമായിട്ടുള്ള പ്രവൃത്തികളും മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിയാണ് നമ്മൾ ഈ EMNF എന്നൊരു കമ്മ്യൂണിറ്റി തന്നെ ഉണ്ടാക്കിയെടുത്തത്. പക്ഷേ ഞങ്ങൾ അതിൽ ഹാപ്പിയാണ്. ജെന്യുവിൻ ആയിട്ടുള്ള പ്രൊഫഷണൽ ടീം ആയതുകൊണ്ട് തന്നെ എല്ലാവരും അതിനകത്ത് ഹാപ്പിയാണ്, എല്ലാവരും അതിനകത്തോട് ജോയിൻ ചെയ്യുന്നതുകൊണ്ട്.
11: യെസ്. അതുപോലെ തന്നെ ബോട്ടിമിലേക്ക് വേണമെങ്കിൽ, വാട്ട് മേഡ് ബോട്ടിം ഡിസൈഡ് ടു പാർട്ണർ വിത്ത് മലയാളി കമ്മ്യൂണിറ്റി ആൻഡ് EMNF ഫോർ ദിസ് ഗ്രാൻഡ് ഓണം സെലിബ്രേഷൻ?
4: Yeah, I think what we've been associated with this community for very long. Like, we've been celebrating Onam, like had the fortunate opportunity to celebrate Onam for the last 3 years with the Malayalam community. And especially this time around, partnering with EMNF was truly special for us. I think they've been doing some amazing work beyond just bringing the nursing families together. All the work that they do, whether it's on, you know, blood donation camps, medical camps, supporting people when it comes to like job opportunities. So that was incredible and really, you know, motivating for us, right? The other part is, it also is our opportunity to bring closer to the Malayali community, yeah. Right? As we know, this is one of the largest, most vibrant, closely knit community, and one of our, you know, largest customer base as well. So this was our personal opportunity to make that personal connection, you know, get to celebrate this festival Onam with them. So yeah, I think it was an opportunity that we couldn't miss, right? So,
11: it was your first experience, right?
4: It's actually not my first experience. So during college time, I've celebrated Onam multiple times. So
11: you know more Malayalis, right?
4: I know Malayalis. I've had the that's what, like, fond memories of Onam. Onam takes me back to my college days. So wearing the kasavu sari and like yeah, exactly, and my batchmates dressing at Mahabali, like, so yeah, so it's really exciting for us.
11: And what is your attraction actually? You are means expecting something. Something about Sadhya feast.
4: Oh, so the feast is like, I'm a vegetarian as well, so it's for vegetarian people, it's like the best food that you can get, like it's complete thali, and I'm really excited and looking forward to it.
11: It's tasty. Onam feast.
4: Yes.
11: Okay, ELL properties actually Ashwathiye sambandhichu, Ashwathi oru Malayali aanu, appo adukondu onathinte ella aa oru vibe ariyavunna oralaanu.
6: Njan completely UAE born and brought up aanu, appo adondu enna namukku ivide onam ennu parayunna kaniya ഡിസംബർ വരെ ഓണമാണ്. We go, just go celebrating Onam.
11: എനിക്ക് തോന്നുന്നു കേരളത്തിലുള്ളവരെക്കാൾ നമ്മൾ ഓണം ആഘോഷിക്കുന്നു.
6: തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു, ഡിസംബർ വന്ന് നമ്മൾ ക്രിസ്മസ് അപ്പം വരുന്ന വരെ നമ്മൾ ഓണം ആഘോഷിക്കുകയാണ്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ നെക്സ്റ്റ് സെലിബ്രേഷനിലേക്ക് പോകുന്നത്. സോ ഇറ്റ് ഈസ് എ ലോങ് ടൈം, ആൻഡ് ദാറ്റ് ഇസ് വാട്ട്, ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വെൻ യു ആർ ഇൻ ടു ദിസ് ഫീൽഡ് ഓഫ് നഴ്സിംഗ് ആൻഡ് എവറിഥിങ് രാവിലെയും രാത്രിയും ഇല്ലാതെ ഫുൾ ഡേ ദേ വർക്കിംഗ് ജസ്റ്റ് ഫോർ ആർ ഹെൽത്ത് ആൻഡ് ആർ വെൽബീങ്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഇത്രയും സമയം കണ്ടെത്തി ഇങ്ങനെ ഒരു ഒരു കൂട്ടായ്മ ഉണ്ടാക്കിയിട്ട് അതിന്റെ പിന്നിൽ നടക്കാന്ന് പറയുന്നത് ഇറ്റ്സ് ഡെഫിനറ്റ്ലി നോട്ട് എ ജോക്ക്. ഇറ്റ് ഇസ് ഒരുപാട് ഹാർഡ് വർക്ക് ഉണ്ട്, ആൻഡ് ബീങ് ദ സ്ട്രെസ്ഫുൾ വർക്കിംഗ് കണ്ടീഷൻ ടു. സോ അതുകൊണ്ട് തന്നെ ELL പ്രോപ്പർട്ടീസ് ടു ബി എ പാർട്ട് ഓഫ് ഇറ്റ് ഇസ് സച്ച് എ ഇൻക്രെഡിബിൾ സിറ്റുവേഷൻ, ആൻഡ് ഫോർ അസ് ടു വി ആർ വെരി ഓണേഡ് ടു ബി ഓഫ് ഇറ്റ്. ആൻഡ് എഗെയിൻ ഇപ്പം നമ്മളിവിടെ നിൽക്കുന്ന ഹോം FM-ലാണ് നമ്മളെല്ലാവരും നമ്മുടെ നാട്ടിൽ നിന്ന് വന്നേക്കുന്നത് ടു മേക്ക് എ ഹോം, ടു ബിൽഡ് എ ഹോം ഫോർ അവർ സെൽഫ്. ആൻഡ് വി ആർ ഓൾസോ ഹിയർ വിത്ത് ആൻ ഇനിഷ്യേറ്റീവ് കോൾഡ് ഫ്രീഡം ഫ്രം സം റെന്റ്. നമ്മളെല്ലാം ഒരുപാട് വർഷങ്ങളായി റെന്റ് കൊടുത്ത് കൊടുത്ത് കൊടുത്ത് നിൽക്കുകയാണ്. സോ ഹിയർ വി ആർ ഓൾസോ കമ്മിങ് വിത്ത് എ പ്രോഗ്രാം വെർ ഇൻ എങ്ങനെ നമുക്ക് ടു ഗെറ്റ് ഔട്ട് ഓഫ് ഇറ്റ് ആൻഡ് വേർ വി ക്യാൻ ഓൺ സംതിങ് ഓഫ് അവർ സെൽഫ് ആൻഡ് ബിൽഡ് എ ഹോം ഓഫ് അവർ സെൽഫ് ഇൻ യു എ. പണ്ട് അതൊക്കെ എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ള രീതിയിലാണ്. പക്ഷെ ഇപ്പം അങ്ങനെയല്ല, ഇറ്റ്സ് പോസിബിൾ. ദ തിങ് ഈസ് ദാറ്റ് റൈറ്റ് ഗൈഡൻസ് ഇല്ല എന്നതാണ് ഏറ്റവും വലിയൊരു കഷ്ടം. ആർക്കും അറിയുന്നില്ല എങ്ങനെയാണെന്ന്. സോ അതുകൊണ്ട് തന്നെ വി ആസ് ഇ എൽ എൽ പ്രോപ്പർട്ടീസ് വി ആർ പ്ലാനിംഗ് ഫോർ ദാറ്റ് ഇനിഷ്യേറ്റീവ് ഓഫ് ഫ്രീഡം ഫ്രം റെന്റ്. ഹൗ യു ക്യാൻ ബിൽഡ് എ ഹോം ഇൻ യു എ ബൈ സെക്യൂരിങ് യുവർ റെന്റ് ആൻഡ് ടേണിംഗ് ദാറ്റ് യുവർ ഹോം. അതായത് റെന്റ് കൊടുത്ത് കഷ്ടപ്പെടണ്ട, നമുക്ക് സ്വന്തമായിട്ട് ഒരു വീടായിട്ട് നമുക്ക് അവിടെ തന്നെ നിൽക്കാം.
11: വിതൗട്ട് റെന്റ് നമുക്ക് ഇവിടെ ജീവിക്കാം. ഇന്ത്യയാണ് എപ്പോഴും നമ്മൾ നമ്മുടെ സ്വന്തം നാടെന്ന് പറയുന്നത്. പക്ഷെ ഈ 2026 യു എ നമ്മളെ ഓരോരുത്തരെയും ചേർത്ത് പിടിച്ചപ്പോ നമ്മൾ പറയുന്നത് മറ്റൊന്നാണ്, ഇത് തന്നെയാണ് നമ്മുടെ
6: നമ്മുടെ ഈ ഒരു ഏതൊരു സിറ്റുവേഷനിലാണെങ്കിൽ നമ്മൾ എല്ലാവരും പറയുന്ന ആകെ ഒരു കാര്യം, തിരിച്ച് നാട്ടിലേക്ക് പോകാൻ പറയുന്നത് വി വുഡ് ബി ദ ലാസ്റ്റ് പേഴ്സൺ എന്നാണ് നമ്മൾ മിക്കവരും പറയുന്നത്. ദിസ് ഇസ് ആർ ഹോം. സോ അവിടെ നമുക്ക് സ്വന്തമായിട്ട് ഒരു വീടും കൂടെ വി ക്യാൻ ഡു ഇറ്റ്.
11: അവരുടെ ഒരു എയിം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇത്രയും വലിയൊരു ഹ്യൂജ് കമ്മ്യൂണിറ്റിയിലെ പാർട്ടാവുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യം തന്നെയാണ്. എസ്, നമ്മൾ ഒരു ചെറിയ ബ്രേക്കും കൂടി എടുത്താലോ? ഓക്കെ, വിത്ത് യുവർ പെർമിഷൻ ഞാനൊരു കുട്ടി ബ്രേക്കിലേക്ക് പോവാണ്. എസ്, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മിഡ് മോർണിംഗ് വിത്ത് നിത്യ. അതോടൊപ്പം തന്നെ ചോദ്യം മറക്കരുത്, ഉത്തരങ്ങൾ അയച്ചുകൊണ്ടേയിരിക്കുക. അതിന്റെ ഫോർമാറ്റ് മാത്രം ഞാൻ പറയാം. 922 യുവർ റൈറ്റ് ആൻസർ, യുവർ നെയിം സെൻഡ് ടു 0582829220.
7: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
10: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് 922 മദ്രാസ് മെയിൽ പുറപ്പെടുന്നു.
13: 922 മദ്രാസ് മെയിൽ, ഡബിൾ ഹിറ്റ് ഓഫ് ദി ഹാർട്ട്.

0: 922 Madras Mail. Double hit of the hour. You're tuned into Home 92.2 FM. Home is a feeling. Traffic update. Traffic
1: update. Brought to you by ABC Cargo and Courier. നിങ്ങളുടെ സാധനങ്ങൾ സുരക്ഷിതമായ ലോകത്തെവിടേക്കും എത്തിക്കൂ കൂടുതൽ എളുപ്പത്തിൽ. ABC Cargo and Courier. Number 1 in GCC. The bridge to your home. Call or WhatsApp 800-916 or visit abccargo.ae.
2: അമ്മ ആക്ച്വലി ഒരു സോളോ ട്രിപ്പ് പോയിരിക്കുന്നു.
3: അഭിനയ ചാരുത കൊണ്ട് സ്ക്രീനിൽ വിസ്മയം തീർക്കാൻ ഉർവശിയും ജോജോ ജോർജും ഒന്നിച്ചെത്തുന്ന ഏറ്റവും പുതിയ ചിത്രം ആശ.
4: നമ്മള് സ്വപ്നം കാണുന്ന പോലെയൊന്നുമല്ല ജീവിതം, നമ്മള് സ്വപ്നം കാണുന്ന പോലെ തന്നെ.
3: ദുരൂഹതയും ആകാംക്ഷയും നിറഞ്ഞ് അഞ്ചോളം ഭാഷകളായി ഒരുങ്ങുന്ന സൈക്കോളജിക്കൽ ത്രില്ലർ ചിത്രം. സഫർ സനൽ സംവിധാനം ചെയ്ത ചിത്രത്തിൽ ഉർവശി, ജോജു ജോർജ് എന്നിവരോടൊപ്പം വിജയരാഘവൻ, ഐശ്വര്യലക്ഷ്മി തുടങ്ങി വലിയൊരു താരനിര തന്നെ അണിനിരക്കുന്നു.
5: മുന്നോട്ട് പോയാല് കയ്യിലിരിക്കുന്ന കാശും പോകും, പിന്നെ രണ്ടുപേരും കോടതിയിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഹാജരാവേണ്ടി
4: വരും.
3: സെപ്റ്റംബർ 11 GCC റിലീസിനെത്തുന്നു ആശ. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
6: കലണ്ടർ ഫുൾ ആണ്. വർക്ക്, മീറ്റിംഗ്, സ്കൂൾ അപ്പോയിന്റ്മെന്റ്സ്.
7: ഹോ, ബിസി ആണല്ലേ. അപ്പോഴേ ഈ ഹെൽത്ത് ചെക്കപ്പിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെ?
6: ആഹാ, അതിന് സമയം കിട്ടിയിട്ട് വേണ്ടേ.
7: നമ്മൾ ജീവിതത്തിലെ പല കാര്യങ്ങളും കലണ്ടറിൽ മാർക്ക് ചെയ്ത് വെക്കാറില്ലേ, അതുപോലെ ഹെൽത്തിനും ഒരു കലണ്ടർ അത്യാവശ്യമാണ്. ചെക്കപ്പുകൾ എല്ലാവർക്കും ഒരുപോലെയല്ല. പ്രായവും ഹെൽത്ത് ഹിസ്റ്ററിയും ഡോക്ടേഴ്സിന്റെ അഡ്വൈസും ഒക്കെ അനുസരിച്ചാണ് പരിശോധനകൾ നടത്തേണ്ടത്. മാത്രമല്ല, ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകൾക്കായി നമ്മുടെ ഗറൂതിലുള്ള MVR ഡയഗ്നോസ്റ്റിക് ക്ലിനിക് ഉണ്ടല്ലോ. MRI, CT, മാമോഗ്രാം, അൾട്രാസൗണ്ട്, ബ്ലഡ് ടെസ്റ്റ് എന്നിവയും ഹോൾ ബോഡി MRI സ്ക്രീനിങ്ങും ഏറ്റവും അഫോർഡബിൾ പാക്കേജുകളിൽ ലഭ്യമാണ്.
6: ഓക്കെ, ഹെൽത്ത് ചെക്കപ്പിനും കലണ്ടറിൽ ഒരു ഡേറ്റ് ഇടാം.
3: MVR ഡയഗ്നോസ്റ്റിക് ക്ലിനിക് അൽഗരൂദ്. കോൾ 04-232-7111. Morning with Nitya.
8: വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ. ഹോം 92.2 FM നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ EMNF ഒരുമിച്ചോണം സീസൺ 2 വിശേഷങ്ങളെ കുറിച്ചാണ്. യെസ്, നമ്മൾ മിസ്റ്റർ സമീറിനോട് ചോദിക്കാനുള്ളത് WR ഇവന്റ്സിന്റെ അല്ലേ? ഇങ്ങോട്ട് ജോയിൻ ചെയ്തോളാം. യെസ്, അദ്ദേഹത്തോട് എനിക്ക് ചോദിക്കാനുള്ളത് സീസൺ 1 അപേക്ഷിച്ച് സീസൺ 2 നൽകുന്ന അട്രാക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? സീസൺ 1 ജോയിൻ ചെയ്തിരുന്നോ അതോ ഇപ്പോഴാണോ ജോയിൻ ചെയ്തത്?
9: ആക്ച്വലി സീസൺ 2 നമ്മൾ ജോയിൻ ചെയ്യുന്നത്. ഇതിനു മുമ്പ് ഇവരോട് ജോയിൻ ചെയ്തത് നേഴ്സസ് ഡേ ഔട്ട് ആണ്. അത് നമുക്കൊരു ചെറിയൊരു ഇവന്റ് ആയിരുന്നു. പക്ഷെ എല്ലാ ഇവന്റിന്റെയും അവസാനം അത് ഒരു കളർഫുൾ ആക്കുക എന്നുള്ളത് അതിന്റെ ഒരു മ്യൂസിക്കൽ നൈറ്റ് ആണ്. അപ്പം സ്പെഷ്യലി ഇവർ പറഞ്ഞിരിക്കുന്നത് ഏറ്റവും നല്ലൊരു മ്യൂസിക്കൽ ബാൻഡ് കൊണ്ടുവരണം എന്നാണ്. അപ്പൊ അങ്ങനെയാണ് ഞങ്ങൾ സഞ്ചാരി എന്ന് പറയുന്ന ഫേമസ് ബാൻഡും അതിൽ വൈശാഖ് വരെ എന്ന് പറഞ്ഞ സിംഗറും അതുപോലെ തന്നെ ആര്യാദേലാണ് ആ ബാൻഡിൽ ഫിറ്റ് ചെയ്യുന്നത്. നല്ലൊരു ഏറ്റവും നല്ലൊരു വലിയൊരു വെന്യൂ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ന്യൂ ഡൗൺ സ്കൂളാണ്, ഏകദേശം മുഹേസിന. ഏകദേശം 1500 മുൾപ്പെട്ട ആൾക്കാർക്ക് ഒരുമിച്ച് ആ ഒരു വെനുവിൽ ഉൾക്കൊള്ളാൻ വേണ്ടി സാധിക്കും. അപ്പം വലിയൊരു സ്റ്റേജും അതുപോലെ തന്നെ അത്രയധികം തന്നെ നല്ല കളർഫുൾ ആയിട്ടുള്ള ലൈറ്റുകളും അതുപോലെ ഈ ഷോ വളരെ അതായത് 1 അപേക്ഷിച്ച് ഏറ്റവും നല്ലൊരു ഷോ ആക്കാനാണ് ഞങ്ങൾ പ്ലാൻ ചെയ്ത്.
8: ഓക്കെ ഓക്കെ, തീർച്ചയായിട്ടും. അപ്പൊ ഒരു സീസൺ 2 വേണ്ടി ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും കാത്തിരിക്കുന്നുണ്ടാവും. അപ്പൊ എങ്ങനെയാണ് അതിന്റെ എൻട്രി? എന്തൊക്കെ മത്സരങ്ങളാണ് നിങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്? അനീഷും അതുപോലെ തന്നെ സെറിലും റെഡിയാണ് പറയാനായിട്ട്. കുറച്ചും കൂടി ഇങ്ങോട്ടേക്കോ, മൈക്ക് മാറിപ്പോയി.
10: ഈ ഓണാഘോഷത്തിന്റെ രജിസ്ട്രേഷൻ നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പ്ലാറ്റിനം വഴിയാണ് നമ്മൾ ടിക്കറ്റ് രജിസ്റ്റർ ചെയ്യേണ്ടത്. അതായത് 40 dirhams ആണ് സിംഗിൾ പേഴ്സന്റെ ടിക്കറ്റിന്റെ ചാർജ്. 125 ആണ് ഫാമിലി മെമ്പേഴ്സിന്റെ ടിക്കറ്റിന്റെ ചാർജ്. ഇതിനകത്ത് ഉൾപ്പെടുന്നത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാവിലെ നമ്മൾ ഗെയിംസ് ആയിട്ട് നമ്മൾ തുടങ്ങുകയാണ്. അതിനുശേഷം നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമ്മൾ കണ്ടിരിക്കുന്ന വൈറലായ റീൽസിലൊക്കെ കണ്ടിരിക്കുന്ന അങ്ങനത്തെ ഗെയിംസ് ആണ് നമ്മൾ
8: പ്ലാൻ
10: ചെയ്തിട്ടുള്ളത്. പിന്നെ വേറെ എന്റർടൈൻമെന്റ്സുകളും ഉണ്ട് ഇതിന്റെ കൂടെ തന്നെ. അതുകൂടാതെ തന്നെ നമ്മൾ ഓണസദ്യ ഉണ്ട്.
8: എന്താ പായസത്തിന്റെ ഇപ്രാവശ്യത്തെ പ്രത്യേകത? നമ്മള് മനസ്സിൽ വിചാരിക്കുന്നതിനേക്കാൾ വെറൈറ്റി പായസങ്ങള് കേട്ടു.
10: വെറൈറ്റി പായസം എല്ലാവർക്കും കഴിഞ്ഞ പ്രാവശ്യം അവിടുത്തെ ഓണം സദ്യ ഞങ്ങൾ വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്നു. അതേപോലെ തന്നെ ഞങ്ങൾ പോയി ടെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് ഇത് നിങ്ങളുടെ മുന്നിലേക്ക് പ്രസന്റ് ചെയ്യുന്നത്. അപ്പം അതിന്റെ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഓണസദ്യ ഇതിന്റെയൊക്കെ രജിസ്ട്രേഷൻ നിങ്ങൾ പ്ലാറ്റിനം മുഖേന എടുക്കുകയാണെങ്കിൽ
8: ഓക്കെ, അതിപ്പോ ലഭിക്കും. അപ്പൊ ഈ ഒരു ഓണത്തിന്റെ ഭാഗമാണ് ഇപ്പൊ തന്നെ നിങ്ങൾ പ്ലാറ്റിനം ലിസ്റ്റിൽ പോയിട്ട് ടിക്കറ്റ് എടുക്കാം. പിന്നെ ഈ ഒരു അപ്പൊ അനീഷ് ആണെങ്കിൽ പ്രൈസ് ചെയ്യാനുള്ളത് പറയൂ, അതായത് ഈ ഒരു ലൊക്കേഷൻ നിങ്ങൾ ചൂസ് ചെയ്യാനുള്ള കാരണം എന്താണ്? ആ സ്ഥലത്തെ കുറിച്ചും ഒന്ന് പറയാമോ?
11: നമ്മള് മുഹേസിന ന്യൂ ടൗൺ സ്കൂളിൽ വെച്ചിട്ടാണ് നമ്മുടെ പ്രോഗ്രാം നടക്കുന്നത്. ഇതൊരു നമുക്കൊരു പഴയ ഒരു സ്കൂളിന്റെ അല്ലെങ്കിൽ കോളേജിന്റെ ഒരു വൈബ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ഒരു ലൊക്കേഷൻ എടുത്തിട്ടുള്ളത്. കുട്ടികൾക്കാണേലും അവരുടെ ഗെയിംസ് കാര്യങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ ചെയ്യാൻ
8: പറ്റുള്ളൂ.
11: യെസ് യെസ്, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ഒരു വെന്യൂ എടുത്തത്.
8: എന്തായാലും
11: എല്ലാവർക്കും ഫാമിലി ആയിട്ട് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു വെന്യൂ കൂടിയാണ്.
8: ഓക്കെ, അപ്പോ ശരിക്കും പറഞ്ഞാല് ഈ ഒരു ഇത്രയധികം ആൾക്കാരെ യോജിപ്പിച്ചുകൊണ്ട് ഇപ്പൊ നിങ്ങൾ തന്നെ 8000 അംഗങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ടീമാണ്. അപ്പൊ നിങ്ങൾ എത്രത്തോളം ആൾക്കാരെ പ്രതീക്ഷിക്കുന്നുണ്ട്? ഇപ്പോ പാർക്കിംഗ് ഒക്കെ ഉള്ള ഫെസിലിറ്റീസ് ഉള്ള ഒരു ഏരിയ ആണോ അത്?
11: പാർക്കിംഗ് നല്ല രീതിയിലുണ്ട്, അതായത് ഉള്ളിലും സ്കൂളിന്റെ ഉള്ളിലും പാർക്കിംഗ് ഉണ്ട്, പുറത്തും ഉണ്ട് പാർക്കിംഗ്. അത് നമ്മൾ മെയിൻ ആയിട്ട് ഒരു വെന്യൂ എടുക്കുമ്പോ മെയിൻ ആയിട്ട് പാർക്കിംഗ് തന്നെയാണെന്ന്.
8: തീർച്ചയായിട്ടും ചോദിച്ചത്,
11: ഫെസിലിറ്റി ഉണ്ടെങ്കിലാണ് നമുക്കത് സക്സസ് ആകാൻ പറ്റുക. പാർക്കിംഗ് നല്ല രീതിയിലുണ്ട്, ഏകദേശം 1500 മേളില് ക്രൗഡിനെ ഉൾക്കൊള്ളാം. നല്ലൊരു
8: അപ്പോ ആർക്കും പങ്കെടുക്കാൻ പറ്റുന്ന ഒരു പ്രോഗ്രാം ആണ് അല്ലേ? അപ്പോ അത് ഏത് എപ്പോഴാണ് അതിന്റെ ഓപ്പണിംഗ് ടൈം, ഗേറ്റ് ഓപ്പണിംഗ് എപ്പോഴാണ്, അതിൽ ഈവനിങ് ഷോ എപ്പോഴാണ് നിങ്ങൾ കണ്ടക്ട് ചെയ്യുന്നത്?
11: ആക്ച്വലി നമ്മുടെ പ്രോഗ്രാം തുടങ്ങുന്നത് 10 AM. 9 AM തൊട്ട് ഗേറ്റ് ഓപ്പൺ ആവും.
8: ഓക്കെ,
11: 9:00 വരെയാണ് നമ്മുടെ മ്യൂസിക് ഷോ എൻഡ് ചെയ്യുന്നത്. ഇത്രയും ടൈം നമുക്ക് അവിടെ സ്പെൻഡ് ചെയ്യാം.
8: ഓക്കെ, ഇപ്പൊ പ്ലാറ്റിനം ലിസ്റ്റിൽ വന്ന് നമ്മൾ ടിക്കറ്റ് എടുക്കുന്നത് പെർ പേഴ്സൺ 40 ആൻഡ് ഫാമിലി ഫോർ 125 dirhams. ഇപ്പൊ ഇങ്ങനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഡേയിൽ ആ ടിക്കറ്റ് എടുത്തുകൊണ്ട് എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ ത്രൂ ഔട്ട് ഫുൾ കണ്ടിറങ്ങാം വിത്ത് സദ്യ അല്ലേ? ഓക്കെ, അല്ലാതെ ഈ ടിക്കറ്റ് ഇല്ലാതെ ആർക്കും അങ്ങനെ ജോയിൻ ചെയ്യാൻ സാധിക്കില്ലല്ലോ കലാപരിപാടികൾ.
11: അങ്ങനെ ഒരു ജോയിനിങ് നമുക്ക് ക്രൗഡ്
8: നോ പ്രോബ്ലം, അത് അങ്ങനെ തന്നെ പറയണം. നമ്മൾ അതിനാണല്ലോ ടിക്കറ്റ്, കാരണം നിങ്ങൾ തന്നെ ഇത്രയധികം ആൾക്കാരുണ്ട്, പുറത്തുനിന്നും നമുക്ക് ക്രൗഡിനെ ഉൾക്കൊള്ളുന്നതിന് ഒരു പരിധിയില്ലേ. സോ അതുകൊണ്ട് ടിക്കറ്റുകൾ കൊണ്ട് നമ്മളത് ക്ലിയർ ചെയ്ത് പോവുകയാണെന്നുള്ളതാണ്. ഇനി കഴിഞ്ഞ വർഷത്തിൽ നിന്നും അപേക്ഷിച്ച് ഈ ഒരു സീസൺ 2 നിങ്ങൾ ഒരുപാട് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ആ ഒരു എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണെന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. നിങ്ങളൊരു സംഘാടകർ എന്ന നിലയിൽ ആ ഒരു സന്തോഷം കഴിഞ്ഞ വർഷം നിങ്ങൾ തുടങ്ങിയതല്ലേ ഉള്ളൂ ഓണത്തെ കുറിച്ച്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പം ഓരോന്ന് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്തെങ്കിലും കുഞ്ഞു തെറ്റുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ തിരുത്തി അടുത്ത് നന്നാക്കണം എന്ന് തോന്നുന്നത്. അപ്പം കഴിഞ്ഞ പ്രാവശ്യത്തെ ആ ഒരു ഗംഭീര പരിപാടികൾ എങ്ങനെയാണ് നിങ്ങൾ ഓർഗനൈസ് ചെയ്തത്? അതിലൊന്നും ഇപ്പോഴത്തേക്ക് എത്തുമ്പോൾ നിങ്ങൾ എന്ത് വ്യത്യാസങ്ങളാണ്, നിങ്ങൾ എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത്, അതിനെ കുറിച്ച് പറയാമോ?
12: ഓക്കെ, കഴിഞ്ഞ വർഷത്തെക്കാട്ടിലും ഉപരിയായിട്ട് നമ്മൾ ഈ വർഷം 3 കോമ്പറ്റീഷൻസ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതിൽ സൂപ്പർ ജോഡി കപ്പിൾ, അതായത് റാംബോക്ക് ആണ്, കപ്പിൾസിനാണ് അതിന് എൻട്രി ഉള്ളത്.
11: കൂടാതെ
12: ഹസ്ബൻഡ് ആൻഡ് വൈഫ് അല്ല, ഒരാള് നേഴ്സ് ആയിരിക്കണം. അതേപോലെ കിഡ്സിന് വേണ്ടി തിലകം താരകം ജൂനിയർ. യെസ്, കഴിഞ്ഞ വർഷം നടത്തിയിരുന്നു തിലകം താരകം, ബട്ട് അതിന് അത് അഡൽസിനായിരുന്നു, ഇത് ഇപ്രാവശ്യം കിഡ്സിനാണ് നടത്തുന്നത്. അതേപോലെ തന്നെ മദേഴ്സ് റെസിപ്പിയുമായിട്ട് ചേർന്ന് നമ്മളൊരു കുക്കിംഗ് കോമ്പറ്റീഷൻ, രുചി താരം കോമ്പറ്റീഷൻ എന്ന രീതിയിൽ 3 കോമ്പറ്റീഷൻ നമ്മൾ നടത്തുന്നുണ്ട്. അത് നമ്മുടെ ഇവന്റിന്റെ ഒരു ഹൈലൈറ്റ് ആണ്. കൂടാതെ നമ്മുടെ ട്രഡീഷണൽ ഗെയിംസുകളെല്ലാം തന്നെ നമ്മൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ കൾച്ചറൽ ആക്ടിവിറ്റീസ്, തിരുവാതിര, തിരുവാതിര ഇല്ലാണ്ട് ഒരു ഓണം ഇല്ലല്ലോ, തിരുവാതിരയുണ്ട്. പിന്നെ ഓണസദ്യയെ പറ്റിയോട് നമ്മൾ അത്തച്ചമയ ഘോഷയാത്ര, അതൊക്കെ നമ്മൾ ഓൾറെഡി പ്രിപ്പയർഡ് ആയിരിക്കുകയാണ്. ഇനി നിങ്ങൾ വന്നാൽ മാത്രം മതി, ടിക്കറ്റ് ഓപ്പൺ ആണ്, ഓപ്പൺ ഫോർ ഓൾ. എല്ലാവർക്കും പ്ലാറ്റിനം നിന്ന് ടിക്കറ്റ് എടുക്കാം. എന്നിട്ട് ഞങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് ഞങ്ങളുടെ ഈ ഈയമന ഫോർമിച്ച ഓണം സീസൺ 2.
8: തീർച്ചയായിട്ടും നമ്മുടെ ടൈറ്റിൽ സ്പോൺസർ ബോട്ടിം, വാട്ട് ഇസ് യുവർ ഓണം മെസ്സേജ് ഫോർ അവർ ലിസണേഴ്സ്?
13: Yeah, I think most of us during our entire, at least busy life here in Dubai, we are so engrossed in whether it's work and daily life that we forget, you know, small happy things that matter in life, which is our family, friends, right? So my message to everyone is that this Onam, decide to talk to your family a bit more. Like for that, obviously we are there, Bottom is there, free for calling. Surprise your family a lot more, whether it's in small ways, like that's
12: you know, what do you call, a surprise amount that you could send back home to, for your mother or for your kids. We're there for you in that case as well. Like through Bottom, within seconds actually you can send money back home, whether it's through UPI or through bank transfers. So my message is spend and realize things that truly matter, and yeah, like spend your energy there, and let Onam not be a one day celebration or, you know, a week celebration. Let the spirit of Onam be there for your entire year and for your entire life.
8: Thank you so much. And what is from ELL Properties?
14: See, ഇത് പറഞ്ഞു വെച്ച് നമുക്ക് കേൾക്കുമ്പോൾ ഇറ്റ് ഇസ് ലുക്കിംഗ് വെരി എക്സൈറ്റിംഗ്, ലോട്ട് ഓഫ് ഗെയിംസ് എല്ലാം ആയിട്ട്. സോ വി ആർ ഗോയിങ് ടു ഹാവ് എ ഫൺഫുൾ ഡേ. അപ്പം എല്ലാവരെയും ഞാനും വെൽക്കം ചെയ്യാണ്. ഒരു ഫുൾ ഡേ എന്റർടൈൻമെന്റ് എന്ന് പറഞ്ഞിട്ട് ഭക്ഷണവും കളിയും പാട്ടും എല്ലാമായിട്ട് ഇറ്റ്സ് ഗോയിങ് ടു ബി എ ഫുള്ളി ഫൺഫുൾ ഡേ. സോ എല്ലാവരെയും ഞാനും ഇൻവൈറ്റ് ചെയ്യുന്നു ഓൺ ബിഹാഫ് ഓഫ് ഒരുമിച്ച് ഓണം. ആൻഡ് ആസ് ഇ എൽ എൽ പ്രോപ്പർട്ടീസ് ഓൾസോ, ആസ് വി ഓൾവേസ് സേ, സെക്യൂർ എ ഹോം. അതിനുവേണ്ടിയുള്ള എല്ലാ ഫെസിലിറ്റീസും അതിനുള്ള എങ്ങനെയെല്ലാം ഗൈഡൻസ്, ഇപ്പം നേരത്തെ നിത്യ പറഞ്ഞ പോലെ, അതായത് നമുക്ക് എന്നും റെന്റ് കൊടുത്ത് എങ്ങനെയാണ് നിൽക്കുക, അത് ഒരു ബൈങ് എ ഹോം ഇസ് എ ബിഗ് തിങ്, ഇറ്റ്സ് നോട്ട് എ ബിഗ് തിങ്, ഇറ്റ് ജസ്റ്റ് നീഡ് എ പ്രോപ്പർ ഗൈഡൻസ്. സോ അതിനും നമ്മളും ഉണ്ടാവും അവിടെ ഒരുമിച്ച് ഓണത്തിൻ്റെ ഒപ്പം തന്നെ. വി വിൽ ബി ഓൾസോ ദേർ. സോ വിഷിംഗ് എവറി വൺ ഒരു നല്ലൊരു ഓണാശംസകൾ നേരുന്നു, ആൻഡ് looking forward to meet you all in Orimichonam.
8: Thank you ELL Properties and Bodim and your side. ningal ellarum chernittu ee oru September 26th nu nadakkuna aa venue inde perukku parna nammal listeners ne onnu invite cheyide kekkatte.
10: ഒരു കാര്യം കൂടെ, നമ്മള് ഇപ്പൊ നമ്മളെ ഒരു പ്രോഗ്രാം നടക്കുമ്പോൾ നമുക്ക് തുടക്കത്തിൽ നമുക്കൊരു ടെൻഷൻ ആയിരിക്കും, ഇത് എങ്ങനെ നടത്തും, ഇതിന്റെ ചെലവുകളൊക്കെ എങ്ങനെ. അപ്പൊ നമുക്ക് കട്ടയ്ക്ക് സപ്പോർട്ടായിട്ട് നമുക്ക് വോട്ടിങ്ങും അതുപോലെ തന്നെ ELL-ലും കൂടെ വന്ന്, അതിന്റെ കൂടെ തന്നെ നമുക്ക് വേറൊരു സ്പോൺസറും കൂടെ മൈൻട്രീ സൊല്യൂഷൻ പ്രസന്റഡ് ബൈ. അപ്പം അവരുടെ പ്രതിനിധി ആരും ഇവിടെ ഇല്ല, കാരണം അവര് ന്യൂസിലൻഡ് ബേസ്ഡ് ആണ്. ന്യൂസിലൻഡ് ബേസ്ഡ് ആണെന്ന് പറയാൻ കാരണം നാട്ടിലുണ്ട് അവര്, പക്ഷെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഞങ്ങളുടെ ഒരു ഫ്രണ്ടാണ്, അവൻ അവിടെ ന്യൂസിലൻഡിൽ പോയി ഇങ്ങനെ ഓരോരുത്തരെ ഇങ്ങനെ ഹെൽപ്പ് ചെയ്ത് ഞങ്ങളുടെ ഫ്രണ്ട്സുകളെ കുറെ പേരെ കൊണ്ടുപോയി. അവന്റെ അവൻ അവിടെ ഗൈഡൻസ് കൊടുക്കുന്നു, അവിടെ കാര്യങ്ങളൊക്കെ ചെയ്ത് വോളണ്ടറി ആയിട്ട് അവൻ ചെയ്ത് ലാസ്റ്റ് ഇങ്ങനെയാണ് ഒരു ഏജൻസി ആയിട്ട് അങ്ങനെ തുടങ്ങി. അപ്പൊ അവനിപ്പോഴും അവിടെ നഴ്സായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, അതിന്റെ കൂടെ ഇങ്ങനെ ഒരു ഏജൻസി ആയിട്ട് ഇപ്പം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ഭാഗത്തിന് വളർന്ന ഒരു വലിയൊരു
8: അവിടെയുണ്ട്.
10: അപ്പം നമുക്കറിയാം അവൻ എന്താണെന്നുള്ളതും എങ്ങനെയാണെന്നുള്ളത്. അപ്പം അത്രയ്ക്ക് ഞങ്ങൾക്ക് സപ്പോർട്ടായിട്ട് ഉണ്ട് കൂടെ. അവന് പ്രസൻസ് ഇപ്പൊ ഇല്ല, അവൻ പരിപാടിക്ക് മാക്സിമം വരാൻ ശ്രമിക്കാന്ന്
8: പറഞ്ഞു. മനസ്സുകൊണ്ടാണ് കൂടെ ഉണ്ട്. എന്തായാലും നമുക്ക് കാണാം അദ്ദേഹത്തെ, അദ്ദേഹത്തിന്റെ ആ ഒരു ഇനിഷ്യേറ്റീവിന് നമ്മൾ ആദ്യം തന്നെ താങ്ക്സ് പറയുന്നു അല്ലേ.
10: അപ്പൊ ഒരു നേഴ്സ് ആണ് എന്നുള്ള ഒരു പ്രത്യേകത കൊണ്ടുണ്ട്.
8: തീർച്ചയായിട്ടും താങ്ക് യു. അപ്പോ നമ്മുടെ ലിസണേഴ്സിനെ സെപ്റ്റംബർ 26th എവിടേക്കാണ് നിങ്ങൾ ഇൻവൈറ്റ് ചെയ്യുന്നത്, എന്താണ് ഞങ്ങളുടെ ലിസണേഴ്സിനോട് പറയാനുള്ളത് പറയും.
15: ഫൈനലി ഒരാൾ ണ്ട് നമ്മുടെ ഈ വിശേഷങ്ങൾ നിങ്ങൾ ലിസണേഴ്സ് എത്തിച്ച, നിങ്ങളിലേക്ക് എത്തിച്ച ഞങ്ങളുടെ എല്ലാം റേഡിയോ പാർട്ണറായ ഹോം എഫ് എഫിനോട് പ്രത്യേകം നന്ദി ഇവിടെ അറിയിക്കുകയാണ്. അപ്പോ എല്ലാവരും ഞങ്ങൾ ഈ ഒരുമിച്ച് ഓണം സീസൺ 2 ഹാർദവുമായി സ്വാഗതം ചെയ്യുകയാണ്. ഇറ്റ് വിൽ ബി ഓൺ 26 September 2026 അറ്റ് ന്യൂ ഡോൺ പ്രൈവറ്റ് സ്കൂൾ മുഹേസ്ന 4 ദുബായ്.
8: ഓക്കെ, താങ്ക് യു സോ മച്ച്. കേട്ടല്ലോ എല്ലാവരും, അതെ എല്ലാവരും അടിപൊളിയായിട്ട്, ഒറ്റയ്ക്കാണെങ്കിൽ ഒറ്റയ്ക്ക്, പക്ഷെ കുടുംബമായിട്ടാണെങ്കിൽ അത്ര സന്തോഷം. അപ്പൊ എല്ലാവരും ചേരെ എമിറേറ്റ്സ് മലയാളി നഴ്സസ് ഫാമിലി ബോട്ടിയും ഈ EMNF ഒരുമിച്ച് ഓണത്തിലേക്ക് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ജോയിൻ ചെയ്യാം. ഹാപ്പി ഓണം വൺസ് അഗൈൻ. താങ്ക് യു സോ മച്ച്. അപ്പൊ നിങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കുക, നമ്മൾ ഇവിടെ തന്നെയുണ്ട്, അടുത്ത മണിക്കൂറിലുണ്ട്. ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് മുന്നോട്ട് പറഞ്ഞുകൊണ്ടിരിക്കാം. 2 മണിവരെ നിങ്ങളുടെ കൂടെ ഞാനുണ്ട്. ഒരിക്കൽ കൂടി ഈ ഒരു ഹാപ്പി വീക്കെൻഡ് അറിയിച്ചുകൊണ്ട് ബൈ ഫ്രം മിഡ് മോർണിംഗ് വിത്ത് ദി ഓൺലി ഓൺ ഹോം 92.2 FM.

0: 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: CMR il ninnu kodigal vaangiyavaril UDF nedakkalum kurukkai CFOyude mozhi. PM Sriyil samsthanathinte veendum kathayicha kendram. മുഖ്യമന്ത്രി പറയുന്നത് പോലെ ആയിരിക്കും PM ശ്രീയുടെ ഭാവിയെന്ന വിദ്യാഭ്യാസ മന്ത്രി. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി നിനി പത്മ. PM ശ്രീ പദ്ധതി നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ വീണ്ടും കേരള സർക്കാരിന് കത്തയച്ചു. കേന്ദ്ര വിദ്യാഭ്യാസ സെക്രട്ടറിയാണ് സംസ്ഥാന ചീഫ് സെക്രട്ടറിക്ക് കത്തയച്ചത്. രണ്ടു ദിവസം മുൻപ് കത്ത് ലഭിച്ചതായി വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ സ്ഥിരീകരിക്കുകയും ചെയ്തു. കേരളം ധാരണാപത്രത്തിൽ ഒപ്പിട്ടതാണെന്നും മന്ത്രിസഭാ ഉപസമിതിയുടെ നടപടികൾ വേഗത്തിലാക്കണമെന്നും കേന്ദ്രം ആവശ്യപ്പെട്ടിട്ടുണ്ട്. CMRൽ നിന്ന് കോടികൾ വാങ്ങിയവരിൽ UDF നേതാക്കളുമെന്ന റിപ്പോർട്ട്. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല, വ്യവസായ മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി, മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, മുൻ മന്ത്രി ഇബ്രാഹിം കുഞ്ഞ എന്നിവർക്കെതിരെയാണ് മൊഴി. CMRൽ നിന്നും പണം കൈപ്പറ്റിയവരുടെ പട്ടികയിൽ KK, AG, OC, PV, IK, RC എന്നിങ്ങനെ ചില ചുരുക്കപ്പേരുകൾ ഉണ്ടായിരുന്നു. ഇത് ആരുടേതാണെന്ന് ED മുന്നിൽ വിശദീകരിക്കുകയായിരുന്നു CMRL കമ്പനിയിലെ CFO KS സുരേഷ്കുമാർ. സുരേഷ്കുമാറിന്റെ മൊഴി പകർപ്പാണ് പുറത്തുവന്നത്. CMRൽ എക്സാലോജിക്ക് സാമ്പത്തിക ഇടപാടിലെ ED കത്തിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെതിരെ തെളിവുകളില്ലെന്ന റിപ്പോർട്ട്. കോടതി തള്ളിയ ബാങ്ക് രേഖകളാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തെളിവായി നൽകിയത്. വീണയുടെ ഡയറിക്കുറിപ്പുകൾ ചൂണ്ടിക്കാട്ടിയാണ് കള്ളപ്പണ ഇടപാട് നടന്നുവെന്ന ED അവകാശവാദം. മുഹമ്മദ് റിയാസ് വിദേശത്തേക്ക് പണം കടത്തി എന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിലും കള്ളപ്പണം വെളുപ്പിച്ചതിന്റെ തെളിവുകളും ED കൈമാറിയിട്ടില്ല. CMRൽ എക്സാലോജിക്ക് പണമിടപാട് കേസിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവർക്കെതിരെ അഴിമതി നിരോധന നിയമപ്രകാരം കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് ED നൽകിയ കത്ത് സർക്കാർ അഡ്വക്കേറ്റ് ജനറലിന് കൈമാറി. കൃത്യമായ നിയമോപദേശത്തിന് പിന്നാലെ കേസിൽ നടപടി സ്വീകരിക്കാനാണ് സർക്കാരിന്റെ നീക്കം. ആതിഥ്യം വഹിക്കുന്ന നാലാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് നാളെ തുടക്കം. പശ്ചിമേഷ്യൻ യുദ്ധം, അമേരിക്ക ഇറാൻ അസ്വസ്ഥതകൾ എന്നിവയുടെ പശ്ചാത്തലത്തിൽ എല്ലാവർക്കും സ്വീകാര്യമായ സംയുക്ത പ്രസ്താവന തയ്യാറാക്കൽ ഡൽഹി ഉച്ചകോടിയുടെ കനത്ത വെല്ലുവിളിയാണ്. റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ ബ്രിക്സ് ഉച്ചകോടിയിലും ഉഭയകക്ഷി ചർച്ചകളിലും പങ്കെടുക്കാനായി ഇന്ത്യയിലെത്തി. ഡൽഹിയിലെ പാലം വിമാനത്താവളത്തിലെത്തിയ റഷ്യൻ പ്രസിഡന്റിനെ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തിലെ ഉന്നത ഉദ്യോഗസ്ഥരും റഷ്യൻ നയതന്ത്രജ്ഞരും ചേർന്ന് ഔദ്യോഗികമായി സ്വീകരിച്ചു. റഷ്യൻ പ്രസിഡന്റ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി സുപ്രധാന ഉഭയകക്ഷി ചർച്ച നടത്തുന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രതിരോധ സഹകരണം, ഊർജ്ജ പങ്കാളിത്തം, വ്യാപാര ബന്ധങ്ങൾ ശക്തിപ്പെടുത്തൽ തുടങ്ങിയ വിഷയങ്ങളിൽ ചർച്ചകളിൽ പ്രധാന അജണ്ട. നിലവിലെ ആഗോള ഭൌമ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ ഇന്ത്യ റഷ്യ സൌഹൃദം കൂടുതൽ ശക്തമാക്കുക എന്നതാണ് ഉഭയകക്ഷി കൂടിക്കാഴ്ചയുടെ പ്രധാന ലക്ഷ്യം. ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് എത്തും. നാളെയാണ് അദ്ദേഹം ഇന്ത്യയിലേക്ക് എത്തുക. 7 വർഷത്തിനിടെ ഇതാദ്യമായാണ് ഷീ ജിൻപിങ് ഇന്ത്യ സന്ദർശിക്കുന്നത്. 2020 ഗാൽവൻ സംഘർഷത്തോടെയാണ് ഇന്ത്യ ചൈന ബന്ധം വഷളായിരുന്നത്. പേഴ്സണൽ സ്റ്റാഫ് നിയമനത്തിൽ മുഖ്യമന്ത്രിക്ക് മറുപടിയുമായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. LDF സർക്കാരിന്റെ കാലത്ത് മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിൽ 787 പേരെ നിയമിച്ചെന്ന മുഖ്യമന്ത്രി VD സതീശന്റെ ആരോപണം വസ്തുതയ്ക്ക് നിരക്കുന്നതല്ല. വ്യക്തമായ രേഖകളുണ്ടായിട്ടും മുഖ്യമന്ത്രി ഇത്തരത്തിൽ തെറ്റായി ചിത്രീകരിക്കുന്നത് ശരിയല്ല എന്ന പിണറായി വിജയന്റെ ഫേസ്ബുക്ക് കുറിപ്പ്. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരെ കാണാൻ മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം എത്തുന്നു. ഞായറാഴ്ച കോഴിക്കോട് മർക്കസിലാണ് സന്ദർശനം. ഏകദിന സന്ദർശനമാണ്, സൌഹൃദ സന്ദർശനമെന്നാണ് വിവരം. കരിപ്പൂരിൽ പ്രത്യേക വിമാനത്തിലെത്തുന്ന അദ്ദേഹം നേരെ മർക്കസിലെത്തും. കാന്തപുരവുമായി കൂടിക്കാഴ്ച നടത്തും. തെക്കൻ ലെബനോനിലെ അതീവ തന്ത്രപ്രധാനമായ അലി അൽ താഹിർ മലനിരകൾക്ക് താഴെ ഇറാൻ അനുകൂല സായുധ സഖ്യ കോഴിക്കോട് മർക്കസിലാണ് സന്ദർശനം. ഏകദിന സന്ദർശനമാണ്, സൌഹൃദ സന്ദർശനമെന്നാണ് വിവരം. കരിപ്പൂരിൽ പ്രത്യേക വിമാനത്തിലെത്തുന്ന അദ്ദേഹം നേരെ മർക്കസിലെത്തും. കാന്തപുരവുമായി കൂടിക്കാഴ്ച നടത്തും. തെക്കൻ ലെബനോനിലെ അതീവ തന്ത്രപ്രധാനമായ

0: നിയന്ത്രണത്തിലുള്ള യമനിൽ 54 വ്യോമാക്രമണങ്ങൾ നടത്തിയതായി ഹൂതി സൈനിക വക്താവ്. അതേസമയം സൗദി അറേബ്യയുടെ അടിസ്ഥാന സൌകര്യങ്ങൾ ലക്ഷ്യമിട്ട് ഹൂതികൾ ആക്രമണം തുടരുകയാണെന്ന് സൗദി അറേബ്യ ആരോപിച്ചു. യമൻ സർക്കാരിൽ നിന്ന് ചരിത്രപരവും തന്ത്രപ്രധാനവുമായ തുറമുഖ നഗരം മോഖ പിടിച്ചെടുത്ത ഹൂതികൾ. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കപ്പൽ പാതകളിലൊന്നായ ബാബൽ മന്ദേബ് കടലിടുക്കിന്മേൽ ഹൂതികൾക്കിതോടെ കൂടുതൽ സ്വാധീനമുറപ്പിക്കാൻ കഴിയും. ആഗോള എണ്ണ വിതരണത്തിനുമേൽ കൂടുതൽ ഭീഷണി ഉയർത്തുന്ന നീക്കമാണിത്. ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ഇന്ത്യൻ വനിതാ ടീം ഫൈനലിൽ. ഒന്നാം സെമി ഫൈനലിൽ ബംഗ്ലാദേശിനെ 40 റൺസിന് പരാജയപ്പെടുത്തിയാണ് ഇന്ത്യൻ വനിതകൾ ഫൈനലിൽ എത്തിയത്. ദുബായ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നടന്ന ആവേശകരമായ ഒന്നാം സെമി ഫൈനൽ പോരാട്ടത്തിൽ ടോസ് നേടി ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ 20 ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 149 റൺസ് എന്ന ശക്തമായ സ്കോർ പടുത്തുയർത്തി. 150 റൺസ് വിജയലക്ഷ്യവുമായി മറുപടി ബാറ്റിംഗിനിറങ്ങിയ ബംഗ്ലാദേശിന് ഇന്ത്യൻ സ്പിൻ പടയുടെ കൃത്യതയാർന്ന ബൌളിംഗിന് മുന്നിൽ കൃത്യമായ ഇടവേളകളിൽ വിക്കറ്റുകൾ നഷ്ടമായി. ബംഗ്ലാദേശ് നിരയിൽ 22 റൺസ് നേടി ഷർണ അക്തറാണ് ഉയർന്ന സ്കോറർ. ഇന്ത്യക്കായി ബോളിംഗിൽ മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ച ദീപ്തി ശർമ്മ 4 ഓവറിൽ 26 റൺസ് വഴങ്ങി 3 വിക്കറ്റുകൾ വീഴ്ത്തി. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
1: ഹോം FM ന്യൂസ് was brought to you by Danya Group of Companies since 1982.
2: Time check.
1: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
2: Weather update.
1: Was brought to you by Andras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit andras.me.
3: You are listening.

0: Song of the Hour
1: was brought to you by Almaraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
2: 1. Pistol number 1634-7279.
3: ഉദ്വേഗജനകമായ ഒരു കുറ്റാന്വേഷണം. കാക്കിയണിഞ്ഞ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറായി പാർവതി തിരുവോത്. അവളെ ഒറ്റയ്ക്കാക്കിയിട്ട് ഞാൻ എങ്ങോട്ടും ഒരിക്കലും വരില്ല സർ. ഒപ്പം പോലീസ് വേഷത്തിൽ ഞെട്ടിക്കാൻ മാത്യു തോമസ്, സിദ്ധാർത്ഥ് ഭരതൻ, വിജയരാഘവൻ, ഉണ്ണിമായ പ്രസാദ് തുടങ്ങി വലിയൊരു താരനിരയും. ഏറ്റവും പുതിയ സീറ്റഡ് ക്രൈം ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ ചിത്രം പ്രഥമ ദൃഷ്ടിയാ കുറ്റക്കാർ സെപ്റ്റംബർ 11 GCC റിലീസിനെത്തുന്നു. ഷഹദ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ ത്രില്ലിംഗ് സംഗീതമൊരുക്കാൻ മുജീബ് മജീദും. പ്രഥമ ദൃഷ്ടിയാ കുറ്റക്കാർ.
4: Movie distributed by Fast Film. Stay tuned to Home 92.2 FM to win invites.
5: ഞാൻ കാത്തിരിക്കും.
6: പുതുമയുടെ നേരത്ത്
7: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
8: പഴമയുടെ തീരത്ത്
7: കഴിഞ്ഞ 365 ദിവസങ്ങൾ.
6: പുതുമഴയിലോരത്ത്
7: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്.
8: പൊലിമയുടെ ചാരത്ത്
7: 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരം അത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
3: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ്എം ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു.
9: നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടും അകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ്എം നിങ്ങൾക്ക് നൽകിയത്?
10: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
11: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
12: ജോയ ലൂക്കാസ് പ്രസന്റ്സ് ഹോം 92.2 FM ഫസ്റ്റ് ആനിവേഴ്സറി ബർത്ത്ഡേ ബാഷ്.
13: ജോയ ലൂക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
12: സപ്പോർട്ടഡ് ബൈ അക്ബർ ട്രാവൽസ് .com, അൽമറായ കാർ റെന്റൽസ് ആൻഡ് വോൾക്കാനോ LED സൊല്യൂഷൻസ്.
14: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
9: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മൺഡേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
15: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
16: മിഡ് മോർണിംഗ് വിത്ത് നിത്യ.
3: വെൽക്കം ബാക്ക്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഹോം 92.2 FM-ൽ മിഡ് മോർണിംഗ് എത്തിയാണ്. ഞാൻ നേരത്തെ നമ്മുടെ ജോയ ലക്കാസിന്റെ ചോദ്യം ചോദിച്ചിരുന്നു. 9g 22 carat ഗോൾഡ് കോയിന് വേണ്ടിയുള്ള ചോദ്യം. അതിലൊരാൾ ചോദിച്ചിരിക്കുന്ന എന്താണ്, ഹായ് ആൻസറിന്റെ ഇടയിൽ സ്പേസ് ഇടുന്നതിന് പ്രോബ്ലം ഉണ്ടോ? ആൻസറിന്റെ ഇടയിൽ പിന്നെ സ്പേസ് വേണ്ടേ? 9g 22 സ്പേസ് യുവർ റൈറ്റ് ആൻസർ യുവർ നെയിം. അപ്പോൾ തീർച്ചയായിട്ടും അതിനൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ. ഓക്കെ, എന്തായാലും ഉത്തരങ്ങൾ അയച്ചുകൊണ്ടേ ഇരിക്കുക 0585829220 എന്ന നമ്പറിലേക്ക്. ഇപ്പം ഞാൻ ചോദിക്കുന്നത്, കാരണം ചോദ്യങ്ങൾ വൈകുന്നത് കാരണം പലർക്കും ഉത്തരങ്ങൾ അയക്കാൻ സമയം കിട്ടുന്നില്ല എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ ഈ മണിക്കൂറിലെ ചോദ്യം ഇപ്പം തന്നെ ചോദിച്ചേക്കുകയാണ്. അക്ബർ ട്രാവൽസ് നൽകുന്ന റിട്ടേൺ എയർ ടിക്കറ്റിന് വേണ്ടിയുള്ള ചോദ്യമാണ് കേട്ടോ. അതായത് കേരളത്തിലെ ഏറ്റവും വലിയ അന്താരാഷ്ട്ര വിമാനത്താവളം ഒരു പാസഞ്ചർ ട്രാഫിക് അടിസ്ഥാനത്തിൽ ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ അന്താരാഷ്ട്ര വിമാനത്താവളം പാസഞ്ചർ ട്രാഫിക്കിന്റെ അടിസ്ഥാനത്തിൽ ഏതാണ്? ഈ ഒരു ഇന്റർനാഷണൽ എയർപോർട്ടിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്, ബട്ട് ഞാൻ ഈ ഒരു പ്രത്യേകത ചൂസ് ചെയ്തേ ഉള്ളൂ കേട്ടോ. അപ്പോൾ റൈറ്റ് ആൻസർ അയക്കേണ്ടത് ഹോം കേരള. യുവർ റൈറ്റ് ആൻസർ, യുവർ നെയിം, സെൻഡ് ടു 0585829220 എന്ന നമ്പറിലേക്കാണ്. ചോദ്യം ഒന്നുകൂടെ പറയാം. കേരളത്തിലെ ഏറ്റവും വലിയ അന്താരാഷ്ട്ര വിമാനത്താവളം പാസഞ്ചർ ട്രാഫിക്കിന്റെ അടിസ്ഥാനത്തിൽ ഏതായിരിക്കും? ശരി ഉത്തരങ്ങൾ അയക്കേണ്ട ഫോർമാറ്റ് ഹോം കേരള. നിങ്ങളുടെ റൈറ്റ് ആൻസർ, നിങ്ങളുടെ പേര്, അയക്കേണ്ട നമ്പർ 0585829220 എന്ന നമ്പറിലേക്കാണ്. സി, നമ്മളെല്ലാവരും ഈ ദുബായിലും അല്ലെങ്കിൽ UAE-യിലും മുഴുവനായിട്ടും വണ്ടി ഓടിക്കുമ്പോഴും അല്ലെങ്കിൽ ടാക്സിയിൽ പോകുമ്പോഴും ഒക്കെ സ്ഥിരമായിട്ട് ആലോചിക്കുന്ന ഒരു കാര്യം എന്തായിരിക്കും? ഈ ട്രാഫിക് ഗ്രിഡ് ലോക്ക് ഒക്കെ ഒന്ന് മാറി അല്ലെ, ഒന്ന് ഫ്രീ ആയിട്ട് ഒന്ന് സ്മൂത്ത് ആയിട്ട് നമ്മുടെ എത്താനുള്ള സ്ഥലത്തേക്ക് എത്തിയെങ്കിൽ എന്ന് ആലോചിക്കാത്ത ഒരാൾ പോലും കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ശരി, എസ്പെഷ്യലി ഈ പീക്ക് അവേഴ്സിൽ റോഡിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മുടെ ആഗ്രഹം അതുതന്നെയായിരിക്കും അല്ലെ. എന്നാൽ ഇനി ആ ഒരു ചിന്തയ്ക്ക് വലിയൊരു മാറ്റം വരാൻ പോവാണേ. കാരണം നമ്മൾ ചിന്തിക്കുന്നതിലും അപ്പുറമുള്ള വമ്പൻ പ്രോജക്ട്സ് ആണ് ഇവിടെ ബാക്ക് സ്റ്റേജിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഇന്ന് ഒരു കൗതുകമുള്ള വാർത്ത ഞാൻ കണ്ടായിരുന്നേ രാവിലെ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് അവറിൽ നമുക്ക് ഇന്റർവ്യൂവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അത് പറയാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്പോൾ പറയാനായിട്ട് മാറ്റി വെച്ചിരുന്നു. നമ്മുടെ റോഡുകളിലെ തിരക്കുകൾ കുറയ്ക്കാൻ വേണ്ടി ഇപ്പൊ നിലത്തുകൂടിയുള്ള പാതകൾക്ക് പുറമെ ഇനി ഭൂമിക്കടിയിലൂടെ അതിവേഗ തുരങ്ക പാതകൾ വരാൻ പോവുകയാണ്. എലോൺ മസ്കിന്റെ വളരെ പ്രശസ്തമായിട്ടുള്ള ദ ബോറിംഗ് കമ്പനിയാണ് ഈ ഒരു പടുകൂറ്റൻ പ്രോജക്ടിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. ഏകദേശം $3 billion, അതായത് $300 crore ചെലവിട്ട് 150 kilometers നീളമുള്ള അണ്ടർഗ്രൗണ്ട് ചാനൽ നെറ്റ്വർക്ക് ആണ് ഇവയിൽ അവർ നിർമ്മിക്കാൻ പോകുന്നത്. അപ്പം ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ റോഡിലെ തിരക്കുകളൊന്നും നമ്മളെ ബാധിക്കില്ല. ഇത് മാത്രമല്ല, റോഡിലൂടെയും ആകാശത്തൂടെയും ഭൂമിക്കടിയിലൂടെയും ഒക്കെ സംവിധാനങ്ങൾ കൊണ്ടുവന്ന് ഈ രാജ്യത്തെ ട്രാഫിക് അല്ലെങ്കിൽ RTA സംവിധാനങ്ങൾ സ്മൂത്താക്കുക എന്നുള്ളതാണ് UAE ഗവൺമെന്റ് ആലോചിക്കുന്നത്. എന്തായാലും റോഡുകളിലെ തിരക്കുകളൊന്നും നമ്മളെ ബാധിക്കാതെ ഈ ടണൽ വഴി പോകുമ്പോൾ നിലവിലെ യാത്രാ സമയം ഒന്ന് ആലോചിക്കുക, ഒന്ന് പകുതിയായിട്ട് കുറയും. അപ്പം ഇതിലും ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് വെറും ഒരു സാധാരണ തുരങ്കമല്ല ഇത്. ഓട്ടോണമസ് ഇലക്ട്രിക് വെഹിക്കിൾസ് അല്ലെങ്കിൽ നമ്മുടെ EVS ഉപയോഗിച്ചിട്ടായിരിക്കും ഇതിലൂടെയുള്ള യാത്ര എന്ന് പറയുന്നത്. അപ്പോൾ 0 emissions, പരിസ്ഥിതിക്ക് യാതൊരു കോട്ടവും തട്ടാത്ത രീതിയിലുള്ള ഇക്കോ ഫ്രണ്ട്ലി ടെക്നോളജി. നമ്മൾ പലപ്പോഴും ഈ എന്താ സയൻസ് ഫിക്ഷൻ സിനിമകളിൽ മാത്രം കണ്ടിട്ടുള്ള കാര്യങ്ങൾ വളരെ വേഗത്തിലാണ് നമ്മുടെ UAE നമ്മുടെ മുന്നിലേക്ക് റിയാലിറ്റി ആയിട്ട് എത്തിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ റോഡുകളിലെ തിരക്ക് കുറയുക എന്ന് പറഞ്ഞാൽ എന്താ പറയുക, കേവലം സമയം ലാഭിക്കൽ മാത്രമല്ല, നമ്മൾ ഓരോരുത്തരുടെയും ഡെയിലി സ്ട്രെസ് അത് കുറയ്ക്കുക കൂടിയാണ്. നമ്മൾ ഓഫീസിലൊരു എന്താ പറയുക, ഒരു 10 o'clock ഒരു മീറ്റിംഗ് വെച്ചു, നമ്മൾ 9:50 എത്തിയിട്ടില്ല എന്ന് പറഞ്ഞാൽ സ്ട്രെസ് എത്ര വലുതായിരിക്കും. ട്രാഫിക്കിന്റെ ടെൻഷൻ വേറെ അല്ലേ. അപ്പൊ പിന്നെ ഇതിനകത്തെല്ലാം കൃത്യമായിട്ട് വാഹനം ഓടിച്ചില്ല എന്നുണ്ടെങ്കിൽ പെറ്റി വരും അല്ലെങ്കിൽ ഫൈൻസ് വരും എന്നുള്ളത് അടുത്ത കാര്യം. പിന്നെ നമ്മുടെ ജീവൻ നമ്മുടെ കയ്യിലല്ലേ ഇതിനേക്കാളൊക്കെ ഉപരി. അപ്പോൾ എന്തുമാത്രം കാര്യങ്ങളിലാണ് സ്ട്രെസ്. കൃത്യമായിട്ട് നമ്മൾ ചെന്നാൽ മാത്രം തുടങ്ങാനിരിക്കുന്ന ആ മീറ്റിംഗിൽ നമുക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അതുപോലെ 100,000 കാര്യങ്ങളിൽ പെട്ടവരായിരിക്കും ഈ രാവിലെ ട്രാഫിക്കിൽ കിടക്കുന്നത്. അപ്പോൾ അതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ആ ഒരു ഡെയിലി സ്ട്രെസ് കുറയ്ക്കുക കൂടിയാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ ഓഫീസ് കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്ന സമയത്ത് ആ ഒരു ട്രാഫിക് ബ്ലോക്കിൽ കിടക്കാതെ വളരെ ഫ്രഷ് ആയിട്ട് വീട്ടിലേക്ക് എത്താൻ സാധിക്കുന്ന ആ ഒരു ഫീൽ. ആഹാ. അപ്പോൾ ഈ ഒരു അണ്ടർഗ്രൗണ്ട് ട്രാൻസ്പോർട്ട് സിസ്റ്റം കംപ്ലീറ്റ്ലി അത് നിലവിൽ വന്നു കഴിയുമ്പോൾ ഇവിടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിൽ അതൊരു വലിയ വിപ്ലവമായിരിക്കും. പിന്നെ VIP ടൂറിസം ആണെക്കോട്ടെ, അതുപോലെ ബിസിനസ് യാത്രകൾ, അതുപോലെ നമ്മളെപ്പോലുള്ള സാധാരണക്കാരുടെ ഡെയിലിയുള്ള കമ്മ്യൂട്ട് എല്ലാം മാറ്റിമറിക്കപ്പെടും എന്നുള്ളതാണ്. അപ്പൊ ഈ പുതിയ മാറ്റത്തെക്കുറിച്ച് നിങ്ങളും സന്തോഷിക്കുന്നുവെങ്കിൽ അത് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. വിളിക്കുകയോ മെസ്സേജ് അയക്കുകയോ ചെയ്യാം. യെസ്, എന്തായാലും ഇപ്പോൾ മെസ്സേജ് അയക്കാൻ നിങ്ങൾക്കൊരു റീസൺ ഉണ്ട്. കാരണം നമ്മുടെ ഈ ഒരു മണിക്കൂറിൽ അക്ബർ ട്രാവൽസ് നൽകുന്ന റിട്ടേൺ എയർ ടിക്കറ്റ് വേണ്ടിയുള്ള ചോദ്യം ഇതായിരുന്നു. കേരളത്തിലെ ഏറ്റവും വലിയ അന്താരാഷ്ട്ര വിമാനത്താവളം, അത് പാസഞ്ചർ ട്രാഫിക്കിന്റെ അടിസ്ഥാനത്തിൽ ഏത് എന്നുള്ളതാണ് ഞാൻ ചോദിച്ചത്. ശരിയായിട്ടുള്ള ഉത്തരങ്ങൾ അയക്കേണ്ട ഫോർമാറ്റ് ഇതാണ്. ഹോം കേരള, റൈറ്റ് ആൻസർ, നിങ്ങളുടെ പേര്, അയക്കേണ്ട നമ്പർ 0585829220.
15: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
0: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് 922 മദ്രാസ് മെയിൽ പുറപ്പെടുന്നു.
5: 922 മദ്രാസ് മെയിൽ, ഡബിൾ ഹിറ്റ് ഓഫ് ദി ഹാർട്ട്.

0: 922 Madras Mail. Double hit of the heart. Traffic update. Traffic
1: update. Brought to you by ABC Cargo and Courier. Number 1 in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
2: യേസ്, ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 28 മിനിറ്റ് ആയിട്ടുണ്ട്. ഒരു ക്വിക്ക് ട്രാഫിക് അപ്ഡേറ്റിലേക്ക് പോകുമ്പോൾ അൽവാസലിലെ ഹാപ്പിനെസ് സ്ട്രീറ്റിൽ ഇപ്പോൾ ഹെവി ട്രാഫിക് കാണിക്കുന്നുണ്ട്. അതുപോലെ ഡി എഫ് സിയിലുള്ള അൽ ഒംസല സ്ട്രീറ്റിലും ഡൗൺ ടൗൺ ദുബായിലെ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് ബോൾവേഡിലും ഒക്കെ വാഹനങ്ങൾ തിരക്ക് കാരണം ബമ്പർ ടു ബമ്പർ ട്രാഫിക് രേഖപ്പെടുത്തുകയാണ്. അതുപോലെ ദുബായിൽ നിന്ന് ഡൗൺ ടൗൺ ദുബായ് ഭാഗത്തേക്ക് പോകുന്ന റൂട്ടിലും ഹെവി ട്രാഫിക് കാണാം. ഡി എഫ് സി പരിസരങ്ങളിൽ ഇപ്പോൾ മോഡറേറ്റ് ട്രാഫിക് കാണുന്നുള്ളൂ. കൂടാതെ സബീൽ സെക്കൻഡിലെ D86 അൽ മുസ്തക്ബൽ സ്ട്രീറ്റ്, അതുപോലെ ജുമേറ ഫസ്റ്റിലെയും അൽ സഫ ഫസ്റ്റിലെയും D92 അൽവാസൽ സ്ട്രീറ്റ്, അതുപോലെ അൽവാസലിലെ ഉം അമ്ര സ്ട്രീറ്റ്, ഇവിടങ്ങളിലൊക്കെ അത്യാവശ്യം നല്ല ഇതിലുള്ള ഹെവി ട്രാഫിക് അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ വഴികളിലൂടെ യാത്ര ചെയ്യുന്നവർ ആവശ്യത്തിന് സമയമെടുത്ത് ഇറങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. ആൻഡ് കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
1: Brought to you by ABC Cargo and Courier. നിങ്ങളുടെ സാധനങ്ങൾ സുരക്ഷിതമായി ലോകത്തെവിടേക്കും എത്തിക്കൂ കൂടുതൽ എളുപ്പത്തിൽ. ABC Cargo and Courier, number 1 in GCC. The bridge to your home. Call or WhatsApp 800-916 or visit abccargo.ae.
3: അഭിനയചാരത കൊണ്ട് സ്ക്രീനിൽ വിസ്മയം തീർക്കാൻ ഉർവശിയും ജോജോ ജോർജും ഒന്നിച്ചെത്തുന്ന ഏറ്റവും പുതിയ ചിത്രം ആശ.
4: നമ്മള് സ്വപ്നം കാണുന്ന പോലെ ഒന്നുമല്ല ജീവിതം, അമ്മേ ജീവിതം നമ്മൾ സ്വപ്നം കാണുന്ന പോലെ തന്നെ.
3: ദുരൂഹതയും ആകാംക്ഷയും നിറഞ്ഞ് 5 ഭാഷകളായി ഒരുങ്ങുന്ന സൈക്കോളജിക്കൽ ത്രില്ലർ ചിത്രം. സഫർ സനൽ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ ഉർവശി, ജോജു ജോർജ് എന്നിവരോടൊപ്പം വിജയരാഘവൻ, ഐശ്വര്യലക്ഷ്മി തുടങ്ങി വലിയൊരു താരനിര തന്നെ അണിനിരക്കുന്നു.
5: മുന്നോട്ട് പോയാൽ കയ്യിലിരിക്കുന്ന കാശും പോകും, പിന്നെ രണ്ടുപേരും കോടതിയിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഹാജരാവേണ്ടി വരും.
3: September 11 GCC റിലീസിനെത്തുന്നു ആശ. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്. Morning with Nitya.
2: വെൽക്കം ബാക്ക്. നമ്മളിപ്പോൾ ആശ എന്ന സിനിമയുടെ ഒരു പ്രമോ ആണ് കേട്ടത് അല്ലേ. യെസ്, നമ്മൾ മലയാളികൾക്ക് എപ്പോഴും സ്ക്രീനിൽ കാണാൻ ഏറ്റവും ഇഷ്ടമുള്ള ഒരു നല്ല നാടൻ, മനസ്സിന് സന്തോഷം തരുന്ന സിനിമകളെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് കണ്ടു തന്നെ അറിയണം, അത് വേറെ കാര്യം. എനിവേ, എന്തായാലും ഇപ്പോൾ അത് പറയാൻ കാര്യം, അത്തരത്തിൽ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു മനോഹരമായിട്ടുള്ള സിനിമയെക്കുറിച്ചാണ് ഇപ്പോൾ എനിക്ക് പറയാനുള്ളത്. അത് ഇപ്പം ഈ കേട്ട പ്രമോയിലെ ആശ തന്നെയാണ് കേട്ടോ. നമ്മുടെ പ്രിയപ്പെട്ട ഉർവശി, ജോജു ജോർജ് ഇവരൊക്കെ ഒരുമിക്കുന്ന ആശ എന്ന് പറഞ്ഞ സിനിമ തിയേറ്ററുകളിലെത്തി മികച്ച പ്രതികരണങ്ങൾ നേടി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സാധാരണ കുടുംബത്തിൻ്റെ കഥ പറയുന്ന സിനിമ കേട്ടോ ഇത്. പക്ഷേ ഇതിൻ്റെ അവതരണത്തിലും കഥാപാത്രങ്ങളുടെ പ്രകടനത്തിലും സിനിമ നൽകുന്ന ഒരു ഫീൽ ഗുഡ് അന്തരീക്ഷം ഒക്കെ പ്രേക്ഷകരുടെ മനസ്സും നിറയ്ക്കുന്നുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. നമുക്കറിയാലോ, ഉർവശി സ്ക്രീനിൽ വന്ന പിന്നെ അവിടെ ഈ സ്വാഭാവിക അഭിനയത്തിന്റെ ഒരു വലിയ വിരുന്ന് തന്നെയായിരിക്കും. അപ്പൊ ഈ സിനിമയിലും കഥാപാത്രത്തിന്റെ ആ ഒരു ഡെപ്തും ആ ഒരു എന്താ വൈകാരിക നിമിഷങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് അവർ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. കൂടെ ജോജു ജോർജിന്റെ ആ കട്ട സപ്പോർട്ടും ഇരുവരും തമ്മിലുള്ള ഓൺ സ്ക്രീൻ കെമിസ്ട്രിയാണ് ശരിക്കും ഈ സിനിമയിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയാൻ പറ്റുന്നത്. അപ്പൊ കാണുന്ന ഓരോരുത്തർക്കും നമ്മുടെ സ്വന്തം വീട്ടിലെ ആരെങ്കിലും ഒക്കെ ആയിട്ട് ഈ കഥാപാത്രങ്ങളെ കണക്ട് ചെയ്യാൻ സാധിക്കുമെന്ന് കേൾക്കുന്നുണ്ട്. അപ്പോൾ എന്തിനാണ് ഞാനിപ്പോൾ ഈ സിനിമയെക്കുറിച്ച് ഇത്രയും വിശദമായിട്ട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാരണം മറ്റൊന്നുമല്ല, നമ്മുടെ ഹോം 92.2 FM പ്രേക്ഷകർക്കായിട്ട്, സോറി ലിസണേഴ്സിനായിട്ട് ഒരുങ്ങുന്ന പ്രത്യേക ഹോം സ്ക്രീനിങ് നാളെയാണ് നടക്കുന്നത്. വൈകിട്ട് 7 മൂവി സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ 6:30 തന്നെ ടിക്കറ്റ് കിട്ടി എല്ലാവരും എത്തുക. അപ്പോൾ ആശ മൂവിക്ക് വേണ്ടിയിട്ട് മെസ്സേജസ് അയക്കാനുള്ള ദിവസം കൂടി ഇന്നും കൂടി ഉണ്ട്. സോ അയക്കുക HT ആശ, നിങ്ങളുടെ പേര് ചേർത്ത് അയക്കേണ്ട നമ്പർ 0585829220 എന്ന നമ്പറിലേക്കാണ്. പിന്നെ ഒരു കാര്യം, പ്രഥമ ദൃഷ്ടിയ കുറ്റക്കാര് നമുക്ക് പോസ്റ്റ്പോൺ ചെയ്തിരിക്കുകയാണ്. September 17 മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് സിനിമയുടെ പ്രദർശനം ഉണ്ടായിരിക്കില്ല കേട്ടോ. ആ ഒരു വളരെ പ്രധാനപ്പെട്ട അറിയിപ്പോടി നിങ്ങളെ അറിയിച്ചുകൊണ്ട് നമ്മൾ അവിടുത്തെ എവർഗ്രീൻ ഹിറ്റിലേക്ക് കടക്കുകയാണ്. ആ പാട്ടൊക്കെ കേട്ടിട്ട് നമുക്ക് വേഗം തിരികെ എത്താം. അപ്പോൾ നിങ്ങളോട് പറയാനൊരു വിശേഷമുണ്ട്. ആ, പല ആൾക്കാരും ഞാൻ നേരത്തെ ചോദിച്ചത് നമ്മുടെ അക്ബർ ട്രാവൽസിൻ്റെ റിട്ടേൺ എയർ ടിക്കറ്റിന് വേണ്ടിയുള്ള ചോദ്യത്തിന് ഡിഫറെൻ്റ് ആൻസേഴ്സ് ആണ് അയച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഞാൻ ചോദിച്ചത് എന്താണ്, കേരളത്തിലെ ഏറ്റവും വലിയ അന്താരാഷ്ട്ര വിമാനത്താവളം, അതിപ്പോൾ പാസഞ്ചർ ട്രാഫിക്കിൻ്റെ അടിസ്ഥാനത്തിലായി ആണെങ്കിൽ അതേതായിരിക്കും? ചോദ്യം ഒരിക്കൽ കൂടി, കേരളത്തിലെ ഏറ്റവും വലിയ അന്താരാഷ്ട്ര വിമാനത്താവളം പാസഞ്ചർ ട്രാഫിക് അടിസ്ഥാനത്തിൽ ഏതാണ്? ശരി ഉത്തരങ്ങൾ അയക്കേണ്ട ഫോർമാറ്റ്, ഹോം കേരള സ്പേസ് നിങ്ങളുടെ റൈറ്റ് ആൻസർ, നിങ്ങളുടെ പേര് ചേർത്തയക്കേണ്ട നമ്പർ 0585829220.

0: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ. കഴിഞ്ഞ 365 ദിവസങ്ങൾ ലക്ഷക്കണക്കിന് ലിസ്ണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
1: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ്എം ഒപ്പമുണ്ടായിരുന്നില്ലേ?
2: നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു.
1: നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ്എം നിങ്ങൾക്ക് നൽകിയത്?
0: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
3: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
4: ജോയ ലൂക്കാസ് പ്രസന്റ്സ് ഹോം 92.2 FM ഫസ്റ്റ് ആനിവേഴ്സറി ബർത്ത്ഡേ ബാഷ്.
5: ജോയ ലൂക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ,
4: സപ്പോർട്ടഡ് ബൈ അക്ബർ ട്രാവൽസ് .com, ആൽമറായ കാർ റെന്റൽസ് ആൻഡ് വോൾക്കാനോ LED സൊല്യൂഷൻസ്.
6: മിഡ് മോർണിംഗ് വിത്ത് നിത്യ.
7: യെസ്, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മിഡ് മോർണിംഗ് വിത്ത് നിത്യയാണ്, ഹോം 92.2 FM. അപ്പോൾ നമ്മുടെ ഒരു ലിസണേഴ്സിന്റെ അഭിപ്രായ പ്രകാരം കേരളമാക്കിയത് കൊണ്ട് വേണമെങ്കിൽ ഹോം കേരളം എന്ന് എഴുതിക്കോട്ടെ എന്ന് ചോദിച്ചു. നോ പ്രോബ്ലം, കേരളം എന്നാണെങ്കിലും കേരളം എന്നാണെങ്കിലും കേരളം കേരളമായതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എഴുതാം, നോ പ്രോബ്ലം. അപ്പോൾ എന്റെ ചോദ്യം ഇതായിരുന്നു, കേരളത്തിലെ ഏറ്റവും വലിയ അന്താരാഷ്ട്ര വിമാനത്താവളം, അത് പാസഞ്ചർ ട്രാഫിക് അടിസ്ഥാനത്തിൽ ഏതാണ് എന്നുള്ളതാണ്. ശരി ഉത്തരം ഹോം കേരളമെന്നോ ഹോം കേരളയെന്നോ ടൈപ്പ് ചെയ്യുക, പക്ഷെ അത് മസ്റ്റാണ് കേട്ടോ, അതിൽ ആ ഒരു ഫോർമാറ്റിൽ തന്നെ അയച്ചേ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചേക്കണം, കേരളത്തിലേന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ വേറെ ഏതെങ്കിലും രാജ്യത്തിൽ എഴുതിയിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ട് എനിക്കിതിനകത്ത് ക്ലൂസ് ഒന്നും തരാൻ പറ്റില്ല, ഇതൊരു സിമ്പിൾ ക്വസ്റ്റ്യനാണ്. അതിന് കൃത്യമായിട്ടുള്ള ആൻസേഴ്സ് അയച്ചാൽ അവരിൽ നിന്ന് നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് അക്ബർ ട്രാവൽസ് നൽകുന്ന റിട്ടേൺ എയർ ടിക്കറ്റാണ് സമ്മാനമായി ലഭിക്കുന്നത്. അപ്പോൾ ഹോം കേരളം അല്ലെങ്കിൽ കേരള, നിങ്ങളുടെ റൈറ്റ് ആൻസർ, യുവർ നെയിം സെൻഡ് ടു 0585829220 എന്ന നമ്പറിലേക്ക് വേഗം അയച്ചോളൂ. ഈ പലപ്പോഴും നമ്മളെല്ലാവരും ജീവിതത്തിൽ എവിടെയെങ്കിലും വെച്ചൊരു വലിയ റിസ്ക് എടുക്കേണ്ടി വന്നാൽ എടുക്കാൻ മടിക്കുന്ന ആൾക്കാരുണ്ട്. 100-ൽ 2 പേരായിരിക്കും റിസ്ക് എടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു ജോലി, നമുക്ക് സ്ഥിരമായിട്ടുള്ളൊരു വരുമാനം, ഇതെല്ലാം ഉപേക്ഷിച്ച് കംപ്ലീറ്റ്ലി പുതിയൊരു മേഖലയിലേക്ക് ഇറങ്ങിത്തിരിക്കാൻ വലിയൊരു ധൈര്യം വേണ്ടേ? അത്തരത്തിൽ സ്വന്തം സ്വപ്നത്തിന് പിറകെ പോയി വലിയൊരു വിജയഗാഥ രചിച്ച ഒരു വ്യക്തിയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തരാൻ പോകുന്നത്. എൻ്റെ കൂടെ ആരുമില്ല, ഞാൻ പറയുകയാണ്, അതൊരു പ്രൊഫസറാണ്. അവരുടെ ഒരു അനുഭവമാണ് എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാൻ തോന്നുന്നത്. ഇതൊരു തീർച്ചയായിട്ടും ഇത് കേൾക്കുമ്പോൾ എന്ന് വെച്ചാൽ ഇപ്പൊ കയ്യിലിരിക്കുന്ന ജോലിയെ കളഞ്ഞിട്ട് അങ്ങനെ പോകരുത്, ഇത് അങ്ങനെ ചെയ്ത് വിജയിച്ച ഒരാളാണ്, നമുക്കല്ലേ പറ്റത്തില്ല, എനിക്ക് പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ അതുപോലെ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊന്ന് മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടി പറയാം. ഒരു കോളേജ് പ്രിൻസിപ്പലാണ്, അവര് ആ ഒരു പദവി വരെ എത്തിയ ശേഷമാണ്, അവരുടെ പേര് സുഭദ്ര എന്നാണ് കേട്ടോ, ആ അധ്യാപിക തനിക്ക് ഏറെ പ്രിയപ്പെട്ട മില്ലറ്റ് പ്രോഡക്ട്സിന്റെ നിർമ്മാണത്തിലേക്ക് ഇറങ്ങുന്നത്. അതായത് ഒരു കോളേജ് പ്രിൻസിപ്പൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒന്ന് ചിന്തിക്കേണ്ട, അവർക്ക് ആ വളരെ സുഖമായിട്ട് ജോലി എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അവർക്ക് ഓരോ ജോലിക്കുള്ള അവരവരുടെ ബുദ്ധിമുട്ടുകൾ അവരവർക്ക് മാത്രമേ അറിയുള്ളൂ. പുറത്തു നിന്നുകൊണ്ട് അതെന്തൊരു സുഖമുള്ള ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത് ശരിയല്ല അല്ലേ, അതങ്ങനെ പറയാൻ പാടില്ല. പക്ഷേ കൃത്യമായിട്ടുള്ള വരുമാനം, വേറെ ടെൻഷൻസ് ഒന്നുമില്ല, ആ ഒരു വലിയ പൊസിഷൻ, അത്രയും കഷ്ടപ്പെട്ട് നേടിയ ഒരു ജോബ്, ഒരു അധ്യാപിക അല്ലേ, ആ നിലയിൽ അത് ഉപേക്ഷിക്കണോ എന്ന് നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാം. എന്തായാലും എന്താ പറയുക, തുടക്കത്തിൽ സ്വന്തമായിട്ടുണ്ടാക്കിയ ഉൽപ്പന്നങ്ങളുടെ വെറും 50 packets വിൽക്കാൻ പോലും അവർ ഒരുപാട് ബുദ്ധിമുട്ടിയിരുന്നു കേട്ടോ. ആളുകളിലേക്ക് ഇതിൻ്റെ പ്രാധാന്യം, മില്ലറ്റിൻ്റെ പ്രാധാന്യം എത്തിക്കുക എന്ന് പറയുന്നതാണ് വലിയൊരു ചലഞ്ചായിട്ടുള്ള ഒരു സംഭവം. എങ്കിലും പിന്മാറാൻ അവർ തയ്യാറായില്ല കേട്ടോ. അതായത് തനിക്ക് അവരിൽ തന്നെയുള്ള അവർ ആത്മവിശ്വാസവും അവരുടെ കൃത്യമായിട്ടുള്ള ഹാർഡ് വർക്കും കൊണ്ട് അവർ മുന്നോട്ട് പോവുകയാണ് ചെയ്തത്. ഇന്ന് വർഷത്തിൽ ഏകദേശം 3 കോടി രൂപയുടെ ടേൺ ഓവർ ഉള്ള വലിയൊരു സ്ഥാപനമായിട്ട് അത് മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ്. വെറും ഒരു സാമ്പത്തിക വിജയം മാത്രമാണോ അത്? ഒരിക്കലുമല്ല. ആരോഗ്യപരമായിട്ടുള്ളൊരു ഫുഡ് കൾച്ചർ അത് ആളുകൾക്ക് പരിചയപ്പെടുത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് ശരിക്കും ഈ ഒരു അധ്യാപികയുടെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ പലപ്പോഴും വലിയ കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുമ്പോഴും ഇത് വിജയിക്കൂ അല്ലെങ്കിൽ മറ്റുള്ളവരെന്ത് പറയും എന്നൊക്കെയുള്ള ഡൗട്ട് കാരണം പിന്നിലേക്ക് പോവാറുണ്ട്. എന്നാൽ ശരിയായ ലക്ഷ്യത്തോടു കൂടി ഇറങ്ങി തിരിച്ചാലോ, ആദ്യം കുറച്ച് തടസ്സങ്ങളൊക്കെ ഉണ്ടാവും, അതൊക്കെ കടന്ന് വലിയൊരു സക്സസ് സ്റ്റോറി സൃഷ്ടിക്കാൻ നമുക്ക് കഴിയും എന്നുള്ളത് ഒരു പക്ഷേ ഈ സുഭദ്ര ടീച്ചറുടെ അല്ലെങ്കിൽ ഈ കോളേജ് അധ്യാപികയുടെ ഈ ജീവിതം നമ്മളെ ഓർപ്പിക്കും. നിങ്ങളുടെ മനസ്സിൽ ഇതുപോലെ ചെയ്തു തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ ഐഡിയാസ് ഉണ്ടാകും എങ്കിൽ ഷെയർ ചെയ്യുക 0585829220 എന്ന നമ്പറിലേക്ക്. ഞാൻ പറയുന്ന വിശേഷങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാനുള്ള അവസരമുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാൻ ഇപ്പോൾ 4 മുതൽ ഒരു റീസൺ ഉണ്ട്. 30th വരെ യെസ് ഹോം 92.2 FM ഫസ്റ്റ് ആനിവേഴ്സറി സെലിബ്രേഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. 1 ഇയർ നീണ്ടു നിൽക്കുന്ന സെലിബ്രേഷൻസ് ആണ്. എന്തായാലും ഈ കോണ്ടസ്റ്റുകൾ അവസാനിക്കുന്നത് 30th. 4 അവസാനിച്ച് 30th ഇന്ന് 6th ദിവസമാണ്. അപ്പോൾ നമ്മൾ ഇന്ന് രണ്ടാമത്തെ ചോദ്യം നിങ്ങൾക്കറിയാലോ, വേഗം തന്നെ ഹോം 92.2 FM ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് നിങ്ങൾ ഫോളോ ചെയ്യുക. അതിനുശേഷം ആനിവേഴ്സറി ഒരു വീഡിയോ ഞങ്ങൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ കമൻ്റ് ചെയ്യേണ്ടത്, കമൻറ്റിങ്ങിലേക്ക് വരുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് 4 ഫ്രണ്ട്സിനെ ടാഗ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. അങ്ങനെ ചെയ്യുന്നവരിൽ നിന്ന് നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഒരാൾക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു iPhone 17 സമ്മാനമായി നൽകുന്നത്. ഇപ്പം ഇന്നലെയാണ് iPhone 18 ഇറങ്ങിയത്. ഇന്നലെ ഇറങ്ങിയോണ്ട് കാര്യമില്ല അല്ലേ, നമ്മൾ 4 തുടങ്ങിയതുകൊണ്ട് ഞങ്ങളൊരു iPhone 17 അങ്ങ് തരാമെന്ന് വിചാരിച്ചു. എനിവേ വേഗം വേഗം വേഗം വേഗം നിങ്ങൾ ഫോളോ ചെയ്യുക, നിങ്ങൾ 4 ഫ്രണ്ട്സിനെ ആ വീഡിയോയുടെ താഴെ തന്നെ നിങ്ങൾ ടാഗ് ചെയ്യുക. യെസ്, അപ്പോൾ അടുത്ത പാട്ടിലേക്ക് പോകാനുള്ള ടൈം ആയി കഴിഞ്ഞു. നല്ലൊരു പാട്ടാണ് കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടാണ്. ഇന്ദ്രപ്രസ്ഥം എന്ന സിനിമയിലെ ഒരു കിഡിലൻ സോങ്. നിങ്ങൾ മെസ്സേജ് അയച്ച് കൈയൊക്കെ കുഴഞ്ഞിരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി ഒരു പാട്ടൊക്കെ കേട്ടിട്ട് ഒപ്പം മെസ്സേജ് അയച്ചോളൂ. മറക്കണ്ട, അക്ബർ ട്രാവൽസ് നൽകുന്ന റിട്ടേൺ എയർ ടിക്കറ്റിന് വേണ്ടിയുള്ള ചോദ്യമാണ് നമ്മൾ ചോദിച്ചത്. അതിൻ്റെ റൈറ്റ് ആൻസർ അയച്ചുകൊണ്ടിരിക്കുക. കേരളത്തിലെ ഏറ്റവും വലിയ അന്താരാഷ്ട്ര വിമാനത്താവളം, അത് പാസഞ്ചർ ട്രാഫിക് അടിസ്ഥാനത്തിൽ ഏതെന്നുള്ളതായിരുന്നു എൻ്റെ ചോദ്യം. ശരി ഉത്തരങ്ങൾ ഹോം കേരളമെന്നോ കേരളയെന്നോ ടൈപ്പ് ചെയ്ത് നിങ്ങളുടെ ശരി ഉത്തരവും നിങ്ങളുടെ പേര് കൂടി ചേർത്തുകൊണ്ട് 0585829220 എന്ന നമ്പറിലേക്ക് അയച്ചുകൊണ്ടേയിരിക്കും.
8: You're tuned into Home 92.2 FM. Home is a feeling.

You're listening to Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts. Authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: Russian President Delhi. Chinese President India. ബ്രിക്സ് ഉച്ചകോടിക്ക് നാളെ തുടക്കം. സിഎംആറിൽ എക്സാലോജിക്ക് പണമിടപാട് കേസ്, ഇഡി കത്ത് എജിക്ക് കൈമാറി സർക്കാർ. പേഴ്സണൽ സ്റ്റാഫ് നിയമനം, മുഖ്യമന്ത്രിക്ക് പ്രതിപക്ഷ നേതാവിന്റെ മറുപടി. മോക്ക പിടിച്ചെടുത്ത് ഹൂതികൾ. ഏഷ്യാകപ്പ് ഇന്ത്യൻ വനിതകൾ ഫൈനലിൽ. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. ഇന്ത്യ ആതിഥ്യമരുളുന്ന നാലാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് നാളെ തുടക്കം. പശ്ചിമേഷ്യൻ യുദ്ധം, അമേരിക്ക ഇറാൻ അസ്വസ്ഥതകൾ എന്നിവയുടെ പശ്ചാത്തലത്തിൽ എല്ലാവർക്കും സ്വീകാര്യമായ സംയുക്ത പ്രസ്താവന തയ്യാറാക്കൽ ഡൽഹി ഉച്ചകോടിയുടെ കനത്ത വെല്ലുവിളിയാണ്. റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ ബ്രിക്സ് ഉച്ചകോടിക്കായി ഡൽഹിയിലെത്തി. ഡൽഹിയിലെ പാലം വിമാനത്താവളത്തിലെത്തിയ റഷ്യൻ പ്രസിഡന്റിനെ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തിലെ ഉന്നത ഉദ്യോഗസ്ഥരും റഷ്യൻ നയതന്ത്രജ്ഞരും ചേർന്ന് ഔദ്യോഗികമായി സ്വീകരിച്ചു. റഷ്യൻ പ്രസിഡന്റ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി സുപ്രധാന ഉഭയകക്ഷി ചർച്ച നടത്തും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രതിരോധ സഹകരണം, ഊർജ്ജ പങ്കാളിത്തം, വ്യാപാര ബന്ധങ്ങൾ ശക്തിപ്പെടുത്തൽ തുടങ്ങിയ വിഷയങ്ങളിൽ ചർച്ചകളിൽ പ്രധാന അജണ്ടയാകും. നിലവിലെ ആഗോള ഭൌമ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ ഇന്ത്യ റഷ്യ സൌഹൃദം കൂടുതൽ ശക്തമാക്കുക എന്നതാണ് ഉഭയകക്ഷി കൂടിക്കാഴ്ചയുടെ പ്രധാന ലക്ഷ്യം. വളർന്നുവരുന്ന സമ്പദ് വ്യവസ്ഥകളുടെ കൂട്ടായ്മയായ ബ്രിക്സ് ഉച്ചകോടിയിൽ പുടിൻ പങ്കാളിയാകും. വികസ്വര രാജ്യങ്ങൾ തമ്മിലുള്ള സാമ്പത്തിക കൂട്ടായ്മ ഉറപ്പുവരുത്തുന്നതിനും പ്രാദേശിക സുരക്ഷ, ആഗോള സാമ്പത്തിക വ്യവസ്ഥയിലെ മാറ്റങ്ങൾ എന്നിവയെക്കുറിച്ചും ഉച്ചകോടിയിൽ മറ്റ് അംഗരാജ്യങ്ങളിലെ നേതാക്കളുമായും പുടിൻ ചർച്ച നടത്തും. ഉച്ചകോടിയുടെ ഭാഗമായി ചില ലോക നേതാക്കളുമായും അദ്ദേഹം പ്രത്യേക കൂടിക്കാഴ്ചകൾ നടത്തിയേക്കുമെന്ന് റിപ്പോർട്ട്. ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ് എത്തും. ഉച്ചകോടിക്ക് ഒരു ദിവസം മാത്രം ശേഷിക്കെയാണ് ദിവസങ്ങളായി നീണ്ടുനിന്ന അനിശ്ചിതത്വത്തിന് വിരാമമിട്ട് സന്ദർശന വിവരം ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചത്. 7 വർഷത്തിനിടെ ആദ്യമായാണ് ഷീ ജിൻ പിങ് ഇന്ത്യയിലെത്തുന്നത്. 2020 ഗാൽവാൻ സംഘർഷത്തോടെയാണ് ഇന്ത്യ ചൈന ബന്ധം വഷളായിരുന്നത്. പേഴ്സണൽ സ്റ്റാഫ് നിയമനത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശന് മറുപടിയുമായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. LDF സർക്കാരിന്റെ കാലത്ത് മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിൽ 787 പേരെ നിയമിച്ചെന്ന മുഖ്യമന്ത്രി വി ഡി സതീശന്റെ ആരോപണം വസ്തുതയ്ക്ക് നിരക്കുന്നതല്ല. വ്യക്തമായ രേഖകളുണ്ടായിട്ടും മുഖ്യമന്ത്രി ഇത്തരത്തിൽ തെറ്റായി ചിത്രീകരിക്കുന്നത് ശരിയല്ല എന്ന പിണറായി വിജയന്റെ ഫേസ്ബുക്ക് കുറിപ്പ്. ഈ സർക്കാർ ഇതുവരെ 476 പേഴ്സണൽ സ്റ്റാഫുകളെ മാത്രമാണ് നിയമിച്ചതെന്നും കഴിഞ്ഞ സർക്കാർ 787 പേരെയാണ് നിയമിച്ചത് എന്നുമായിരുന്നു വി ഡി സതീശൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നത്. സിഎംആറിൽ എക്സാലോജിക്ക പണമിടപാട് കേസിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവർക്കെതിരെ അഴിമതി നിരോധന നിയമപ്രകാരം കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് ഇഡി നൽകിയ കത്ത് സർക്കാർ അഡ്വക്കേറ്റ് ജനറലിന് കൈമാറി. കൃത്യമായ നിയമോപദേശത്തിന് പിന്നാലെ കേസിൽ നടപടി സ്വീകരിക്കാനാണ് സർക്കാർ നീക്കം. കേസിൽ എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത്, കേസെടുക്കണോ വേണ്ടയോ മുതലായ വിഷയങ്ങളിൽ AG റിപ്പോർട്ട് കൈമാറും. ഇതിനുശേഷം കരുതലോടെയുള്ള നടപടികൾ മാത്രമായിരിക്കും സർക്കാർ സ്വീകരിക്കുക. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെതിരെ കേസെടുക്കണമെന്ന ഇഡി ശുപാർശയിൽ എടുത്തുചാടി തീരുമാനം വേണ്ടെന്ന് KPCC ഭാരവാഹി യോഗം. നിയമവശങ്ങൾ വിശദമായി പരിശോധിച്ച ശേഷം തീരുമാനം മതി എന്നാണ് നേതാക്കളുടെ അഭിപ്രായം. സങ്കീർണമായ വിഷയമാണിതെന്ന് മന്ത്രി സണ്ണി ജോസഫ്. പിണറായി വിജയനെതിരായി കേസെടുക്കണമെന്ന ഇഡി ശുപാർശ KPCC യോഗം ചർച്ച ചെയ്ത ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അതേസമയം പിണറായി വിജയനെതിരായ ഇഡി ശുപാർശ അതീവ ഗൌരവമെന്ന് ആവർത്തിച്ച മുഖ്യമന്ത്രി വി ഡി സതീശൻ കേസെടുക്കേണ്ട സാഹചര്യമെന്ന് KPCC യോഗത്തിൽ അറിയിച്ചു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെതിരെ കേസെടുക്കാനുള്ള ഇഡി ശുപാർശയിൽ പ്രതികരിച്ച വ്യവസായ മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി, നിയമം നിയമത്തിന്റെ വഴിക്ക് പോവുക എന്നതാണ് സർക്കാർ സമീപനം. വിവിധ വശങ്ങൾ ആലോചിക്കാനുണ്ടെന്നും മന്ത്രി. ഇഡി കേസിൽ തൽക്കാലം പ്രതികരിക്കേണ്ടെന്ന CPI തീരുമാനം. കേസിന്റെ വിശദാംശങ്ങൾ വ്യക്തമല്ലാത്തതുകൊണ്ടാണ് പ്രതികരണം വേണ്ടെന്ന് വച്ചത്. ഹവാല ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ ഉള്ളതിനാൽ വ്യക്തത വന്നിട്ട് പ്രതികരിച്ചാൽ മതിയെന്നാണ് ധാരണ. സിഎംആറിൽ എക്സാലോജിക്ക് സാമ്പത്തിക ഇടപാട് കേസിൽ ഇഡിയെ കളിയാക്കി CPM ജനറൽ സെക്രട്ടറി MA ബേബി. ഇഡി ഭാവനാപൂർവ്വം എഴുതുന്നുവെന്നും MT എഴുതിയത് കേട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നത് പോർച്ചത് ഹവ്ര ഉൾപ്പെടെ ആരോപണം ഉള്ളതിനാൽ വ്യക്തമായിട്ട് പ്രതികരിച്ചാലാണ് ധാരണ. സിഎംആറിൽ എക്സാലോജിക്ക് സാമ്പത്തിക ഇടപാട് കേസിൽ കളിയാക്കി ജനറൽ സെക്രട്ടറി MA ബേബി. ഇഡി ഭാവപൂർവ്വം എഴുതുന്നു, എംടി എഴുതിയത് കേട്ടിട്ടുണ്ടോ

0: ബിജെപിയുടെ അജണ്ട നടപ്പിലാക്കുകയാണ് ഇടിയെന്നും എം വി ഗോവിന്ദൻ ആരോപിച്ചു. പി എം ശ്രീ പദ്ധതി നടപ്പാക്കുന്നതിൽ കെ പി സി സി ഭാരവാഹി യോഗത്തിലും എതിർപ്പ്. പി എം ശ്രീ നടപ്പാക്കരുതെന്ന് ഒരു വിഭാഗം നേതാക്കൾ ആവശ്യപ്പെട്ടു. പി എം ശ്രീ തെരഞ്ഞെടുപ്പ് വിജയത്തിന് കാരണമായെന്നും പദ്ധതി നടപ്പാക്കരുതെന്നുമാണ് കെ പി സി യോഗത്തിൽ നേതാക്കൾ ആവശ്യപ്പെട്ടത്. രമ്യ ഹരിദാസ് എം എൽ എക്കെതിരെ അശ്ലീല പരാമർശം നടത്തി സി പി എം നേതാവ്. ആറ്റിങ്ങൽ ഏരിയ കമ്മിറ്റി അംഗവും കിഴുവല്ല മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമായ വേണുഗോപാൽ നായരാണ് അശ്ലീല പരാമർശങ്ങൾ നടത്തിയത്. കഴിഞ്ഞ ദിവസം കയ്യാങ്കളി സംഭവത്തിൽ വെച്ച ഫ്ലക്സ് ബോർഡ് യൂത്ത് കോൺഗ്രസ് നേതാവ് തകർത്തതിൽ സി പി എം കഴിഞ്ഞ ദിവസം പ്രതിഷേധം നടത്തിയിരുന്നു. ഈ പരിപാടിയിലെ പ്രസംഗത്തിലാണ് വേണുഗോപാൽ നായർ മോശം പരാമർശം നടത്തിയത്. സംഭവം വിവാദമായതിനു പിന്നാലെ അദ്ദേഹം ഖേദം പ്രകടിപ്പിച്ചു. കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരെ കാണാൻ മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം എത്തുന്നു. ഞായറാഴ്ച കോഴിക്കോട് മർക്കസിൽ സന്ദർശനം നടത്തും. ഏകദിന സന്ദർശനമാണ്, സൌഹൃദ സന്ദർശനമെന്നാണ് വിവരം. കരിപ്പൂരിൽ പ്രത്യേക വിമാനത്തിലെത്തുന്ന അദ്ദേഹം നേരെ മർക്കസിലെത്തും. കാന്തപുരവുമായി കൂടിക്കാഴ്ച നടത്തും. സംസ്ഥാന സർക്കാരിന്റെ ഔദ്യോഗിക പരിപാടികളിൽ ദേശീയഗീതമായ വന്ദേ മാതരത്തിന്റെ ആദ്യ രണ്ട് ഖണ്ഡികകൾ മാത്രം ആലപിച്ചാൽ മതിയെന്ന കർണാടക സർക്കാരിന്റെ ഉത്തരവ്. കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ച മാർഗ്ഗനിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായാണ് കർണാടക സർക്കാരിന്റെ ഉത്തരവ്. എല്ലാ ഇന്ത്യൻ എയർലൈനുകളിലെയും പൈലറ്റുമാർക്ക് സൈക്കോ ആക്ടീവ് ലഹരി പരിശോധന നടത്താൻ നിർദ്ദേശം നൽകി ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ. കഴിഞ്ഞ മാസം എയർ ഇന്ത്യ വിമാനത്തിലെ ക്യാപ്റ്റൻ ലഹരി ഉപയോഗിച്ചതായി സ്ഥിരീകരിക്കപ്പെട്ട പശ്ചാത്തലത്തിലാണ് നടപടി. തെക്കൻ ലെബനോനിലെ അതീവ തന്ത്രപ്രധാനമായ അലി അൽ താഹിർ മലനിരകൾക്ക് താഴെ ഇറാൻ അനുകൂല സായുധ സംഘടനയായ ഹിസ്ബുല്ല നിർമ്മിച്ച പ്രധാന തുരങ്ക ശൃംഖലകൾ പൂർണ്ണമായും തകർത്തുമെന്ന് അവകാശപ്പെട്ട് ഇസ്രായേൽ വ്യോമസേന. അലി അൽ താഹിർ മലനിരകളുടെ മുകളിലും താഴെയും ഇസ്രായേൽ സൈന്യം പൂർണ്ണമായ നിയന്ത്രണം കൈവരിച്ചതായും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും പ്രതിരോധമന്ത്രി ഇസ്രായേൽ കാറ്റ്സും സംയുക്ത പ്രസ്താവനയിലൂടെ അറിയിച്ചു. ഇറാനും യുഎസും തമ്മിലുള്ള ആക്രമണങ്ങൾ രൂക്ഷമാകവേ സൌദി ഹൂതി സംഘർഷം കനക്കുന്നു. ഹൂതി നിയന്ത്രണത്തിലുള്ള യമനിൽ കഴിഞ്ഞ 12 മണിക്കൂറിനിടെ സൌദി അറേബ്യ 54 വ്യോമാക്രമണങ്ങൾ നടത്തിയെന്ന് ഹൂതി വക്താവ്. ഇതിന് മറുപടിയും ശിക്ഷയും നൽകാതെ പോകില്ലെന്ന് മുന്നറിയിപ്പ്. അതേസമയം സൌദി അറേബ്യയുടെ അടിസ്ഥാന സൌകര്യങ്ങൾ ലക്ഷ്യമിട്ട് ഹൂതികൾ ആക്രമണം തുടരുകയാണെന്ന് സൌദി അറേബ്യയും ആരോപിച്ചു. യമൻ സർക്കാരിൽ നിന്ന് ചരിത്രപരവും തന്ത്രപ്രധാനവുമായ തുറമുഖ നഗരം മോഖ പിടിച്ചെടുത്ത ഹൂതികൾ. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കപ്പൽപാതകളിലൊന്നായ ബാബൽ മന്ദം കടലിടുക്കിന്മേൽ ഹൂതികൾക്കിതോടെ കൂടുതൽ സ്വാധീനമുറപ്പിക്കാൻ കഴിയും. ആഗോള എണ്ണ വിതരണത്തിനുമേൽ കൂടുതൽ ഭീഷണി ഉയർത്തുന്ന നീക്കമാണിത്. ഏഷ്യാകപ്പ് ക്രിക്കറ്റ് ഇന്ത്യൻ വനിതാ ടീം ഫൈനലിൽ. ഒന്നാം സെമിഫൈനലിൽ ബംഗ്ലാദേശിനെ 40 റൺസിന് പരാജയപ്പെടുത്തിയാണ് ഇന്ത്യൻ വനിതകൾ ഫൈനലിൽ എത്തിയത്. ദുബായ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നടന്ന ആവേശകരമായ ഒന്നാം സെമിഫൈനൽ പോരാട്ടത്തിൽ ടോസ് നേടി ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ 20 ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 149 റൺസെന്ന ശക്തമായ സ്കോർ ഉണ്ടാക്കി. തുടക്കത്തിൽ ബംഗ്ലാദേശ് ബൌളർമാർ സമ്മർദ്ദം ചെലുത്താൻ ശ്രമിച്ചെങ്കിലും ഓപ്പണർ ഷഫാലി വർമ്മയുടെ തകർപ്പൻ അർദ്ധ സെഞ്ചുറിയാണ് ഇന്ത്യൻ ഇന്നിംഗ്സിന് കരുത്തായത്. 150 റൺസ് വിജയ ലക്ഷ്യവുമായി മറുപടി ബാറ്റിംഗിനിറങ്ങിയ ബംഗ്ലാദേശ് ഇന്ത്യൻ സ്പിൻ പടയുടെ കൃത്യതയാർന്ന ബൌളിംഗിന് മുന്നിൽ കൃത്യമായ ഇടവേളകളിൽ വിക്കറ്റുകൾ നഷ്ടമായി. ബംഗ്ലാദേശ് നിരയിൽ 22 റൺസ് നേടിയ ഷർണ അക്തറാണ് ഉയർന്ന സ്കോറർ. ഇന്ത്യക്കായി ബൌളിംഗിൽ മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ച ദീപ്തി ശർമ്മ 4 ഓവറിൽ 26 റൺസ് വഴങ്ങി 3 വിക്കറ്റുകൾ വീഴ്ത്തി. ജൂനിയർ വനിതാ ഏഷ്യാകപ്പ് ഹോക്കിയിൽ പാകിസ്ഥാനെ തകർത്ത് സെമിഫൈനലിലേക്ക് കടന്ന ഇന്ത്യ. എതിരില്ലാത്ത 19 ഗോളുകൾക്കാണ് ഇന്ത്യയുടെ വിജയം. 18 പെനൽറ്റി കോർണറുകളും ഒരു പെനൽറ്റി സ്ട്രോക്കുമാണ് ഇന്ത്യ സ്വന്തമാക്കിയത്. നാളെ നടക്കുന്ന സെമിഫൈനലിൽ കൊറിയ മലേഷ്യ പോരാട്ടത്തിലെ വിജയികളെ ഇന്ത്യ നേരിടും. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
1: Home FM News was brought to you by Danya Group of Companies since 1982.
2: Time check.
1: Brought to you by Ozone Cargo.
3: Good afternoon. ഇപ്പോൾ സമയം 1:09.
2: Time check.
1: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
2: Weather update.
1: Brought to you by Alras Auto AC Parts, number one auto AC spare parts in the Middle East.
3: Current temperature in Dubai, 37 degrees Celsius, humidity 61%.
2: Weather update.
1: Was brought to you by Alras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.
4: You are listening to

0: Good morning with Nitya.
1: A very good afternoon. Welcome back to Mid Morning with Nitya on Home 92.2 FM. അപ്പോൾ നമ്മൾ മൂന്നാമത്തെ മണിക്കൂറിലേക്ക് വന്നു നിൽക്കുമ്പോൾ ഒരുപാട് പേര് ചോദിച്ചു, പ്രഥമ ദൃഷ്ടിയാ കുറ്റക്കാർ ഇന്നാണല്ലോ ഹോം സ്ക്രീനിങ്ങിൽ വന്നിരുന്നത്, അതിൻ്റെ കാര്യങ്ങളൊന്നും പറഞ്ഞു കേൾക്കുന്നില്ലല്ലോ എന്ന്. അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യം കൃത്യമായി കേട്ടോളൂ. പ്രഥമ ദൃഷ്ടിയാ കുറ്റക്കാർക്ക് വേണ്ടിയിട്ട് മെസ്സേജ് അയച്ചവർക്കെല്ലാം വി ആർ റിയലി സോറി, ബിക്കോസ് ഒരു ചെറിയ ഒരു ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ട് അത് സെപ്റ്റംബർ 17th പോസ്റ്റ്പോൺ ചെയ്തിരിക്കുകയാണ് കേട്ടോ. അന്ന് നമുക്ക് ആ മൂവി കാണാൻ സാധിക്കും. നമ്മൾ നാളെ കാണുന്നത് ആശയാണ്. ജോജു ജോർജ്, ഉർവശി, ഐശ്വര്യലക്ഷ്മി എന്നിവർ അഭിനയിച്ച കിടിലൻ മൂവി. അപ്പോൾ ആ സിനിമ നമുക്ക് നാളെ ഒരുമിച്ച് കാണാം. 7 മൂവി സ്റ്റാർട്ട് ചെയ്യുന്നത്. 6:30 തന്നെ ടിക്കറ്റ് കിട്ടിയ എല്ലാവരും എത്തുക. ടിക്കറ്റ് കിട്ടിയത് ആർക്കൊക്കെയാണ് എന്നുള്ളത് നിങ്ങളെ ഉടനെ തന്നെ മെസ്സേജ് വരും, അപ്ഡേഷൻസ് ഉണ്ടാവും, അതനുസരിച്ച് നിങ്ങൾക്ക് എത്താവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത ഈ മണിക്കൂറിലെ അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വീക്കെൻഡ് എപ്പിസോഡിൽ അതൊക്കെ മിസ്സായി പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഇതുവരെ നമ്മൾ 2 ചോദിച്ചത്, ജോയൽ കാസ് നൽകുന്ന 9 gram 22 carat ഗോൾഡ് കോയിന് വേണ്ടിയുള്ള ചോദ്യം ചോദിച്ചിരുന്നു, അതുപോലെ അക്ബർ ട്രാവൽസിന്റെ ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ അൽമരായ കാവണ്ടൽ നൽകുന്ന 1 സബ്സ്ക്രിപ്ഷന് വേണ്ടിയുള്ള ചോദ്യം ശ്രദ്ധിച്ചോളൂ. യെസ്, യുഎയിലെ ടാക്സി, മെട്രോ, ട്രാം, ബസ് ഇതിലൊക്കെ യാത്ര ചെയ്യാൻ ഉപയോഗിക്കുന്ന RTA പ്രീപെയ്ഡ് സ്മാർട്ട് കാർഡിന്റെ പേരെന്ത്? യുഎയിലെ ടാക്സി, മെട്രോ, ട്രാം, ബസ് ഇതിലൊക്കെ യാത്ര ചെയ്യാൻ ഉപയോഗിക്കുന്ന RTAയുടെ പ്രീപെയ്ഡ് സ്മാർട്ട് കാർഡിന്റെ പേരെന്ത്? അതിന്റെ ശരിയുത്തരങ്ങൾ നിങ്ങൾ അയക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അതിന്റെ കോൺടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ അയക്കേണ്ട ഫോർമാറ്റ് എന്ന് പറയുന്നത് ഹോം ഡ്രൈവ് ആണ്. HOME DRIVE, ഹോം ഡ്രൈവ് സ്പേസ് യുവർ റൈറ്റ് ആൻസർ, യുവർ നെയിം സെൻഡ് ടു 0585829220 എന്ന നമ്പറിലേക്കാണ് മെസ്സേജസ് അയച്ചുകൊണ്ടിരിക്കേണ്ടത്. സെപ്റ്റംബർ 4 ദാ ഇന്നിപ്പോൾ സെപ്റ്റംബർ 11 6 നമ്മൾ ഈ കോൺടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ മാസം 30 വരെ നമ്മുടെ കോൺടെസ്റ്റ് കണ്ടിന്യൂ ചെയ്ത് പോകും. അപ്പോൾ ഓരോ ദിവസവും വിന്നേഴ്സ് ആകുന്ന, അതിൽ ഫൈനൽ നറുക്കെടുപ്പിലേക്ക് വിന്നേഴ്സ് ആകുന്നവരുടെ പേരുകൾ ഞാൻ എന്തായാലും 145 പറയുന്നത് കേട്ടോ. ജോയാലക്കാസിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ആരാണെന്നുള്ളതും അതുപോലെ അക്ബർ ട്രാവൽസിന്റെ, അതുപോലെ അൽമറായ കാർവെൻഡൽ, ഇതിന്റെ എല്ലാം തിരഞ്ഞെടുക്കപ്പെടുന്ന ഫൈനൽ ലിസ്റ്റിലേക്ക് പോകുന്നവരുടെ പേരുകൾ ഞാൻ പറഞ്ഞിട്ടേ എന്തായാലും വൈൻഡ് അപ്പ് ചെയ്യുള്ളൂ. അപ്പോൾ വേഗം തന്നെ ഇതിന്റെ ഉത്തരം അയച്ചുകൊണ്ടിരിക്കുക. യുഎയിലെ ടാക്സി, മെട്രോ, ട്രാം, ബസ് ഇവയിലൊക്കെ യാത്ര ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന RTA പ്രീപെയ്ഡ് സ്മാർട്ട് കാർഡിന്റെ പേര്. ശരിയുത്തരങ്ങൾ ഹോം ഡ്രൈവ് എന്ന് ടൈപ്പ് ചെയ്ത് ശരിയുത്തരം നിങ്ങളുടെ പേര് കൂടി ചേർത്തുകൊണ്ട് അയക്കേണ്ട നമ്പർ 0585829220 എന്ന നമ്പറിലേക്കാണ്. നമുക്ക് അടുത്തൊരു ട്രെൻഡിങ് സോങ് കൂടി കേട്ടതിന് ശേഷം വിശേഷങ്ങളുമായി തിരികെ എത്താം. സ്റ്റേ ട്യൂൺഡ് ടു ഹോം 92.2 FM.
0: Trending song of the hour.
2: Brought to you by Almaraya Car and Bus Rental, the most affordable car rental in the UAE since 1993. Yeah.

0: Morning with Nithya.
1: യേസ്, അപ്പം നല്ലൊരു പാട്ട് കേട്ടു. പഞ്ചലോഹത്തിലെ പാട്ടാണ് ദാസേട്ടനും ചിത്രചേച്ചിയും പാടിയ പാട്ട് എൻ്റെ മുല്ലേ പൂക്കാത്തു. ഇതിൻ്റെ ശരിക്കും അനുപല്ലവിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കേട്ടോ. നിങ്ങൾക്കും അങ്ങനെ തന്നെയാണോ? ഇത്തരത്തിലുള്ള പാട്ടുകളൊക്കെ നമ്മളിങ്ങനെ ലയിച്ച് നിർത്തിപ്പോവും അല്ലേ? ആ പാട്ടിങ്ങനെ കേട്ടിരുന്നു പോവും, അങ്ങനെയാണ് നമ്മൾ പോകുന്നത്. എനിവേ, ഇപ്പം ജുമയൊക്കെ കഴിഞ്ഞ് എല്ലാവരും പുറത്തേക്കൊക്കെ ഇറങ്ങിക്കാണും, ഭക്ഷണം കഴിക്കാനുള്ള സമയമൊക്കെ ആയി കാണും. നല്ല തിരക്കൊക്കെ ആയിരിക്കും റോഡിൽ. എവിടെയെങ്കിലും അസ്വാഭാവികമായിട്ടുള്ള ട്രാഫിക് കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ ഒന്ന് അറിയിക്കണേ 0585829220 എന്ന നമ്പറിലേക്ക്. എന്നാലും നമ്മളിൽ പല ആൾക്കാരും എപ്പോഴും സ്വപ്നം കാണുന്ന ഒരു കാര്യമാണ് ഈ ജീവിതത്തിൻ്റെ തിരക്കുകളിൽ നിന്നൊക്കെ ഒന്ന് മാറി നേച്ചറിനോട് കുറച്ചുകൂടി ചേർന്ന് നിൽക്കുന്ന, കുറച്ചുകൂടി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലത്തേക്ക് വെക്കേഷൻ പ്ലാൻ ചെയ്യുക എന്നുള്ളത് അല്ലേ. അത്തരത്തിൽ ലോകമെമ്പാടുമുള്ള സഞ്ചാരികളുടെ മനസ്സിൽ എപ്പോഴും ഒന്നാം സ്ഥാനത്തുള്ളൊരു പ്രകൃതി രമണീയമായ ഡെസ്റ്റിനേഷനെ കുറിച്ചാണ് ഇന്ന് എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ളത്. എന്നെ കേൾക്കുന്ന നിങ്ങളിൽ ഒരുപാട് ആൾക്കാരും പോയിട്ടുള്ള ബാലി. ഞാനിതുവരെ പോയിട്ടില്ല കേട്ടോ, ഭയങ്കര ആഗ്രഹമാണ് പോവാൻ. എന്തായാലും പച്ചപ്പൊക്കെ നിറഞ്ഞ കുന്നുകളും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കടൽത്തീരങ്ങളും തനത് സംസ്കാരവും കൊണ്ട് അനുഗ്രഹീതമായ ഇന്തോനേഷ്യയിലെ ഒരു കൊച്ചു ദ്വീപാണ് ഈ ബാലി എന്ന് പറയുന്നത്. ദ ഐലൻഡ് ഓഫ് ഗോഡ്സ് എന്നാണ് നമ്മുടെ ബാലിനെ വിശേഷിപ്പിക്കുന്നത്. അപ്പം അതിൻ്റെ ആ ഒരു കാമൻ കോയിറ്റായിട്ടുള്ള ക്ലൈമറ്റും അല്ലെങ്കിൽ ആ ഒരു അന്തരീക്ഷവും ഒക്കെ കൊണ്ടും അതിൻ്റെ ആ സൗന്ദര്യം കൊണ്ടും അവിടെ എത്തുന്ന ഏതൊരാളുടെയും മനസ്സ് നിറഞ്ഞു അല്ലേ. അപ്പോൾ ഒരു എന്താ പറയുക, ഒരു ടൂറിസ്റ്റിനെ അല്ലെങ്കിൽ ഒരു യാത്രക്കാരനെ, സഞ്ചാരിയെ സംബന്ധിച്ച് ബാലിയെ പ്രിയപ്പെട്ടതാക്കുന്ന ഡിഫറെൻ്റ് ആയിട്ടുള്ള അനുഭവങ്ങളാണേ. അതിൽ ശാന്തമായ തിരമാലകൾ ആസ്വദിക്കാൻ പറ്റിയ ജിംബാരൻ ബീച്ച്, അതിൻ്റെ പ്രകൃതി സൗന്ദര്യം ഇങ്ങനെ തുളുമ്പി നിൽക്കുന്ന ഉബൂദ്, മൗണ്ട് ബാത്തൂറിൻ്റെ ദൃശ്യങ്ങൾ സമ്മാനിക്കുന്ന കിൻറ്റാമണി, പുരാതന സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടുള്ള തിർത്ത എംബുൾ വാട്ടർ ടെമ്പിൾ, അപൂർവ ജീവജാലങ്ങളെ കാണാൻ സാധിക്കുന്ന സീക്രട്ട് മങ്കി ഫോറസ്റ്റ് സാങ്ക്ച്വറി, പിന്നെ കടൽത്തീരത്തെ പാറക്കെട്ടിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഉലുവാത്തു ടെമ്പിൾ, അവിടെ അരങ്ങേറുന്നത് തനത് എന്താ പറയുക, ഈ കെച്ചാക്ക് ഡാൻസ് പെർഫോമൻസ് ഒക്കെയാണ്. അതുപോലെ കണ്ണഞ്ചിപ്പിക്കുന്ന സൂര്യാസ്തമയം കാണാൻ സാധിക്കുന്ന തനാ ലോ ടെമ്പിൾ, അങ്ങനെ ഓരോ കോണിലും ഭയങ്കര അത്ഭുതങ്ങളാണ് ഈ ബാലി എന്ന കൊച്ചു ദ്വീപ് നമ്മളൊക്കെ വേണ്ടി കാത്തു സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ സാധാരണയായിട്ട് വിദേശ യാത്രകൾ പ്ലാൻ ചെയ്യുമ്പോൾ ഏതൊക്കെ സ്ഥലങ്ങൾ കാണണം, എന്തൊക്കെ ട്രൈ ചെയ്യണം എന്നൊക്കെ ഒരു വലിയ ഇറ്റിനറി അല്ലെങ്കിൽ ആ യാത്രയുടെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് നമ്മൾ തയ്യാറാക്കാറില്ലേ. പക്ഷേ ബാലിയിലെത്തുമ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു പ്രോജക്റ്റ് അല്ലെ ഒരു പദ്ധതിയും മുൻകൂട്ടി തയ്യാറാക്കാതെ വെറുതെ ആ പ്രകൃതിയിൽ അങ്ങോട്ടേക്ക് ഇറങ്ങി നടന്നാൽ പോലും അതൊരു പുതിയ അനുഭവമായിരിക്കും കേട്ടോ. അപ്പോൾ ഒരു നഗരത്തിൻ്റെ ബഹളങ്ങളിൽ നിന്നൊക്കെ മാറി നമ്മുടെ മനസ്സിന് പൂർണ്ണമായ ഒരു മൈൻഡ് റിലാക്സേഷൻ ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും ബാലി നൽകുന്നത് അവിസ്മരണീയമായ നിമിഷങ്ങളാണെന്നാണ് സാരം. അപ്പോൾ യാത്രകൾ എന്നും നമ്മുടെ ഉള്ളിലെ ആ ഒരു എന്താ ആ ഒരു യാത്രികനെ ഉണർത്തും അല്ലേ, ജീവിതത്തിലേക്ക് പുതിയൊരു എനർജി കൊണ്ടുവരും. അപ്പോൾ നിങ്ങളിൽ പലരുടെയും ബക്കറ്റ് ലിസ്റ്റിൽ അല്ലെങ്കിൽ ഡ്രീം ഡെസ്റ്റിനേഷനിൽ ബാലി ഉണ്ടാകും എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. കാരണം എൻ്റെ ബക്കറ്റ് ലിസ്റ്റിലും അതുണ്ട്. ആദ്യം എനിക്ക് കുറേയാണ്, പിന്നെ ബാലി, അങ്ങനെ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ചൈനയിൽ ചില സ്ഥലങ്ങളിലേക്ക് പോകാൻ, നോർത്ത് വെസ്റ്റേൺ ചൈന, അവിടെ കുറേ സ്ഥലങ്ങളും ഗ്രാമങ്ങളും ഒക്കെ ഉണ്ട്. അങ്ങനത്തെ ഒരു ഏരിയയിലേക്ക് പോകാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വിഭിന്നങ്ങളായിട്ടുള്ള മൃഗങ്ങളെ കാണാൻ ഇഷ്ടമാണ്. അങ്ങനെ നിങ്ങൾക്കും അത്തരത്തിലുള്ള ഡ്രീംസ് ഒക്കെ ഉണ്ടെങ്കിൽ, ഡ്രീം ഡെസ്റ്റിനേഷൻസ് ഉണ്ടെങ്കിൽ, പ്ലീസ് ഷെയർ വിത്ത് മീ റൈറ്റ് നൗ 0585829220 എന്ന നമ്പറിലേക്ക്. ഞാൻ വിശേഷം പറഞ്ഞാൽ ആരും പറയില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ചോദ്യം ചോദിച്ചാൽ ഉത്തരങ്ങൾ പറയാൻ നിങ്ങൾ റെഡിയാണ്. പക്ഷേ എനിക്ക് സന്തോഷം തോന്നുന്നത് എന്നെ കേൾക്കുന്നു, നിങ്ങൾ കേൾക്കുന്നതുകൊണ്ടല്ലേ നിങ്ങൾ മെസ്സേജ് അയക്കുന്നത്. സോ താങ്ക്ഫുൾ ടു യു. എന്തായാലും ശരി, ഇന്നത്തെ നമ്മുടെ ചോദ്യം ഞാൻ ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് നമ്മൾ അടുത്ത തമിഴ് ഹിറ്റിലേക്ക് പോവുകയാണ്. യുഎയിലെ ടാക്സി, മെട്രോ, ട്രാം, ബസ് ഇതിലൊക്കെ യാത്ര ചെയ്യാൻ ഉപയോഗിക്കുന്ന RTA യുടെ പ്രീപെയ്ഡ് സ്മാർട്ട് കാർഡിന്റെ പേരെന്തെന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഇത് അൽമറയ കാർ റെന്റൽ നൽകുന്ന 1 മന്ത് സബ്സ്ക്രിപ്ഷന് വേണ്ടിയുള്ള ചോദ്യമാണേ. അപ്പോൾ ശരിയായിട്ടുള്ള ഉത്തരങ്ങൾ അയക്കേണ്ടത് ഹോം ഡ്രൈവ്, ശരി ഉത്തരം, നിങ്ങളുടെ പേര് ചേർത്ത് അയക്കേണ്ട നമ്പർ 0585829220 എന്ന നമ്പറിലേക്കാണ്. അപ്പോൾ വേഗം മെസ്സേജസ് ഒക്കെ വന്നോട്ടെ, നമുക്ക് അടുത്ത പാട്ടിന് ശേഷം തിരികെത്താം.
2: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
3: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് 922 മദ്രാസ് മെയിൽ പുറപ്പെടുന്നു.
4: 922 മദ്രാസ് മെയിൽ, ദ ഡബിൾ ഹിറ്റ് ഓഫ് ദി ഹാർട്ട്.

0: 92 to Madras Mail. Double hit of the hour. You're tuned into Home 92.2 FM. Home is a feeling.
1: I'm actually a solo trip.
2: അഭിനയ ചാരുത കൊണ്ട് സ്ക്രീനിൽ വിസ്മയം തീർക്കാൻ ഉർവശിയും ജോജോ ജോർജും ഒന്നിച്ചെത്തുന്ന ഏറ്റവും പുതിയ ചിത്രം ആശ.
3: നമ്മള് സ്വപ്നം കാണുന്ന പോലെയൊന്നും അല്ല ജീവിതം നമ്മൾ സ്വപ്നം കാണുന്ന പോലെ തന്നെ.
2: ദുരൂഹതയും ആകാംക്ഷയും നിറഞ്ഞ് അഞ്ചോളം ഭാഷകളായി ഒരുങ്ങുന്ന സൈക്കോളജിക്കൽ ത്രില്ലർ ചിത്രം. സഫർ സനൽ സംവിധാനം ചെയ്ത ചിത്രത്തിൽ ഉർവശി, ജോജു ജോർജ് എന്നിവരോടൊപ്പം വിജയരാഘവൻ, ഐശ്വര്യലക്ഷ്മി തുടങ്ങി വലിയൊരു താരനിര തന്നെ അണിനിരക്കുന്നു.
4: മുന്നോട്ട് പോയാൽ കയ്യിലിരിക്കുന്ന കാശും പോകും, പിന്നെ രണ്ടുപേരും കോടതിയിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഹാജരാവേണ്ടി വരും.
2: സെപ്റ്റംബർ 11 GCC റിലീസിനെത്തുന്നു ആശ. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺഡ് ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
5: പുതുമയുടെ നേരത്ത്
2: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
6: പഴമയുടെ തീരത്ത്
2: കഴിഞ്ഞ 365 ദിവസങ്ങൾ.
5: പുതുമഴയിലോരത്ത്
2: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്. 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
7: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം FM ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം FM നിങ്ങൾക്ക് നൽകിയത്?
2: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോ. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോ.
7: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM. ജോയ ലൂക്കാസ് പ്രസന്റ്സ് ഹോം 92.2 FM ഫസ്റ്റ് ആനിവേഴ്സറി ബർത്ത്ഡേ ബാഷ്.
0: ജോയ ലൂക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
7: സപ്പോർട്ടഡ് ബൈ അക്ബർ ട്രാവൽസ് .com, അൽമറായ കാർ റെന്റൽസ് ആൻഡ് വോൾക്കാനോ LED സൊല്യൂഷൻസ്.
2: എമിറേറ്റ്സ് മലയാളി നേഴ്സസ് ഫാമിലി ബോട്ടിം ഒരുമിച്ച് ഓണം സീസൺ 2.
7: സഞ്ചാരി ബാൻഡ് ആര്യദയാൽ, വൈകാശ് വരവീണ ആൻഡ് സമത് മിമിക്സ് എന്നിവരുടെ തകർപ്പൻ പെർഫോമൻസും ഗംഭീര ഓണസദ്യയും ആവേശകരമായ മത്സരങ്ങളും നിങ്ങൾക്കായി കാത്തിരിക്കുന്നു.
2: സെപ്റ്റംബർ 26 മുഹൈസ്ന 4 ന്യൂ ഡൗൺ പ്രൈവറ്റ് സ്കൂളിൽ വെച്ച് ഈ ഓണം നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം.
7: ടിക്കറ്റുകൾ ഇപ്പോൾ പ്ലാറ്റിനം ലിസ്റ്റിൽ ലഭ്യം.
2: ബോട്ടിം ഒരുമിച്ച് ഓണം സീസൺ 2 പ്രസന്റഡ് ബൈ മൈ ട്രീ നഴ്സിംഗ് സൊല്യൂഷൻസ്, പവർഡ് ബൈ ELL പ്രോപ്പർട്ടീസ്,
7: സപ്പോർട്ടഡ് ബൈ നാഷണൽ എയർലൈൻസ്, മദേഴ്സ് റെസിപ്പി, മെഡ് ഗ്ലോബ് കൺസൾട്ടൻസി, യാപ് ലീഗൽ സർവീസസ് and Mark and Save Hypermarket.
2: And even by WR Events in association with EMNF UAE, energized by Home 92.2 FM.
8: നിങ്ങൾ കേൾക്കുന്നത് Home 92.2 FM. Home is a feeling.

0: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.
1: Mid morning with Nitya.
2: Yes, welcome back to Mid Morning with Nitya at Home 92.2 FM. അപ്പോൾ നമ്മൾ ദേ ഒരു അയ്യോ എത്ര പെട്ടെന്ന് സമയം പോയതല്ലേ. ഓക്കെ, എനിക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത് നമ്മുടെ ഇന്നത്തെ മൂന്ന് വിന്നേഴ്സിനെയും നിങ്ങളൊന്ന് ജസ്റ്റ് ഇൻഫോം ചെയ്യാനുണ്ട്. അപ്പോൾ അതിനു മുമ്പ് ഞാൻ ഈ എൻ്റെ ഈ കുഞ്ഞു വിശേഷം പറയുന്നതിനോടൊപ്പം ആ ടൈമും കൂടി നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, അൽമരായ കാറിൻ്റെ നൽകുന്ന 1 month സബ്സ്ക്രിപ്ഷന് വേണ്ടിയുള്ള ചോദ്യം ഇതായിരുന്നു. യുഎയിലെ ടാക്സി, മെട്രോ, ട്രാം, ബസ് ഇതിലൊക്കെ നമ്മൾ യാത്ര ചെയ്യാൻ നേരത്തെ ഉപയോഗിക്കുന്ന RTA പ്രീപെയ്ഡ് സ്മാർട്ട് കാർഡിൻ്റെ പേരെന്തെന്നുള്ളത് ഭയങ്കര സിമ്പിൾ ചോദ്യമല്ലേ ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ആൻസേഴ്സ് അയക്കേണ്ട ഫോർമാറ്റ് ഇങ്ങനെയാണ്. ഹോം ഡ്രൈവ്, റൈറ്റ് ആൻസർ, നിങ്ങളുടെ പേര് സെൻഡിറ്റ് 0585829220. ഞാൻ വേഗം ഒരു വിശേഷം പറയട്ടെ, എനിക്കത് കണ്ടിട്ട് നിങ്ങളോട് പറയാതിരിക്കാനേ പറ്റുന്നില്ല. നമ്മളിൽ പല ആൾക്കാർ എപ്പോഴും ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ആൾക്കാരല്ലേ, പ്രത്യേകിച്ച് നാട്ടിൽ പോകുമ്പോൾ. ഇപ്പോൾ ഇവിടെയും ആ ഒരു സൗകര്യം വന്നു. എന്തായാലും സാധാരണയായിട്ട് ഒരു ട്രെയിൻ ജേർണി നടത്തുമ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ എന്താ ചെയ്യുക, ടിക്കറ്റ് എടുക്കും അല്ലേ. ഇനിയിപ്പോൾ ടിക്കറ്റ് എടുക്കാൻ വിട്ടുപോയാൽ TTR വന്നിട്ട് എന്താ പറയുക, പിഴ ഈടാക്കുമോ എന്നുള്ള പേടിയൊന്നും വേണ്ട. ആ ഒരു പിന്നെ ടിക്കറ്റും വേണ്ട, TTU ഇല്ല, ടിക്കറ്റും വേണ്ട, യാതൊരുവിധ ചെക്കിങ്ങും ഇല്ലാതെ കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു ട്രെയിൻ സർവീസ് നമ്മുടെ ഇന്ത്യയിലുണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കോ? യെസ്, ഇറ്റ്സ് ദേർ ഇൻ ഇന്ത്യ. കേൾക്കുമ്പോൾ അത്ഭുതം തോന്നാമെങ്കിലും സംഭവം സത്യമാണേ. കഴിഞ്ഞ 78 വർഷമായിട്ട് ഒരു രൂപ പോലും വാങ്ങിയിട്ടില്ലാതെ തികച്ചും ഫ്രീ ആയിട്ട് യാത്രക്കാരെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുന്നൊരു ട്രെയിൻ നമ്മുടെ ഇന്ത്യയിലുണ്ട്. യെസ്, പഞ്ചാബിൻ്റെയും ഹരിയാനയുടെയും അതിർത്തി മേഖലയിലൂടെ സർവീസ് നടത്തുന്ന വളരെ പ്രശസ്തമായിട്ടുള്ള ബക്രാനംഗൽ ട്രെയിനാണ് ഇങ്ങനൊരു ട്രെയിൻ. അപ്പോൾ ഇതിൻ്റെ കൗതുകരമായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ട്രെയിൻ സർവീസ് പ്രവർത്തിക്കുന്നത് നമ്മുടെ ഇന്ത്യൻ റെയിൽവേസിൻ്റെ കീഴിലല്ല. അങ്ങനെയൊക്കെ ഒരു ട്രെയിൻ ഉണ്ടോ അല്ലേ. അപ്പോൾ പ്രശസ്തമായിട്ടുള്ള ബക്ര ബീസ് മാനേജ്മെൻറ്റ് ബോർഡ് അല്ലെങ്കിൽ BBMB ആണ് ഈ ട്രെയിൻ സർവീസ് നടക്കുന്നത്. ഇന്ത്യൻ റെയിൽവേയുടെ അണ്ടറിലല്ലാത്തൊരു ട്രെയിനോ അല്ലേ. യെസ്, അതോടൊപ്പം ഇതിൻ്റെ ചരിത്രത്തിലേക്ക് പോവുകയാണെങ്കിൽ ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ സ്ട്രെയിറ്റ് ഗ്രാവിറ്റി ഡാമുകളിലൊന്നായ ബക്രാനംഗൽ അണക്കെട്ടിൻ്റെ നിർമ്മാണ സമയത്താണ് ഇതിൻ്റെ തുടക്കം. അപ്പോൾ തന്നെ ചിന്തിക്കാലോ, അത് അവിടെ ജോലി ചെയ്തിരുന്ന ആയിരക്കണക്കിന് തൊഴിലാളികൾക്കും അവിടുത്തെ ആൾക്കാർക്കും ഒക്കെ, അല്ലെങ്കിൽ ആ പ്രദേശത്ത് താമസിക്കുന്ന ആൾക്കാർക്കും ഒക്കെ സഞ്ചരിക്കാൻ വേണ്ടിയായിരിക്കും അവിടെ അങ്ങനെ ഉണ്ടാക്കിയത് അല്ലേ. എന്തായാലും 1948 ഇങ്ങനൊരു റെയിൽവേ റൂട്ട് നിർമ്മിച്ചത്. അപ്പോൾ ആദ്യകാലത്തൊക്കെ ഇത് എന്താ പറയുക, നമ്മൾ പണ്ട് പറയത്തില്ല ആവിയിലൊക്കെ ഓടിയിരുന്നത്. അപ്പോൾ അങ്ങനെ ഓടിയിരുന്ന ഈ ട്രെയിനായിട്ട് പിന്നീട് USA നിന്ന് പ്രത്യേക ഡീസൽ എഞ്ചിൻസ് കൊണ്ടുവന്നിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ കാലത്തും ദിവസവും രാവിലെയും വൈകുന്നേരവും ഈ ട്രെയിൻ സർവീസ് നടക്കുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ നംഗൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് യാത്ര തിരിക്കുന്ന ഈ ട്രെയിൻ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ശിവാലിക് ഹിൽസ് കടന്ന് 13 കിലോമീറ്റർ സഞ്ചരിച്ചാണ് ബക്രയിലെത്തുന്നത്. അപ്പോൾ ഇന്നും അവിടെയുള്ള തൊഴിലാളികളും വിദ്യാർത്ഥികളും ഉൾപ്പെടെ ദിവസേന 300 പേരാണ് ഇതിൽ യാത്ര ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ പഴയ ഒരു കൊളോണിയൽ ഇറ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള മരത്തിൻ്റെ കോച്ചുകളും ബെഞ്ചുകളും ഒക്കെ ഈ ട്രെയിനിലുള്ളത്. അപ്പോൾ കൂടിക്കൊണ്ടിരിക്കുന്ന സാമ്പത്തിക ചെലവുകൾ കാരണം 2011 ഈ ഒരു ഫ്രീ സർവീസ് നിർത്തിവെക്കാൻ അന്ന് അധികൃതർ ആലോചിച്ചിരുന്നു കേട്ടോ. പക്ഷേ ഇതിൻ്റെ ചരിത്രവും സാംസ്കാരികമായിട്ടുള്ള പ്രാധാന്യം കണക്കിലെടുത്ത് എത്ര നഷ്ടം സഹിച്ചിട്ടാണെങ്കിലും ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പിന്നീട് അവർ തീരുമാനിച്ചു. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഹൈടെക് കാലത്തും നമ്മുടെ പാരമ്പര്യവും ചരിത്രവും ഒക്കെ നിലനിർത്താൻ ശ്രമിക്കുന്ന ഇതുപോലുള്ള അപൂർവം കാഴ്ചകൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കും, നല്ല മെമ്മറീസ് ആയിരിക്കും. എത്ര കാലങ്ങളായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. എനിവേ, ഈ ഒരു കുഞ്ഞു വിശേഷം പങ്കുവെച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ വിന്നേഴ്സിലേക്ക് കടക്കണം. അതായത് ഫൈനൽ റൗണ്ടിലേക്ക് കടന്ന നമ്മുടെ വിന്നേഴ്സിൻ്റെ പേരിലേക്ക് എത്തുകയാണ്. അപ്പം ഞാൻ ലാസ്റ്റ് മിനിറ്റ് ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ ഇപ്പോഴും മെസ്സേജ് അയക്കുന്നവർക്ക് ഇപ്പോൾ മെസ്സേജുകൾ സ്റ്റോപ്പ് ചെയ്യാം. ഇനി 2 മുതൽ 4 വരെ ഷീബ എത്തും. ഷീബ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം അയച്ചാൽ മതി ആ ഒരു ടൈമിൽ. അപ്പോൾ ഞാൻ വീണ്ടും ഓർപ്പിക്കുന്നത്, ഇന്നത്തെ നമ്മുടെ പ്രഥമ ദൃഷ്ടിയ കുറ്റക്കാർ എന്ന സിനിമ September 17 പോസ്റ്റ്പോൺ ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് ഇന്ന് ഹോം സ്ക്രീനിങ്ങിൽ ഉണ്ടാവില്ല. ആശ എന്ന സിനിമ നാളെ വൈകിട്ട് 7 അൽഗുറൈർ സെന്ററിൽ സ്റ്റാർ സിനിമാസിൽ വെച്ച് നടക്കുന്നത്. അപ്പോൾ അതിൽ തിരഞ്ഞെടുക്കപ്പെട്ട നമ്പറുകളിലേക്ക് ഇപ്പോൾ തന്നെ അപ്ഡേഷൻസ് വരുന്നതായിരിക്കും എന്ന് ഓർമ്മിച്ചുകൊണ്ട് ഇന്ന് നമ്മൾ ആദ്യം ചോദിച്ചത് ജോ ആൽക്കാസിന്റെ 9 g 22 carat ഗോൾഡ് കോയിന് വേണ്ടിയുള്ള ചോദ്യം. പ്രസിദ്ധമായ ഹ്യൂമൻ വാട്ടർഫോൾ സ്ഥിതി ചെയ്യുന്ന യുഎയിലെ ലോക പ്രശസ്തമായിട്ടുള്ള ഷോപ്പിംഗ് മോൾ, അത് ദുബായ് മോളാണ്. ശരി ഉത്തരം അയച്ചവരിൽ നിന്നും ഞാൻ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുത്ത് ഫൈനൽ ലിസ്റ്റിലേക്ക് വിടുന്നത് മിസ്റ്റർ വിപിൻ തോമസിനെയാണ്. 6557 ലെൻഡ് ചെയ്യുന്ന നമ്പറാണ്. കൺഗ്രാചുലേഷൻസ് വിപിൻ. ദെൻ സെക്കൻഡ് വൺ, അക്ബർ ട്രാവൽസിന്റെ റിട്ടേൺ എയർ ടിക്കറ്റിന് വേണ്ടിയുള്ള ചോദ്യം. കേരളത്തിലെ ഏറ്റവും വലിയ അന്താരാഷ്ട്ര വിമാനത്താവളം പാസഞ്ചർ ട്രാഫിക് അടിസ്ഥാനത്തിൽ ഏതെന്നുള്ളത്, അത് കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടാണ്. ശരി ഉത്തരം അയച്ചവരിൽ നിന്നും ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന പേര് അനിൽ രാമചന്ദ്രനാണ്. എൻ്റെ നമ്പർ 2406 ആണ് കേട്ടോ. അത് അക്ബർ ട്രാവൽസ് നൽകുന്ന റിട്ടേൺ എയർ ടിക്കറ്റിന് വേണ്ടിയുള്ള ചോദ്യമാണ്. ദ ഫൈനൽ ക്വസ്റ്റ്യൻ ഈസ്, നമ്മുടെ അൽമറയ കാർ റെന്റൽ നൽകുന്ന 1 മന്ത് സബ്സ്ക്രിപ്ഷന് വേണ്ടിയുള്ള ചോദ്യം. യു എയിലെ ടാക്സി, മെട്രോ, ട്രാം, ബസ് ഇതിലൊക്കെ യാത്രയിൽ ഉപയോഗിക്കുന്ന RTA പ്രീപെയ്ഡ് സ്മാർട്ട് കാർഡിന്റെ പേര് നോൾകാർഡാണ്. അങ്ങനെ ഉത്തരം അയച്ചു വരില്ലെന്ന് ഞാൻ നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുത്തിരിക്കുന്ന പേര് അജീബാണ്. അജീബിന്റെ നമ്പർ എൻഡ് ചെയ്യുന്നത് 6618 അപ്പൊ ഈ മൂന്ന് പേരുകളും, അതായത് വിപിൻ തോമസ്, അനിൽ രാമചന്ദ്രൻ, അജീബ്, ഈ മൂന്ന് പേരുകളും നമ്മുടെ ഫൈനൽ നറുക്കെടുപ്പിലേക്ക് വിട്ടിരിക്കുന്നു. മൂന്ന് പേർക്കും കൺഗ്രാറ്റുലേഷൻസ് വൺസ് അഗെയിൻ. അപ്പൊ എല്ലാവർക്കും ഹാപ്പി വീക്കെൻഡ് വൺസ് അഗെയിൻ. അതുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ടാറ്റ ബൈ ബൈ പറയാണ്. ഫ്രം മിഡ് മോർണിംഗ് വിത്ത് നിത്യ, ഓൺലി ഓൺ ഹോം 92.2 FM.
0: You're listening to Home 92.2 FM. Home is a feeling.

0: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
1: പഴമയുടെ തീരത്ത്
0: കഴിഞ്ഞ 365 ദിവസങ്ങൾ
2: പുതുമഴയിലോരത്ത്
0: ലക്ഷക്കണക്കിന് ലിസ്ണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
3: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ്എം ഒപ്പമുണ്ടായിരുന്നില്ലേ?
4: നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു.
3: നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടും അകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ്എം നിങ്ങൾക്ക് നൽകിയത്?
0: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
5: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
6: ജോയ ലൂക്കാസ് പ്രസന്റ്സ് ഹോം 92.2 FM ഫസ്റ്റ് ആനിവേഴ്സറി ബർത്ത്ഡേ ബാഷ്.
7: ജോയ ലൂക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ,
6: സപ്പോർട്ടഡ് ബൈ അക്ബർ ട്രാവൽസ് .com, അൽമറായ കാർ റെന്റൽസ് ആൻഡ് വോൾക്കാനോ LED സൊല്യൂഷൻസ്.
8: You are listening to

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: CMR il ninnu kodigal vaangiyavaril UDF nedakkalum kurukkai CFOyude mozhi. PM ശ്രീയിൽ സംസ്ഥാനത്തിന് വീണ്ടും കത്തയച്ച് കേന്ദ്രം. മുഖ്യമന്ത്രി പറയുന്നത് പോലെ ആയിരിക്കും PM ശ്രീയുടെ ഭാവിയെന്ന് വിദ്യാഭ്യാസ മന്ത്രി. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. PM ശ്രീ പദ്ധതി നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ വീണ്ടും കേരള സർക്കാരിന് കത്തയച്ചു. കേന്ദ്ര വിദ്യാഭ്യാസ സെക്രട്ടറിയാണ് സംസ്ഥാന ചീഫ് സെക്രട്ടറിക്ക് കത്തയച്ചത്. രണ്ടു ദിവസം മുൻപ് കത്ത് ലഭിച്ചതായി വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ സ്ഥിരീകരിക്കുകയും ചെയ്തു. കേരളം ധാരണാപത്രത്തിൽ ഒപ്പിട്ടതാണെന്നും മന്ത്രിസഭാ ഉപസമിതിയുടെ നടപടികൾ വേഗത്തിലാക്കണമെന്നും കേന്ദ്രം ആവശ്യപ്പെട്ടിട്ടുണ്ട്. CMRൽ നിന്ന് കോടികൾ വാങ്ങിയവരിൽ UDF നേതാക്കളുമെന്ന റിപ്പോർട്ട്. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല, വ്യവസായ മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി, മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, മുൻ മന്ത്രി ഇബ്രാഹിം കുഞ്ഞ എന്നിവർക്കെതിരെയാണ് മൊഴി. CMRൽ നിന്നും പണം കൈപ്പറ്റിയവരുടെ പട്ടികയിൽ KK, AG, OC, PV, IK, RC എന്നിങ്ങനെ ചില ചുരുക്കപ്പേരുകൾ ഉണ്ടായിരുന്നു. ഇത് ആരുടേതാണെന്ന് ED മുന്നിൽ വിശദീകരിക്കുകയായിരുന്നു CMRL കമ്പനിയിലെ CFO KS സുരേഷ്കുമാർ. സുരേഷ്കുമാറിന്റെ മൊഴി പകർപ്പാണ് പുറത്തുവന്നത്. CMRL എക്സാലോജിക്ക് സാമ്പത്തിക ഇടപാടിലെ ED കത്തിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെതിരെ തെളിവുകളില്ലെന്ന റിപ്പോർട്ട്. കോടതി തള്ളിയ ബാങ്ക് രേഖകളാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തെളിവായി നൽകിയത്. വീണയുടെ ഡയറിക്കുറിപ്പുകൾ ചൂണ്ടിക്കാട്ടിയാണ് കള്ളപ്പണ ഇടപാട് നടന്നുവെന്ന ED അവകാശവാദം. മുഹമ്മദ് റിയാസ് വിദേശത്തേക്ക് പണം കടത്തി എന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിലും കള്ളപ്പണം വെളുപ്പിച്ചതിന്റെ തെളിവുകളും ED കൈമാറിയിട്ടില്ല. CMRL എക്സാലോജിക്ക് പണമിടപാട് കേസിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവർക്കെതിരെ അഴിമതി നിരോധന നിയമപ്രകാരം കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് ED നൽകിയ കത്ത് സർക്കാർ അഡ്വക്കേറ്റ് ജനറലിന് കൈമാറി. കൃത്യമായ നിയമോപദേശത്തിന് പിന്നാലെ കേസിൽ നടപടി സ്വീകരിക്കാനാണ് സർക്കാരിന്റെ നീക്കം. ആതിഥ്യം വഹിക്കുന്ന നാലാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് നാളെ തുടക്കം. പശ്ചിമേഷ്യൻ യുദ്ധം, അമേരിക്ക ഇറാൻ അസ്വസ്ഥതകൾ എന്നിവയുടെ പശ്ചാത്തലത്തിൽ എല്ലാവർക്കും സ്വീകാര്യമായ സംയുക്ത പ്രസ്താവന തയ്യാറാക്കൽ ഡൽഹി ഉച്ചകോടിയുടെ കനത്ത വെല്ലുവിളിയാണ്. റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ ബ്രിക്സ് ഉച്ചകോടിയിലും ഉഭയകക്ഷി ചർച്ചകളിലും പങ്കെടുക്കാനായി ഇന്ത്യയിലെത്തി. ഡൽഹിയിലെ പാലം വിമാനത്താവളത്തിലെത്തിയ റഷ്യൻ പ്രസിഡന്റിനെ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തിലെ ഉന്നത ഉദ്യോഗസ്ഥരും റഷ്യൻ നയതന്ത്രജ്ഞരും ചേർന്ന് ഔദ്യോഗികമായി സ്വീകരിച്ചു. റഷ്യൻ പ്രസിഡന്റ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി സുപ്രധാന ഉഭയകക്ഷി ചർച്ച നടത്തുന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രതിരോധ സഹകരണം, ഊർജ്ജ പങ്കാളിത്തം, വ്യാപാര ബന്ധങ്ങൾ ശക്തിപ്പെടുത്തൽ തുടങ്ങിയ വിഷയങ്ങളിൽ ചർച്ചകളിൽ പ്രധാന അജണ്ട. നിലവിലെ ആഗോള ഭൌമ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ ഇന്ത്യ റഷ്യ സൌഹൃദം കൂടുതൽ ശക്തമാക്കുക എന്നതാണ് ഉഭയകക്ഷി കൂടിക്കാഴ്ചയുടെ പ്രധാന ലക്ഷ്യം. ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് എത്തും. നാളെയാണ് അദ്ദേഹം ഇന്ത്യയിലേക്ക് എത്തുക. 7 വർഷത്തിനിടെ ഇതാദ്യമായാണ് ഷീ ജിൻപിങ് ഇന്ത്യ സന്ദർശിക്കുന്നത്. 2020 ഗാൽവൻ സംഘർഷത്തോടെയാണ് ഇന്ത്യ ചൈന ബന്ധം വഷളായിരുന്നത്. പേഴ്സണൽ സ്റ്റാഫ് നിയമനത്തിൽ മുഖ്യമന്ത്രിക്ക് മറുപടിയുമായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. LDF സർക്കാരിന്റെ കാലത്ത് മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിൽ 787 പേരെ നിയമിച്ചെന്ന മുഖ്യമന്ത്രി VD സതീശന്റെ ആരോപണം വസ്തുതയ്ക്ക് നിരക്കുന്നതല്ല. വ്യക്തമായ രേഖകളുണ്ടായിട്ടും മുഖ്യമന്ത്രി ഇത്തരത്തിൽ തെറ്റായി ചിത്രീകരിക്കുന്നത് ശരിയല്ല എന്ന പിണറായി വിജയന്റെ ഫേസ്ബുക്ക് കുറിപ്പ്. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരെ കാണാൻ മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം എത്തുന്നു. ഞായറാഴ്ച കോഴിക്കോട് മർക്കസിലാണ് സന്ദർശനം. ഏകദിന സന്ദർശനമാണ്, സൌഹൃദ സന്ദർശനമെന്നാണ് വിവരം. കരിപ്പൂരിൽ പ്രത്യേക വിമാനത്തിലെത്തുന്ന അദ്ദേഹം നേരെ മർക്കസിലെത്തും. കാന്തപുരവുമായി കൂടിക്കാഴ്ച നടത്തും. തെക്കൻ ലെബനോണിലെ അതീവ തന്ത്രപ്രധാനമായ അലി അൽ തഹിർ മലനിരകൾക്ക് താഴെ ഇറാൻ അനുകൂല സായുധ സംഘടനയായ ഹിസ്ബുല്ല നിർമ്മിച്ച പ്രധാന തുരങ്ക ശൃംഖലകൾ പൂർണ്ണമായും തകർത്തതായി ഇസ്രായേൽ വ്യോമസേന. അലി അൽ തഹിർ മലനിരകളുടെ മുകളിലും താഴെയും ഇസ്രായേൽ സൈന്യം പൂർണ്ണമായ നിയന്ത്രണം കൈവരിച്ചതായും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും പ്രതിരോധമന്ത്രി ഇസ്രായേൽ കാറ്റ്സും സംയുക്ത പ്രസ്താവനയിൽ പറഞ്ഞു. ഇറാനും US തമ്മിലുള്ള ആക്രമണങ്ങൾ രൂക്ഷമാകവേ സൌദി ഹൂതി സംഘർഷം കനക്കുന്നു. ഹൂതി നിയന്ത്രണത്തിലുള്ള യമനിൽ 54 വ്യോമാക്രമണങ്ങൾ നടത്തിയതായി ഹൂതി സൈനിക വക്താവ്. അതേസമയം സൌദി അറേബ്യയുടെ അടിസ്ഥാന സൌകര്യങ്ങൾ ലക്ഷ്യമിട്ട് ഹൂതികൾ ആക്രമണം തുടരുകയാണെന്ന് സൌദി അറേബ്യ ആരോപിച്ചു. യമൻ സർക്കാരിൽ നിന്ന് ചരിത്രപരവും തന്ത്രപ്രധാനവുമായ തുറമുഖ നഗരം മോഖ പിടിച്ചെടുത്ത് ഹൂതികൾ. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കപ്പൽ പാതകളിലൊന്നായ ബാബൽ മന്ദേബ് കടലിടുക്കിന്മേൽ ഹൂതികൾക്ക് ഇതോടെ കൂടുതൽ സ്വാധീനമുറപ്പിക്കാൻ കഴിയും. ആഗോള എണ്ണ വിതരണത്തിനുമേൽ കൂടുതൽ ഭീഷണി ഉയർത്തുന്ന നീക്കമാണിത്. ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ഇന്ത്യൻ വനിതാ ടീം ഫൈനലിൽ ഒന്നാം സെമി ഫൈനലിൽ ബംഗ്ലാദേശിനെ 40 റൺസിന് പരാജയപ്പെടുത്തിയാണ് ഇന്ത്യൻ വനിതകൾ ഫൈനലിൽ എത്തിയത്. ദുബായ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നടന്ന ആവേശകരമായ ഒന്നാം സെമി ഫൈനൽ പോരാട്ടത്തിൽ ടോസ് നേടി ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ 20 ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 149 റൺസ് എന്ന ശക്തമായ സ്കോർ പടുത്തുയർത്തി. 150 റൺസ് വിജയലക്ഷ്യവും പരാജയപ്പെടുത്തിയാണ് ഇന്ത്യൻ വനിതകൾ ഫൈനലിൽ എത്തിയത്. ദുബായ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നടന്ന ആവേശകരമായ ഒന്നാം സെമി ഫൈനൽ പോരാട്ടത്തിൽ ടോസ് നേടി ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ 20 ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 149 റൺസ്

0: FM.
1: Home FM News was brought to you by Danya Group of Companies since 1982.
2: Time check.
1: Brought to you by Ozone Cargo.
3: ഗുഡ് ആഫ്റ്റർനൂൺ ദുബായിൽ ഇപ്പോൾ സമയം 2 മണി കഴിഞ്ഞ് 6 മിനിറ്റ്.
1: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
2: Weather update.
1: Brought to you by Aldras Auto AC Parts, number one auto AC spare parts in the Middle East.
3: ദുബായിൽ ഇപ്പോൾ രേഖപ്പെടുത്തുന്ന കൂടിയ താപനില 38 ഡിഗ്രി സെൽഷ്യസ്, ഹ്യൂമിഡിറ്റി 62%.
1: Was brought to you by Aldras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.
4: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

മലയാളിഡ ബ്രോട്ട് യു ബൈ കേരാനോവ റെസ്റ്റോറന്റ്. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരാനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ.

ഹാപ്പി വീക്കെൻഡ് എല്ലാവർക്കും, ഹാപ്പി വീക്കെൻഡ് എല്ലാവർക്കും, നമസ്കാരം എല്ലാവർക്കും, ഗുഡ് ആഫ്റ്റർനൂൺ എല്ലാവരും. കേറി വാടാ മക്കളെ, കേറി വാ. ഇത് ഹോമിടാ, നമ്മുടെ വീടിടാ, ഹോം 92.2 FM-ൽ മലയാളിടാ. നിങ്ങളുടെ കൂടെ വർത്തമാനം പറയാൻ ഷീബാടാ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എന്ന് എന്നോട് ഇങ്ങോട്ട് എല്ലാ ദിവസവും എല്ലാവരും ചോദിക്കാറുണ്ട്. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഞാനും ചോദിക്കുന്നുണ്ട്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ, എന്തൊക്കെയാണ് നിങ്ങളുടെ വീക്കെൻഡ് പ്ലാൻ. ആ വീക്കെൻഡ് പ്ലാൻ എന്ന് പറഞ്ഞപ്പോഴാണ് ഒരു പ്രത്യേക കാര്യം പറയാനുണ്ട്. അതായത്, ഇന്ന് നമുക്ക് ഹോം തിയേറ്ററിൽ സ്പെഷ്യൽ സ്ക്രീനിംഗ് പ്രഥമ ദൃഷ്ട്യാ കുറ്റക്കാർ എന്നുള്ള മൂവി നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് അടുത്ത ആഴ്ചത്തേക്ക് നമ്മുടെ ഹോം തിയേറ്ററിലെ സ്പെഷ്യൽ സ്ക്രീനിംഗ്

0: നമ്മൾ മാറ്റി വെച്ചിരിക്കുകയാണ്. ഏത് സിനിമ? പ്രഥമ ദൃഷ്ട്യാ കുറ്റക്കാർ എന്നുള്ള സിനിമ. അപ്പോൾ ടിക്കറ്റ് കിട്ടിയിട്ടുള്ള ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, ഞങ്ങൾ അങ്ങോട്ടേക്ക് മെസ്സേജ് അയച്ചിരുന്നു. അപ്പോൾ അവരാരും ഇന്ന് സിനിമ കാണാൻ പോകരുത് കേട്ടോ, നിങ്ങൾക്ക് ടിക്കറ്റ് കിട്ടിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരിന്ന് സിനിമ കാണാൻ പോകണ്ട, ഒന്ന് വെയിറ്റ് ചെയ്യണം. പ്രഥമ ദൃഷ്ട്യാ കുറ്റക്കാർ നമ്മൾ ഹോം തിയേറ്ററിൽ കാണാൻ പോകുന്നത് അടുത്ത ആഴ്ചയാണ്. പക്ഷേ ആശ എന്നുള്ള മൂവി അത് നമ്മൾ നാളെ പോയി കാണും. ഓക്കെ, എല്ലാവരും നമ്മൾ ഒരുമിച്ചിരുന്ന് മൂവി കാണാനായിട്ട് പോവുകയാണ്. അപ്പോൾ അവരുടെ ടിക്കറ്റൊക്കെ നിങ്ങൾക്ക് ഇതിനകം തന്നെ വന്നു തുടങ്ങിയിട്ടുണ്ടായിരിക്കും. ആശ മൂവി വിന്നേഴ്സ് ആയിട്ടുള്ളവർക്ക് ടിക്കറ്റ് വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇന്നും ഉണ്ട് നമുക്ക് കോൺടെസ്റ്റ്. അപ്പോൾ ഇന്നും കൂടി കഴിഞ്ഞിട്ട് നാളെയല്ലേ മൂവി ഉള്ളൂ. അപ്പോൾ ഇന്നും കുറച്ച് പേർക്ക് ഇവിടെ ടിക്കറ്റ് സമ്മാനമായി ലഭിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു ചോദ്യം, ഒരു കാര്യം ചെയ്യാം, ചോദ്യമൊന്നും വേണ്ടല്ലേ, വേഗം മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. കാരണം ഇന്നൊരു ലാസ്റ്റ് ചാൻസ് ആണല്ലോ ആശ മൂവിയുടെ ടിക്കറ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ വേഗം മെസ്സേജ് അയച്ചോളൂ. ആദ്യം ഹോം 92.2 FM എന്ന് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം മൂവിയുടെ പേര് ആശ എന്ന് ടൈപ്പ് ചെയ്തിട്ട് നിങ്ങളുടെ ആ നല്ല പേരും കൂടി ചേർത്തുകൊണ്ട് വാട്സാപ്പിലേക്ക് വേഗം തന്നെ മെസ്സേജ് അയച്ചോളൂ. 0585829220 ഇതാണ് നമ്മുടെ വാട്സാപ്പ് നമ്പർ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകളൊക്കെ ചോദിക്കാനുള്ള അവസരമുണ്ട്. 4 മണിവരെ നിങ്ങളുടെ കൂടെ ഞാനിവിടെ തന്നെ ഉണ്ടാവും. വേഗം സന്ദേശങ്ങളൊക്കെ അയച്ചോളൂ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന എല്ലാവർക്കും ജന്മദിന ആശംസകൾ, അതുപോലെ തന്നെ എല്ലാവർക്കും വീക്കെൻഡ് ആശംസകൾ, വിവാഹ വാർഷികം ആഘോഷിക്കുന്നവർക്ക് വിവാഹ വാർഷിക ആശംസകളും അറിയിക്കുകയാണ്. പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല, വളരെ സന്തോഷമായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വളരെ സന്തോഷമായിട്ട് എല്ലാവരും ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് എല്ലാവർക്കും സ്നേഹാശംസകളും ഒക്കെ അറിയിക്കുകയാണ്. സന്ദേശങ്ങളൊക്കെ അയച് ചോളൂ. ഇന്നും നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സമ്മാനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇങ്ങനെ വഴിയേ ചോദിക്കുന്നതായിരിക്കും. എന്ത് സമ്മാനമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പുതുതായിട്ട് ആരെങ്കിലും കേൾക്കുവാണെങ്കിൽ പറയട്ടെ, ഈ നമ്മുടെ ഹോം FM ഫസ്റ്റ് ആനിവേഴ്സറിയോട് അനുബന്ധിച്ച് ഈ മാസം മുഴുവനും ഞങ്ങൾ നിങ്ങൾക്കായിട്ട് സമ്മാനം നേടാനായിട്ടുള്ള അവസരങ്ങൾ ഒരുക്കിയിരിക്കുകയാണ്. എല്ലാ ദിവസവും അതുമായി അത് നിങ്ങൾക്ക് ആ ഒരു ലക്കി ഡ്രോയിലേക്ക് എത്താനായിട്ട് ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കുന്നുണ്ട്. 9 gram gold 22 carat 9 gram gold ജോയ ലുക്കാസ് നൽകുന്ന സമ്മാനം ഒരു ലക്കി വിന്നർ ലഭിക്കും. അതുപോലെ തന്നെ അൽമറായ കാർ റെന്റൽസ് നൽകുന്ന 1 month സബ്സ്ക്രിപ്ഷൻ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അക്ബർ ട്രാവൽസ് നൽകുന്ന റിട്ടേൺ എയർ ടിക്കറ്റ്, നാട്ടിലേക്ക് പോയി വരാനുള്ള ടിക്കറ്റ്. പിന്നെ സോഷ്യൽ മീഡിയയിലൂടെ നമ്മളെ കാണുന്ന കൂട്ടുകാർക്ക് അവർക്ക് വേണ്ടിയിട്ടും നമ്മൾ iPhone 17 റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോരോ സമയങ്ങളിലും റേഡിയോയിലൂടെ കേൾക്കുന്ന ചോദ്യങ്ങൾക്ക് നിങ്ങൾ ശരിയായിട്ട് ഉത്തരമായിക്കുക, ലക്കി ഡ്രോയിലേക്ക് നിങ്ങൾ എത്തും. ഓരോ പ്രോഗ്രാമിൽ നിന്നും നമ്മൾ 3 ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് മൂന്ന് പേര് വെച്ചാണ് നമ്മളിങ്ങനെ സെലക്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ സോഷ്യൽ മീഡിയ ഒക്കെ സമയം കിട്ടുമ്പോൾ നോക്കുക, കാണുക. അപ്പോൾ ഇനി ഈ മണിക്കൂറിലെ ട്രെൻഡിങ് സോങ്ങിലേക്കാണ് പോകുന്നത്. ആകാശംലോ ഒക്കെ താര എന്നുള്ള ചിത്രത്തിലെ പാട്ട്, നമ്മുടെ ഡിക്യുവിൻ്റെ ഏറ്റവും പുതിയ റിലീസാവാനിരിക്കുന്ന സിനിമയിലെ കുട്ടി കുട്ടി പൂവേ എന്നുള്ള പാട്ടാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ സമയം ഞാൻ പ്ലേ ചെയ്യുന്നത്.
1: Trending song of the hour brought to you by Almaraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: Song of the Hour
1: was brought to you by Al Maraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
2: நீங்கள் கேட்கிறது ஹோம் 92.2 FM. ஹோம் இஸ் எ ஃபீலிங்.
3: புதுமையுடன் நேரத்து
4: ஒரு நீண்ட யாத்திரையிலாயிருந்து நம்ம
5: பழமையுடைய தீரத்து
4: കഴിഞ്ഞ 365 ദിവസങ്ങൾ ലക്ഷക്കണക്കിന് ലിസണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
6: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ്എം ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടും അകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ്എം നിങ്ങൾക്ക് നൽകിയത്?
4: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
6: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
1: Joy Alukas presents Home 92.2 FM First Anniversary Birthday Bash.
7: Joy Alukas, world's favorite jeweler.
1: Supported by akbitravels.com, Al Maraya Car Rentals and Volcano LED Solutions.
8: Malayalita! Malayalita!
9: Kerala!
4: മലയാളിഡ ബ്രോട്ട് ടു യു ബൈ കേരാനോവ റെസ്റ്റോറന്റ്. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരാനോവ റെസ്റ്റോറന്റ്, ബിഹൈൻഡ് പാർക്ക് റിജീസ്, കരാമ.

പുഷ്പയിലെ ശ്രീവല്ലി പാട്ട്. ഈ പാട്ടിന്ന് കേൾക്കാൻ വേണ്ടിട്ട് നമ്മുടെ ഷൈൻ ആണ് മെസ്സേജ് അയച്ചത്. ഷൈനിന്റെ ഒരു ചിരി കാണണം. എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് ഷൈൻ, ഒരുപാട് സന്തോഷം, താങ്ക് യു ഷിബ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് മനസ്സിലായി കേട്ടോ, ആ സന്തോഷം ഞാൻ മനസ്സിലാക്കുന്നു ഷൈനെ. അപ്പോൾ ഷൈനും പിന്നെ ഈ പാട്ട് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ടും ഞാൻ സമർപ്പിച്ചിരിക്കുകയാണ്. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകളാണ് ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുന്നത് മലയാളി ഡായിലൂടെ ഹോം 92.2 FM. പിന്നെ ഒത്തിരി സുഹൃത്തുക്കൾ ചോദിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് വിശേഷം ഷീബ, വീക്കെൻഡായിട്ട് എന്താണ് പ്ലാൻ എന്ന്. ഞാൻ അങ്ങോട്ട് ചോദിച്ചപ്പം എന്നോട് ചോദിക്കുകയാണ് വീക്കെൻഡായിട്ട് എന്താണ് പ്ലാൻ എന്ന്. സത്യത്തിൽ അങ്ങനെ പ്രത്യേകിച്ച് പ്ലാനൊന്നും ചെയ്തിട്ടില്ല. നാളെ നമുക്ക് ഹോം തിയേറ്ററിൽ ആശ മൂവി ഉണ്ടല്ലോ, ഇങ്ങനെ ആശ മൂവി കാണാനായിട്ടുള്ള ഒരു ആശ ഇങ്ങനെ മനസ്സിൽ കിടന്ന് കറങ്ങുന്നുണ്ട്. കാരണം ഞാനിങ്ങനെ ജസ്റ്റ് ചെറുതായിട്ട് ഒന്ന് റിവ്യൂ നോക്കുകയുള്ളൂ കേട്ടോ ആദ്യം. പക്ഷെ നല്ല റിവ്യൂ ആണ് നാട്ടിൽ നിന്ന്. ഇപ്പോൾ നമ്മൾ അറിയുന്നത് പോലെ തന്നെ പ്രഥമ ദൃഷ്ടിയ കുറ്റക്കാരും ആശ മൂവിയും റിലീസ് ചെയ്തു. രണ്ട് സിനിമയ്ക്കും വളരെ നല്ല അഭിപ്രായമാണ് ഇപ്പോൾ കേട്ടിരിക്കുന്നത്. പക്ഷെ നമുക്ക് ഹോം തിയേറ്ററിൽ എല്ലാവരും അറിയാൻ വേണ്ടി പറയുകയാണ്, ഇന്ന് നമ്മൾ സ്പെഷ്യൽ സ്ക്രീനിങ് ഉണ്ടായിരുന്നു. ഏത് സിനിമയുടെ പറയൂ പറയൂ, ഇത് സിനിമയുടെ പ്രഥമ ദൃഷ്ടിയ കുറ്റക്കാരൻ എന്ന് പറയുന്ന സിനിമയുടെ സ്പെഷ്യൽ സ്ക്രീനിങ് ഉണ്ടായിരുന്നു. പക്ഷെ അത് നമ്മൾ മാറ്റി അടുത്ത ആഴ്ചയിലേക്ക് വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ സമ്മാനം കിട്ടിയവരൊന്നും വിഷമിക്കേണ്ട, നിങ്ങൾക്ക് തന്നെ ആ സമ്മാനം കിട്ടുന്നതായിരിക്കും. പക്ഷെ അതിന് വേണ്ടിയിട്ട് ഒന്ന് കാത്തിരിക്കണം എന്നേ ഉള്ളൂ. അടുത്ത ആഴ്ചയാണ് കിട്ടിയ ആൾക്കാർക്ക് തന്നെ നമ്മൾ സമ്മാനം നൽകുന്നതായിരിക്കും. പിന്നെ ആശ മൂവിയുണ്ട്, അതിന് വേണ്ടിയിട്ട് ഒരുപാട് പേര് മെസ്സേജ് വായിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾ കാത്തിരിക്കുന്നത് നമ്മുടെ ജോയ് ആലുക്കാസിൻ്റെ 9g 22 carat ഗോൾഡ് കോയിൻസ് സ്വന്തമാക്കാനായിട്ടുള്ള ലക്കി ഡ്രോയിലേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള ചോദ്യമാണ്. ഞാൻ മലയാളി ഡയൽ വരുന്ന സമയത്ത് എല്ലാവരും ആദ്യമേ തന്നെ ഒരു പാട്ടായിരിക്കും പ്രതീക്ഷിക്കുന്നത്, ഒരു പാട്ടുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും ചോദിക്കുന്നത്. ഇന്ന് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള നമ്മുടെ ജഗതി ചേട്ടൻ്റെ ഒരു പാട്ടാണ് ഞാൻ പ്ലേ ചെയ്യാൻ പോകുന്നത്. എൻ്റെ ചോദ്യം അതിൻ്റെ ഒരു റീമിക്സ് വേർഷനാണ് പ്ലേ ചെയ്യുക. അതിൻ്റെ ആ സിനിമ അതിൻ്റെ ശരിയായിട്ടുള്ള സിനിമ ഏതെന്നാണ്. റീമിക്സ് പാട്ട് വേറൊരു സിനിമയിലും വന്നിട്ടുണ്ട്. ആ ഒരു കാര്യം ചെയ്യാം, ഞാൻ ആദ്യം പറഞ്ഞ് കൊളാക്കുന്നതിനുമ്പോൾ ആ പാട്ടങ്ങ് കേൾപ്പിക്കാം കേട്ടോ. ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണേ.

കേട്ടല്ലോ, പച്ചേട്ടൻ പാടിയ പാട്ടൊന്ന് കേട്ടോ, പാവാട ഇട്ടോണ്ട് ഓടല കേട്ടോ. ഇത് ഏത് സിനിമയിലേതാണ് എന്നാണ് എന്റെ ചോദ്യം. ശരിക്കും ഇതിന്റെ റീമിക്സ് നമ്മൾ വേറൊരു പുതിയ സിനിമയിൽ കണ്ടിട്ടുണ്ട്. ഈ പാട്ട് ജഗതി ചേട്ടൻ പാടിയിരിക്കുന്ന ആ പഴയ സിനിമയുടെ പേരാണ് ഞാൻ ചോദിക്കുന്നത്. ഉത്തരം നിങ്ങൾ ശരിയായിട്ട് അയക്കണം. ഉത്തരം അയക്കുമ്പോൾ ആദ്യം 9222 എന്ന് ടൈപ്പ് ചെയ്തിട്ട് ശരിയായിട്ടുള്ള ആ സിനിമയുടെ പേരും പിന്നെ നിങ്ങളുടെ ആ നല്ല പേരും കൂടെ ചേർത്തുകൊണ്ടാണ് മെസ്സേജ് അയക്കേണ്ടത് നമ്മുടെ ഹോം എഫ്എമ്മിന്റെ വാട്സ്ആപ്പ് നമ്പറിലേക്ക്. 0585829220 ഇതാണ് നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ. അപ്പോൾ ഒന്നുകൂടെ ഞാൻ ആ പാട്ട് പ്ലേ ചെയ്യാം. എല്ലാവരും അറിയുന്നത് പോലെ തന്നെ, പാൽക്കാരി പെണ്ണെ പാലൊന്നു തായോ, പാലത്തിലൂടെ പാഞ്ഞൊന്നു വായോ, പച്ചേട്ടൻ പാടിയ പാട്ട് നീ കേട്ടോ, പാവാട ഇട്ടോണ്ട് ഓടല്ലേ കേട്ടോ. ഈ പാട്ട് ജഗതി ചേട്ടൻ പാടിയ അത് വേറെ തന്നെയാണ്. അപ്പോൾ ജഗതി ചേട്ടൻ പാടിയിരിക്കുന്ന ഈ പാട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും പൂർണ്ണമായിട്ട് കേൾക്കണമായിരിക്കും. ഇത് റീമിക്സ് ചെയ്ത് നമ്മൾ പൈപ്പിൻ ചോട്ടിലെ പ്രണയം, അതിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ഈ പാട്ട്. അപ്പോൾ അതിൻ്റെ ശരിയായിട്ട് ഈ പാട്ട് പാടിയിരിക്കുന്നത് ഏത് സിനിമയിലാണെന്നാണ് എൻ്റെ ചോദ്യം. ഉത്തരം നിങ്ങൾ അയച്ചേക്കണേ. വേഗം തന്നെ 922 എന്ന് എഴുതിയിട്ട് വേണം ശരി ഉത്തരവും നിങ്ങളുടെ പേരും കൂടെ ചേർത്ത് നമ്മുടെ വാട്സാപ്പിലേക്ക് മെസ്സേജ് അയക്കാനായിട്ട്. അപ്പോൾ പാൽക്കാരി പെണ്ണെ ഞാൻ ഒന്നുകൂടെ പ്ലേ ചെയ്യാണ് എല്ലാവർക്കും വേണ്ടിയിട്ട്.

0: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് 922 മദ്രാസ് മെയിൽ പുറപ്പെടുന്നു.
2: 922 മദ്രാസ് മെയിൽ തമിഴ് ഹിറ്റ്.

0: 922 Madras Mail. Tamil hit of the heart. Traffic update. Traffic
1: update. Brought to you by ABC Cargo and Courier. Number 1 in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
2: ഇപ്പോൾ ട്രാഫിക് അപ്ഡേറ്റ് നോക്കുമ്പോൾ ഓൺ D77 കുവൈറ്റ് സ്ട്രീറ്റ് ഇൻ അൽ കരാമ ഭാഗത്ത് ഹെവി ട്രാഫിക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ഫ്രം ദുബായ് ടു ഡൗൺ ടൗൺ ദുബായ് ഓൺ D72 സൗത്ത് അൽ അസായിൽ സ്ട്രീറ്റ് ആ ഭാഗത്ത് ഹെവി ട്രാഫിക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ഓൺ D92 അൽ വാസിൽ സ്ട്രീറ്റ് ഇൻ അൽ സഫാ വൺ ആ ഭാഗത്തും ഹെവി ട്രാഫിക് ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്.
0: Traffic update.
1: Brought to you by ABC Cargo and Courier. നിങ്ങളുടെ സാധനങ്ങൾ സുരക്ഷിതമായി ലോകത്തെവിടേക്കും എത്തിക്കൂ കൂടുതൽ എളുപ്പത്തിൽ. ABC Cargo and Courier, number 1 in GCC. The bridge to your home. Call or WhatsApp 800-916 or visit abccargo.ae.

0: Home 92.2 FM. Home is a feeling.
1: അഭിനയ ചാരുത കൊണ്ട് സ്ക്രീനിൽ വിസ്മയം തീർക്കാൻ ഉർവശിയും ജോജോ ജോർജും ഒന്നിച്ചെത്തുന്ന ഏറ്റവും പുതിയ ചിത്രം ആശ.
2: നമ്മള് സ്വപ്നം കാണുന്ന പോലെയൊന്നുമല്ല ജീവിതം, നമ്മൾ സ്വപ്നം കാണുന്ന പോലെ തന്നെ.
1: ദുരൂഹതയും ആകാംക്ഷയും നിറഞ്ഞ് അഞ്ചോളം ഭാഷകളായി ഒരുങ്ങുന്ന സൈക്കോളജിക്കൽ ത്രില്ലർ ചിത്രം. സഫർ സനൽ സംവിധാനം ചെയ്ത ചിത്രത്തിൽ ഉർവശി, ജോജു ജോർജ് എന്നിവരോടൊപ്പം വിജയരാഘവൻ, ഐശ്വര്യലക്ഷ്മി തുടങ്ങി വലിയൊരു താരനിര തന്നെ അണിനിരക്കുന്നു.
3: മുന്നോട്ട് പോയാൽ കയ്യിലിരിക്കുന്ന കാശും പോകും, പിന്നെ രണ്ടുപേരും കോടതിയിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഹാജരാവേണ്ടി വരും.
1: സെപ്റ്റംബർ 11 GCC റിലീസിനെത്തുന്നു ആശ. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
4: പുതുമയുടെ നേരത്ത്
1: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
4: പഴമയുടെ തീരത്ത്
1: കഴിഞ്ഞ 365 ദിവസങ്ങൾ
4: പുതുമഴയിലോരത്ത്
1: ലക്ഷക്കണക്കിന് ലിസ്ണേഴ്സ്,
4: 50 മില്യണിലധികം
1: സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
5: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ്എം ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടും അകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ്എം നിങ്ങൾക്ക് നൽകിയത്?
1: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
5: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
6: Joy Alukas presents Home 92.2 FM First Anniversary Birthday Bash.
7: Joy Alukas, world's favorite jeweler.
6: Supported by AkbarTravels.com, Almaraya Car Rentals and Volcano LED Solutions.
8: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

മലയാളിടാ ബ്രോട്ട് ടു യു ബൈ കേരാനോവ റെസ്റ്റോറന്റ്. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരാനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ.

കലാപാനിയിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഈ ഒരു ചെമ്പു എന്നുള്ള പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് ഇന്ന് മെസ്സേജ് അയച്ചിരിക്കുന്നത് ദുബായിൽ നിന്നല്ല, റാസൽ ഖൈമയിൽ നിന്നല്ല, അബുദാബിയിൽ നിന്നല്ല, അങ്ങ് നാട്ടിൽ നിന്നല്ല, പിന്നെ എവിടെ നിന്നാണ്? അങ്ങ് ജർമ്മനിയിൽ നിന്ന് വിനോദാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. വിനോദ് ഗുരുവായൂർ ജർമ്മനിയിൽ നിന്ന് ആണ് മെസ്സേജ് അയച്ചത്. എന്തായാലും അദ്ദേഹം പാട്ട് കേട്ടുകൊണ്ടിരുന്നപ്പോൾ തന്നെ സന്തോഷവും നന്ദിയും ഒക്കെ പറഞ്ഞുകൊണ്ട് ജർമ്മനിയിലാണെന്ന് തോന്നുന്നു മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഞാൻ ഫ്രഞ്ചാണ് പഠിച്ചത്, അതുകൊണ്ട് എനിക്ക് ജർമ്മനി വലിയ പിടിയില്ല. ഓക്കെ, താങ്ക് യു, എന്തായാലും സ്വീകരിച്ചിട്ടുണ്ട്, എനിക്ക് മനസ്സിലായി കേട്ടോ. ഓക്കെ, ഒത്തിരി സന്തോഷം മെസ്സേജ് അയച്ചതിനും നമ്മുടെ കൂടെ ചേർന്നതിനും ഒക്കെ. ഇനിയും സമയം കിട്ടുമ്പോഴൊക്കെ കേട്ടുകൊണ്ടേ ഇരിക്കുക. അടുത്ത നമ്മൾ കേൾക്കാൻ പോകുന്നത് നരിവേട്ടയിലെ മിന്നൽ വള എന്നുള്ള പാട്ടാണ്. അപ്പോൾ റിയാസാണ് മിന്നൽ വള ഇന്ന് കേൾക്കണം എന്ന് പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകൾക്ക് വേണ്ടിയിട്ട് മെസ്സേജ് അയക്കാവുന്നതാണ്, 0585829220 എന്ന നമ്പറിലേക്ക്. പിന്നെ ഇന്ന് ഞാൻ നമ്മുടെ ജോയ് ആലൂക്കാസ് നൽകുന്ന 9 gram ഗോൾഡ് കോയിൻ സ്വന്തമാക്കാനായിട്ടുള്ള ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ പ്രിയപ്പെട്ട ജഗതി ചേട്ടൻ പാടിയ പാൽക്കാരി പെണ്ണെ പാലൊന്നു തായോ, പാലത്തിലൂടെ പാഞ്ഞൊന്നു വായോ, പച്ചേട്ടൻ പാടിയ പാട്ട് നീ കേട്ടോ, പാവാട ഇട്ടോണ്ട് ഓടല്ലേ പെണ്ണെ, ആ പാട്ടാണ് പ്ലേ ചെയ്തത്. ഞാൻ ചോദിച്ചു ആ പാട്ട് നമ്മൾ ആദ്യം കേട്ടത് ഏത് സിനിമയിലാണ് എന്നാണ്. പിന്നീട് നമ്മളത് റീമിക്സ് ചെയ്ത് പൈപ്പിൻ ചുവട്ടിലെ പ്രണയം എന്ന ചിത്രത്തിൽ കേട്ടു. പക്ഷെ ആദ്യം നമ്മൾ ആ പാട്ട് കേട്ടത് എവിടെയെന്നാണ് ചോദിച്ചത്. അപ്പോൾ കുറച്ച് പേര് തെറ്റുത്തരം അയച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് പേര് ഉത്സവമേളം എന്ന് അയച്ചിട്ടുണ്ട്, പിന്നെ കുറച്ച് പേര് കിന്നാരം എന്നയച്ചിട്ടുണ്ട്. ഉത്സവമേളമല്ല, കിന്നാരമല്ല. ഉത്സവമേളത്തിൽ മറ്റേ രാമ ശ്രീരാമ ആ പാട്ടാണ്. കിന്നാരത്തിലാണെങ്കിൽ ഊട്ടപാത്രത്തിൽ ഞണ്ടു വീണല്ലോടലോട മഴ പെയ്തു വെള്ളം വീണ ജല ജല ജല ജാ വിരിഞ്ഞ പാല പൂമണ വന്ന കും കുമ കുമകു തീൻ ചോട്ടിൽ കല്ല് വീണ. അതാണ് കിന്നാരത്തിലെ പാട്ട് ഇല്ലേ. അപ്പോൾ ഇത് പാൽക്കാരി പെണ്ണെ പാലൊന്ന് തായോ പാലത്തിലൂടെ പാഞ്ഞൊന്ന് വായോ, ആ പാട്ട് നമ്മൾ ഏത് സിനിമയിലാണ് കേട്ടത്, ജഗതി ചേട്ടൻ ഏത് സിനിമയിലാണ് അത് ഒറിജിനലായിട്ട് പാടിയിരിക്കുന്നതെന്നാണ് ഞാൻ ചോദിച്ചത്. പിന്നെ ഒരുപാട് പേര് ശരി ഉത്തരവും അയച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് തെറ്റുത്തരം അയച്ചു വരുമെന്ന് ആലോചിക്കുക. ഞാൻ പറഞ്ഞില്ല കിന്നാരവും ഉത്സവം മേളവും ഒക്കെ തെറ്റായിട്ടുള്ള ഉത്തരവാണ്. പൈപ്പിൻ ചുവട്ടിലെ പ്രണയമൊന്നും അയച്ചിട്ടുണ്ട്, അത് ഞാൻ പറഞ്ഞു, അത് റീമിക്സ് അതിൽ വന്നതാണ്. അപ്പോൾ അതിനു മുമ്പ് ആദ്യമായിട്ട് നമ്മൾ കേട്ടത് എവിടെയാണെന്നാണ് ചോദ്യം. വേഗം ഉത്തരവായിക്കുക. ഉത്തരവായിക്കുമ്പം 9 2 എന്ന് ടൈപ്പ് ചെയ്തിട്ട് വേണം നിങ്ങളുടെ പേര്, ശരിയായിട്ടുള്ള ഉത്തരമൊക്കെ ചേർത്തിട്ട് വേണം 0585829220 എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കാൻ. ഇനി നമുക്ക് നമ്മുടെ റിയാസ് കാത്തിരിക്കുന്നുണ്ട് മിന്നൽ വള കേൾക്കാം.

0: You are listening to Home 92.2 FM. Home is a feeling. Malayalita.
1: Kerala magale. Kerala.
2: Malayalita brought to you by Keranova Restaurant. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ്.

വിഷ്ണുവാണ് ഇന്ന് ഈ പാട്ട് കേൾക്കണം എന്ന് പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയച്ചത്. വിഷ്ണു വിഷ്ണുവിന്റെ ഇഷ്ടപ്പെട്ട പാട്ട് പ്ലേ ചെയ്തിട്ടുണ്ട്. വിഷ്ണുവിനും പിന്നെ എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ടും ഞാൻ സമർപ്പിക്കുകയാണ്. പ്രഭീഷ് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഇന്ന് നമ്മുടെ പ്രഭീഷിന് ബർത്ത്ഡേ ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിനും കൂടെ വേണ്ടിയിട്ട് ഒരു പാട്ട് പ്ലേ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കേട്ട പാട്ട് ഞാൻ പ്രഭീഷിനും കൂടെ വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് സമർപ്പിച്ചിരിക്കുകയാണ്. ഒപ്പം ജന്മദിന ആശംസകൾ ഒരുപാട് സ്നേഹത്തോടെ നമ്മുടെ ഹോം 92.2 FM എല്ലാ ഫാമിലി മെമ്പേഴ്സിൻ്റെ വകയായിട്ടും ഞാൻ അറിയിക്കുകയാണ് കേട്ടോ. ഒത്തിരി സന്തോഷം മെസ്സേജ് അയച്ചതിന് പ്രഭീഷ്. പിന്നെ ഇന്ന് ഞാൻ നമ്മുടെ ജോയ് ആലുക്കാസ് നൽകുന്ന 9 ഗ്രാം ഗോൾഡ്, 22 ക്യാരറ്റ് 9 ഗ്രാം ഗോൾഡ് സ്വന്തമാക്കാനായിട്ട്, അതായത് ആ ഒരു ലക്കി ഡ്രോയിലേക്ക് വരാനായിട്ട് ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ജഗതി ചേട്ടൻ പാടിയ പാൽക്കാരി പെണ്ണേ പാലൊന്നു തായോ പാലത്തിലൂടെ പാഞ്ഞൊന്നു വായോ പച്ചേട്ടൻ പാടിയ പാട്ട് നീ കേട്ടോ പാവാട ഇട്ടോണ്ട് ഓടല്ലേ കേട്ടോ. ആ പാട്ട് ഏത് സിനിമയിലാണ് നമ്മൾ ഒറിജിനലായിട്ട് കേട്ടത്, അതായത് ആദ്യം ആ പാട്ട് വന്നത്, ജഗതി ചേട്ടൻ പാടിയത് ഏത് സിനിമയിലേതാണ് എന്നാണ് ചോദിച്ചത്. അപ്പം ഞാനൊരു റീമിക്സ് ആണ് പ്ലേ ചെയ്തത്, അത് നമ്മുടെ പൈപ്പിൻ ചുവട്ടിലെ പ്രണയം എന്ന ചിത്രത്തിലെ റീമിക്സ് ആണ് പ്ലേ ചെയ്തത്. അപ്പം ഞാൻ പറഞ്ഞു ഇതിൻ്റെ ശരിയായിട്ടുള്ള ആ വരികൾ അല്ലെങ്കിൽ ആ പാട്ട് ശരിയായിട്ട് ജഗതി ചേട്ടൻ ഏത് സിനിമയിലാണ് പാടിയത് എന്ന് ചോദിച്ചു. അപ്പോൾ കുറേ പേര് തെറ്റുത്തരം അയച്ചിട്ടുണ്ടായിരുന്നു, കിന്നാരം എന്ന് മോത്സവമേളം എന്നൊക്കെ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അത് തെറ്റാണ്. ശരിയായിട്ടുള്ള ഉത്തരം ചേക്കേറാൻ ഒരു ചില്ല എന്നുള്ളതാണ്. ചേക്കേറാൻ ഒരു ചില്ല, ഒരുപാട് പേര് ശരി ഉത്തരം അയച്ചിട്ടുണ്ട്. നമ്മുടെ സി വി മലയിൽ സംവിധാനം ചെയ്ത സിനിമയാണത്, ചേക്കേറാൻ ഒരു ചില്ല. 1986 വന്ന സിനിമയാണ്. ശങ്കറും അംബികയും ജഗതി ശ്രീകുമാറും അങ്ങനെ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് സിനിമ താരങ്ങളുള്ള ഒരു സിനിമയായിരുന്നു അത്, ചേക്കേറാൻ ഒരു ചില്ല. അപ്പോൾ ശരി ഉത്തരം അയച്ച ഇന്ന് നമ്മുടെ നറുക്കെടുപ്പിലേക്ക് വന്നിരിക്കുന്നത് സുബിൻ പാപ്പച്ചനാണ്. അപ്പോൾ സുബിൻ, ഇനി ആ ഒരു ലക്കി ഡ്രോയുടെ സമയം ആകുമ്പോഴത്തേക്ക് നമ്മൾ പറയും കേട്ടോ. അപ്പോൾ എപ്പോഴും സമയം കിട്ടുമ്പോഴൊക്കെ കേട്ടുകൊണ്ടേയിരിക്കുക ഹോം 92.2 FM. ഇനി നമുക്ക് അടുത്ത മണിക്കൂറിൽ കൂടുതൽ സന്ദേശങ്ങളും ചോദ്യങ്ങളും പാട്ടുകളും ഒക്കെ ആയിട്ട് ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുക. ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനുണ്ടേ.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts. Authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: CMR-il ninnu kodikal vaangiyavaril UDF nedakkalum. Kurukkai CFO-yude mozhi. PM ശ്രീയിൽ സംസ്ഥാനത്തിന് വീണ്ടും കത്തയച്ച കേന്ദ്രം. മുഖ്യമന്ത്രി പറയുന്നത് പോലെയായിരിക്കും PM ശ്രീയുടെ ഭാവിയെന്ന് വിദ്യാഭ്യാസ മന്ത്രി. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി നിനി പത്മ. PM ശ്രീ പദ്ധതി നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ വീണ്ടും കേരള സർക്കാരിന് കത്തയച്ചു. കേന്ദ്ര വിദ്യാഭ്യാസ സെക്രട്ടറിയാണ് സംസ്ഥാന ചീഫ് സെക്രട്ടറിക്ക് കത്തയച്ചത്. രണ്ടു ദിവസം മുൻപ് കത്ത് ലഭിച്ചതായി വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ സ്ഥിരീകരിക്കുകയും ചെയ്തു. കേരളം ധാരണാപത്രത്തിൽ ഒപ്പിട്ടതാണെന്നും മന്ത്രിസഭാ ഉപസമിതിയുടെ നടപടികൾ വേഗത്തിലാക്കണമെന്നും കേന്ദ്രം ആവശ്യപ്പെട്ടിട്ടുണ്ട്. CMR-ൽ നിന്ന് കോടികൾ വാങ്ങിയവരിൽ UDF നേതാക്കളുമെന്ന റിപ്പോർട്ട്. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല, വ്യവസായ മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി, മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, മുൻ മന്ത്രി ഇബ്രാഹിം കുഞ്ഞ എന്നിവർക്കെതിരെയാണ് മൊഴി. CMR-ൽ നിന്നും പണം കൈപ്പറ്റിയവരുടെ പട്ടികയിൽ KK, AG, OC, PV, IK, RC എന്നിങ്ങനെ ചില ചുരുക്കപ്പേരുകൾ ഉണ്ടായിരുന്നു. ഇത് ആരുടേതാണെന്ന് ED മുന്നിൽ വിശദീകരിക്കുകയായിരുന്നു CMR കമ്പനിയിലെ CFO ആയ KS സുരേഷ്കുമാർ. സുരേഷ്കുമാറിന്റെ മൊഴി പകർപ്പാണ് പുറത്തുവന്നത്. CMR എക്സാലോജിക്ക് സാമ്പത്തിക ഇടപാടിലെ ED കത്തിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെതിരെ തെളിവുകളില്ലെന്ന് റിപ്പോർട്ട്. കോടതി തള്ളിയ ബാങ്ക് രേഖകളാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തെളിവായി നൽകിയത്. വീണയുടെ ഡയറിക്കുറിപ്പുകൾ ചൂണ്ടിക്കാട്ടിയാണ് കള്ളപ്പണ ഇടപാട് നടന്നുവെന്ന ED അവകാശവാദം. മുഹമ്മദ് റിയാസ് വിദേശത്തേക്ക് പണം കടത്തി എന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിലും കള്ളപ്പണം വെളുപ്പിച്ചതിന്റെ തെളിവുകളും ED കൈമാറിയിട്ടില്ല. CMR എക്സാലോജിക്ക് പണമിടപാട് കേസിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവർക്കെതിരെ അഴിമതി നിരോധന നിയമപ്രകാരം കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് ED നൽകിയ കത്ത് സർക്കാർ അഡ്വക്കേറ്റ് ജനറലിന് കൈമാറി. കൃത്യമായ നിയമോപദേശത്തിന് പിന്നാലെ കേസിൽ നടപടി സ്വീകരിക്കാനാണ് സർക്കാരിന്റെ നീക്കം. ആതിഥ്യം വഹിക്കുന്ന നാലാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് നാളെ തുടക്കം. പശ്ചിമേഷ്യൻ യുദ്ധം, അമേരിക്ക ഇറാൻ അസ്വസ്ഥതകൾ എന്നിവയുടെ പശ്ചാത്തലത്തിൽ എല്ലാവർക്കും സ്വീകാര്യമായ സംയുക്ത പ്രസ്താവന തയ്യാറാക്കൽ ഡൽഹി ഉച്ചകോടിയുടെ കനത്ത വെല്ലുവിളിയാണ്. റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ ബ്രിക്സ് ഉച്ചകോടിയിലും ഉഭയകക്ഷി ചർച്ചകളിലും പങ്കെടുക്കാനായി ഇന്ത്യയിലെത്തി. ഡൽഹിയിലെ പാലം വിമാനത്താവളത്തിലെത്തിയ റഷ്യൻ പ്രസിഡന്റിനെ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തിലെ ഉന്നത ഉദ്യോഗസ്ഥരും റഷ്യൻ നയതന്ത്രജ്ഞരും ചേർന്ന് ഔദ്യോഗികമായി സ്വീകരിച്ചു. റഷ്യൻ പ്രസിഡന്റ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി സുപ്രധാന ഉഭയകക്ഷി ചർച്ച നടത്തുന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രതിരോധ സഹകരണം, ഊർജ്ജ പങ്കാളിത്തം, വ്യാപാര ബന്ധങ്ങൾ ശക്തിപ്പെടുത്തൽ തുടങ്ങിയ വിഷയങ്ങളിൽ ചർച്ചകളിൽ പ്രധാന അജണ്ട. നിലവിലെ ആഗോള ഭൌമ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ ഇന്ത്യ റഷ്യ സൌഹൃദം കൂടുതൽ ശക്തമാക്കുക എന്നതാണ് ഉഭയകക്ഷി കൂടിക്കാഴ്ചയുടെ പ്രധാന ലക്ഷ്യം. ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് എത്തും. നാളെയാണ് അദ്ദേഹം ഇന്ത്യയിലേക്ക് എത്തുക. 7 വർഷത്തിനിടെ ഇതാദ്യമായാണ് ഷീ ജിൻപിങ് ഇന്ത്യ സന്ദർശിക്കുന്നത്. 2020 ഗാൽവൻ സംഘർഷത്തോടെയാണ് ഇന്ത്യ ചൈന ബന്ധം വഷളായിരുന്നത്. പേഴ്സണൽ സ്റ്റാഫ് നിയമനത്തിൽ മുഖ്യമന്ത്രിക്ക് മറുപടിയുമായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. LDF സർക്കാരിന്റെ കാലത്ത് മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിൽ 787 പേരെ നിയമിച്ചെന്ന മുഖ്യമന്ത്രി VD സതീശന്റെ ആരോപണം വസ്തുതയ്ക്ക് നിരക്കുന്നതല്ല. വ്യക്തമായ രേഖകളുണ്ടായിട്ടും മുഖ്യമന്ത്രി ഇത്തരത്തിൽ തെറ്റായി ചിത്രീകരിക്കുന്നത് ശരിയല്ല എന്ന പിണറായി വിജയന്റെ ഫേസ്ബുക്ക് കുറിപ്പ്. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരെ കാണാൻ മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം എത്തുന്നു. ഞായറാഴ്ച കോഴിക്കോട് മർക്കസിലാണ് സന്ദർശനം. ഏകദിന സന്ദർശനമാണ്, സൌഹൃദ സന്ദർശനമെന്നാണ് വിവരം. കരിപ്പൂരിൽ പ്രത്യേക വിമാനത്തിലെത്തുന്ന അദ്ദേഹം നേരെ മർക്കസിലെത്തും. കാന്തപുരവുമായി കൂടിക്കാഴ്ച നടത്തും. തെക്കൻ ലെബനോനിലെ അതീവ തന്ത്രപ്രധാനമായ അലി അൽ തഹിർ മലനിരകൾക്ക് താഴെ ഇറാൻ അനുകൂല സായുധ സംഘടനയായ ഹിസ്ബുല്ല നിർമ്മിച്ച പ്രധാന തുരങ്ക ശൃംഖലകൾ പൂർണ്ണമായും തകർത്തതായി ഇസ്രായേൽ വ്യോമസേന. അലി അൽ തഹിർ മലനിരകളുടെ മുകളിലും താഴെയും ഇസ്രായേൽ സൈന്യം പൂർണ്ണമായ നിയന്ത്രണം കൈവരിച്ചതായും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും പ്രതിരോധമന്ത്രി ഇസ്രായേൽ കാറ്റ്സും സംയുക്ത പ്രസ്താവനയിൽ പറഞ്ഞു. ഇറാനും US തമ്മിലുള്ള ആക്രമണങ്ങൾ രൂക്ഷമാകവെ സൌദി ഹൂതി സംഘർഷം കനക്കുന്നു. ഹൂതി നിയന്ത്രണത്തിലുള്ള യമനിൽ 54 വ്യോമാക്രമണങ്ങൾ നടത്തിയതായി ഹൂതി സൈനിക വക്താവ്. അതേസമയം സൌദി അറേബ്യയുടെ അടിസ്ഥാന സൌകര്യങ്ങൾ ലക്ഷ്യമിട്ട് ഹൂതികൾ ആക്രമണം തുടരുകയാണെന്ന് സൌദി അറേബ്യ ആരോപിച്ചു. യമൻ സർക്കാരിൽ നിന്ന് ചരിത്രപരവും തന്ത്രപ്രധാനവുമായ തുറമുഖ നഗരം മോഖ പിടിച്ചെടുത്ത് ഹൂതികൾ. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കപ്പൽ പാതകളിലൊന്നായ ബാബൽ മന്ദേബ് കടലിടുക്കിന്മേൽ ഹൂതികൾക്കിതോടെ കൂടുതൽ സ്വാധീനമുറപ്പിക്കാൻ കഴിയും. ആഗോള എണ്ണ വിതരണത്തിനുമേൽ കൂടുതൽ ഭീഷണി ഉയർത്തുന്ന നീക്കമാണിത്. ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ഇന്ത്യൻ വനിതാ ടീം ഫൈനലിൽ ഒന്നാം സെമി ഫൈനലിൽ ബംഗ്ലാദേശിനെ 40 റൺസിന് പരാജയപ്പെടുത്തിയാണ് ഇന്ത്യൻ വനിതകൾ ഫൈനലിൽ എത്തിയത്. ദുബായ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നടന്ന ആവേശകരമായ ഒന്നാം സെമി ഫൈനൽ പോരാട്ടത്തിൽ ടോസ് നേടി ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ 20 ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 149 റൺസെന്ന ശക്തമായ സ്കോർ പടുത്തുയർത്തി. 150 റൺസ് വിജയലക്ഷ്യവുമായി മറുപടി ബാറ്റിംഗിനിറങ്ങിയ ബംഗ്ലാദേശിന് ഇന്ത്യൻ സ്പിൻ പടയുടെ കൃത്യതയാർന്ന ബൌളിംഗിന് മുന്നിൽ കൃത്യമായ ഇടവേളകളിൽ വിക്കറ്റുകൾ നഷ്ടമായി. ബംഗ്ലാദേശ് നിരയിൽ 22 റൺസ് നേടിയ ഷർണ അക്തറാണ് ഉയർന്ന സ്കോറർ. ഇന്ത്യക്കായി ബോളിംഗിൽ മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ച ദീപ്തി ശർമ്മ 4 ഓവറിൽ 26 റൺസ് വഴങ്ങി 3 വിക്കറ്റുകൾ വീഴ്ത്തി. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
2: Home FM News was brought to you by Danya Group of Companies since 1982. Home FM News was brought to you by Danya.

0: Update. Brought to you by Aldra's Auto AC Parts, number one auto AC spare parts in the Middle East.
1: ദുബായിൽ ഇപ്പോൾ രേഖപ്പെടുത്തുന്ന കൂടിയ താപനില 38 ഡിഗ്രി സെൽഷ്യസ്, ഹ്യൂമിഡിറ്റി 62%.
0: Was brought to you by Aldra's Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.
2: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

മലയാളിഡാ ബ്രോട്ട് ടു യു ബൈ കേരാനോവ റെസ്റ്റോറന്റ്. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരാനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ.

0: പള്ളിച്ചട്ടമ്മി എന്ന ചിത്രത്തിലെ ഈ പാട്ട് എന്ന് കേൾക്കാനായിട്ട് നമ്മുടെ ശ്രീരാജാണ് സ്നേഹത്തോടെ മെസ്സേജ് അയച്ചത്. അപ്പോൾ അത് കേട്ടുകൊണ്ടിരുന്നപ്പോൾ തന്നെ ശ്രീരാജ് താങ്ക് യു ഒക്കെ പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. താങ്ക് യു ശ്രീരാജ്. ഞാനും ശ്രീരാജും പിന്നെ ഈ പാട്ട് ഇഷ്ടമുള്ള എല്ലാവരും ഇങ്ങനെ പാട്ട് ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ നോക്കും, കോട്ടു ചെമ്പകം പൂത്തോട്ടെ എന്നൊക്കെ പറഞ്ഞു. ഞാൻ വിചാരിച്ചത് ആരടാപ്പ നോക്കിയപ്പോൾ നിത്യ സൈഡിൽ നിന്ന് കയറി വരുന്നത് എങ്ങനെയായിരുന്നു? ഞാൻ പേടിച്ചു
1: ചിരിക്കുന്നു. അല്ല, എനിക്ക് ഈ പാട്ടായിരുന്നു നല്ല ഇഷ്ടമുള്ള പാട്ടില്ല. ആര് കേട്ടാലും കൂടെ ഒന്ന് പാടിപ്പോവും.
0: അപ്പൊ വിചാരിച്ചിരുന്നു വേറൊരു സ്റ്റൈലിൽ അങ്ങ് പാടാല്ലേ.
1: ഷീസൺ അടുത്ത് വരുമ്പോഴല്ലേ നമുക്ക് ഫുൾ ഇങ്ങനെ നമ്മുടെ വീട്ടിലെ പോലെ കാണിക്കാൻ
0: പറ്റും.
1: പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം?
0: ഞാനിന്ന് ഭയങ്കരമായിട്ട് പാട്ടൊക്കെ പാടി. പാൽക്കാരി പെണ്ണി
1: പലത് തായോ
0: പലത്തിലൂടെ.
1: സൂപ്പർ പാട്ടല്ലേ? അതേ സിനിമയിലെ ഓ, അതായിരുന്നു ചോദ്യം.
0: ചോദിച്ചു ഞാൻ ഉത്തരവും പറഞ്ഞു.
1: എന്താ പറ,
0: അത് ചേക്കേറാൻ ഒരു ചില്ല എന്ന് പറയുന്നത്
1: പഴയ സിനിമയാ?
0: '86 വന്ന സിനിമയാണ്, സിബിമലയിലിന്റെ സിനിമയാണ്. അപ്പൊ ഒരുപാട് പേര് കിന്നാരം എന്നൊക്കെ പറഞ്ഞു. കിന്നാരത്തിൽ ഞാൻ പറഞ്ഞു ഓട്ടപാത്രത്തിൽ
1: ഞാനിടുന്നു.
0: പിന്നെ കുറച്ചുപേര് ഉത്സവമേള, ഉത്സവമേളത്തിന് രാമ ശ്രീരാമ. അപ്പൊ എന്നെ വിടൂല കുറെ പേര്. പൈപ്പിൻ ചുവട്ടിലെ പ്രണയം ഞാൻ പറഞ്ഞു, അത് റീമിക്സ് ചെയ്ത് വന്നാണ്, ഞാൻ ഒറിജിനലാ ചോദിച്ചെന്ന്. അയ്യോ അങ്ങനെ.
1: ശരിക്കും പറഞ്ഞാലേ ഈ ജഗതി പല സിനിമകളിലും ഒരു തമാശ രൂപേണ ഈ പാട്ട് എവിടെ കണ്ടൊക്കെയോ പാടിയിട്ടുണ്ട് കേട്ടോ. വെറുതെ അദ്ദേഹത്തിന്റെ ഡയലോഗുകൾക്കിടയിൽ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വരുമല്ലോ. അപ്പൊ അങ്ങനെ എന്തോ കണ്ട് ഉപയോഗിച്ചില്ല. അപ്പൊ അത് വെച്ചിട്ടായിരിക്കും
0: പൈപ്പിൻ ചുവട്ടിലെ പ്രണയം എന്ന ചിത്രത്തിൽ ഈ പാട്ട്
1: റീമിക്സ് വന്നിട്ടുണ്ട്.
0: നമ്മുടെ നീരജ് മാധവ്. ഓക്കെ, അങ്ങനെ. അപ്പൊ ഈ മണിക്കൂറിൽ ഞാനൊരു ചോദ്യം ചോദിക്കാന്ന് വിചാരിച്ചു. നമ്മുടെ അക്ബർ ട്രാവൽസ് ഓഫ് ഇന്ത്യ നൽകുന്ന, അക്ബർ ട്രാവൽസ് നൽകുന്ന നാട്ടിലേക്ക് പണം അയക്കാനുള്ള റിട്ടേൺ എയർ ടിക്കറ്റ് ഒക്കെ സ്വന്തമാക്കാനായിട്ടുള്ള ഒരു ചോദ്യമാണ് ചോദിക്കാൻ പോകുന്നത്. ഞാൻ സാധാരണ പഴഞ്ചൊല്ലാണ് ചോദിക്കുന്നത് കേട്ടാ. അപ്പൊ ഞാൻ നിത്തുവിന്റെ അടുത്ത് കുറച്ച് പഴഞ്ചൊല്ലി
1: ചോദിക്കട്ടെ.
0: കുന്തം പോയ അതല്ല എന്റെ ക്വസ്റ്റ്യൻ. പിന്നെ
1: എനിക്ക് കണ്ണു കാണാൻ പറ്റാത്തോണ്ട് കുഴപ്പമില്ല.
0: എരിതീയിൽ എന്തൊഴിക്കരുത്?
1: എണ്ണ ഒഴിക്കരുത്.
0: വെരി ഗുഡ്. കുട്ടി ഇതെല്ലാം അറിയാലേ, ഉണ്ണിയെ കണ്ടാൽ അറിയില്ലേ?
1: ഒരില പഞ്ഞം.
0: ആന വായിൽ
1: അമ്പഴങ്ങ.
0: മെടുക്കി. എല്ലാത്തിനും കൃത്യമായ ആൻസർ നൽകിയിരിക്കുന്നു. ഒരു സമ്മാനവും ഞാൻ തരും.
1: ജീവിതത്തിൽ നമ്മളിങ്ങനെ ഉപയോഗിച്ചോണ്ടിരിക്കുകയാണല്ലോ, ചിലരോട് പറയാൻ പറ്റില്ല, മനസ്സിൽ തന്നെ പറയും എരിതീയിൽ
0: എണ്ണ ഒഴിക്കുക.
1: എണ്ണ ഒഴിക്കല്ലേ.
0: അപ്പൊ ആ എന്റെ മുഖത്ത് നോക്കി എന്തിനാ പറഞ്ഞു
1: എഴുതി എണ്ണ ഒഴിക്കുന്നു. ശരിക്കും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആലോചിക്കുന്നില്ലെങ്കിൽ എത്രയോ ഇതുപോലത്തെ സാധനങ്ങൾ പറഞ്ഞു പറഞ്ഞു പോകുന്നുണ്ടല്ലേ. ലൈവിൽ നിൽക്കുമ്പോ മാത്രമേ ഉള്ളതൊന്നും പറയാൻ പറ്റാത്തേ.
0: ലൈവിൽ നിൽക്കുമ്പോ നമ്മുടെ നിത്തു നമ്മളൊക്കെ കൂടെ ഹായ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് 90.2 FM ആണ്. അത് കാട്ടു ചെമ്പകം പൂത്തോട്ടെ. ഇവിടെ ഒറിജിനൽ കോട്ടു ചെമ്പകം.
1: അല്ല, എന്നെ കുറിച്ച് ഒരു പരാതി വന്നിട്ടുണ്ട്. നിത്യ പറയുന്ന ഒന്നും മനസ്സിലാവുന്നില്ലെന്ന്
0: കുട്ടി നിർത്തി നിർത്തി
1: പറയുന്നില്ലേ. നമ്മള് കണ്ട കാലം മുതൽ ഇങ്ങനല്ലേ ഷീപ്സ് ഇങ്ങനെ വായുമ്പളന്നൊക്കെ ഇരിക്കുന്നത്. ഈ കൊച്ചെന്തോ ഇത്ര നേരം പറഞ്ഞേ. കാരണം ഞങ്ങൾ വരുന്നതും പോകുന്നതൊക്കെ ഒരുമിച്ച അല്ലേ. നമ്മൾ ആടിപ്പാടി വരും പോവും, അതിനിടയ്ക്ക് ഞാൻ പറയുന്നൊക്കെ ഇതിൽ ഏതെങ്കിലും ഒരക്ഷരം മനസ്സിലാവുമായിരുന്നോ?
0: എനിക്ക് മനസ്സിലാവും. കുറെ കാലമായിട്ട് കുട്ടിയെ കാണുന്നില്ല, അതുകൊണ്ട് മൂളുമ്പോഴേ എനിക്കറിയാം പാടി വരുന്നുണ്ടാവുക.
1: അപ്പോഴേക്കും ഇങ്ങനെ സ്റ്റക്കായിട്ട് ഇരിക്കട്ടോ.
0: ശരി, അപ്പൊ നമ്മുടെ നമ്മളെ കേട്ടോണ്ടിരിക്കുന്ന സുഹൃത്തുക്കൾക്ക് വേണ്ടിട്ട് ഇന്ന ഉത്തരം പറയല്ലേ.
1: ഇല്ല,
0: നാടോടുമ്പം എങ്ങനെ ഓടണം,
1: അതാണ്. കേട്ടല്ലോ, അപ്പൊ വേഗ ഉത്തരങ്ങൾ അയച്ചോ. ഇതിന്റെ ഫോർമാറ്റ് പറഞ്ഞോട്. ഷീപ്സ്
0: കേരളം എന്ന് ടൈപ്പ് ചെയ്യുക.
1: ഹോം കേരളം അല്ലേ.
0: ഹോം കേരളം എന്ന് ടൈപ്പ് ചെയ്തിട്ട് ശരിയായിട്ടുള്ള ഉത്തരം, നാടോടുമ്പോ ഡാഷ് ഓടണം, ആ ഒരു വാക്കാണ് നിങ്ങൾ അയക്കേണ്ടത്. അല്ലെങ്കിൽ മുഴുവനായിട്ട് അയച്ചാലും പ്രശ്നമൊന്നുമില്ല.
1: ഞാനത് പറയുന്ന ഉറപ്പായിട്ട് ഉത്തരം പറഞ്ഞു പോയേനെ. പക്ഷെ ഷീപ്സ് കൃത്യമായിട്ട് പറയുന്നോണ്ടാണേ, മറക്കല്ലേ ഫോർമാറ്റ് ഒക്കെ.
0: അതെ അതെ. അപ്പൊ വേഗം നിങ്ങൾ മെസ്സേജ് അയച്ചോളൂ 0585829220 എന്ന നമ്പറിലേക്ക്. നാടോടുമ്പം എങ്ങനെ ഓടണം എന്നുള്ളതാണ് ആ ഒരു ചൊല്ല്. ഇനിയിപ്പോ ഞാൻ അംശം സോങ് ആണ് പ്ലേ ചെയ്യാൻ പോകുന്നത്. ഇഷ്ടമാണോ അല്ലേ? കേട്ടിട്ട് വരാം നമുക്ക്. Trending song of the hour brought to you by Al Maraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: of the hour.
1: Was brought to you by Al Maraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
2: പുതുമയുടെ നേരത്ത്
3: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
4: പഴമയുടെ തീരത്ത്
3: കഴിഞ്ഞ 365 ദിവസങ്ങൾ
2: പുതുമഴയിലോരത്ത്
3: ലക്ഷക്കണക്കിന് ലിസ്ണേഴ്സ്,
4: 50 മില്യണിലധികം
3: സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
5: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ്എം ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടും അകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ്എം നിങ്ങൾക്ക് നൽകിയത്?
6: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
7: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം
8: 92.2 FM.
9: First anniversary birthday bash.
10: Joya Lucas, world's favorite jeweler.
9: Supported by akputravels.com, Al Maraya Car Rentals and Volcano LED Solutions.

0: Monday to Friday, morning 6 to 7 a.m. Wake up call with Jaya. Only on Home 92.2 FM.
1: Wake up call with Jaya. Brought to you by Green Farm Superfoods. Ruchi ude ee rahasyam. Ini ningalkum swandam.
2: Ningal kekkunnathu Home 92.2 FM. Home is a feeling.
3: Malayalita!
4: Malayalita!
0: മലയാളിട ബ്രോട്ട് യു ബൈ കേരാനോവ റെസ്റ്റോറന്റ്. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരാനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ.

0: ഇഷ്ക് എന്ന ചിത്രത്തിലെ പാട്ടാണ് നമ്മൾ കേട്ടത്. ഇന്ന് ഈ പാട്ട് കേൾക്കണം എന്ന് പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയച്ചത് നമ്മുടെ പ്രവീണാണ്, പ്രവീൺ മണി. അപ്പോൾ പ്രവീൺ കേട്ടുകൊണ്ടിരുന്നപ്പോൾ തന്നെ താങ്ക് യു ഒക്കെ പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഓഹോ പ്രവീണിൻ്റെ ഇഷ്ടപ്പെട്ട സിംഗറാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ സിദ് ശ്രീരാം. അദ്ദേഹത്തിൻ്റെ പാട്ട് കേൾക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഒരുപാട് സുഹൃത്തുക്കൾ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഞാൻ സത്യം പറഞ്ഞാൽ പാട്ട് ചോദിക്കുന്നവരുടെ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേകിച്ച് വിശേഷം പറയുന്നവരുടെ മെസ്സേജ് മാത്രമേ പറയുന്നുള്ളൂ, അല്ലാതെ നമ്മുടെ ചോദ്യങ്ങൾക്ക് ഒരുപാട് സുഹൃത്തുക്കളാണ് മെസ്സേജ് അയക്കുന്നത്. അപ്പോൾ നാടോടുമ്പോൾ എങ്ങനെ ഓടണം എന്നാണ് പറയാറ്. അപ്പോൾ അക്ബർ ട്രാവൽസ് നൽകുന്ന റിട്ടേൺ എയർ ടിക്കറ്റ് സ്വന്തമാക്കാനായിട്ടുള്ള ആ ഒരു ചോദ്യം, ആ ഒരു ലക്കി ഡ്രോയിലേക്ക് ഇപ്പോൾ വരാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ചോദ്യം ചോദിച്ചത്. ഒരുപാട് പേര് ശരി ഉത്തരം അയച്ചിട്ടുണ്ട്. നാടോടുമ്പം എങ്ങനെ ഓടണം എന്നാണ് ചോദിച്ചത്. ഇനി സമയമുണ്ട്, നിങ്ങൾക്ക് ശരി ഉത്തരം അയക്കാവുന്നതാണ്. അടുത്ത് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്ന തമിഴ് പാട്ട് വെയിൽ എന്ന ചിത്രത്തിലെ പാട്ടാണ് ഈ മണിക്കൂറിൽ നമ്മൾ കേൾക്കാൻ പോകുന്നത്. വെയിലിലെ പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് രമേഷ് കഴിഞ്ഞ മണിക്കൂറിൽ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രമേഷ് കേൾക്കുമോ എന്ന് എനിക്കറിയില്ല, എങ്കിലും രമേഷിൻ്റെ ഇഷ്ടപ്പെട്ട പാട്ട് ഞാൻ പ്ലേ ചെയ്യാം എന്ന് വിചാരിച്ചു. അതുപോലെ തന്നെ രഞ്ജിത്തും ഒരു പാട്ട് ചോദിച്ചിട്ടുണ്ട്. രഞ്ജിത്തെ, രഞ്ജിത്തിൻ്റെ ഇഷ്ടപ്പെട്ട പാട്ട് ഞാൻ പ്ലേ ചെയ്യാം, ഒന്ന് കാത്തിരിക്കുക കേട്ടോ.
1: 92.2 FM. Home is a feeling.
2: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് 922 മദ്രാസ് മെയിൽ പുറപ്പെടുന്നു.
3: 922 മദ്രാസ് മെയിൽ, ഡബിൾ ഹിറ്റ് ഓഫ് ദി ഹാർട്ട്.

0: 92.2 Madras Mail. Double hit of the heart.
1: I'm actually a solo to pull it.
2: അഭിനയ ചാരുത കൊണ്ട് സ്ക്രീനിൽ വിസ്മയം തീർക്കാൻ ഉർവശിയും ജോജോ ജോർജും ഒന്നിച്ചെത്തുന്ന ഏറ്റവും പുതിയ ചിത്രം ആശ.
1: നമ്മള് സ്വപ്നം കാണുന്ന പോലെ ജീവിതം നമ്മൾ സ്വപ്നം കാണുന്ന പോലെ തന്നെ.
2: ദുരൂഹതയും ആകാംക്ഷയും നിറഞ്ഞ് അഞ്ചോളം ഭാഷകളായി ഒരുങ്ങുന്ന സൈക്കോളജിക്കൽ ത്രില്ലർ ചിത്രം. സഫർ സനൽ സംവിധാനം ചെയ്ത ചിത്രത്തിൽ ഉർവശി, ജോജു ജോർജ് എന്നിവരോടൊപ്പം വിജയരാഘവൻ, ഐശ്വര്യ ലക്ഷ്മി തുടങ്ങി വലിയൊരു താരനിര തന്നെ അണിനിരക്കുന്നു.
3: മുന്നോട്ട് പോയാൽ കയ്യിലിരിക്കുന്ന കാശും പോകും, പിന്നെ രണ്ടുപേരും കോടതിയിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഹാജരാവേണ്ടി വരും.
2: സെപ്റ്റംബർ 11 GCC റിലീസിനെത്തുന്നു ആശ. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺഡ് ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
4: പുതുമയുടെ നേരത്ത്
2: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
4: പഴമയുടെ തീരത്ത്
2: കഴിഞ്ഞ 365 ദിവസങ്ങൾ.
4: പുതുമഴയിലോരത്ത്
2: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്.
4: വലിമയുടെ ചാരത്ത്
2: 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
5: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ് എം ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ. നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ് എം നിങ്ങൾക്ക് നൽകിയത്?
2: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോ. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോ.
5: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM. Joy Alukas presents Home 92.2 FM First Anniversary Birthday Bash.
6: Joy Alukas, world's favorite jeweler.
5: Supported by AkbuTravels.com, Almaraya Car Rentals and Volcano LED Solutions.

മലയാളിഡാ ബ്രോട്ട് യു ബൈ കേരാനോവ റെസ്റ്റോറന്റ്. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരാനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ.

0: എവർഗ്രീൻ പാട്ടുകൾ നമ്മൾ കേട്ടു. അപ്പൊ ഇനി അടുത്ത ചോദ്യത്തിലേക്കാണ് പോകുന്നത്. അൽമറായ കാർ റെന്റൽസ് നൽകുന്ന 1 month സബ്സ്ക്രിപ്ഷന്റെ ചോദ്യമാണ് വരാൻ പോകുന്നത്. അതിനു മുമ്പ് ഓർമ്മിച്ചോടെ അക്ബർ ട്രാവൽസ് ഓഫ് ഇന്ത്യ നൽകുന്ന ആ ഒരു സമ്മാനം സ്വന്തമാക്കുക, റിട്ടേൺ എയർ ടിക്കറ്റ് സ്വന്തമാക്കാനായിട്ടുള്ള ലക്കി ഡ്രോയിലേക്ക് വരാനായിട്ട് ഞാൻ ചോദിച്ചത് നാടോടുമ്പം എങ്ങനെ ഓടണം എന്നുള്ളതായിരുന്നു. നാടോടുമ്പം നടുവേ ഓടണം, ഒരുപാട് പേര് ശരിയായിട്ട് ഉത്തരം അയച്ചിട്ടുണ്ട്. ഇന്ന് നമ്മുടെ നറുക്കെടുപ്പിലേക്ക് വന്നിരിക്കുന്നത്, അതായത് ലക്കി ഡ്രോയിലേക്ക് വന്നിരിക്കുന്നത് റൈസാനാണ്. അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. അപ്പോൾ അടുത്ത അൽമറായ കാർ റെന്റലിൻ്റെ 1 month സബ്സ്ക്രിപ്ഷൻ സ്വന്തമാക്കാനായിട്ടുള്ള ചോദ്യം, വളരെ ഈസി ആയിട്ടുള്ള ചോദ്യങ്ങളാണ് എപ്പോഴും നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ ഇന്ന് ചോദിക്കട്ടെ, നമ്മുടെ റോഡിലുള്ള സീബ്ര ലൈനുകൾ എന്തിനെ സൂചിപ്പിക്കുന്നു, അല്ലെങ്കിൽ എന്താണത് അർത്ഥമാക്കുന്നത് എന്നാണ് ചോദ്യം. എല്ലാവർക്കും അറിയാം അല്ലേ. ചുമ്മാ ഉത്തരം നിങ്ങൾ ഇങ്ങോട്ടേക്ക് അയച്ചാൽ മതി. ഉത്തരം അയക്കുമ്പോൾ ആദ്യം ഹോം ഡ്രൈവ് എന്ന് ടൈപ്പ് ചെയ്തിട്ട് വേണം, ശരി ഉത്തരം ടൈപ്പ് ചെയ്ത് നിങ്ങളുടെ പേരും കൂടി ചേർത്തുകൊണ്ട് വേണം മെസ്സേജ് അയക്കാൻ. നമ്മുടെ സീബ്ര ലൈൻ, റോഡിൽ കാണുന്ന സീബ്ര ലൈൻ എന്താണ് അർത്ഥമാക്കുന്നത് എന്നാണ് ചോദ്യം. വേഗം നിങ്ങൾ ഉത്തരം അയക്കാവുന്നതാണ്. 0585829220 എന്ന നമ്പറിലേക്ക്.
1: You're listening to Home 92.2 FM. Home is a feeling.

0: You are listening to Home 92.2 FM. Home is a feeling. Malayalita!
1: Malayalita! Kerala, Kerala!
2: മലയാളിഡ ബ്രോട്ട് യു ബൈ കേരാനോവ റെസ്റ്റോറന്റ്. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരാനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ്.

അങ്ങനെ നമ്മുടെ മലയാളി ഡായുടെ ഇന്നത്തെ സമയം ഇവിടെ കഴിയാറായിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ചോദ്യം കുറേ മൂന്ന് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് എല്ലാത്തിനും ശരി ഉത്തരം അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആരൊക്കെയാണ് നറുക്കെടുപ്പിലേക്ക് വന്നതെന്ന് രണ്ട് പേരുടെ പേര് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി ഒരാളുടെ പേര് കൂടെ പറയാനുണ്ട്. അതായത് അൽമറായ കാർ റെൻ്റൽസ് നൽകുന്ന 1 മന്ത് സബ്സ്ക്രിപ്ഷന് വേണ്ടിയിട്ട് ഞാൻ ചോദിച്ചത് നമ്മുടെ റോഡിൽ കാണുന്ന സീബ്ര ക്രോസിംഗ് ഉണ്ടല്ലോ, അതിൻ്റെ അർത്ഥമാണ് ചോദിച്ചത്. എന്തിനെ സൂചിപ്പിക്കുന്നു എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു കാൽനട യാത്രക്കാർക്ക് കൃത്യമായിട്ട് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, പെഡസ്ട്രിയൻ ക്രോസിംഗ് ആണ് എന്ന് പറഞ്ഞു. ശരിയായിട്ട് ഒരുപാട് സുഹൃത്തുക്കൾ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഇന്ന് നമ്മുടെ ലക്കി ഡ്രോയിലേക്ക് വന്നിരിക്കുന്നത് സജീവാണ്. അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. അപ്പോൾ അടുത്തിനി തിങ്കളാഴ്ച വരുമ്പോഴും ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ചോദ്യങ്ങളൊക്കെ കാണും. ലക്കി ഡ്രോയിലേക്ക് നമ്മൾ ഓരോ പ്രോഗ്രാമിൽ നിന്നും 3 പേരെ വീതം സെലക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ സമയമുള്ളപ്പോഴേക്ക് എല്ലാവരും കേട്ടുകൊണ്ടേയിരിക്കുക ഹോം 92.2 FM.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts. Authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: CMRL, Kodigal Vangyavari UDF Nedakulamina. LDF UDF Othigaliyana BJP. വൈദ്യുതി നിയന്ത്രണം മന്ത്രിക്ക് വിവരക്കേടെന്ന എം മണി. ദീർഘവീക്ഷണമില്ലാത്തത് പ്രതിസന്ധിക്ക് കാരണമെന്ന കുറ്റപ്പെടുത്തൽ. ബ്രിക്സ് ഉച്ചകോടി നാളെ. പുടിൻ മോദി കൂടിക്കാഴ്ച. ചൈനീസ് പ്രസിഡന്റ് നാളെ ഇന്ത്യയിൽ. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. റെയ്ഡ് സമയത്തെടുക്കുന്ന മൊഴി പിൻവലിക്കാനാകില്ലെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. വിചാരണ സമയത്ത് മാത്രമേ അതിൽ നിന്ന് പിന്മാറാനാകൂ എന്ന് ഇഡി വ്യക്തമാക്കി. സിഎംആറിൽ എക്സാലോജിക് ഇടപാടുമായി ബന്ധപ്പെട്ട് പി എ മുഹമ്മദ് റിയാസിന്റെ സുഹൃത്ത് ഹസൻ വാരിസ് മൊഴി പിൻവലിക്കാനായി നൽകിയ സത്യവാങ്മൂലത്തിലാണ് ഇഡിയുടെ നിലപാട്. ഇഡി ഉദ്യോഗസ്ഥർ ഭീഷണിപ്പെടുത്തിയതുകൊണ്ടാണ് മുഹമ്മദ് റിയാസിനെതിരെ മൊഴി നൽകിയതെന്ന് സുഹൃത്തായ ഹസൻ വാരിസ് പറഞ്ഞിരുന്നു. സിഎംആറിൽ നിന്നും കോടികൾ വാങ്ങിയവരിൽ യുഡിഎഫ് നേതാക്കളുമെന്ന റിപ്പോർട്ട്. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല, വ്യവസായ മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി, മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, മുൻ മന്ത്രി ഇബ്രാഹിം കുഞ്ഞ് എന്നിവർക്കെതിരെയാണ് മൊഴി. സിഎംആറിൽ നിന്നും പണം കൈപ്പറ്റിയവരുടെ പട്ടികയിൽ കെ കെ, എ ജി, ഒ സി, പി വി, ഐ കെ, ആർ സി എന്നിങ്ങനെ ചില ചുരുക്കപ്പേരുകൾ ഉണ്ടായിരുന്നു. ഇത് ആരുടേതാണെന്ന് ഇഡിക്ക് മുന്നിൽ വിശദീകരിക്കുകയായിരുന്നു സിഎംആർഎൽ കമ്പനിയിലെ സിഎഫ്ഒ ആയ കെ എ സുരേഷ് കുമാർ. സുരേഷ് കുമാറിന്റെ മൊഴി പകർപ്പാണ് പുറത്തുവന്നത്. സിഎംആർഎൽ എക്സാലോജിക്ക് സാമ്പത്തിക ഇടപാടിലെ ഇഡി കത്തിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെതിരെ തെളിവുകൾ ഇല്ലെന്ന റിപ്പോർട്ട്. കോടതി തള്ളിയ ബാങ്ക് രേഖകളാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തെളിവായി നൽകിയത്. വീണയുടെ ഡയറിക്കുറിപ്പുകൾ ചൂണ്ടിക്കാട്ടിയാണ് കള്ളപ്പണ ഇടപാട് നടന്നുവെന്ന ഇഡിയുടെ അവകാശവാദം. മുഹമ്മദ് റിയാസ് വിദേശത്തേക്ക് പണം കടത്തി എന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിലും കള്ളപ്പണം വെളുപ്പിച്ചതിന്റെ തെളിവുകളൊന്നും ഇഡി കൈമാറിയിട്ടില്ല. സിഎംആർഎൽ കേസിൽ കേസെടുക്കണമെന്ന ഇഡി ശുപാർശ യുഡിഎഫ് സർക്കാർ കൈകാര്യം ചെയ്യുന്നത് ലാഘവത്തോടെയാണെന്ന് ബിജെപി നേതാവ് കെ സുരേന്ദ്രൻ. അഴിമതി നിരോധന നിയമപ്രകാരം അന്വേഷിക്കേണ്ട വിവരങ്ങളാണ് ഇഡി നൽകിയത്. എന്നാൽ വിഷയത്തിൽ യുഡിഎഫ് സർക്കാർ മെല്ലെപ്പോക്ക് നയമാണ് സ്വീകരിക്കുന്നത്. കേസ് നീട്ടിക്കൊണ്ടുപോകാനാണ് ശ്രമമെന്നും അതിനു പിന്നിൽ ഗൂഢോദ്ദേശമുണ്ടെന്നും അദ്ദേഹം ആരോപിച്ചു. കേരളത്തിൽ വൈദ്യുതി നിയന്ത്രണം തുടരുമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. രാജ്യത്താകെ വൈദ്യുതി പ്രതിസന്ധിയുണ്ട്. സംസ്ഥാനത്ത് പ്രതിസന്ധി രൂക്ഷം. ഒറ്റയടിക്ക് തീർക്കാനാകുന്ന പ്രതിസന്ധിയല്ല ഇത്. ഉപഭോഗം വർദ്ധിക്കുകയും ഉൽപാദനം കുറയുകയും ചെയ്തു. കൂടുതൽ വൈദ്യുതി വാങ്ങാൻ നടപടിയെടുക്കും. വൈദ്യുതി നിയന്ത്രണം തുടരുമെന്നും വൈദ്യുതി മന്ത്രി വ്യക്തമാക്കി. ഒന്നിലേറെ സമയം മുടങ്ങേണ്ട സാഹചര്യമാണ് നിലവിൽ. കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നതിനേക്കാൾ 1000 മെഗാവാട്ടിന്റെ ആവശ്യം കൂടിയെന്നും വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ്. കേരളത്തിന്റെ വൈദ്യുതി നിയന്ത്രണവുമായി ബന്ധപ്പെട്ട് വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ് വിവരക്കേട് പറയുന്നുവെന്ന് മുൻ വൈദ്യുതി മന്ത്രി എം എം മണി. മുഖ്യമന്ത്രിക്കും വൈദ്യുതി വകുപ്പിനും ദീർഘവീക്ഷണമില്ലാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം. മഴ കുറയുമെന്ന് മുൻകൂട്ടി കണ്ട് കരാർ നേരത്തെ ഉണ്ടാക്കേണ്ടതായിരുന്നു. പ്രതിസന്ധി മനഃപൂർവ്വമുണ്ടാക്കി അതിന്റെ പേരിൽ മറ്റൊരു കരാറുണ്ടാക്കി പണം തട്ടാനാകും ശ്രമമെന്നും എം എം മണി ആരോപിച്ചു. ആസൂത്രണ ബോർഡ് പരീക്ഷാക്രമക്കേടിൽ ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്തേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാനുള്ള നീക്കത്തിൽ അതൃപ്തിയുമായി പിഎസ്സി അംഗങ്ങൾ. ചോദ്യം ചെയ്യലിനായി ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്തേക്ക് പോകേണ്ടതില്ലെന്നാണ് പിഎസ്സി അംഗങ്ങളുടെ തീരുമാനം. ക്രൈംബ്രാഞ്ച് ഐജിക്ക് പിഎസ്സി ഇതുമായി ബന്ധപ്പെട്ട് കത്ത് നൽകി. ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് ഹാജരാകാൻ കഴിയില്ല. 15 മുതൽ പിഎസ്സിയിൽ വെച്ച് എപ്പോൾ വേണമെങ്കിലും മൊഴി രേഖപ്പെടുത്താം. പിഎസ്സി അംഗങ്ങളുടെ മുറിയിൽ വെച്ച് മൊഴിയെടുക്കുമെന്നും കത്തിൽ അറിയിച്ചു. ടെൻഡർ നടപടികൾ എത്രയും വേഗം പൂർത്തിയാക്കണം. ശബരിമല അവലോകന യോഗത്തിൽ നിർദ്ദേശം നൽകി മുഖ്യമന്ത്രി വി ഡി സതീശൻ. ടെൻഡർ ലേല നടപടികൾ ഉടൻ പൂർത്തിയാക്കണം. തിരക്ക് നിയന്ത്രിക്കാൻ എഐ ക്യാമറകൾ സ്ഥാപിക്കണം. സീസൺ തുടങ്ങിക്കഴിഞ്ഞ ശേഷം നിർമ്മാണ പ്രവൃത്തികൾ നടത്തരുത്. 2 മാസത്തിനുള്ളിൽ എല്ലാ പ്രവൃത്തികളും പൂർത്തിയാകുമെന്ന് യോഗത്തിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അറിയിച്ചു. വെള്ളപ്പള്ളി നടേശൻ പ്രതിയായ മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസിൽ സർക്കാരിന് കോടതിയുടെ വിമർശനം. തൊട്ടാൽ കൈപൊള്ളുന്ന കേസുകളിൽ ഫയലുകൾ തെക്കുവടക്ക് ഓടിക്കുന്നത് പതിവെന്ന് കോടതി. പ്രോസിക്യൂഷന് അനുമതിയുടെ കാര്യത്തിൽ ഉടൻ തീരുമാനമെടുക്കുമെന്ന് സർക്കാർ മറുപടി നൽകി. പി എം ശ്രീയുമായി ബന്ധപ്പെട്ട് കേന്ദ്രം 2 കത്തയച്ചുവെന്ന് സ്ഥിരീകരിച്ച് വിദ്യാഭ്യാസ മന്ത്രി എൻ ശംസുദ്ദീൻ. കേന്ദ്രത്തിന്റെ കത്ത് ചീഫ് സെക്രട്ടറിക്ക് ലഭിച്ചു. വിഷയത്തിൽ അടിയന്തരമായി കൂടിയാലോചനകൾ നടത്തും. സർക്കാർ തലത്തിലും മുന്നണിയിലും ചർച്ചകൾ നടത്തി മുഖ്യമന്ത്രി നിലപാടറിയിക്കും. തനിക്കൊറ്റയ്ക്ക് നിലപാട് പറയാനാകില്ലെന്നും വിദ്യാഭ്യാസ മന്ത്രി. കേരളം പദ്ധതിയുടെ ഭാഗമായി തുടരണം എന്നായിരുന്നു PM കേരളത്തിന് കേന്ദ്രം അയച്ച കത്തിലെ ആവശ്യം. കേന്ദ്ര വിദ്യാഭ്യാസ സെക്രട്ടറിയാണ് ചീഫ് സെക്രട്ടറിക്ക് കത്തയച്ചത്. ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം ഉറപ്പാക്കണമെന്നും കേരളം ഇതിനകം ധാരണാപത്രം ഒപ്പിട്ടതാണെന്നും കത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. ഉപസമിതിയുടെ നടപടികൾ വേഗത്തിലാക്കണമെന്നും വിദ്യാർത്ഥികളുടെ താൽപര്യം സംരക്ഷിക്കണമെന്നും കത്തിൽ ആവശ്യപ്പെടുന്നു. ഈ സർക്കാർ വന്നതിനു ശേഷം അയക്കുന്ന രണ്ടാമത്തെ കത്താണ് ഇത്. ഡൽഹിയിൽ ജന്തർ മന്ദറിൽ നടന്ന വിദ്യാർത്ഥി സമരത്തെ വിമർശിച്ച് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. ജന്തർ മന്ദറിൽ കണ്ടത് പ്രതീക്ഷ നൽകുന്ന ചിത്രമല്ല. മാർ ബസേലിയസ് കോളേജിന്റെ രജത ജൂബിലി ആഘോഷത്തിന്റെ വേദിയിൽ സംസാരിക്കുകയായിരുന്നു കേരള ഗവർണർ. ഇന്ത്യ ആതിഥ്യം വഹിക്കുന്ന നാലാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് നാളെ തുടക്കം. റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ ബ്രിക്സ് ഉച്ചകോടിയിലും ഉഭയകക്ഷി ചർച്ചകളിലും പങ്കെടുക്കാൻ ഡൽഹിയിലെത്തി. വളർന്നുവരുന്ന സമ്പദ് വ്യവസ്ഥകളുടെ കൂട്ടായ്മയായ ബ്രിക്സ് ഉച്ചകോടിയിൽ പുടിൻ പങ്കാളിയാകും. വികസ്വര രാജ്യങ്ങൾ തമ്മിലുള്ള സാമ്പത്തിക കൂട്ടായ്മ ഉറപ്പുവരുത്തുന്നതിനും പ്രാദേശിക സുരക്ഷ, ആഗോള സാമ്പത്തിക വ്യവസ്ഥയിലെ മാറ്റങ്ങൾ എന്നിവയെക്കുറിച്ചും ഉച്ചകോടിയിൽ മറ്റ് അംഗരാജ്യങ്ങളിലെ നേതാക്കളുമായി പുടിൻ ചർച്ച നടത്തും. ഉച്ചകോടിയുടെ ഭാഗമായി ചില ലോക നേതാക്കളുമായും അദ്ദേഹം പ്രത്യേക കൂടിക്കാഴ്ചകൾ നടത്തിയേക്കുമെന്നാണ് റിപ്പോർട്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഉഭയകക്ഷി ചർച്ച നടത്തി റഷ്യൻ പ്രസിഡന്റ്. ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിംഗ് എത്തും. 7 വർഷത്തിനിടെ ഇതാദ്യമായാണ് ഷീ ജിൻപിംഗ് ഇന്ത്യ സന്ദർശിക്കുന്നത്. ബ്രിക്സ് ഉച്ചകോടി കൊണ്ട് എന്ത് പ്രയോജനമെന്ന മുതിർന്ന കോൺഗ്രസ് നേതാവ് പി ചിദംബരത്തിന്റെ ചോദ്യത്തിന് പിന്നാലെ വഹിക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിംഗ് എത്തും. 7 വർഷത്തിനിടെ ഇതാദ്യമായാണ് ഷീ ജിൻപിംഗ് ഇന്ത്യ സന്ദർശിക്കുന്നത്. ബ്രിക്സ് ഉച്ചകോടി കൊണ്ട് എന്ത് പ്രയോജനമെന്ന മുതിർന്ന കോൺഗ്രസ് നേതാവ്

0: നിസ്സാരമായി കാണാനാകില്ലെന്നും ശശി തരൂർ. സൈനിക കേന്ദ്രത്തിന്റെ കോമ്പൌണ്ടിൽ നിന്ന് AK-47 ഉൾപ്പെടെ 11 ആയുധങ്ങൾ കാണാതായ സംഭവത്തിൽ തെലങ്കാന പോലീസ് ഒരാളെ കസ്റ്റഡിയിലെടുത്തു. കാണാതായ ആയുധങ്ങളും കണ്ടെടുത്തു. സർവീസിൽ നിന്ന് അടുത്തിടെ വിരമിച്ചയാളാണ് കസ്റ്റഡിയിലുള്ളതെന്നാണ് വിവരം. ഷാർജ ഉപ ഭരണാധികാരി ഷെയ്ഖ് അബ്ദുള്ള ബിൻ സലീം ബിൻ സുൽത്താൻ അൽ ഖസ്മി, ഷെയ്ഖ് അബ്ദുൾ റഹ്മാൻ ബിൻ സലീം ബിൻ സുൽത്താൻ അൽ ഖസ്മി എന്നിവരുടെ സഹോദരനായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സലീം ബിൻ സുൽത്താൻ അൽ ഖസ്മി അന്തരിച്ചു. ഷാർജ ഭരണാധികാരിയുടെ റൂളേഴ്സ് കോർട്ട് അദ്ദേഹത്തിന്റെ വേർപാടിൽ അനുശോചനം രേഖപ്പെടുത്തി. ഷാർജയിൽ ഇന്നു മുതൽ 3 ദിവസത്തെ ഔദ്യോഗിക ദുഃഖാചരണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അൾജീരിയ നയതന്ത്ര ബന്ധം വിച്ഛേദിച്ചതിൽ പ്രതികരിച്ച UAE, ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം അവസാനിപ്പിക്കാനുള്ള അൾജീരിയയുടെ തീരുമാനം താൽക്കാലികം മാത്രമായിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് UAE വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ വ്യക്തമാക്കി. UAE സ്ഥാനപതിയോട് 48 മണിക്കൂറിനകം രാജ്യം വിടാൻ അൾജീരിയ ആവശ്യപ്പെട്ടതിന് പിന്നാലെയാണ് പ്രതികരണം. അബുദാബിയിൽ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം റോഡിൽ വേഗപരിധി കുറച്ചു. മണിക്കൂറിൽ 120 കിലോമീറ്റർ ആയിരുന്നത് 100 കിലോമീറ്റർ ആയാണ് കുറച്ചത്. തിങ്കളാഴ്ച മുതൽ നിയമം നിലവിൽ വരും. റോഡ് സുരക്ഷ മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് പുതിയ വേഗ നിയന്ത്രണം. വനിതാ T20 ക്രിക്കറ്റിൽ റെക്കോർഡ് നേട്ടവുമായി ഇന്ത്യൻ സ്പിന്നർ ശ്രീചരണി. അന്താരാഷ്ട്ര T20 ക്രിക്കറ്റിൽ അതിവേഗം 50 വിക്കറ്റുകൾ നേടുന്ന താരമെന്ന നേട്ടമാണ് ശ്രീചരണി സ്വന്തമാക്കിയത്. 29 മത്സരങ്ങളിൽ നിന്നാണ് ഇന്ത്യൻ സ്പിന്നറുടെ 50 വിക്കറ്റ് നേട്ടം. തെക്കൻ ലെബനോണിലെ അതീവ തന്ത്രപ്രധാനമായ അലി അൽ തഹിർ മലനിരകൾക്ക് താഴെ ഇറാൻ അനുകൂല സായുധ സംഘടനയായ ഹിസ്ബുല നിർമ്മിച്ച പ്രധാന തുരങ്ക ശൃംഖലകൾ പൂർണ്ണമായും തകർത്തുവെന്ന് ഇസ്രായേൽ വ്യോമസേന. അലി അൽ തഹിർ മലനിരകളുടെ മുകളിലും താഴെയും ഇസ്രായേൽ സൈന്യം പൂർണ്ണമായ നിയന്ത്രണം കൈവരിച്ചതായും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും പ്രതിരോധമന്ത്രി ഇസ്രായേൽ കാറ്റ്സും സംയുക്ത പ്രസ്താവനയിലൂടെ അറിയിച്ചു. ഇറാനും അമേരിക്കയും തമ്മിലുള്ള ആക്രമണങ്ങൾ രൂക്ഷമാകവേ സൌദി ഹൂതി സംഘർഷവും കനക്കുന്നു. ഹൂതി നിയന്ത്രണത്തിലുള്ള യമനിൽ 54 വ്യോമാക്രമണങ്ങൾ സൗദി അറേബ്യ നടത്തി.
1: കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM. ഹോം FM ന്യൂസ് വാസ് ബ്രോട്ട് യു ബൈ ദന്യ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് സിൻസ് 1982. യു ആർ ലിസ്ണിംഗ് ടു ഹോം.

0: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
1: പഴമയുടെ തീരത്ത്
0: കഴിഞ്ഞ 365 ദിവസങ്ങൾ
2: പുതുമഴയിലോരത്ത്
0: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
3: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ് എം ഒപ്പം ഉണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ് എം നിങ്ങൾക്ക് നൽകിയത്?
0: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോ. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോ.
4: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
3: ജോയ ലുക്കാസ് പ്രസന്റ്സ് ഹോം 92.2 FM ഫസ്റ്റ് ആനിവേഴ്സറി ബർത്ത്ഡേ ബാഷ്.
5: ജോയ ലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ,
3: സപ്പോർട്ടഡ് ബൈ അക്ബർ ട്രാവൽസ് .com, ആൽമറായ കാർ റെന്റൽസ് ആൻഡ് വോൾക്കാനോ LED സൊല്യൂഷൻസ്.
6: You're tuned into Home 92.2 FM. Home is a feeling.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: പുതുമയുടെ നേരത്ത് ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
2: പഴമയുടെ തീരത്ത്
1: കഴിഞ്ഞ 365 ദിവസങ്ങൾ
3: പുതുമഴയിലോരത്ത്
1: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്,
2: 50 മില്യണിലധികം
1: സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
4: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ് എം ഒപ്പം ഉണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ് എം നിങ്ങൾക്ക് നൽകിയത്?
1: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോ. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോ.
5: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
6: ജോയ ലൂക്കാസ് പ്രസന്റ്സ് ഹോം 92.2 FM ഫസ്റ്റ് ആനിവേഴ്സറി ബർത്ത്ഡേ ബാഷ്.
7: ജോയ ലൂക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ,
6: സപ്പോർട്ടഡ് ബൈ അക്ബർ ട്രാവൽസ് ഡോട്ട് കോം, ആൽമറായ കാർ റെന്റൽസ് ആൻഡ് വോൾക്കാനോ LED സൊല്യൂഷൻസ്.
8: ഹലോ, എന്താടാ ബെൻസേ, നീ എന്തിനാ ഇങ്ങനെ വിയർക്കുന്നത്? നീ കാറിലോട്ടൊന്ന് കേറ്. ഇതിനകത്ത് AC JM-ന്റെ AC. JM എന്ന് പറയുന്നതേ ധന്യ റെഫ്രിജറേഷന്റെ ഇൻഹൌസ് ബ്രാൻഡാണ്. ഇതുകൂടാതെ ബെൻസോ ഉൾപ്പെടെ അന്തർദേശീയ ബ്രാൻഡുകളുടെ UAE-യിലെ ആദ്യത്തെ ഡിസ്ട്രിബ്യൂട്ടറും ധന്യ റെഫ്രിജറേഷൻ തന്നെയാടാ. കാർ AC പാർട്സ്, റെഫ്രിജറേഷൻ ഗ്യാസ്, കാർ എയർ കണ്ടീഷൻ തുടങ്ങി UAE-യിലെ തന്നെ ഏറ്റവും മികച്ച സർവീസ്.
6: ധന്യ റെഫ്രിജറേഷൻ ഷാർജ ആൻഡ് ദുബായ്, എ ഡിവിഷൻ ഓഫ് ധന്യ ഗ്രൂപ്പ് സിൻസ് 1982.
1: ചില ആഭരണങ്ങൾ വിലമതിക്കാനാകാത്തതാണ്, കാരണം അതിൽ ഒളിഞ്ഞിരിക്കുന്നത് നമ്മുടെ കുടുംബത്തിന്റെ പാരമ്പര്യമാണ്. തലമുറകളിലൂടെ കൈമാറിയ നിങ്ങളുടെ ട്രഡീഷണൽ ജ്വല്ലറിയുടെ ചിത്രം സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കൂ. തലമുറകളുടെ നായകൻ മെഗാസ്റ്റാർ മമ്മൂട്ടിയും ഒട്ടേറെ പ്രമുഖ താരങ്ങളും അണിനിരക്കുന്ന രാജകീയം ഷോയ്ക്കുള്ള ടിക്കറ്റ് സ്വന്തമാക്കൂ. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: നിങ്ങളുടെ പക്കലുള്ള ട്രഡീഷണൽ ജ്വല്ലറിയും അതിന്റെ ഹൃദയസ്പർശിയായ കഥയും ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുക. അന്നത്തങ്കം ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഇൻസ്റ്റാഗ്രാം പേജുമായി കൊളാബ് ചെയ്യാൻ മറക്കരുത്. ഇൻസ്റ്റാഗ്രാം കൊളാബ് വഴി പങ്കാളികളാകുന്ന എല്ലാവർക്കും സ്വന്തമാക്കാം രാജകീയം ഷോ. ഈ വരുന്ന September 12 ഷാർജ എക്സ്പോ സെന്ററിൽ അരങ്ങേറുന്നു രാജകീയം. നിങ്ങളുടെ ആഭരണം, നിങ്ങളുടെ പാരമ്പര്യം, നമ്മുടെ രാജകീയം. അന്നത്തങ്കം ഗോൾഡൻ ഡയമണ്ട്സ്, ഓരോ ആഭരണത്തിനും ഒരു കഥ പറയാനുണ്ട്.

0: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ. കഴിഞ്ഞ 365 ദിവസങ്ങൾ ലക്ഷക്കണക്കിന് ലിസ്ണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
1: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ് എം ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ് എം നിങ്ങൾക്ക് നൽകിയത്?
2: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
3: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
1: ജോയ് ലൂക്കാസ് പ്രസന്റ്സ് ഹോം 92.2 FM ഫസ്റ്റ് ആനിവേഴ്സറി ബർത്ത്ഡേ ബാഷ്.
4: ജോയ് ലൂക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ,
1: സപ്പോർട്ടഡ് ബൈ അക്ബർ ട്രാവൽസ് .com, അൽമറായ കാർ റെന്റൽസ് ആൻഡ് വോൾക്കാനോ LED സൊല്യൂഷൻസ്.
5: You are listening to Home 92.2 FM. Home is a feeling.
1: September 26 എന്താ പരിപാടി?
0: September 26 പരിപാടി.
6: Please make some noise for
0: സംഗീതത്തിന്റെ മാസ്മരിക ലോകം തീർത്തുകൊണ്ട് മനസ്സുകളിൽ തരംഗം സൃഷ്ടിക്കാൻ അകം ബാൻഡ് ദുബായിലേക്ക് എത്തല്ലേ?
1: മലയാളികളുടെ പ്രിയ ഗായകൻ ഹരീഷ് ശിവരാമകൃഷ്ണൻ നയിക്കുന്ന ഇന്ത്യയിലെ ഒരേയൊരു കർണാട്ടിക് പ്രോഗ്രസീവ് മെറ്റൽ ആക്ട്.
0: ഹരീഷ് ശിവരാമകൃഷ്ണന്റെ മാസ്മരിക ശബ്ദത്തിൽ കർണാടക സംഗീതവും മോഡേൺ ഫ്യൂഷനും കോർത്തിണക്കിയ ആവേശകരമായ ഒരു ലൈവ് മ്യൂസിക് എക്സ്പീരിയൻസ്.
1: യിലെ സംഗീത പ്രേമികൾ കാത്തിരുന്ന ആ രാത്രി ഈ വരുന്ന September 26 ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ വെച്ച് അരങ്ങേറുന്നു.
0: ടിക്കറ്റ്സ് ആർ അവൈലബിൾ അറ്റ് പ്ലാറ്റിനം ലിസ്റ്റ് .a. പ്രൗഡ് റേഡിയോ പാർട്ട്നേഴ്സ് ഹോം 92.2 FM ആൻഡ് 89.4 തമിഴ് FM.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts. Authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: CMRL, കോടികൾ വാങ്ങിയവരിൽ യു ഡി എഫ് നേതാക്കളുമെന്ന് എൽ ഡി എഫ് യു ഡി എഫ് ഒത്തുകളി എന്ന ബി ജെ പി. വൈദ്യുതി നിയന്ത്രണം മന്ത്രിക്ക് വിവരക്കേടെന്ന എം എം മണി. ദീർഘവീക്ഷണം ഇല്ലാത്തത് പ്രതിസന്ധിക്ക് കാരണമെന്ന കുറ്റപ്പെടുത്തൽ. ബ്രിക്സ് ഉച്ചകോടി നാളെ. പുടിൻ മോദി കൂടിക്കാഴ്ച. ചൈനീസ് പ്രസിഡന്റ് നാളെ ഇന്ത്യയിൽ. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. റെയ്ഡ് സമയത്തെടുക്കുന്ന മൊഴി പിൻവലിക്കാനാകില്ലെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. വിചാരണ സമയത്ത് മാത്രമേ അതിൽ നിന്ന് പിന്മാറാനാകൂ എന്ന് ഇ ഡി വ്യക്തമാക്കി. സി എം ആറിൽ എക്സാലോജിക് ഇടപാടുമായി ബന്ധപ്പെട്ട് പി എ മുഹമ്മദ് റിയാസിന്റെ സുഹൃത്ത് ഹസൻ വാരിസ് മൊഴി പിൻവലിക്കാനായി നൽകിയ സത്യവാങ്മൂലത്തിലാണ് ഇ ഡിയുടെ നിലപാട്. ഇ ഡി ഉദ്യോഗസ്ഥർ ഭീഷണിപ്പെടുത്തിയതുകൊണ്ടാണ് മുഹമ്മദ് റിയാസിനെതിരെ മൊഴി നൽകിയതെന്ന് സുഹൃത്തായ ഹസൻ വാരിസ് പറഞ്ഞിരുന്നു. സി എം ആറിൽ നിന്നും കോടികൾ വാങ്ങിയവരിൽ യു ഡി എഫ് നേതാക്കളുമെന്ന റിപ്പോർട്ട്. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല, വ്യവസായ മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി, മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, മുൻ മന്ത്രി ഇബ്രാഹിം കുഞ്ഞ് എന്നിവർക്കെതിരെയാണ് മൊഴി. സി എം ആറിൽ നിന്നും പണം കൈപ്പറ്റിയവരുടെ പട്ടികയിൽ കെ കെ, എ ജി, ഒ സി, പി വി, ഐ കെ, ആർ സി എന്നിങ്ങനെ ചില ചുരുക്കപ്പേരുകൾ ഉണ്ടായിരുന്നു. ഇത് ആരുടേതാണെന്ന് ഇ ഡിക്ക് മുന്നിൽ വിശദീകരിക്കുകയായിരുന്നു സി എം ആർ എൽ കമ്പനിയിലെ സി എഫ് ഒ ആയ കെ എ സുരേഷ് കുമാർ. സുരേഷ് കുമാറിന്റെ മൊഴി പകർപ്പാണ് പുറത്തുവന്നത്. സി എം ആർ എൽ എക്സാലോജിക്ക് സാമ്പത്തിക ഇടപാടിലെ ഇ ഡി കത്തിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെതിരെ തെളിവുകൾ ഇല്ലെന്ന റിപ്പോർട്ട്. കോടതി തള്ളിയ ബാങ്ക് രേഖകളാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തെളിവായി നൽകിയത്. വീണയുടെ ഡയറിക്കുറിപ്പുകൾ ചൂണ്ടിക്കാട്ടിയാണ് കള്ളപ്പണ ഇടപാട് നടന്നുവെന്ന ഇ ഡിയുടെ അവകാശവാദം. മുഹമ്മദ് റിയാസ് വിദേശത്തേക്ക് പണം കടത്തി എന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിലും കള്ളപ്പണം വെളുപ്പിച്ചതിന്റെ തെളിവുകളൊന്നും ഇ ഡി കൈമാറിയിട്ടില്ല. സി എം ആർ എൽ കേസിൽ കേസെടുക്കണമെന്ന ഇ ഡി ശുപാർശ യു ഡി എഫ് സർക്കാർ കൈകാര്യം ചെയ്യുന്നത് ലാഘവത്തോടെയാണെന്ന് ബി ജെ പി നേതാവ് കെ സുരേന്ദ്രൻ. അഴിമതി നിരോധന നിയമപ്രകാരം അന്വേഷിക്കേണ്ട വിവരങ്ങളാണ് ഇ ഡി നൽകിയത്. എന്നാൽ വിഷയത്തിൽ യു ഡി എഫ് സർക്കാർ മെല്ലെപ്പോക്ക് നയമാണ് സ്വീകരിക്കുന്നത്. കേസ് നീട്ടിക്കൊണ്ടുപോകാനാണ് ശ്രമമെന്നും അതിനു പിന്നിൽ ഗൂഢോദ്ദേശമുണ്ടെന്നും അദ്ദേഹം ആരോപിച്ചു. കേരളത്തിൽ വൈദ്യുതി നിയന്ത്രണം തുടരുമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. രാജ്യത്താകെ വൈദ്യുതി പ്രതിസന്ധിയുണ്ട്. സംസ്ഥാനത്ത് പ്രതിസന്ധി രൂക്ഷം. ഒറ്റയടിക്ക് തീർക്കാനാകുന്ന പ്രതിസന്ധിയല്ല ഇത്. ഉപഭോഗം വർദ്ധിക്കുകയും ഉൽപാദനം കുറയുകയും ചെയ്തു. കൂടുതൽ വൈദ്യുതി വാങ്ങാൻ നടപടിയെടുക്കും. വൈദ്യുതി നിയന്ത്രണം തുടരുമെന്നും വൈദ്യുതി മന്ത്രി വ്യക്തമാക്കി. ഒന്നിലേറെ സമയം മുടങ്ങേണ്ട സാഹചര്യമാണ് നിലവിൽ. കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നതിനേക്കാൾ 1000 മെഗാവാട്ടിന്റെ ആവശ്യം കൂടിയെന്നും വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ്. കേരളത്തിന്റെ വൈദ്യുതി നിയന്ത്രണവുമായി ബന്ധപ്പെട്ട് വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ് വിവരക്കേട് പറയുന്നുവെന്ന് മുൻ വൈദ്യുതി മന്ത്രി എം എം മണി. മുഖ്യമന്ത്രിക്കും വൈദ്യുതി വകുപ്പിനും ദീർഘവീക്ഷണമില്ലാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം. മഴ കുറയുമെന്ന് മുൻകൂട്ടി കണ്ട് കരാർ നേരത്തെ ഉണ്ടാക്കേണ്ടതായിരുന്നു. പ്രതിസന്ധി മനഃപൂർവ്വമുണ്ടാക്കി അതിന്റെ പേരിൽ മറ്റൊരു കരാറുണ്ടാക്കി പണം തട്ടാനാകും ശ്രമമെന്നും എം എം മണി ആരോപിച്ചു. ആസൂത്രണ ബോർഡ് പരീക്ഷാക്രമക്കേടിൽ ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്തേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാനുള്ള നീക്കത്തിൽ അതൃപ്തിയുമായി പി എസ് സി അംഗങ്ങൾ. ചോദ്യം ചെയ്യലിനായി ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്തേക്ക് പോകേണ്ടതില്ലെന്നാണ് പി എസ് സി അംഗങ്ങളുടെ തീരുമാനം. ക്രൈംബ്രാഞ്ച് ഐ ജിക്ക് പി എസ് സി ഇതുമായി ബന്ധപ്പെട്ട് കത്ത് നൽകി. ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് ഹാജരാകാൻ കഴിയില്ല. 15 മുതൽ പി എസ് സിയിൽ വെച്ച് എപ്പോൾ വേണമെങ്കിലും മൊഴി രേഖപ്പെടുത്താം. പി എസ് സി അംഗങ്ങളുടെ മുറിയിൽ വെച്ച് മൊഴിയെടുക്കുമെന്നും കത്തിൽ അറിയിച്ചു. ടെൻഡർ നടപടികൾ എത്രയും വേഗം പൂർത്തിയാക്കണം. ശബരിമല അവലോകന യോഗത്തിൽ നിർദ്ദേശം നൽകി മുഖ്യമന്ത്രി വി ഡി സതീശൻ. ടെൻഡർ ലേല നടപടികൾ ഉടൻ പൂർത്തിയാക്കണം. തിരക്ക് നിയന്ത്രിക്കാൻ എ ഐ ക്യാമറകൾ സ്ഥാപിക്കണം. സീസൺ തുടങ്ങിക്കഴിഞ്ഞ ശേഷം നിർമ്മാണ പ്രവൃത്തികൾ നടത്തരുത്. 2 മാസത്തിനുള്ളിൽ എല്ലാ പ്രവൃത്തികളും പൂർത്തിയാകുമെന്ന് യോഗത്തിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അറിയിച്ചു. വെള്ളാപ്പള്ളി നടേശൻ പ്രതിയായ മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസിൽ സർക്കാരിന് കോടതിയുടെ വിമർശനം. തൊട്ടാൽ കൈപൊള്ളുന്ന കേസുകളിൽ ഫയലുകൾ തെക്കുവടക്കോടിക്കുന്നത് പതിവെന്ന് കോടതി. പ്രോസിക്യൂഷന് അനുമതിയുടെ കാര്യത്തിൽ ഉടൻ തീരുമാനമെടുക്കുമെന്ന് സർക്കാർ മറുപടി നൽകി. പി എം ശ്രീയുമായി ബന്ധപ്പെട്ട് കേന്ദ്രം രണ്ടാമതും കത്തയച്ചുവെന്ന് സ്ഥിരീകരിച്ച് വിദ്യാഭ്യാസ മന്ത്രി എൻ ശംസുദ്ദീൻ. കേന്ദ്രത്തിന്റെ കത്ത് ചീഫ് സെക്രട്ടറിക്ക് ലഭിച്ചു. വിഷയത്തിൽ അടിയന്തരമായി കൂടിയാലോചനകൾ നടത്തും. സർക്കാർ തലത്തിലും മുന്നണിയിലും ചർച്ചകൾ നടത്തി മുഖ്യമന്ത്രി നിലപാടറിയിക്കും. തനിക്കൊറ്റയ്ക്ക് നിലപാട് പറയാനാകില്ലെന്നും വിദ്യാഭ്യാസ മന്ത്രി. കേരളം പദ്ധതിയുടെ ഭാഗമായി തുടരണം എന്നായിരുന്നു PM ശ്രീയിൽ കേരളത്തിന് കേന്ദ്രമയച്ച കത്തിലെ ആവശ്യം. കേന്ദ്ര വിദ്യാഭ്യാസ സെക്രട്ടറിയാണ് ചീഫ് സെക്രട്ടറിക്ക് കത്തയച്ചത്. ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം ഉറപ്പാക്കണമെന്നും കേരളം ഇതിനകം ധാരണാപത്രം ഒപ്പിട്ടതാണെന്നും കത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. ഉപസമിതിയുടെ നടപടികൾ വേഗത്തിലാക്കണമെന്നും വിദ്യാർത്ഥികളുടെ താൽപര്യം സംരക്ഷിക്കണമെന്നും കത്തിൽ ആവശ്യപ്പെടുന്നു. ഈ സർക്കാർ വന്നതിനുശേഷം അയക്കുന്ന രണ്ടാമത്തെ കത്താണ് ഇത്. ഡൽഹിയിൽ ജന്തർ മന്ദറിൽ നടന്ന വിദ്യാർത്ഥി സമരത്തെ വിമർശിച്ച് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. ജന്തർ മന്ദറിൽ കണ്ടത് പ്രതീക്ഷ നൽകുന്ന ചിത്രമല്ല. മാർ ബസേലിയസ് കോളേജിന്റെ രജത ജൂബിലി ആഘോഷത്തിന്റെ വേദിയിൽ സംസാരിക്കുകയായിരുന്നു കേരള ഗവർണർ. ഇന്ത്യ ആതിഥ്യം വഹിക്കുന്ന നാലാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് നാളെ തുടക്കം. റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ ബ്രിക്സ് ഉച്ചകോടിയിലും ഉഭയകക്ഷി ചർച്ചകളിലും പങ്കെടുക്കാൻ ഡൽഹിയിലെത്തി. വളർന്നുവരുന്ന സമ്പദ് വ്യവസ്ഥകളുടെ കൂട്ടായ്മയായ ബ്രിക്സ് ഉച്ചകോടിയിൽ പുടിൻ പങ്കാളിയാകും. വികസ്വര രാജ്യങ്ങൾ തമ്മിലുള്ള സാമ്പത്തിക കൂട്ടായ്മ ഉറപ്പുവരുത്തുന്നതിനും പ്രാദേശിക സുരക്ഷ, ആഗോള സാമ്പത്തിക വ്യവസ്ഥയിലെ മാറ്റങ്ങൾ എന്നിവയെക്കുറിച്ചും ഉച്ചകോടിയിൽ മറ്റ് അംഗരാജ്യങ്ങളിലെ നേതാക്കളുമായി പുടിൻ ചർച്ച നടത്തും. ഉച്ചകോടിയുടെ ഭാഗമായി ചില ലോക നേതാക്കളുമായും അദ്ദേഹം പ്രത്യേക കൂടിക്കാഴ്ചകൾ നടത്തിയേക്കുമെന്നാണ് റിപ്പോർട്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഉഭയകക്ഷി ചർച്ച നടത്തി റഷ്യൻ പ്രസിഡന്റ്. ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിംഗ് എത്തും. 7 വർഷത്തിനിടെ ഇതാദ്യമായാണ് ഷീ ജിൻപിംഗ് ഇന്ത്യ സന്ദർശിക്കുന്നത്. ബ്രിക്സ് ഉച്ചകോടി കൊണ്ട് എന്ത് പ്രയോജനമെന്ന മുതിർന്ന കോൺഗ്രസ് നേതാവ് പി ചിദംബരത്തിന്റെ ചോദ്യത്തിന് പിന്നാലെ ഭിന്നാഭിപ്രായവുമായി ശശി തരൂർ MP രംഗത്ത്. ബ്രിക്സ് കൂട്ടായ്മ ഇന്ത്യയുടെ നയതന്ത്ര ഏകോപന കരുത്ത് വ്യക്തമാക്കുന്നതാണെന്ന് ശശി തരൂർ. 100-ലധികം രാജ്യങ്ങൾ അടങ്ങുന്ന ഗ്ലോബൽ സൌത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട 11 പ്രമുഖ രാജ്യങ്ങളാണ് ഇവിടെ ഒത്തുചേരുന്നത്. ലോക ജനസംഖ്യയുടെ ഭൂരിഭാഗവും ആഗോള GDP 41% പ്രതിനിധീകരിക്കുന്ന ഈ കൂട്ടായ്മയെ ലോകത്തിന് നിസ്സാരമായി കാണാനാകില്ലെന്നും ശശി തരൂർ. സൈനിക കേന്ദ്രത്തിന്റെ കോമ്പൌണ്ടിൽ നിന്ന് AK-47 ഉൾപ്പെടെ 11 ആയുധങ്ങൾ കാണാതായ സംഭവത്തിൽ തെലങ്കാന പോലീസ് ഒരാളെ കസ്റ്റഡിയിലെടുത്തു. കാണാതായ ആയുധങ്ങളും കണ്ടെടുത്തു. സർവീസിൽ നിന്ന് അടുത്തിടെ വിരമിച്ചയാളാണ് ലോകത്തിന് നിസ്സാരമായി കാണാനാകില്ലെന്നും ശശി തരൂർ. സൈനിക കേന്ദ്രത്തിന്റെ കോമ്പൌണ്ടിൽ നിന്ന് AK-47 ഉൾപ്പെടെ 11 ആയുധങ്ങൾ കാണാതായ സംഭവത്തിൽ തെലങ്കാന പോലീസ് ഒരാളെ കസ്റ്റഡിയിലെടുത്തു.

0: ചരണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അൾജീരിയ നയതന്ത്ര ബന്ധം വിച്ഛേദിച്ചതിൽ പ്രതികരിച്ച UAE, ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം അവസാനിപ്പിക്കാനുള്ള അൾജീരിയയുടെ തീരുമാനം താൽക്കാലികം മാത്രമായിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് UAE വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ വ്യക്തമാക്കി. UAE സ്ഥാനപതിയോട് 48 മണിക്കൂറിനകം രാജ്യം വിടാൻ അൾജീരിയ ആവശ്യപ്പെട്ടതിന് പിന്നാലെയാണ് പ്രതികരണം. അബുദാബിയിൽ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം റോഡിൽ വേഗപരിധി കുറച്ചു. മണിക്കൂറിൽ 120 കിലോമീറ്റർ ആയിരുന്നത് 100 കിലോമീറ്ററായാണ് കുറച്ചത്. തിങ്കളാഴ്ച മുതൽ നിയമം നിലവിൽ വരും. റോഡ് സുരക്ഷ മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് പുതിയ വേഗ നിയന്ത്രണം. വനിതാ T20 ക്രിക്കറ്റിൽ റെക്കോർഡ് നേട്ടവുമായി ഇന്ത്യൻ സ്പിന്നർ ശ്രീചരണി. അന്താരാഷ്ട്ര T20 ക്രിക്കറ്റിൽ അതിവേഗം 50 വിക്കറ്റുകൾ നേടുന്ന താരമെന്ന നേട്ടമാണ് ശ്രീചരണി സ്വന്തമാക്കിയത്. 29 മത്സരങ്ങളിൽ നിന്നാണ് ഇന്ത്യൻ സ്പിന്നറുടെ 50 വിക്കറ്റ് നേട്ടം. തെക്കൻ ലബനോണിലെ അതീവ തന്ത്രപ്രധാനമായ അലി അൽ തഹിർ മലനിരകൾക്ക് താഴെ ഇറാൻ അനുകൂല സായുധ സംഘടനയായ ഹിസ്ബുല്ല നിർമ്മിച്ച പ്രധാന തുരങ്ക ശൃംഖലകൾ പൂർണ്ണമായും തകർത്തുവെന്ന് ഇസ്രായേൽ വ്യോമസേന. അലി അൽ തഹിർ മലനിരകളുടെ മുകളിലും താഴെയും ഇസ്രായേൽ സൈന്യം പൂർണ്ണമായ നിയന്ത്രണം കൈവരിച്ചതായും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും പ്രതിരോധമന്ത്രി ഇസ്രായേൽ കാറ്റ്സും സംയുക്ത പ്രസ്താവനയിലൂടെ അറിയിച്ചു. ഇറാനും അമേരിക്കയും തമ്മിലുള്ള ആക്രമണങ്ങൾ രൂക്ഷമാകവേ സൌദി ഹൂതി സംഘർഷവും കനക്കുന്നു. ഹൂതി നിയന്ത്രണത്തിലുള്ള യമനിൽ 54 വ്യോമാക്രമണങ്ങൾ സൗദി അറേബ്യ നടത്തി.
1: കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
2: ഹോം FM ന്യൂസ് വാസ് ബ്രോട്ട് യു ബൈ ദന്യ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് സിൻസ് 1982.

0: song of the hour was brought to you by Al Maraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
1: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ. കഴിഞ്ഞ 365 ദിവസങ്ങൾ ലക്ഷക്കണക്കിന് ലിസ്ണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
0: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം FM ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടും അകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം FM നിങ്ങൾക്ക് നൽകിയത്?
2: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
0: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM. ജോയ ലൂക്കാസ് പ്രസന്റ്സ് ഹോം 92.2 FM ഫസ്റ്റ് ആനിവേഴ്സറി ബർത്ത്ഡേ ബാഷ്.
3: ജോയ ലൂക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ,
0: സപ്പോർട്ടഡ് ബൈ അക്ബർ ട്രാവൽസ് .com, അൽമറായ കാർ റെന്റൽസ് ആൻഡ് വോൾക്കാനോ LED സൊല്യൂഷൻസ്.
4: അമ്മോനെ, എന്താ ഇത്? ഈ വണ്ടിയുടെ AC അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ട.
5: ശ്രദ്ധിക്കണ്ടാ
4: മോനെ, പോടാ, പോയി വണ്ടിയുടെ AC അടിച്ചു പോയി.
6: അണ്ണം പേടിക്കണ്ട,
7: വണ്ടി നേരെ അഡ്രസ്സിലേക്ക് വിട്ടോ. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അഡ്രസ്സിലേ ഉള്ളൂ.
4: അമ്പാണ്, എന്നാ വേഗം പോ അഡ്രസ്സിലേക്ക്, ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ട. അമ്പാണ്,
8: അണ്ണ ശ്രദ്ധിക്ക.
9: അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ AC പാർട്സിന് അൾഡ്രാസ് ഓട്ടോ AC പാർട്സ്. അൾഡ്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾഡ്രാസ് .me.

0: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്. യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് 922 മദ്രാസ് മെയിൽ പുറപ്പെടുന്നു.
1: 922 മദ്രാസ് മെയിൽ, ഡബിൾ ഹിറ്റ് ഓഫ് ദി

0: അമ്മ ആക്ച്വലി ഒരു സോളോ ട്രിപ്പ് പിടിക്കണം.
1: അഭിനയ ചാരുത കൊണ്ട് സ്ക്രീനിൽ വിസ്മയം തീർക്കാൻ ഉർവശിയും ജോജോ ജോർജും ഒന്നിച്ചെത്തുന്ന ഏറ്റവും പുതിയ ചിത്രം ആശ.
2: നമ്മള് സ്വപ്നം കാണുന്ന പോലെയൊന്നും അല്ല ജീവിതം.
1: ദുരൂഹതയും ആകാംക്ഷയും നിറഞ്ഞ് അഞ്ചോളം ഭാഷകളായി ഒരുങ്ങുന്ന സൈക്കോളജിക്കൽ ത്രില്ലർ ചിത്രം. സഫർ സനൽ സംവിധാനം ചെയ്ത ചിത്രത്തിൽ ഉർവശി, ജോജു ജോർജ് എന്നിവരോടൊപ്പം വിജയരാഘവൻ, ഐശ്വര്യലക്ഷ്മി തുടങ്ങി വലിയൊരു താരനിര തന്നെ അണിനിരക്കുന്നു.
3: മുന്നോട്ട് പോയാൽ കയ്യിലിരിക്കുന്ന കാശും പോകും, പിന്നെ രണ്ടുപേരും കോടതിയിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഹാജരാവേണ്ടി വരും.
1: സെപ്റ്റംബർ 11 GCC റിലീസിനെത്തുന്നു ആശ. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺഡ് ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
4: ചേച്ചി നല്ല വട്ടാ.
5: പുതുമയുടെ നേരത്ത്
1: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
6: പഴമയുടെ തീരത്ത്
1: കഴിഞ്ഞ 365 ദിവസങ്ങൾ.
5: പുതുമഴയിലോരത്ത്
1: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്.
6: വലിമയുടെ ചാരത്ത്
1: 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരം അത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
7: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം FM ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം FM നിങ്ങൾക്ക് നൽകിയത്?
1: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോ. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോ.
7: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM. ജോയ് ലൂക്കാസ് പ്രസന്റ്സ് ഹോം 92.2 FM ഫസ്റ്റ് ആനിവേഴ്സറി ബർത്ത്ഡേ ബാഷ്.
8: ജോയ് ലൂക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ,
7: സപ്പോർട്ടഡ് ബൈ അക്ബു ട്രാവൽസ് .com, ആൽമറായ കാർ റെന്റൽസ് ആൻഡ് വോൾക്കാനോ LED സൊല്യൂഷൻസ്.
1: ചില ആഭരണങ്ങൾ വിലമതിക്കാനാകാത്തതാണ്, കാരണം അതിൽ ഒളിഞ്ഞിരിക്കുന്നത് നമ്മുടെ കുടുംബത്തിന്റെ പാരമ്പര്യമാണ്. തലമുറകളിലൂടെ കൈമാറിയ നിങ്ങളുടെ ട്രഡീഷണൽ ജ്വല്ലറിയുടെ ചിത്രം സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കൂ. തലമുറകളുടെ നായകൻ മെഗാസ്റ്റാർ മമ്മൂട്ടിയും ഒട്ടേറെ പ്രമുഖ താരങ്ങളും അണിനിരക്കുന്ന രാജകീയം ഷോയ്ക്കുള്ള ടിക്കറ്റ് സ്വന്തമാക്കൂ. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: നിങ്ങളുടെ പക്കലുള്ള ട്രഡീഷണൽ ജ്വല്ലറിയും അതിന്റെ ഹൃദയസ്പർശിയായ കഥയും ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുക. അന്നത്തങ്കം ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഇൻസ്റ്റാഗ്രാം പേജുമായി കൊളാബ് ചെയ്യാൻ മറക്കരുത്. ഇൻസ്റ്റാഗ്രാം കൊളാബ് വഴി പങ്കാളികളാകുന്ന എല്ലാവർക്കും സ്വന്തമാക്കാം രാജകീയം ഷോയ്ക്ക് കപ്ലിൻ വൈറ്റ്സ്. ഈ വരുന്ന സെപ്റ്റംബർ 12 ഷാർജ എക്സ്പോ സെന്ററിൽ അരങ്ങേറുന്നു രാജകീയം. നിങ്ങളുടെ ആഭരണം, നിങ്ങളുടെ പാരമ്പര്യം, നമ്മുടെ രാജകീയം. അന്നത്തങ്കം ഗോൾഡൻ ഡയമണ്ട്സ്. ഓരോ ആഭരണത്തിനും ഒരു കഥ പറയാനുണ്ട്.
9: യു ആർ ലിസ്

0: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ. കഴിഞ്ഞ 365 ദിവസങ്ങൾ ലക്ഷക്കണക്കിന് ലിസ്ണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
1: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ്എം ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ്എം നിങ്ങൾക്ക് നൽകിയത്?
2: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
1: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM. Joy Alukas presents Home 92.2 FM First Anniversary Birthday Bash.
3: Joy Alukas, world's favorite jeweler.
1: Supported by AkbuTravels.com, Almaraya Car Rentals and Volcano LED Solutions. September 26 enda parivadi?
0: September 26 nalle parivadi.
4: Please make some noise for
0: സംഗീതത്തിന്റെ മാസ്മരിക ലോകം തീർത്തുകൊണ്ട് മനസ്സുകളിൽ തരംഗം സൃഷ്ടിക്കാൻ അകംബാൻഡ് ദുബായിലേക്ക് എത്തല്ലേ?
1: മലയാളികളുടെ പ്രിയ ഗായകൻ ഹരീഷ് ശിവരാമകൃഷ്ണൻ നയിക്കുന്ന ഇന്ത്യയിലെ ഒരേയൊരു കർണാട്ടിക് പ്രോഗ്രസീവ് മെറ്റൽ ആക്ട്.
0: ഹരീഷ് ശിവരാമകൃഷ്ണന്റെ മാസ്മരിക ശബ്ദത്തിൽ കർണാടക സംഗീതവും മോഡേൺ ഫ്യൂഷനും കോർത്തിണക്കിയ ആവേശകരമായ ഒരു ലൈവ് മ്യൂസിക് എക്സ്പീരിയൻസ്.
1: യിലെ സംഗീത പ്രേമികൾ കാത്തിരുന്ന ആ രാത്രി ഈ വരുന്ന സെപ്റ്റംബർ 26 ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ വെച്ച് അരങ്ങേറുന്നു.
0: ടിക്കറ്റ്സ് ആർ അവൈലബിൾ അറ്റ് പ്ലാറ്റിനം ലിസ്റ്റ് ഡോട്ട് എ. പ്രൗഡ് റേഡിയോ പാർട്ട്നേഴ്സ് ഹോം 92.2 FM ആൻഡ് 89.4 തമിഴ് FM.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: CMRL, Kodigal Vangyavaril UDF Nedakulumina. LDF UDF Othigaliyana BJP. വൈദ്യുതി നിയന്ത്രണം മന്ത്രിക്ക് വിവരക്കേടെന്ന എം എം മണി. ദീർഘവീക്ഷണമില്ലാത്തത് പ്രതിസന്ധിക്ക് കാരണമെന്ന കുറ്റപ്പെടുത്തൽ. ബ്രിക്സ് ഉച്ചകോടി നാളെ. പുടിൻ മോദി കൂടിക്കാഴ്ച. ചൈനീസ് പ്രസിഡന്റ് നാളെ ഇന്ത്യയിൽ. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. റെയ്ഡ് സമയത്തെടുക്കുന്ന മൊഴി പിൻവലിക്കാനാകില്ലെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. വിചാരണ സമയത്ത് മാത്രമേ അതിൽ നിന്ന് പിന്മാറാനാകൂ എന്ന് ഇഡി വ്യക്തമാക്കി. സിഎംആറിൽ എക്സാലോജിക് ഇടപാടുമായി ബന്ധപ്പെട്ട് പി എ മുഹമ്മദ് റിയാസിന്റെ സുഹൃത്ത് ഹസൻ വാരിസ് മൊഴി പിൻവലിക്കാനായി നൽകിയ സത്യവാങ്മൂലത്തിലാണ് ഇഡിയുടെ നിലപാട്. ഇഡി ഉദ്യോഗസ്ഥർ ഭീഷണിപ്പെടുത്തിയതുകൊണ്ടാണ് മുഹമ്മദ് റിയാസിനെതിരെ മൊഴി നൽകിയതെന്ന് സുഹൃത്തായ ഹസൻ വാരിസ് പറഞ്ഞിരുന്നു. സിഎംആറിൽ നിന്നും കോടികൾ വാങ്ങിയവരിൽ യുഡിഎഫ് നേതാക്കളുമെന്ന റിപ്പോർട്ട്. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല, വ്യവസായ മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി, മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, മുൻ മന്ത്രി ഇബ്രാഹിം കുഞ്ഞ് എന്നിവർക്കെതിരെയാണ് മൊഴി. സിഎംആറിൽ നിന്നും പണം കൈപ്പറ്റിയവരുടെ പട്ടികയിൽ കെ, എ ജി, ഒ സി, പി വി, ഐ കെ, ആർ സി എന്നിങ്ങനെ ചില ചുരുക്കപ്പേരുകൾ ഉണ്ടായിരുന്നു. ഇത് ആരുടേതാണെന്ന് ഇഡിക്ക് മുന്നിൽ വിശദീകരിക്കുകയായിരുന്നു സിഎംആർഎൽ കമ്പനിയിലെ സിഎഫ്ഒ ആയ കെ എസ് സുരേഷ് കുമാർ. സുരേഷ് കുമാറിന്റെ മൊഴി പകർപ്പാണ് പുറത്തുവന്നത്. സിഎംആർഎൽ എക്സാലോജിക്ക് സാമ്പത്തിക ഇടപാടിലെ ഇഡി കത്തിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെതിരെ തെളിവുകൾ ഇല്ലെന്ന റിപ്പോർട്ട്. കോടതി തള്ളിയ ബാങ്ക് രേഖകളാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തെളിവായി നൽകിയത്. വീണയുടെ ഡയറിക്കുറിപ്പുകൾ ചൂണ്ടിക്കാട്ടിയാണ് കള്ളപ്പണ ഇടപാട് നടന്നുവെന്ന ഇഡിയുടെ അവകാശവാദം. മുഹമ്മദ് റിയാസ് വിദേശത്തേക്ക് പണം കടത്തി എന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിലും കള്ളപ്പണം വെളുപ്പിച്ചതിന്റെ തെളിവുകളൊന്നും ഇഡി കൈമാറിയിട്ടില്ല. സിഎംആർഎൽ കേസിൽ കേസെടുക്കണമെന്ന ഇഡി ശുപാർശ യുഡിഎഫ് സർക്കാർ കൈകാര്യം ചെയ്യുന്നത് ലാഘവത്തോടെയാണെന്ന് ബിജെപി നേതാവ് കെ സുരേന്ദ്രൻ. അഴിമതി നിരോധന നിയമപ്രകാരം അന്വേഷിക്കേണ്ട വിവരങ്ങളാണ് ഇഡി നൽകിയത്. എന്നാൽ വിഷയത്തിൽ യുഡിഎഫ് സർക്കാർ മെല്ലെപ്പോക്ക് നയമാണ് സ്വീകരിക്കുന്നത്. കേസ് നീട്ടിക്കൊണ്ടുപോകാനാണ് ശ്രമമെന്നും അതിനു പിന്നിൽ ഗൂഢോദ്ദേശമുണ്ടെന്നും അദ്ദേഹം ആരോപിച്ചു. കേരളത്തിൽ വൈദ്യുതി നിയന്ത്രണം തുടരുമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. രാജ്യത്താകെ വൈദ്യുതി പ്രതിസന്ധിയുണ്ട്. സംസ്ഥാനത്ത് പ്രതിസന്ധി രൂക്ഷം. ഒറ്റയടിക്ക് തീർക്കാനാകുന്ന പ്രതിസന്ധിയല്ല ഇത്. ഉപഭോഗം വർദ്ധിക്കുകയും ഉൽപാദനം കുറയുകയും ചെയ്തു. കൂടുതൽ വൈദ്യുതി വാങ്ങാൻ നടപടിയെടുക്കും. വൈദ്യുതി നിയന്ത്രണം തുടരുമെന്നും വൈദ്യുതി മന്ത്രി വ്യക്തമാക്കി. ഒന്നിലേറെ സമയം മുടങ്ങേണ്ട സാഹചര്യമാണ് നിലവിൽ. കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നതിനേക്കാൾ 1000 മെഗാവാട്ടിന്റെ ആവശ്യം കൂടിയെന്നും വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ്. കേരളത്തിന്റെ വൈദ്യുതി നിയന്ത്രണവുമായി ബന്ധപ്പെട്ട് വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ് വിവരക്കേട് പറയുന്നുവെന്ന് മുൻ വൈദ്യുതി മന്ത്രി എം എം മണി. മുഖ്യമന്ത്രിക്കും വൈദ്യുതി വകുപ്പിനും ദീർഘവീക്ഷണമില്ലാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം. മഴ കുറയുമെന്ന് മുൻകൂട്ടി കണ്ട് കരാർ നേരത്തെ ഉണ്ടാക്കേണ്ടതായിരുന്നു. പ്രതിസന്ധി മനഃപൂർവ്വമുണ്ടാക്കി അതിന്റെ പേരിൽ മറ്റൊരു കരാറുണ്ടാക്കി പണം തട്ടാനാകും ശ്രമമെന്നും എം എം മണി ആരോപിച്ചു. ആസൂത്രണ ബോർഡ് പരീക്ഷാക്രമക്കേടിൽ ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്തേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാനുള്ള നീക്കത്തിൽ അതൃപ്തിയുമായി പി എസ് സി അംഗങ്ങൾ. ചോദ്യം ചെയ്യലിനായി ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്തേക്ക് പോകേണ്ടതില്ലെന്നാണ് പി എസ് സി അംഗങ്ങളുടെ തീരുമാനം. ക്രൈംബ്രാഞ്ച് ഐജിക്ക് പി എസ് സി ഇതുമായി ബന്ധപ്പെട്ട് കത്ത് നൽകി. ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് ഹാജരാകാൻ കഴിയില്ല. 15 മുതൽ പി എസ് സിയിൽ വെച്ച് എപ്പോൾ വേണമെങ്കിലും മൊഴി രേഖപ്പെടുത്താം. പി എസ് സി അംഗങ്ങളുടെ മുറിയിൽ വെച്ച് മൊഴിയെടുക്കുമെന്നും കത്തിൽ അറിയിച്ചു. ടെൻഡർ നടപടികൾ എത്രയും വേഗം പൂർത്തിയാക്കണം. ശബരിമല അവലോകന യോഗത്തിൽ നിർദ്ദേശം നൽകി മുഖ്യമന്ത്രി വി ഡി സതീശൻ. ടെൻഡർ ലേല നടപടികൾ ഉടൻ പൂർത്തിയാക്കണം. തിരക്ക് നിയന്ത്രിക്കാൻ എ ഐ ക്യാമറകൾ സ്ഥാപിക്കണം. സീസൺ തുടങ്ങിക്കഴിഞ്ഞ ശേഷം നിർമ്മാണ പ്രവൃത്തികൾ നടത്തരുത്. 2 മാസത്തിനുള്ളിൽ എല്ലാ പ്രവൃത്തികളും പൂർത്തിയാകുമെന്ന് യോഗത്തിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അറിയിച്ചു. വെള്ളാപ്പള്ളി നടേശൻ പ്രതിയായ മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസിൽ സർക്കാരിന് കോടതിയുടെ വിമർശനം. തൊട്ടാൽ കൈപൊള്ളുന്ന കേസുകളിൽ ഫയലുകൾ തെക്കുവടക്ക് ഓടിക്കുന്നത് പതിവെന്ന് കോടതി. പ്രോസിക്യൂഷന് അനുമതിയുടെ കാര്യത്തിൽ ഉടൻ തീരുമാനമെടുക്കുമെന്ന് സർക്കാർ മറുപടി നൽകി. പി എം ശ്രീയുമായി ബന്ധപ്പെട്ട് കേന്ദ്രം 2 കത്തയച്ചുവെന്ന് സ്ഥിരീകരിച്ച് വിദ്യാഭ്യാസ മന്ത്രി എൻ ശംസുദ്ദീൻ. കേന്ദ്രത്തിന്റെ കത്ത് ചീഫ് സെക്രട്ടറിക്ക് ലഭിച്ചു. വിഷയത്തിൽ അടിയന്തരമായി കൂടിയാലോചനകൾ നടത്തും. സർക്കാർ തലത്തിലും മുന്നണിയിലും ചർച്ചകൾ നടത്തി മുഖ്യമന്ത്രി നിലപാടറിയിക്കും. തനിക്കൊറ്റയ്ക്ക് നിലപാട് പറയാനാകില്ലെന്നും വിദ്യാഭ്യാസ മന്ത്രി. കേരളം പദ്ധതിയുടെ ഭാഗമായി തുടരണം എന്നായിരുന്നു PM ശ്രീയിൽ കേരളത്തിന് കേന്ദ്രം അയച്ച കത്തിലെ ആവശ്യം. കേന്ദ്ര വിദ്യാഭ്യാസ സെക്രട്ടറിയാണ് ചീഫ് സെക്രട്ടറിക്ക് കത്തയച്ചത്. ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം ഉറപ്പാക്കണമെന്നും കേരളം ഇതിനകം ധാരണാപത്രം ഒപ്പിട്ടതാണെന്നും കത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. ഉപസമിതിയുടെ നടപടികൾ വേഗത്തിലാക്കണമെന്നും വിദ്യാർത്ഥികളുടെ താൽപര്യം സംരക്ഷിക്കണമെന്നും കത്തിൽ ആവശ്യപ്പെടുന്നു. ഈ സർക്കാർ വന്നതിനു ശേഷം അയക്കുന്ന രണ്ടാമത്തെ കത്താണ് ഇത്. ഡൽഹിയിൽ ജന്തർ മന്ദറിൽ നടന്ന വിദ്യാർത്ഥി സമരത്തെ വിമർശിച്ച് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. ജന്തർ മന്ദറിൽ കണ്ടത് പ്രതീക്ഷ നൽകുന്ന ചിത്രമല്ല. മാർ ബസേലിയസ് കോളേജിന്റെ രജത ജൂബിലി ആഘോഷത്തിന്റെ വേദിയിൽ സംസാരിക്കുകയായിരുന്നു കേരള ഗവർണർ. ഇന്ത്യ ആതിഥ്യം വഹിക്കുന്ന നാലാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് നാളെ തുടക്കം. റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ ബ്രിക്സ് ഉച്ചകോടിയിലും ഉഭയകക്ഷി ചർച്ചകളിലും പങ്കെടുക്കാൻ ഡൽഹിയിലെത്തി. വളർന്നുവരുന്ന സമ്പദ് വ്യവസ്ഥകളുടെ കൂട്ടായ്മയായ ബ്രിക്സ് ഉച്ചകോടിയിൽ പുടിൻ പങ്കാളിയാകും. വികസ്വര രാജ്യങ്ങൾ തമ്മിലുള്ള സാമ്പത്തിക കൂട്ടായ്മ ഉറപ്പുവരുത്തുന്നതിനും പ്രാദേശിക സുരക്ഷ, ആഗോള സാമ്പത്തിക വ്യവസ്ഥയിലെ മാറ്റങ്ങൾ എന്നിവയെക്കുറിച്ചും ഉച്ചകോടിയിൽ മറ്റ് അംഗരാജ്യങ്ങളിലെ നേതാക്കളുമായി പുടിൻ ചർച്ച നടത്തും. ഉച്ചകോടിയുടെ ഭാഗമായി ചില ലോക നേതാക്കളുമായും അദ്ദേഹം പ്രത്യേക കൂടിക്കാഴ്ചകൾ നടത്തിയേക്കുമെന്നാണ് റിപ്പോർട്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഉഭയകക്ഷി ചർച്ച നടത്തി റഷ്യൻ പ്രസിഡന്റ്. ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിംഗ് എത്തും. 7 വർഷത്തിനിടെ ഇതാദ്യമായാണ് ഷീ ജിൻപിംഗ് ഇന്ത്യ സന്ദർശിക്കുന്നത്. ബ്രിക്സ് ഉച്ചകോടി കൊണ്ട് എന്ത് പ്രയോജനമെന്ന മുതിർന്ന കോൺഗ്രസ് നേതാവ് പി ചിദംബരത്തിന്റെ ചോദ്യത്തിന് പിന്നാലെ ഭിന്നാഭിപ്രായവുമായി ശശി തരൂർ MP രംഗത്ത്. ബ്രിക്സ് കൂട്ടായ്മ ഇന്ത്യയുടെ നയതന്ത്ര ഏകോപന കരുത്ത് വ്യക്തമാക്കുന്നതാണെന്ന് ശശി തരൂർ. 100-ലധികം രാജ്യങ്ങൾ അടങ്ങുന്ന ഗ്ലോബൽ സൌത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട 11 പ്രമുഖ രാജ്യങ്ങളാണ് ഇവിടെ ഒത്തുചേരുന്നത്. ലോക ജനസംഖ്യയുടെ ഭൂരിഭാഗവും ആഗോള GDP 41% പ്രതിനിധീകരിക്കുന്ന ഈ കൂട്ടായ്മയെ ലോകത്തിന് നിസ്സാരമായി കാണാനാകില്ലെന്നും ശശി തരൂർ. സൈനിക കേന്ദ്രത്തിന്റെ കോമ്പൌണ്ടിൽ നിന്ന് AK-47 ഉൾപ്പെടെ 11 ആയുധങ്ങൾ കാണാതായ സംഭവത്തിൽ തെലങ്കാന പോലീസ് ഒരാളെ കസ്റ്റഡിയിലെടുത്തു. കാണാതായ ആയുധങ്ങളും കണ്ടെടുത്തു. സർവീസിൽ നിന്ന് അടുത്തിടെ വിരമിച്ചയാളാണ് കസ്റ്റഡിയിലുള്ളതെന്നാണ് വിവരം. ഷാർജ ഉപ ഭരണാധികാരി ഷെയ്ഖ് അബ്ദുള്ള ബിൻ സലീം ബിൻ സുൽത്താൻ അൽ ഖസ്മി, ഷെയ്ഖ് അബ്ദുൾ റഹ്മാൻ ബിൻ സലീം ബിൻ സുൽത്താൻ അൽ ഖസ്മി എന്നിവരുടെ സഹോദരനായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സലീം ബിൻ സുൽത്താൻ അൽ ഖസ്മി അന്തരിച്ചു. ഷാർജ ഭരണാധികാരിയുടെ റൂളേഴ്സ് കോർട്ട് അദ്ദേഹത്തിന്റെ വേർപാടിൽ അനുശോചനം രേഖപ്പെടുത്തി. ഷാർജയിൽ ഇന്ന് മുതൽ 3 ദിവസത്തെ ഔദ്യോഗിക ദുഃഖാചരണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അൾജീരിയ നയതന്ത്ര ബന്ധം വിച്ഛേദിച്ചതിൽ പ്രതികരിച്ച UAE. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം അവസാനിപ്പിക്കാനുള്ള അൾജീരിയയുടെ തീരുമാനം താൽക്കാലികം മാത്രമായിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് UAE വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ വ്യക്തമാക്കി. ദുഃഖാചരണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അൾജീരിയ നയതന്ത്ര ബന്ധം വിച്ഛേദിച്ചതിൽ പ്രതികരിച്ച UAE. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം അവസാനിപ്പിക്കാനുള്ള അൾജീരിയയുടെ തീരുമാനം താൽക്കാലികം മാത്രമായിരിക്കുമെന്നാണ്

0: ാണ് പുതിയ വേഗ നിയന്ത്രണം. വനിതാ ടി ട്വന്റി ക്രിക്കറ്റിൽ റെക്കോർഡ് നേട്ടവുമായി ഇന്ത്യൻ സ്പിന്നർ ശ്രീചരണി. അന്താരാഷ്ട്ര ടി ട്വന്റി ക്രിക്കറ്റിൽ അതിവേഗം 50 വിക്കറ്റുകൾ നേടുന്ന താരമെന്ന നേട്ടമാണ് ശ്രീചരണി സ്വന്തമാക്കിയത്. 29 മത്സരങ്ങളിൽ നിന്നാണ് ഇന്ത്യൻ സ്പിന്നറുടെ 50 വിക്കറ്റ് നേട്ടം. തെക്കൻ ലബനോണിലെ അതീവ തന്ത്രപ്രധാനമായ അലി അൽ തഹിർ മലനിരകൾക്ക് താഴെ ഇറാൻ അനുകൂല സായുധ സംഘടനയായ ഹിസ്ബുള്ള നിർമ്മിച്ച പ്രധാന തുരങ്ക ശൃംഖലകൾ പൂർണ്ണമായും തകർത്തുവെന്ന് ഇസ്രായേൽ വ്യോമസേന. അലി അൽ തഹിർ മലനിരകളുടെ മുകളിലും താഴെയും ഇസ്രായേൽ സൈന്യം പൂർണ്ണമായ നിയന്ത്രണം കൈവരിച്ചതായും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും പ്രതിരോധമന്ത്രി ഇസ്രായേൽ കാറ്റ്സും സംയുക്ത പ്രസ്താവനയിലൂടെ അറിയിച്ചു. ഇറാനും അമേരിക്കയും തമ്മിലുള്ള ആക്രമണങ്ങൾ രൂക്ഷമാകവേ സൌദി ഹൂതി സംഘർഷവും കനക്കുന്നു. ഹൂതി നിയന്ത്രണത്തിലുള്ള യമനിൽ 54 വ്യോമാക്രമണങ്ങൾ സൗദി അറേബ്യ നടത്തി.
1: കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM. ഹോം FM ന്യൂസ് വാസ് ബ്രോട്ട് യു ബൈ ദന്യ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് സിൻസ് 1982.

0: Trending song of the hour was brought to you by Almaraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
1: പുതുമയുടെ നേരത്ത്
2: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
3: പഴമയുടെ തീരത്ത്
2: കഴിഞ്ഞ 365 ദിവസങ്ങൾ
1: പുതുമഴയിലോരത്ത്
2: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്,
3: 50 മില്യണിലധികം
2: സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
4: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോമസം ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു.
5: നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ് എം നിങ്ങൾക്ക് നൽകിയത്?
6: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
7: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
8: ജോയ ലുക്കാസ് പ്രസന്റ്സ് ഹോം 92.2 FM ഫസ്റ്റ് ആനിവേഴ്സറി ബർത്ത്ഡേ ബാഷ്.
9: ജോയ ലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ,
8: സപ്പോർട്ടഡ് ബൈ അപ്പു ട്രാവൽസ് .com, അൽമറായ കാർ റെന്റൽസ് ആൻഡ് വോൾക്കാനോ LED സൊല്യൂഷൻസ്.
10: അമ്മോനെ, എന്താ ഇത്? ഈ വണ്ടിയുടെ AC അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ട പാട്.
11: ശ്രദ്ധിക്കണ്ട.
10: എടാ മോനെ, പോടാ, പോയി, വണ്ടിയുടെ AC അടിച്ചു പോയി.
12: അണ്ണം പേടിക്കണ്ടടാ,
13: വണ്ടി നേരെ അൺറാസിലേക്ക് വിട്ടു. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അൺറാസിലേ ഉള്ളൂ.
10: അമ്പാണ്, എന്നാ വേഗം പോ അൺറാസിലേക്ക്, ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ട അമ്പാണ്.
11: അണ്ണ ശ്രദ്ധിക്ക.
14: അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ AC പാർട്സിന് അൾട്രാസ് ഓട്ടോ AC പാർട്സ്. അൾട്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾട്രാസ്.
7: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: വൈ വൈ വൈ വൈ.
1: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
2: അമ്മ ആക്ച്വലി ഒരു സോളോ ട്രിപ്പ് പോയിരിക്കണം.
3: അഭിനയ ചാരുത കൊണ്ട് സ്ക്രീനിൽ വിസ്മയം തീർക്കാൻ ഉർവശിയും ജോജോ ജോർജും ഒന്നിച്ചെത്തുന്ന ഏറ്റവും പുതിയ ചിത്രം ആശ.
4: നമ്മള് സ്വപ്നം കാണുന്ന പോലെ ഒന്നുമല്ല ജീവിതം, നമ്മള് സ്വപ്നം കാണുന്ന പോലെ തന്നെ.
3: ദുരൂഹതയും ആകാംക്ഷയും നിറഞ്ഞ് അഞ്ചോളം ഭാഷകളായി ഒരുങ്ങുന്ന സൈക്കോളജിക്കൽ ത്രില്ലർ ചിത്രം. സഫർ സനൽ സംവിധാനം ചെയ്ത ചിത്രത്തിൽ ഉർവശി, ജോജു ജോർജ് എന്നിവരോടൊപ്പം വിജയരാഘവൻ, ഐശ്വര്യലക്ഷ്മി തുടങ്ങി വലിയൊരു താരനിര തന്നെ അണിനിരക്കുന്നു.
5: മുന്നോട്ട് പോയാൽ കയ്യിൽ ഇരിക്കുന്ന കാശും പോകും, പിന്നെ രണ്ടുപേരും കോടതിയിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഹാജരാവേണ്ടി
4: വരും.
3: September 11 GCC റിലീസിനെത്തുന്നു ആശ. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
6: പുതുമയുടെ നേരത്ത്
3: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
6: പഴമയുടെ തീരത്ത്
3: കഴിഞ്ഞ 365 ദിവസങ്ങൾ
6: പുതുമഴയിലോരത്ത്
3: ലക്ഷക്കണക്കിന് ലിസ്ണേഴ്സ്,
6: 50 മില്യണിലധികം
3: സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
7: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം FM ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം FM നിങ്ങൾക്ക് നൽകിയത്?
3: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോ. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോ.
7: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
8: ജോയ ലുക്കാസ് പ്രസന്റ്സ് ഹോം 92.2 FM ഫസ്റ്റ് ആനിവേഴ്സറി ബർത്ത്ഡേ ബാഷ്.
9: ജോയ ലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ,
8: സപ്പോർട്ടഡ് ബൈ അക്ബു ട്രാവൽസ് .com, ആൽമറായ കാർ റെന്റൽസ് ആൻഡ് വോൾക്കാനോ LED സൊല്യൂഷൻസ്.
10: ഒരു ആവശ്യത്തിന് മുന്നേ എന്റെ കൂടെ ഒരു ജനം ഇല്ല.
11: ഇങ്ങനെ കരയിലാണ്. അങ്ങനെ പ്രശ്നം എന്താ? ലൈസൻസ് ഉണ്ടായിട്ട് കാറില്ലാത്തതല്ലേ? അൽമറായ കാർ ആൻഡ് ബസ് റെന്റൽസ് ഉള്ളപ്പോ ആ കാര്യത്തിൽ ടെൻഷൻ വേണ്ട. UAE യാത്രകൾ ആയാസരഹിതമാക്കാൻ വാഹനം റെന്റെടുക്കാൻ ഏറ്റവും മികച്ച നിരക്കിൽ അതിവേഗത്തിലുള്ള ബുക്കിംഗുമായിട്ടാണ് അൽമറായ കാർ ആൻഡ് ബസ് റെന്റൽസ് ഉള്ളത്. എക്കോണമി കാർസ് മുതൽ പ്രീമിയം SUVs വരെ ഡെയിലി, വീക്ക്ലി, മന്ത്ലി കാർ റെന്റലുകൾ, ലോങ് ടൈം ലീസിംഗ് തുടങ്ങി നിരവധി സേവനങ്ങൾ.
12: ഏറ്റവും
13: കുറഞ്ഞ റേറ്റ്, ഫാസ്റ്റസ്റ്റ് ബുക്കിംഗ്, ഡോർ സ്റ്റെപ്പ് ഡെലിവറി, ഒപ്പം 24/7 കസ്റ്റമർ സപ്പോർട്ടും. കോൾ 050-000-2918.
3: ചില ആഭരണങ്ങൾ വിലമതിക്കാനാകാത്തതാണ്, കാരണം അതിൽ ഒളിഞ്ഞിരിക്കുന്നത് നമ്മുടെ കുടുംബത്തിന്റെ പാരമ്പര്യമാണ്. തലമുറകളിലൂടെ കൈമാറിയ നിങ്ങളുടെ ട്രഡീഷണൽ ജ്വല്ലറിയുടെ ചിത്രം സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കൂ. തലമുറകളുടെ നായകൻ മെഗാസ്റ്റാർ മമ്മൂട്ടിയും ഒട്ടേറെ പ്രമുഖ താരങ്ങളും അണിനിരക്കുന്ന രാജകീയം ഷോയ്ക്കുള്ള ടിക്കറ്റ് സ്വന്തമാക്കൂ. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: നിങ്ങളുടെ പക്കലുള്ള ട്രഡീഷണൽ ജ്വല്ലറിയും അതിന്റെ ഹൃദയസ്പർശിയായ കഥയും ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യുക. അന്നത്തങ്കം ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഇൻസ്റ്റഗ്രാം പേജുമായി കൊളാബ് ചെയ്യാൻ മറക്കരുത്. ഇൻസ്റ്റഗ്രാം കൊളാബ് വഴി പങ്കാളികളാകുന്ന എല്ലാവർക്കും സ്വന്തമാക്കാം രാജകീയം ഷോയ്ക്ക് കപ്പിൾ ഇൻവൈറ്റ്സ്. ഈ വരുന്ന September 12 ഷാർജ എക്സ്പോ സെന്ററിൽ അരങ്ങേറുന്നു രാജകീയം. നിങ്ങളുടെ ആഭരണം, നിങ്ങളുടെ പാരമ്പര്യം, നമ്മുടെ രാജകീയം. അന്നത്തങ്കം ഗോൾഡൻ ഡയമണ്ട്സ്. ഓരോ ആഭരണത്തിനും ഒരു കഥ പറയാനുണ്ട്.
14: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. ഹോം ഈസ് എ ഫീലിംഗ്. യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. ഹോം ഈസ് എ ഫീലിംഗ്.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: CMRL, Kodigal Vangyavaril UDF Nedakulumina. LDF UDF Othigaliyana, BJP. വൈദ്യുതി നിയന്ത്രണം മന്ത്രിക്ക് വിവരക്കേടെന്ന എം എം മണി. ദീർഘവീക്ഷണമില്ലാത്തത് പ്രതിസന്ധിക്ക് കാരണമെന്ന കുറ്റപ്പെടുത്തൽ. ബ്രിക്സ് ഉച്ചകോടി നാളെ. പുടിൻ മോദി കൂടിക്കാഴ്ച. ചൈനീസ് പ്രസിഡന്റ് നാളെ ഇന്ത്യയിൽ. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. റെയ്ഡ് സമയത്തെടുക്കുന്ന മൊഴി പിൻവലിക്കാനാകില്ലെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. വിചാരണ സമയത്ത് മാത്രമേ അതിൽ നിന്ന് പിന്മാറാനാകൂ എന്ന് ഇഡി വ്യക്തമാക്കി. സിഎംആറിൽ എക്സാലോജിക് ഇടപാടുമായി ബന്ധപ്പെട്ട് പി എ മുഹമ്മദ് റിയാസിന്റെ സുഹൃത്ത് ഹസൻ വാരിസ് മൊഴി പിൻവലിക്കാനായി നൽകിയ സത്യവാങ്മൂലത്തിലാണ് ഇഡിയുടെ നിലപാട്. ഇഡി ഉദ്യോഗസ്ഥർ ഭീഷണിപ്പെടുത്തിയതുകൊണ്ടാണ് മുഹമ്മദ് റിയാസിനെതിരെ മൊഴി നൽകിയതെന്ന് സുഹൃത്തായ ഹസൻ വാരിസ് പറഞ്ഞിരുന്നു. സിഎംആറിൽ നിന്നും കോടികൾ വാങ്ങിയവരിൽ യുഡിഎഫ് നേതാക്കളുമെന്ന റിപ്പോർട്ട്. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല, വ്യവസായ മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി, മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, മുൻമന്ത്രി ഇബ്രാഹിം കുഞ്ഞ് എന്നിവർക്കെതിരെയാണ് മൊഴി. സിഎംആറിൽ നിന്നും പണം കൈപ്പറ്റിയവരുടെ പട്ടികയിൽ കെ കെ, എ ജി, ഒ സി, പി വി, ഐ കെ, ആർ സി എന്നിങ്ങനെ ചില ചുരുക്കപ്പേരുകൾ ഉണ്ടായിരുന്നു. ഇത് ആരുടേതാണെന്ന് ഇഡിക്ക് മുന്നിൽ വിശദീകരിക്കുകയായിരുന്നു സിഎംആർഎൽ കമ്പനിയിലെ സിഎഫ്ഒ ആയ കെ എസ് സുരേഷ് കുമാർ. സുരേഷ് കുമാറിന്റെ മൊഴി പകർപ്പാണ് പുറത്തുവന്നത്. സിഎംആർഎൽ എക്സാലോജിക്ക് സാമ്പത്തിക ഇടപാടിലെ ഇഡി കത്തിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെതിരെ തെളിവുകൾ ഇല്ലെന്ന റിപ്പോർട്ട്. കോടതി തള്ളിയ ബാങ്ക് രേഖകളാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തെളിവായി നൽകിയത്. വീണയുടെ ഡയറിക്കുറിപ്പുകൾ ചൂണ്ടിക്കാട്ടിയാണ് കള്ളപ്പണ ഇടപാട് നടന്നുവെന്ന ഇഡിയുടെ അവകാശവാദം. മുഹമ്മദ് റിയാസ് വിദേശത്തേക്ക് പണം കടത്തി എന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിലും കള്ളപ്പണം വെളുപ്പിച്ചതിന്റെ തെളിവുകളൊന്നും ഇഡി കൈമാറിയിട്ടില്ല. സിഎംആർഎൽ കേസിൽ കേസെടുക്കണമെന്ന ഇഡി ശുപാർശ യുഡിഎഫ് സർക്കാർ കൈകാര്യം ചെയ്യുന്നത് ലാഘവത്തോടെയാണെന്ന് ബിജെപി നേതാവ് കെ സുരേന്ദ്രൻ. അഴിമതി നിരോധന നിയമപ്രകാരം അന്വേഷിക്കേണ്ട വിവരങ്ങളാണ് ഇഡി നൽകിയത്. എന്നാൽ വിഷയത്തിൽ യുഡിഎഫ് സർക്കാർ മെല്ലെപ്പോക്ക് നയമാണ് സ്വീകരിക്കുന്നത്. കേസ് നീട്ടിക്കൊണ്ടുപോകാനാണ് ശ്രമമെന്നും അതിന് പിന്നിൽ ഗൂഢോദ്ദേശമുണ്ടെന്നും അദ്ദേഹം ആരോപിച്ചു. കേരളത്തിൽ വൈദ്യുതി നിയന്ത്രണം തുടരുമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. രാജ്യത്താകെ വൈദ്യുതി പ്രതിസന്ധിയുണ്ട്. സംസ്ഥാനത്ത് പ്രതിസന്ധി രൂക്ഷം. ഒറ്റയടിക്ക് തീർക്കാനാകുന്ന പ്രതിസന്ധിയല്ല ഇത്. ഉപഭോഗം വർദ്ധിക്കുകയും ഉൽപാദനം കുറയുകയും ചെയ്തു. കൂടുതൽ വൈദ്യുതി വാങ്ങാൻ നടപടിയെടുക്കും. വൈദ്യുതി നിയന്ത്രണം തുടരുമെന്നും വൈദ്യുതി മന്ത്രി വ്യക്തമാക്കി. ഒന്നിലേറെ സമയം മുടങ്ങേണ്ട സാഹചര്യമാണ് നിലവിൽ. കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നതിനേക്കാൾ 1000 മെഗാവാട്ടിന്റെ ആവശ്യം കൂടിയെന്നും വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ്. കേരളത്തിന്റെ വൈദ്യുതി നിയന്ത്രണവുമായി ബന്ധപ്പെട്ട് വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ് വിവരക്കേട് പറയുന്നുവെന്ന് മുൻ വൈദ്യുതി മന്ത്രി എം എം മണി. മുഖ്യമന്ത്രിക്കും വൈദ്യുതി വകുപ്പിനും ദീർഘവീക്ഷണമില്ലാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം. മഴ കുറയുമെന്ന് മുൻകൂട്ടി കണ്ട് കരാർ നേരത്തെ ഉണ്ടാക്കേണ്ടതായിരുന്നു. പ്രതിസന്ധി മനഃപൂർവ്വമുണ്ടാക്കി അതിന്റെ പേരിൽ മറ്റൊരു കരാറുണ്ടാക്കി പണം തട്ടാനാകും ശ്രമമെന്നും എം എം മണി ആരോപിച്ചു. ആസൂത്രണ ബോർഡ് പരീക്ഷാ ക്രമക്കേടിൽ ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്തേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാനുള്ള നീക്കത്തിൽ അതൃപ്തിയുമായി പി എസ് സി അംഗങ്ങൾ. ചോദ്യം ചെയ്യലിനായി ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്തേക്ക് പോകേണ്ടതില്ലെന്നാണ് പി എസ് സി അംഗങ്ങളുടെ തീരുമാനം. ക്രൈംബ്രാഞ്ച് ഐജിക്ക് പി എസ് സി ഇതുമായി ബന്ധപ്പെട്ട് കത്ത് നൽകി. ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് ഹാജരാകാൻ കഴിയില്ല. 15 മുതൽ പി എസ് സിയിൽ വെച്ച് എപ്പോൾ വേണമെങ്കിലും മൊഴി രേഖപ്പെടുത്താം. പി എസ് സി അംഗങ്ങളുടെ മുറിയിൽ വെച്ച് മൊഴിയെടുക്കുമെന്നും കത്തിൽ അറിയിച്ചു. ടെൻഡർ നടപടികൾ എത്രയും വേഗം പൂർത്തിയാക്കണം. ശബരിമല അവലോകന യോഗത്തിൽ നിർദ്ദേശം നൽകി മുഖ്യമന്ത്രി വി ഡി സതീശൻ. ടെൻഡർ ലേല നടപടികൾ ഉടൻ പൂർത്തിയാക്കണം. തിരക്ക് നിയന്ത്രിക്കാൻ എ ഐ ക്യാമറകൾ സ്ഥാപിക്കണം. സീസൺ തുടങ്ങിക്കഴിഞ്ഞ ശേഷം നിർമ്മാണ പ്രവൃത്തികൾ നടത്തരുത്. 2 മാസത്തിനുള്ളിൽ എല്ലാ പ്രവൃത്തികളും പൂർത്തിയാകുമെന്ന് യോഗത്തിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അറിയിച്ചു. വെള്ളാപ്പള്ളി നടേശൻ പ്രതിയായ മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസിൽ സർക്കാരിന് കോടതിയുടെ വിമർശനം. തൊട്ടാൽ കൈപൊള്ളുന്ന കേസുകളിൽ ഫയലുകൾ തെക്കുവടക്ക് ഓടിക്കുന്നത് പതിവെന്ന് കോടതി. പ്രോസിക്യൂഷന് അനുമതിയുടെ കാര്യത്തിൽ ഉടൻ തീരുമാനമെടുക്കുമെന്ന് സർക്കാർ മറുപടി നൽകി. പി എം ശ്രീയുമായി ബന്ധപ്പെട്ട് കേന്ദ്രം 2 കത്തയച്ചുവെന്ന് സ്ഥിരീകരിച്ച് വിദ്യാഭ്യാസ മന്ത്രി എൻ ശംസുദ്ദീൻ. കേന്ദ്രത്തിന്റെ കത്ത് ചീഫ് സെക്രട്ടറിക്ക് ലഭിച്ചു. വിഷയത്തിൽ അടിയന്തരമായി കൂടിയാലോചനകൾ നടത്തും. സർക്കാർ തലത്തിലും മുന്നണിയിലും ചർച്ചകൾ നടത്തി മുഖ്യമന്ത്രി നിലപാടറിയിക്കും. തനിക്കൊറ്റയ്ക്ക് നിലപാട് പറയാനാകില്ലെന്നും വിദ്യാഭ്യാസ മന്ത്രി. കേരളം പദ്ധതിയുടെ ഭാഗമായി തുടരണം എന്നായിരുന്നു PM ശ്രീയിൽ കേരളത്തിന് കേന്ദ്രം അയച്ച കത്തിലെ ആവശ്യം. കേന്ദ്ര വിദ്യാഭ്യാസ സെക്രട്ടറിയാണ് ചീഫ് സെക്രട്ടറിക്ക് കത്തയച്ചത്. ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം ഉറപ്പാക്കണമെന്നും കേരളം ഇതിനകം ധാരണാപത്രം ഒപ്പിട്ടതാണെന്നും കത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. ഉപസമിതിയുടെ നടപടികൾ വേഗത്തിലാക്കണമെന്നും വിദ്യാർത്ഥികളുടെ താൽപര്യം സംരക്ഷിക്കണമെന്നും കത്തിൽ ആവശ്യപ്പെടുന്നു. ഈ സർക്കാർ വന്നതിനു ശേഷം അയക്കുന്ന രണ്ടാമത്തെ കത്താണ് ഇത്. ഡൽഹിയിൽ ജന്തർ മന്ദറിൽ നടന്ന വിദ്യാർത്ഥി സമരത്തെ വിമർശിച്ച് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. ജന്തർ മന്ദറിൽ കണ്ടത് പ്രതീക്ഷ നൽകുന്ന ചിത്രമല്ല. മാർ ബസേലിയസ് കോളേജിന്റെ രജത ജൂബിലി ആഘോഷത്തിന്റെ വേദിയിൽ സംസാരിക്കുകയായിരുന്നു കേരള ഗവർണർ. ഇന്ത്യ ആതിഥ്യം വഹിക്കുന്ന നാലാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് നാളെ തുടക്കം. റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ ബ്രിക്സ് ഉച്ചകോടിയിലും ഉഭയകക്ഷി ചർച്ചകളിലും പങ്കെടുക്കാൻ ഡൽഹിയിലെത്തി. വളർന്നുവരുന്ന സമ്പദ് വ്യവസ്ഥകളുടെ കൂട്ടായ്മയായ ബ്രിക്സ് ഉച്ചകോടിയിൽ പുടിൻ പങ്കാളിയാകും. വികസ്വര രാജ്യങ്ങൾ തമ്മിലുള്ള സാമ്പത്തിക കൂട്ടായ്മ ഉറപ്പുവരുത്തുന്നതിനും പ്രാദേശിക സുരക്ഷ, ആഗോള സാമ്പത്തിക വ്യവസ്ഥയിലെ മാറ്റങ്ങൾ എന്നിവയെക്കുറിച്ചും ഉച്ചകോടിയിൽ മറ്റ് അംഗരാജ്യങ്ങളിലെ നേതാക്കളുമായി പുടിൻ ചർച്ച നടത്തും. ഉച്ചകോടിയുടെ ഭാഗമായി ചില ലോക നേതാക്കളുമായും അദ്ദേഹം പ്രത്യേക കൂടിക്കാഴ്ചകൾ നടത്തിയേക്കുമെന്നാണ് റിപ്പോർട്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഉഭയകക്ഷി ചർച്ച നടത്തി റഷ്യൻ പ്രസിഡന്റ്. ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ് എത്തും. 7 വർഷത്തിനിടെ ഇതാദ്യമായാണ് ഷീ ജിൻ പിങ് ഇന്ത്യ സന്ദർശിക്കുന്നത്. ബ്രിക്സ് ഉച്ചകോടി കൊണ്ട് എന്ത് പ്രയോജനമെന്ന മുതിർന്ന കോൺഗ്രസ് നേതാവ് പി ചിദംബരത്തിന്റെ ചോദ്യത്തിന് പിന്നാലെ ഭിന്നാഭിപ്രായവുമായി ശശി തരൂർ MP രംഗത്ത്. ബ്രിക്സ് കൂട്ടായ്മ ഇന്ത്യയുടെ നയതന്ത്ര ഏകോപന കരുത്ത് വ്യക്തമാക്കുന്നതാണെന്ന് ശശി തരൂർ. 100-ലധികം രാജ്യങ്ങൾ അടങ്ങുന്ന ഗ്ലോബൽ സൌത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട 11 പ്രമുഖ രാജ്യങ്ങളാണ് ഇവിടെ ഒത്തുചേരുന്നത്. ലോക ജനസംഖ്യയുടെ ഭൂരിഭാഗവും ആഗോള GDP 41% പ്രതിനിധീകരിക്കുന്ന ഈ കൂട്ടായ്മയെ ലോകത്തിന് നിസ്സാരമായി കാണാനാകില്ലെന്നും ശശി തരൂർ. സൈനിക കേന്ദ്രത്തിന്റെ കോമ്പൌണ്ടിൽ നിന്ന് AK-47 ഉൾപ്പെടെ 11 ആയുധങ്ങൾ കാണാതായ സംഭവത്തിൽ തെലങ്കാന പോലീസ് ഒരാളെ കസ്റ്റഡിയിലെടുത്തു. കാണാതായ ആയുധങ്ങളും കണ്ടെടുത്തു. സർവീസിൽ നിന്ന് അടുത്തിടെ വിരമിച്ചയാളാണ് കസ്റ്റഡിയിലുള്ളതെന്നാണ് വിവരം. ഷാർജ ഉപ ഭരണാധികാരി ഷെയ്ഖ് അബ്ദുള്ള ബിൻ സലീം ബിൻ സുൽത്താൻ അൽ ഖസ്മി, ഷെയ്ഖ് അബ്ദുൾ റഹ്മാൻ ബിൻ സലീം ബിൻ സുൽത്താൻ അൽ ഖസ്മി എന്നിവരുടെ സഹോദരനായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സലീം ബിൻ സുൽത്താൻ അൽ ഖസ്മി അന്തരിച്ചു. ഷാർജ ഭരണാധികാരിയുടെ റൂളേഴ്സ് കോർട്ട് അദ്ദേഹത്തിന്റെ വേർപാടിൽ അനുശോചനം രേഖപ്പെടുത്തി. ഷാർജയിൽ ഇന്നു മുതൽ 3 ദിവസത്തെ ഔദ്യോഗിക ദുഃഖാചരണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അൾജീരിയ നയതന്ത്ര ബന്ധം വിച്ഛേദിച്ചതിൽ പ്രതികരിച്ച UAE. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം അവസാനിപ്പിക്കാനുള്ള അൾജീരിയയുടെ തീരുമാനം താൽക്കാലികം മാത്രമായിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് UAE വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ വ്യക്തമാക്കി. UAE സ്ഥാനപതിയോട് 48 മണിക്കൂറിനകം രാജ്യം വിടാൻ അൾജീരിയ ആവശ്യപ്പെട്ടതിന് പിന്നാലെയാണ് പ്രതികരണം. അബുദാബിയിൽ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം റോഡിൽ വേഗപരിധി കുറച്ചു. മണിക്കൂറിൽ 120 കിലോമീറ്റർ ആയിരുന്നത് 100 കിലോമീറ്റർ ആയാണ് കുറച്ചത്. തിങ്കളാഴ്ച മുതൽ നിയമം നിലവിൽ വരും. റോഡ് സുരക്ഷ മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് പുതിയ വേഗ നിയന്ത്രണം. വനിതാ T20 ക്രിക്കറ്റിൽ റെക്കോർഡ് നേട്ടവുമായി ഇന്ത്യൻ സ്പിന്നർ ശ്രീചരണി. അന്താരാഷ്ട്ര T20 ക്രിക്കറ്റിൽ അതിവേഗം 50 വിക്കറ്റുകൾ നേടുന്ന താരമെന്ന നേട്ടമാണ് ശ്രീചരണി സ്വന്തമാക്കിയത്. 29 മത്സരങ്ങളിൽ നിന്നാണ് ഇന്ത്യമായാണ് പുതിയ വേഗ നിയന്ത്രണം. വനിതാ T20 ക്രിക്കറ്റിൽ റെക്കോർഡ് നേട്ടവുമായി ഇന്ത്യൻ സ്പിന്നർ ശ്രീചരണി. അന്താരാഷ്ട്ര T20 ക്രിക്കറ്റിൽ അതിവേഗം 50 വിക്കറ്റുകൾ നേടുന്ന താരമെന്ന

0: മന്ത്രി ഇസ്രായേൽ കാറ്റ്സും സംയുക്ത പ്രസ്താവനയിലൂടെ അറിയിച്ചു. ഇറാനും അമേരിക്കയും തമ്മിലുള്ള ആക്രമണങ്ങൾ രൂക്ഷമാകവേ സൌദി ഹൂതി സംഘർഷവും കനക്കുന്നു. ഹൂതി നിയന്ത്രണത്തിലുള്ള യമനിൽ 54 വ്യോമാക്രമണങ്ങൾ സൌദി അറേബ്യ നടത്തി.
1: കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
2: Home FM News was brought to you by Danya Group of Companies since 1982. You are listening.

0: Song of the Hour was brought to you by Almaraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
1: പുതുമയുടെ
2: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
3: പഴമയുടെ തീരത്ത്
2: കഴിഞ്ഞ 365 ദിവസങ്ങൾ
1: പുതുമഴയിലോരത്ത്
2: ലക്ഷക്കണക്കിന് ലിസ്ണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
4: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ്എം ഒപ്പമുണ്ടായിരുന്നില്ലേ?
5: നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു.
6: നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ്എം നിങ്ങൾക്ക് നൽകിയത്?
7: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
8: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
9: ജോയ ലുക്കാസ് പ്രസന്റ്സ് ഹോം 92.2 FM ഫസ്റ്റ് ആനിവേഴ്സറി ബർത്ത്ഡേ ബാഷ്.
10: ജോയ ലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ,
9: സപ്പോർട്ടഡ് ബൈ അക്ബർ ട്രാവൽസ് ഡോട്ട് കോം, ആൽമറായ കാർ റെന്റൽസ് ആൻഡ് വോൾക്കാനോ LED സൊല്യൂഷൻസ്.
11: സെപ്റ്റംബർ 26 എന്താ പരിപാടി?
12: സെപ്റ്റംബർ 26 പരിപാടി,
13: പ്ലീസ് മേക്ക് സം നോയ്സ് ഫോർ.
12: സംഗീതത്തിന്റെ മാസ്മരിക ലോകം തീർത്തുകൊണ്ട് മനസ്സുകളിൽ തരംഗം സൃഷ്ടിക്കാൻ അഗം ബാൻഡ് ദുബായിലേക്ക് എത്തല്ലേ?
11: മലയാളികളുടെ പ്രിയ ഗായകൻ ഹരീഷ് ശിവരാമകൃഷ്ണൻ നയിക്കുന്ന ഇന്ത്യയിലെ ഒരേ ഒരു കർണാട്ടിക് പ്രോഗ്രസീവ് മെറ്റൽ ആക്ട്.
12: ഹരീഷ് ശിവരാമകൃഷ്ണന്റെ മാസ്മരിക ശബ്ദത്തിൽ കർണാടക സംഗീതവും മോഡേൺ ഫ്യൂഷനും കോർത്തിണക്കിയ ആവേശകരമായ ഒരു ലൈവ് മ്യൂസിക് എക്സ്പീരിയൻസ്.
11: യിലെ സംഗീത പ്രേമികൾ കാത്തിരുന്ന ആ രാത്രി ഈ വരുന്ന സെപ്റ്റംബർ 26 ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ വെച്ചരങ്ങേറുന്നു.
12: ടിക്കറ്റ്സ് ആർ അവൈലബിൾ അറ്റ് പ്ലാറ്റിനം ലിസ്റ്റ് ഡോട്ട് എ. പ്രൗഡ് റേഡിയോ പാർട്ണേഴ്സ് ഹോം 92.2 FM ആൻഡ് 89.4 തമിഴ് FM.
14: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

Home is a feeling.

0: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് 922 മദ്രാസ് മെയിൽ പുറപ്പെടുന്നു.
2: 922 മദ്രാസ് മെയിൽ, ഡബിൾ ഹിറ്റ് ഓഫ് ദി ഹാർട്ട്.

0: 92.2 Madras Mail. Tamil hit of the hour. You're tuned into Home 92.2 FM. Home is the feeling.
1: I'm actually a solo trip.
2: അഭിനയ ചാരുത കൊണ്ട് സ്ക്രീനിൽ വിസ്മയം തീർക്കാൻ ഉർവശിയും ജോജോ ജോർജും ഒന്നിച്ചെത്തുന്ന ഏറ്റവും പുതിയ ചിത്രം ആശ.
3: നമ്മള് സ്വപ്നം കാണുന്ന പോലെയൊന്നുമല്ല ജീവിതം.
2: ദുരൂഹതയും ആകാംക്ഷയും നിറഞ്ഞ് അഞ്ചോളം ഭാഷകളായി ഒരുങ്ങുന്ന സൈക്കോളജിക്കൽ ത്രില്ലർ ചിത്രം. സഫർ സനൽ സംവിധാനം ചെയ്ത ചിത്രത്തിൽ ഉർവശി, ജോജു ജോർജ് എന്നിവരോടൊപ്പം വിജയരാഘവൻ, ഐശ്വര്യലക്ഷ്മി തുടങ്ങി വലിയൊരു താരനിര തന്നെ അണിനിരക്കുന്നു.
4: മുന്നോട്ട് പോയാല് കയ്യിലിരിക്കുന്ന കാശും പോവും, പിന്നെ രണ്ടുപേരും കോടതിയിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഹാജരാവേണ്ടി
1: വരും.
2: September 11 GCC-യിൽ റിലീസിനെത്തുന്നു ആശ. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
5: പുതുമയുടെ നേരത്ത്
2: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
6: പഴമയുടെ തീരത്ത്
2: കഴിഞ്ഞ 365 ദിവസങ്ങൾ
5: പുതുമഴയിലോരത്ത്
2: ലക്ഷക്കണക്കിന് ലിസ്ണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
7: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം FM ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം FM നിങ്ങൾക്ക് നൽകിയത്?
8: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
7: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
9: Joy Alukas presents Home 92.2 FM First Anniversary Birthday Bash.
10: Joy Alukas, world's favorite jeweler.
9: Supported by AkbarTravels.com, Almaraya Car Rentals and Volcano LED Solutions.
2: ചില ആഭരണങ്ങൾ വിലമതിക്കാനാകാത്തതാണ്. കാരണം അതിൽ ഒളിഞ്ഞിരിക്കുന്നത് നമ്മുടെ കുടുംബത്തിന്റെ പാരമ്പര്യമാണ്. തലമുറകളിലൂടെ കൈമാറിയ നിങ്ങളുടെ ട്രഡീഷണൽ ജ്വല്ലറിയുടെ ചിത്രം സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കൂ. തലമുറകളുടെ നായകൻ മെഗാസ്റ്റാർ മമ്മൂട്ടിയും ഒട്ടേറെ പ്രമുഖ താരങ്ങളും അണിനിരക്കുന്ന രാജകീയം ഷോയ്ക്കുള്ള ടിക്കറ്റ് സ്വന്തമാക്കൂ. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: നിങ്ങളുടെ പക്കലുള്ള ട്രഡീഷണൽ ജ്വല്ലറിയും അതിന്റെ ഹൃദയസ്പർശിയായ കഥയും ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുക. അന്നത്തങ്കം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഇൻസ്റ്റാഗ്രാം പേജുമായി കൊളാബ് ചെയ്യാൻ മറക്കരുത്. ഇൻസ്റ്റാഗ്രാം കൊളാബ് വഴി പങ്കാളികളാകുന്ന എല്ലാവർക്കും സ്വന്തമാക്കാം രാജകീയം ഷോയ്ക്കുള്ള കപ്പിൾ ഇൻവൈറ്റ്സ്. ഈ വരുന്ന September 12 ഷാർജ എക്സ്പോ സെന്ററിൽ അരങ്ങേറുന്നു രാജകീയം. നിങ്ങളുടെ ആഭരണം, നിങ്ങളുടെ പാരമ്പര്യം, നമ്മുടെ രാജകീയം. അന്നത്തങ്കം ഗോൾഡൻ ഡയമണ്ട്സ്. ഓരോ ആഭരണത്തിനും ഒരു കഥ പറയാനുണ്ട്.
11: യു ആർ ലിസ്

0: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ. കഴിഞ്ഞ 365 ദിവസങ്ങൾ, ലക്ഷക്കണക്കിന് ലിസ്ണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
1: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ്എം ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ്എം നിങ്ങൾക്ക് നൽകിയത്?
2: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
1: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM. ജോയ് ലൂക്കാസ് പ്രസന്റ്സ് ഹോം 92.2 FM ഫസ്റ്റ് ആനിവേഴ്സറി ബർത്ത്ഡേ ബാഷ്.
3: ജോയ് ലൂക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ,
1: സപ്പോർട്ടഡ് ബൈ അക്ബു ട്രാവൽസ് .com, അൽമറായ കാർ റെന്റൽസ് ആൻഡ് വോൾക്കാനോ LED സൊല്യൂഷൻസ്. സെപ്റ്റംബർ 26 എന്താ പരിപാടി?
0: സെപ്റ്റംബർ 26 പരിപാടി,
4: പ്ലീസ് മേക്ക് സം നോയ്സ് ഫോർ.
0: സംഗീതത്തിന്റെ മാസ്മരിക ലോകം തീർത്തുകൊണ്ട് മനസ്സുകളിൽ തരംഗം സൃഷ്ടിക്കാൻ അഗം ബാൻഡ് ദുബായിലേക്ക് എത്തല്ലേ?
1: മലയാളികളുടെ പ്രിയ ഗായകൻ ഹരീഷ് ശിവരാമകൃഷ്ണൻ നയിക്കുന്ന ഇന്ത്യയിലെ ഒരേയൊരു കർണാട്ടിക് പ്രോഗ്രസീവ് മെറ്റൽ ആക്ട്.
0: ഹരീഷ് ശിവരാമകൃഷ്ണന്റെ മാസ്മരിക ശബ്ദത്തിൽ കർണാടക സംഗീതവും മോഡേൺ ഫ്യൂഷനും കോർത്തിണക്കിയ ആവേശകരമായ ഒരു ലൈവ് മ്യൂസിക് എക്സ്പീരിയൻസ്.
1: യിലെ സംഗീത പ്രേമികൾ കാത്തിരുന്ന ആ രാത്രി ഈ വരുന്ന സെപ്റ്റംബർ 26 ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ വെച്ച് അരങ്ങേറുന്നു.
0: ടിക്കറ്റ്സ് ആർ അവൈലബിൾ അറ്റ് പ്ലാറ്റിനം ലിസ്റ്റ് .a. പ്രൗഡ് റേഡിയോ പാർട്ട്നേഴ്സ് ഹോം 92.2 FM ആൻഡ് 89.4 തമിഴ് FM.

0: 92.2 FM. Home is a feeling.
1: Home FM News in Detail. വാർത്തകൾ വിശദമായി.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: CMRL കോടികൾ വാങ്ങിയവരിൽ UDF നേതാക്കളുമെന്ന്, LDF UDF ഒത്തുകളിയെന്ന BJP. വൈദ്യുതി നിയന്ത്രണം മന്ത്രിക്ക് വിവരക്കേടെന്ന MM മണി. ദീർഘവീക്ഷണം ഇല്ലാത്തത് പ്രതിസന്ധിക്ക് കാരണമെന്ന കുറ്റപ്പെടുത്തൽ. ബ്രിക്സ് ഉച്ചകോടി നാളെ, പുടിൻ മോദി കൂടിക്കാഴ്ച, ചൈനീസ് പ്രസിഡന്റ് നാളെ ഇന്ത്യയിൽ. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. റെയ്ഡ് സമയത്തെടുക്കുന്ന മൊഴി പിൻവലിക്കാനാകില്ലെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. വിചാരണ സമയത്ത് മാത്രമേ അതിൽ നിന്ന് പിന്മാറാനാകൂ എന്ന് ED വ്യക്തമാക്കി. CMRL എക്സാലോജിക് ഇടപാടുമായി ബന്ധപ്പെട്ട് PA മുഹമ്മദ് റിയാസിന്റെ സുഹൃത്ത് ഹസൻ വാരിസ് മൊഴി പിൻവലിക്കാനായി നൽകിയ സത്യവാങ്മൂലത്തിലാണ് ED നിലപാട്. ED ഉദ്യോഗസ്ഥർ ഭീഷണിപ്പെടുത്തിയതുകൊണ്ടാണ് മുഹമ്മദ് റിയാസിനെതിരെ മൊഴി നൽകിയതെന്ന് സുഹൃത്തായ ഹസൻ വാരിസ് പറഞ്ഞിരുന്നു. CMRൽ നിന്നും കോടികൾ വാങ്ങിയവരിൽ UDF നേതാക്കളുമെന്ന റിപ്പോർട്ട്. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല, വ്യവസായ മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി, മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, മുൻ മന്ത്രി ഇബ്രാഹിം കുഞ്ഞ് എന്നിവർക്കെതിരെയാണ് മൊഴി. CMRൽ നിന്നും പണം കൈപ്പറ്റിയവരുടെ പട്ടികയിൽ KK, AG, OC, PV, IK, RC എന്നിങ്ങനെ ചില ചുരുക്കപ്പേരുകൾ ഉണ്ടായിരുന്നു. ഇത് ആരുടേതാണെന്ന് ED മുന്നിൽ വിശദീകരിക്കുകയായിരുന്നു CMRL കമ്പനിയിലെ CFO ആയ KS സുരേഷ് കുമാർ. സുരേഷ് കുമാറിന്റെ മൊഴി പകർപ്പാണ് പുറത്തുവന്നത്. CMRL എക്സാലോജിക്ക് സാമ്പത്തിക ഇടപാടിലെ ED കത്തിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെതിരെ തെളിവുകൾ ഇല്ലെന്ന റിപ്പോർട്ട്. കോടതി തള്ളിയ ബാങ്ക് രേഖകളാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തെളിവായി നൽകിയത്. വീണയുടെ ഡയറിക്കുറിപ്പുകൾ ചൂണ്ടിക്കാട്ടിയാണ് കള്ളപ്പണ ഇടപാട് നടന്നുവെന്ന ED അവകാശവാദം. മുഹമ്മദ് റിയാസ് വിദേശത്തേക്ക് പണം കടത്തി എന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിലും കള്ളപ്പണം വെളുപ്പിച്ചതിന്റെ തെളിവുകളൊന്നും ED കൈമാറിയിട്ടില്ല. CMRL കേസിൽ കേസെടുക്കണമെന്ന ED ശുപാർശ UDF സർക്കാർ കൈകാര്യം ചെയ്യുന്നത് ലാഘവത്തോടെയാണെന്ന് BJP നേതാവ് കെ സുരേന്ദ്രൻ. അഴിമതി നിരോധന നിയമപ്രകാരം അന്വേഷിക്കേണ്ട വിവരങ്ങളാണ് ED നൽകിയത്. എന്നാൽ വിഷയത്തിൽ UDF സർക്കാർ മെല്ലെപ്പോക്ക് നയമാണ് സ്വീകരിക്കുന്നത്. കേസ് നീട്ടിക്കൊണ്ടുപോകാനാണ് ശ്രമമെന്നും അതിന് പിന്നിൽ ഗൂഢോദ്ദേശമുണ്ടെന്നും അദ്ദേഹം ആരോപിച്ചു. കേരളത്തിൽ വൈദ്യുതി നിയന്ത്രണം തുടരുമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. രാജ്യത്താകെ വൈദ്യുതി പ്രതിസന്ധിയുണ്ട്. സംസ്ഥാനത്ത് പ്രതിസന്ധി രൂക്ഷം. ഒറ്റയടിക്ക് തീർക്കാനാകുന്ന പ്രതിസന്ധിയല്ല ഇത്. ഉപഭോഗം വർദ്ധിക്കുകയും ഉൽപാദനം കുറയുകയും ചെയ്തു. കൂടുതൽ വൈദ്യുതി വാങ്ങാൻ നടപടിയെടുക്കും. വൈദ്യുതി നിയന്ത്രണം തുടരുമെന്നും വൈദ്യുതി മന്ത്രി വ്യക്തമാക്കി. ഒന്നിലേറെ സമയം മുടങ്ങേണ്ട സാഹചര്യമാണ് നിലവിൽ. കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നതിനേക്കാൾ 1000 MW ആവശ്യം കൂടിയെന്നും വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ്. കേരളത്തിന്റെ വൈദ്യുതി നിയന്ത്രണവുമായി ബന്ധപ്പെട്ട് വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ് വിവരക്കേട് പറയുന്നുവെന്ന് മുൻ വൈദ്യുതി മന്ത്രി MM മണി. മുഖ്യമന്ത്രിക്കും വൈദ്യുതി വകുപ്പിനും ദീർഘവീക്ഷണമില്ലാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം. മഴ കുറയുമെന്ന് മുൻകൂട്ടി കണ്ട് കരാർ നേരത്തെ ഉണ്ടാക്കേണ്ടതായിരുന്നു. പ്രതിസന്ധി മനഃപൂർവ്വമുണ്ടാക്കി അതിന്റെ പേരിൽ മറ്റൊരു കരാറുണ്ടാക്കി പണം തട്ടാനാകും ശ്രമമെന്നും MM മണി ആരോപിച്ചു. ആസൂത്രണ ബോർഡ് പരീക്ഷാ ക്രമക്കേടിൽ ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്തേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാനുള്ള നീക്കത്തിൽ അതൃപ്തിയുമായി PSC അംഗങ്ങൾ. ചോദ്യം ചെയ്യലിനായി ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്തേക്ക് പോകേണ്ടതില്ലെന്നാണ് PSC അംഗങ്ങളുടെ തീരുമാനം. ക്രൈംബ്രാഞ്ച് IG PSC ഇതുമായി ബന്ധപ്പെട്ട് കത്ത് നൽകി. ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് ഹാജരാകാൻ കഴിയില്ല. 15 മുതൽ PSC വെച്ച് എപ്പോൾ വേണമെങ്കിലും മൊഴി രേഖപ്പെടുത്താം. PSC അംഗങ്ങളുടെ മുറിയിൽ വെച്ച് മൊഴിയെടുക്കുമെന്നും കത്തിൽ അറിയിച്ചു. ടെൻഡർ നടപടികൾ എത്രയും വേഗം പൂർത്തിയാക്കണം. ശബരിമല അവലോകന യോഗത്തിൽ നിർദ്ദേശം നൽകി മുഖ്യമന്ത്രി VD സതീശൻ. ടെൻഡർ ലേല നടപടികൾ ഉടൻ പൂർത്തിയാക്കണം. തിരക്ക് നിയന്ത്രിക്കാൻ AI ക്യാമറകൾ സ്ഥാപിക്കണം. സീസൺ തുടങ്ങിക്കഴിഞ്ഞ ശേഷം നിർമ്മാണ പ്രവൃത്തികൾ നടത്തരുത്. 2 മാസത്തിനുള്ളിൽ എല്ലാ പ്രവൃത്തികളും പൂർത്തിയാകുമെന്ന് യോഗത്തിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അറിയിച്ചു. വെള്ളാപ്പള്ളി നടേശൻ പ്രതിയായ മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസിൽ സർക്കാരിന് കോടതിയുടെ വിമർശനം. തൊട്ടാൽ കൈപൊള്ളുന്ന കേസുകളിൽ ഫയലുകൾ തെക്കുവടക്ക് ഓടിക്കുന്നത് പതിവെന്ന് കോടതി. പ്രോസിക്യൂഷന് അനുമതിയുടെ കാര്യത്തിൽ ഉടൻ തീരുമാനമെടുക്കുമെന്ന് സർക്കാർ മറുപടി നൽകി. PM ശ്രീയുമായി ബന്ധപ്പെട്ട് കേന്ദ്രം രണ്ടാമതും കത്തയച്ചുവെന്ന് സ്ഥിരീകരിച്ച് വിദ്യാഭ്യാസ മന്ത്രി N. ശംസുദ്ദീൻ. കേന്ദ്രത്തിന്റെ കത്ത് ചീഫ് സെക്രട്ടറിക്ക് ലഭിച്ചു. വിഷയത്തിൽ അടിയന്തരമായി കൂടിയാലോചനകൾ നടത്തും. സർക്കാർ തലത്തിലും മുന്നണിയിലും ചർച്ചകൾ നടത്തി മുഖ്യമന്ത്രി നിലപാടറിയിക്കും. തനിക്കൊറ്റയ്ക്ക് നിലപാട് പറയാനാകില്ലെന്നും വിദ്യാഭ്യാസ മന്ത്രി. കേരളം പദ്ധതിയുടെ ഭാഗമായി തുടരണം എന്നായിരുന്നു PM ശ്രീയിൽ കേരളത്തിന് കേന്ദ്രം അയച്ച കത്തിലെ ആവശ്യം. കേന്ദ്ര വിദ്യാഭ്യാസ സെക്രട്ടറിയാണ് ചീഫ് സെക്രട്ടറിക്ക് കത്തയച്ചത്. ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം ഉറപ്പാക്കണമെന്നും കേരളം ഇതിനകം ധാരണാപത്രം ഒപ്പിട്ടതാണെന്നും കത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. ഉപസമിതിയുടെ നടപടികൾ വേഗത്തിലാക്കണമെന്നും വിദ്യാർത്ഥികളുടെ താൽപര്യം സംരക്ഷിക്കണമെന്നും കത്തിൽ ആവശ്യപ്പെടുന്നു. ഈ സർക്കാർ വന്നതിനു ശേഷം അയക്കുന്ന രണ്ടാമത്തെ കത്താണ് ഇത്. ഡൽഹിയിൽ ജന്തർ മന്ദറിൽ നടന്ന വിദ്യാർത്ഥി സമരത്തെ വിമർശിച്ച് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. ജന്തർ മന്ദറിൽ കണ്ടത് പ്രതീക്ഷ നൽകുന്ന ചിത്രമല്ല. മാർ ബസേലിയസ് കോളേജിന്റെ രജത ജൂബിലി ആഘോഷത്തിന്റെ വേദിയിൽ സംസാരിക്കുകയായിരുന്നു കേരള ഗവർണർ. ഇന്ത്യ ആതിഥ്യം വഹിക്കുന്ന നാലാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് നാളെ തുടക്കം. റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ ബ്രിക്സ് ഉച്ചകോടിയിലും ഉഭയകക്ഷി ചർച്ചകളിലും പങ്കെടുക്കാൻ ഡൽഹിയിലെത്തി. വളർന്നുവരുന്ന സമ്പദ് വ്യവസ്ഥകളുടെ കൂട്ടായ്മയായ ബ്രിക്സ് ഉച്ചകോടിയിൽ പുടിൻ പങ്കാളിയാകും. വികസ്വര രാജ്യങ്ങൾ തമ്മിലുള്ള സാമ്പത്തിക കൂട്ടായ്മ ഉറപ്പുവരുത്തുന്നതിനും പ്രാദേശിക സുരക്ഷ, ആഗോള സാമ്പത്തിക വ്യവസ്ഥയിലെ മാറ്റങ്ങൾ എന്നിവയെക്കുറിച്ചും ഉച്ചകോടിയിൽ മറ്റ് അംഗരാജ്യങ്ങളിലെ നേതാക്കളുമായി പുടിൻ ചർച്ച നടത്തും. ഉച്ചകോടിയുടെ ഭാഗമായി ചില ലോക നേതാക്കളുമായും അദ്ദേഹം പ്രത്യേക കൂടിക്കാഴ്ചകൾ നടത്തിയേക്കുമെന്നാണ് റിപ്പോർട്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഉഭയകക്ഷി ചർച്ച നടത്തി റഷ്യൻ പ്രസിഡന്റ്. ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ് എത്തും. 7 വർഷത്തിനിടെ ഇതാദ്യമായാണ് ഷീ ജിൻ പിങ് ഇന്ത്യ സന്ദർശിക്കുന്നത്. ബ്രിക്സ് ഉച്ചകോടി കൊണ്ട് എന്ത് പ്രയോജനമെന്ന മുതിർന്ന കോൺഗ്രസ് നേതാവ് പി ചിദംബരത്തിന്റെ ചോദ്യത്തിന് പിന്നാലെ ഭിന്നാഭിപ്രായവുമായി ശശി തരൂർ MP രംഗത്ത്. ബ്രിക്സ് കൂട്ടായ്മ ഇന്ത്യയുടെ നയതന്ത്ര ഏകോപന കരുത്ത് വ്യക്തമാക്കുന്നതാണെന്ന് ശശി തരൂർ. 100-ലധികം രാജ്യങ്ങൾ അടങ്ങുന്ന ഗ്ലോബൽ സൌത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട 11 പ്രമുഖ രാജ്യങ്ങളാണ് ഇവിടെ ഒത്തുചേരുന്നത്. ലോക ജനസംഖ്യയുടെ ഭൂരിഭാഗവും ആഗോള GDP 41% പ്രതിനിധീകരിക്കുന്ന ഈ കൂട്ടായ്മയെ ലോകത്തിന് നിസ്സാരമായി കാണാനാകില്ലെന്നും ശശി തരൂർ. സൈനിക കേന്ദ്രത്തിന്റെ കോമ്പൌണ്ടിൽ നിന്ന് AK-47 ഉൾപ്പെടെ 11 ആയുധങ്ങൾ കാണാതായ സംഭവത്തിൽ തെലങ്കാന പോലീസ് ഒരാളെ കസ്റ്റഡിയിലെടുത്തു. കാണാതായ ആയുധങ്ങളും കണ്ടെടുത്തു. സർവീസിൽ നിന്ന് അടുത്തിടെ വിരമിച്ചയാളാണ് കസ്റ്റഡിയിലുള്ളതെന്നാണ് വിവരം. ഷാർജ ഉപഭരണാധികാരി ഷെയ്ഖ് അബ്ദുള്ള ബിൻ സലീം ബിൻ സുൽത്താൻ അൽ ഖസ്മി, ഷെയ്ഖ് അബ്ദുൾ റഹ്മാൻ ബിൻ സലീം ബിൻ സുൽത്താൻ അൽ ഖസ്മി എന്നിവരുടെ സഹോദരനായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സലീം ബിൻ സുൽത്താൻ അൽ ഖസ്മി അന്തരിച്ചു. ഷാർജ ഭരണാധികാരിയുടെ റൂളേഴ്സ് കോർട്ട് അദ്ദേഹത്തിന്റെ വേർപാടിൽ അനുശോചനം രേഖപ്പെടുത്തി. ഷാർജയിൽ ഇന്നു മുതൽ 3 ദിവസത്തെ ഔദ്യോഗിക ദുഃഖാചരണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അൾജീരിയ നയതന്ത്ര ബന്ധം വിച്ഛേദിച്ചതിൽ പ്രതികരിച്ച UAE. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം അവസാനിപ്പിക്കാനുള്ള അൾജീരിയയുടെ തീരുമാനം താൽക്കാലികം മാത്രമായിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് UAE വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ വ്യക്തമാക്കി. UAE സ്ഥാനപതിയോട് 48 മണിക്കൂറിനകം രാജ്യം വിടാൻ അൾജീരിയ ആവശ്യപ്പെട്ടതിന് പിന്നാലെയാണ് പ്രതികരണം. അബുദാബിയിൽ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം റോഡിൽ വേഗപരിധി കുറച്ചു. മണിക്കൂറിൽ 120 കിലോമീറ്റർ ആയിരുന്നത് 100 കിലോമീറ്റർ ആയാണ് കുറച്ചത്. തിങ്കളാഴ്ച മുതൽ നിയമം നിലവിൽ വരും. റോഡ് സുരക്ഷ മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് പുതിയ വേഗ നിയന്ത്രണം. വനിതാ T20 ക്രിക്കറ്റിൽ റെക്കോർഡ് നേട്ടവുമായി ഇന്ത്യൻ സ്പിന്നർ ശ്രീചരണി. അന്താരാഷ്ട്ര T20 ക്രിക്കറ്റിൽ അതിവേഗം 50 വിക്കറ്റുകൾ നേടുന്ന താരമെന്ന നേട്ടമാണ് ശ്രീചരണി സ്വന്തമാക്കിയത്. 29 മത്സരങ്ങളിൽ നിന്നാണ് ഇന്ത്യൻ സ്പിന്നറുടെ 50 വിക്കറ്റ് നേട്ടം. തെക്കൻ ലെബനോണിലെ അതീവ തന്ത്രപ്രധാനമായ അലി അൽ തഹിർ മലനിരകൾക്ക് താഴെ ഇറാൻ അനുകൂല സായുധ സംഘടനയായ ഹിസ്ബുല നിർമ്മിച്ച പ്രധാന തുരങ്ക ശൃംഖലകൾ പൂർണ്ണമായും തകർത്തുവെന്ന് ഇസ്രായേൽ വ്യോമസേന. അലി അൽ തഹിർ മലനിരകളുടെ മുകളിലും താഴെയും ഇസ്രായേൽ സൈന്യം പൂർണ്ണമായ നിയന്ത്രണം കൈവരിച്ചതായും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും പ്രതിരോധമന്ത്രി ഇസ്രായേൽ കാറ്റ്സും സംയുക്ത പ്രസ്താവനയിലൂടെ അറിയിച്ചു. ഇറാനും അമേരിക്കയും തമ്മിലുള്ള ആക്രമണങ്ങൾ രൂക്ഷമാകവേ സൌദി ഹൂതി സംഘർഷവും കനക്കുന്നു. ഹൂതി നിയന്ത്രണത്തിലുള്ള യമനിൽ 54 വ്യോമാക്രമണങ്ങൾ സൌദി അറേബ്യ നടത്തി. കീപ് ലിസ്ണിംഗ് ടു ഹോം. ഇസ്രായേൽ കാറ്റ്സും സംയുക്ത പ്രസ്താവനയിലൂടെ അറിയിച്ചു. ഇറാനും അമേരിക്കയും തമ്മിലുള്ള ആക്രമണങ്ങൾ രൂക്ഷമാകവേ സൌദി ഹൂതി സംഘർഷവും കനക്കുന്നു. ഹൂതി നിയന്ത്രണത്തിലുള്ള യമനിൽ 54 വ്യോമ

0: of the hour was brought to you by Almaraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
1: പുതുമയുടെ നേരത്ത്
2: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
3: പഴമയുടെ തീരത്ത്
2: കഴിഞ്ഞ 365 ദിവസങ്ങൾ
1: പുതുമഴയിലോരത്ത്
2: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
4: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ് എം ഒപ്പം ഉണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ. നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ് എം നിങ്ങൾക്ക് നൽകിയത്?
2: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോ. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോ.
4: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM. ജോയ ലൂക്കാസ് പ്രസന്റ്സ് ഹോം 92.2 FM ഫസ്റ്റ് ആനിവേഴ്സറി ബർത്ത്ഡേ ബാഷ്.
0: ജോയ ലൂക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ,
4: സപ്പോർട്ടഡ് ബൈ അക്ബു ട്രാവൽസ് .com, അൽമറായ കാർ റെന്റൽസ് ആൻഡ് വോൾക്കാനോ LED സൊല്യൂഷൻസ്.
5: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
4: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
6: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: You are listening to Home 92.2 FM. Home is a feeling.

0: അമ്മ ആക്ച്വലി ഒരു സോളോ ട്രിപ്പ് പിടിക്കണം.
1: അഭിനയ ചാരുത കൊണ്ട് സ്ക്രീനിൽ വിസ്മയം തീർക്കാൻ ഉർവശിയും ജോജോ ജോർജും ഒന്നിച്ചെത്തുന്ന ഏറ്റവും പുതിയ ചിത്രം ആശ.
2: നമ്മള് സ്വപ്നം കാണുന്ന പോലെയൊന്നുമല്ല ജീവിതം, നമ്മള് സ്വപ്നം കാണുന്ന പോലെ തന്നെ.
1: ദുരൂഹതയും ആകാംക്ഷയും നിറഞ്ഞ് അഞ്ചോളം ഭാഷകളായി ഒരുങ്ങുന്ന സൈക്കോളജിക്കൽ ത്രില്ലർ ചിത്രം. സഫർ സനൽ സംവിധാനം ചെയ്ത ചിത്രത്തിൽ ഉർവശി, ജോജു ജോർജ് എന്നിവരോടൊപ്പം വിജയരാഘവൻ, ഐശ്വര്യലക്ഷ്മി തുടങ്ങി വലിയൊരു താരനിര തന്നെ അണിനിരക്കുന്നു.
3: മുന്നോട്ട് പോയാൽ കയ്യിൽ ഇരിക്കുന്ന കാശും പോകും, പിന്നെ രണ്ടുപേരും കോടതിയിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഹാജരാവേണ്ടി വരും.
1: സെപ്റ്റംബർ 11 GCC റിലീസിനെത്തുന്നു ആശ. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM.
4: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് 922 മദ്രാസ് മെയിൽ പുറപ്പെടുന്നു.
5: 922 മദ്രാസ് മെയിൽ, തമിഴ് ഹിറ്റ് ഓഫ് ദി ഹാർട്ട്.

0: 92 to Madras Mail. Double hit of the hour. You're tuned into Home 92.2 FM. Home is a feeling.
1: പുതുമയുടെ നേരത്ത്
2: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
3: പഴമയുടെ തീരത്ത്
2: കഴിഞ്ഞ 365 ദിവസങ്ങൾ
1: പുതുമഴയിലോരത്ത്
2: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
4: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ് എം ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ് എം നിങ്ങൾക്ക് നൽകിയത്?
2: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോ. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോ.
4: വാക്കുകൾക്ക് അതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
5: Joy Alukas presents Home 92.2 FM First Anniversary Birthday Bash.
6: Joy Alukas, world's favorite jeweler.
5: Supported by akbutravels.com, Almaraya Car Rentals and Volcano LED Solutions.
7: ഹലോ, എന്താടാ ബെൻസെ, നീ എന്തിനാ ഇങ്ങനെ വിയർക്കുന്നത്? നീ കാറിലോട്ടൊന്ന് കേറ്. ഇതിനകത്ത് ACA JM-ന്റെ ACA. JM എന്ന് പറയുന്നതേ ധന്യ റെഫ്രിജറേഷന്റെ ഇൻഹൗസ് ബ്രാൻഡാണ്. ഇത് കൂടാതെ ബെൻസോ ഉൾപ്പെടെ അന്തർദേശീയ ബ്രാൻഡുകളുടെ UAE-യിലെ ആദ്യത്തെ ഡിസ്ട്രിബ്യൂട്ടറും ധന്യ റെഫ്രിജറേഷൻ തന്നെയാടാ. കാർ AC പാർട്സ്, റെഫ്രിജറേഷൻ ഗ്യാസ്, കാർ എയർ കണ്ടീഷൻ തുടങ്ങി UAE-യിലെ തന്നെ ഏറ്റവും മികച്ച സർവീസ്.
5: ധന്യ റെഫ്രിജറേഷൻ ഷാർജ ആൻഡ് ദുബായ്, എ ഡിവിഷൻ ഓഫ് ധന്യ ഗ്രൂപ്പ് സിൻസ് 1982.
2: ചില ആഭരണങ്ങൾ വിലമതിക്കാനാകാത്തതാണ്, കാരണം അതിൽ ഒളിഞ്ഞിരിക്കുന്നത് നമ്മുടെ കുടുംബത്തിന്റെ പാരമ്പര്യമാണ്. തലമുറകളിലൂടെ കൈമാറിയ നിങ്ങളുടെ ട്രഡീഷണൽ ജ്വല്ലറിയുടെ ചിത്രം സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കൂ. തലമുറകളുടെ നായകൻ മെഗാസ്റ്റാർ മമ്മൂട്ടിയും ഒട്ടേറെ പ്രമുഖ താരങ്ങളും അണിനിരക്കുന്ന രാജകീയം ഷോയ്ക്കുള്ള ടിക്കറ്റ് സ്വന്തമാക്കൂ. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: നിങ്ങളുടെ പക്കലുള്ള ട്രഡീഷണൽ ജ്വല്ലറിയും അതിന്റെ ഹൃദയസ്പർശിയായ കഥയും ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യുക. അന്നത്തങ്കം ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഇൻസ്റ്റഗ്രാം പേജുമായി കൊളാബ് ചെയ്യാൻ മറക്കരുത്. ഇൻസ്റ്റഗ്രാം കൊളാബ് വഴി പങ്കാളികളാകുന്ന എല്ലാവർക്കും സ്വന്തമാക്കാം രാജകീയം ഷോയ്ക്ക് കപ്പിൾ ഇൻവൈറ്റ്സ്. ഈ വരുന്ന September 12 ഷാർജ എക്സ്പോ സെന്ററിൽ അരങ്ങേറുന്നു രാജകീയം. നിങ്ങളുടെ ആഭരണം, നിങ്ങളുടെ പാരമ്പര്യം, നമ്മുടെ രാജകീയം. അന്നത്തങ്കം ഗോൾഡൻ ഡയമണ്ട്സ്. ഓരോ ആഭരണത്തിനും ഒരു കഥ പറയാനുണ്ട്. എമിറേറ്റ്സ് മലയാളി നേഴ്സസ് ഫാമിലി ബോട്ടിം ഒരുമിച്ചോണം Season 2.
4: സഞ്ചാരി ബാൻഡ് ആര്യദയാൽ, വൈകാശ് വരവീണ ആൻഡ് സമത് മിമിക്സ് എന്നിവരുടെ തകർപ്പൻ പെർഫോമൻസും ഗംഭീര ഓണസദ്യയും ആവേശകരമായ മത്സരങ്ങളും നിങ്ങൾക്കായി കാത്തിരിക്കുന്നു.
2: September 26 മൊഹൈസ്ന 4 ന്യൂ ഡൗൺ പ്രൈവറ്റ് സ്കൂളിൽ വെച്ച് ഈ ഓണം നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം.
4: ടിക്കറ്റുകൾ ഇപ്പോൾ പ്ലാറ്റിനം ലിസ്റ്റിൽ ലഭ്യം.
2: ബോട്ടിം ഒരുമിച്ചോണം Season 2 പ്രസന്റഡ് ബൈ മൈൻട്രീ നഴ്സിംഗ് സൊല്യൂഷൻസ്, പവർഡ് ബൈ ELL പ്രോപ്പർട്ടീസ്,
4: സപ്പോർട്ടഡ് ബൈ നാഷണൽ എയർലൈൻസ്, മദേഴ്സ് റെസിപ്പി, മെഡ് ഗ്ലോബ് കൺസൾട്ടൻസി, യാപ് ലീഗൽ സർവീസസ് and Mark and Save Hypermarket.
2: And even by WR Events in association with EMNF UAE, energized by Home 92.2 FM.

0: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ. കഴിഞ്ഞ 365 ദിവസങ്ങൾ ലക്ഷക്കണക്കിന് ലിസ്ണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
1: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ് എം ഒപ്പം ഉണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ് എം നിങ്ങൾക്ക് നൽകിയത്?
2: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
3: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
1: ജോയ് ലൂക്കാസ് പ്രസന്റ്സ് ഹോം 92.2 FM ഫസ്റ്റ് ആനിവേഴ്സറി ബർത്ത്ഡേ ബാഷ്.
4: ജോയ് ലൂക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ,
1: സപ്പോർട്ടഡ് ബൈ അക്ബർ ട്രാവൽസ് .com, അൽമറായ കാർ റെന്റൽസ് ആൻഡ് വോൾക്കാനോ LED സൊല്യൂഷൻസ്.

0: കഴിഞ്ഞ 365 ദിവസങ്ങൾ ലക്ഷക്കണക്കിന് ലിസണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
1: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ് എം ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ് എം നിങ്ങൾക്ക് നൽകിയത്?
0: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോ. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോ.
2: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
1: ജോയ ലുക്കാസ് പ്രസന്റ്സ് ഹോം 92.2 FM ഫസ്റ്റ് ആനിവേഴ്സറി ബർത്ത്ഡേ ബാഷ്.
3: ജോയ ലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ,
1: സപ്പോർട്ടഡ് ബൈ അക്ബു ട്രാവൽസ് .com, അൽമറായ കാർ റെന്റൽസ് ആൻഡ് വോൾക്കാനോ LED സൊല്യൂഷൻസ്.

0: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: പുതുമയുടെ നേരത്ത്
2: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
3: പഴമയുടെ തീരത്ത്
2: കഴിഞ്ഞ 365 ദിവസങ്ങൾ.
1: പുതുമഴയിലോരത്ത്
2: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്. 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
4: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ് എം ഒപ്പം ഉണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ് എം നിങ്ങൾക്ക് നൽകിയത്?
2: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോ. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോ.
5: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
6: Joy Alukas presents Home 92.2 FM First Anniversary Birthday Bash.
7: Joy Alukas, world's favorite jeweler.
6: Supported by AkbarTravels.com, Almaraya Car Rentals and Volcano LED Solutions.
2: ചില ആഭരണങ്ങൾ വിലമതിക്കാനാകാത്തതാണ്. കാരണം അതിൽ ഒളിഞ്ഞിരിക്കുന്നത് നമ്മുടെ കുടുംബത്തിന്റെ പാരമ്പര്യമാണ്. തലമുറകളിലൂടെ കൈമാറിയ നിങ്ങളുടെ ട്രഡീഷണൽ ജ്വല്ലറിയുടെ ചിത്രം സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കൂ. തലമുറകളുടെ നായകൻ മെഗാസ്റ്റാർ മമ്മൂട്ടിയും ഒട്ടേറെ പ്രമുഖ താരങ്ങളും അണിനിരക്കുന്ന രാജകീയം ഷോയ്ക്കുള്ള ടിക്കറ്റ് സ്വന്തമാക്കൂ. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: നിങ്ങളുടെ പക്കലുള്ള ട്രഡീഷണൽ ജ്വല്ലറിയും അതിന്റെ ഹൃദയസ്പർശിയായ കഥയും ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യുക. അന്നത്തങ്കം ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഇൻസ്റ്റഗ്രാം പേജുമായി കൊളാബ് ചെയ്യാൻ മറക്കരുത്. ഇൻസ്റ്റഗ്രാം കൊളാബ് വഴി പങ്കാളികളാകുന്ന എല്ലാവർക്കും സ്വന്തമാക്കാം രാജകീയം ഷോയ്ക്കുള്ള കപ്പിൾ ഇൻവൈറ്റ്സ്. ഈ വരുന്ന സെപ്റ്റംബർ 12 ഷാർജ എക്സ്പോ സെന്ററിൽ അരങ്ങേറുന്നു രാജകീയം. നിങ്ങളുടെ ആഭരണം, നിങ്ങളുടെ പാരമ്പര്യം, നമ്മുടെ രാജകീയം. അന്നത്തങ്കം ഗോൾഡൻ ഡയമണ്ട്സ്. ഓരോ ആഭരണത്തിനും ഒരു കഥ പറയാനുണ്ട്.
7: Stay connected with Home 92.2 FM. Home is a feeling.

0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതുമയുടെ നേരത്ത്
2: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
3: പഴമയുടെ തീരത്ത്
2: കഴിഞ്ഞ 365 ദിവസങ്ങൾ
1: പുതുമഴയിലോരത്ത്
2: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്,
3: 50 മില്യണിലധികം
2: സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
4: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ് എം ഒപ്പം ഉണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ് എം നിങ്ങൾക്ക് നൽകിയത്?
5: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോ. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോ.
4: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM. ജോയ ലൂക്കാസ് പ്രസന്റ്സ് ഹോം 92.2 FM. ഫസ്റ്റ് ആനിവേഴ്സറി ബർത്ത്ഡേ ബാഷ്.
6: ജോയ ലൂക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
4: സപ്പോർട്ടഡ് ബൈ അക്ബർ ട്രാവൽസ് .com. ആൽമറായ കാർ റെന്റൽസ് ആൻഡ് വോൾക്കാനോ LED സൊല്യൂഷൻസ്.

Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: അരിതരികളയരുതരിതരികളയരുതൊരു തരികളയുകിൽ അരിതരിയും നിന്നിരുപത് പട്ടിണി വരുമത് പഴമൊഴി കരുതണമെടിച്ചിരുതേ.